ഭൂമിയിൽ പിറന്നു വീഴുന്ന ശിശുവിന് ആ ഒരു നിമിഷം മാത്രമാണ് സ്വന്തം. ആ കുഞ്ഞിന് മതം, ജാതി, ഉത്തരവാദിത്വം, ചിന്തകൾ, ആശയങ്ങൾ, പേരുപോലും സ്വന്തമായിരുന്നില്ല. നിഷേധ വികാരങ്ങളോ ചിന്തകളോ അതിനില്ല. ശൂന്യമായ മനസ്സ്. ആ കുഞ്ഞ് പിറവിയെടുത്ത അടുത്ത നിമിഷം മുതൽ അതിന് പേര്, നാള്, ജാതി, മതം, അച്ഛൻ, അമ്മ, ബന്ധങ്ങൾ, ഉത്തരവാദിത്വം, അവകാശികൾ, പ്രതീക്ഷകൾ എല്ലാം എല്ലാം അതിലേക്ക് വന്നു ചേരുന്നു. ഈ നിമിഷം മുതൽ ആ കുഞ്ഞിൻ്റെ നൈർമല്യമുള്ള നിഷ്കളങ്കമായ ദൈവിക ഭാവം മാറി മാനുഷിക ഭാവത്തിലേക്ക് കടക്കുന്നു. മനസ്സിലെ ദൈവിക ഭാവത്തിനുണ്ടാകുന്ന സ്ഥാനചലനമാണ് നമ്മെ തെറ്റായ ചിന്തകളിലും പ്രവൃത്തികളിലേക്കും നയിക്കുന്നത്. ഞാൻ നിഷ്കളങ്കനായിരുന്നു, ഞാൻ പ്രപഞ്ച സൗന്ദര്യം പോലെ ശുദ്ധനായിരുന്നു, പവിത്രമായിരുന്നു എന്ന തിരിച്ചറിവ് നമ്മെ വീണ്ടും സത്പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കാം. ഒന്ന് ശ്രമിക്കാമല്ലേ?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ വള്ളത്തോളിന്റെ നാഗില എന്ന കവിത കേൾക്കാം. ആലാപനം ശ്രീയുക്ത. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. തുടർന്ന് മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 31-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ രാജ്യാഭിഷേകം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു അഡ്വക്കറ്റ് മീന ഇ കെ മണത്തണ. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലെ. 7:00 എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. ഇതിൽ പഴശ്ശിയിലെ ആദിൽ രാജ് പങ്കെടുക്കുന്നു. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:15 സ്ത്രീ തരംഗം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:15

ചലച്ചിത്രഗാനങ്ങൾ 5:30 പ്രതികരണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥ ഗാനലയം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2 6 നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവണിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ കേൾക്കാം. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വള്ളത്തോളിന്റെ നാഗില എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങൾ കേൾക്കാം. ആലപിക്കുന്നു ശ്രീയുക്ത.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വള്ളത്തോളിൻ്റെ നാഗില എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങൾ. ആലപിച്ചത് ശ്രീയുക്ത. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ് നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140 7225900018.
4: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
6: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
7: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
2: ഉണ്ട്.
7: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
2: ഇന്ന് ഓഗസ്റ്റ് 16. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 16 വർഷത്തിലെ 228 ദിനമാണ്. ഓഗസ്റ്റ് 16 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1858 വാർത്താവിനിമയ ആവശ്യങ്ങൾക്കായി അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലൂടെ ടെലിഗ്രാഫ് കേബിളുകൾ സ്ഥാപിക്കപ്പെട്ടു. 1892 ഒ ചന്തുമേനോൻ രചിച്ച ശാരദയുടെ പ്രസിദ്ധീകരണം നടത്തി. 1904 മുഹമ്മദ് ഇക്ബാൽ രചിച്ച സാരെ ജഹാംസെ അച്ച എന്ന ഗാനം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. 1932 സമസ്ത കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ത്രൈമാസിക ആരംഭിച്ചു. 1958 വാൻകൂവർ ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ഉൾപ്പെടെയുള്ള 5 അവാർഡുകൾ സത്യജിത് റേയുടെ പഥേർ പാഞ്ചാലി നേടി. 1960 സൈപ്രസ് UKയിൽ നിന്നും സ്വതന്ത്രമായി. 2015 ട്രിഗാന എയർ ഫ്ലൈറ്റ് 267 ATR-42 പെക്നുങ്കൻ ബിൻഡാങ്കിലെ ഓക്സിബലിൽ തകർന്നു വീണു. ഇന്ത്യയിലെ ആധുനിക ആധ്യാത്മികാചാര്യന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസൻ, ഇന്ത്യയുടെ 10th പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി, സാഹിത്യകാരനായിരുന്ന സി അച്യുതമേനോൻ, ജൈവകൃഷിയുടെ ആധുനിക കാലത്തെ പ്രധാന പ്രയോക്താക്കളിൽ ഒരാളായിരുന്ന മസനോബു ഫുക്കുവോക്ക തുടങ്ങിയവരുടെ ചരമദിനം ഓഗസ്റ്റ് 16.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: അധർമ്മപക്ഷത്തുനിന്ന് ജയിക്കുന്നതിലും നല്ലതാണ് ധർമ്മപക്ഷത്തുനിന്ന് പരാജയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
2: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8119336000. സി എം വിസ്താര.
1: സി എം വിസ്താര നെല്ലൂന്നി.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
5: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.

0: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 16, കർക്കടകം 31, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. 80th സ്വാതന്ത്ര്യദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ച് രാജ്യം. ഡൽഹിയിൽ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ യുദ്ധസ്മാരകത്തിൽ സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. വികസിത ഭാരതത്തിലേക്കുള്ള വഴികാട്ടികൾ യുവാക്കളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുടർച്ചയായി 13th തവണയും ദേശീയ പതാക ഉയർത്തിയ മോദി യുവതയ്ക്കായി ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ നടത്തി. സമഗ്ര വികസനത്തിന് 7 മേഖലകളെ കോർത്തിണക്കിയുള്ള സ്വപ്നധാര പദ്ധതിയും പ്രഖ്യാപിച്ചു. അടുത്ത ഒരു വർഷം 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകും. മത്സര പരീക്ഷകൾക്ക് സൗജന്യ ഓൺലൈൻ പരിശീലനം നടപ്പിലാക്കും. 2036 ഒളിമ്പിക്സിനായി ദേശീയതല ടാലന്റ് ഹണ്ട് നടത്തും. വനിതാ സംവരണത്തിന് എല്ലാ പാർട്ടികളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയും സ്ത്രീകൾക്ക് ഇന്ത്യയുടെ നയരൂപീകരണത്തിൽ സക്രിയമായി ഇടപെടാനുള്ള അവസരമൊരുക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേരളവും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, സർവീസ് മെഡലുകളും മറ്റ് പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ജില്ലകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും വൈവിധ്യപൂർണമായ ആഘോഷങ്ങൾ നടന്നു. മലയാളികളുടെ ഓണനാളുകൾക്ക് ഇന്ന് തുടക്കം. അത്തം മുതൽ ആരംഭിക്കുന്ന ആഘോഷങ്ങളുടെ 11th ദിവസമാണ് ഇക്കുറി തിരുവോണം. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിലെ അത്തം ഘോഷയാത്ര ഇന്ന് നടക്കും. വന്ദേമാതരത്തിന്റെ 6 ചരണങ്ങൾ പൂർണ്ണമായി ആലപിക്കണമെന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ച കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനത്ത് ആലപിച്ചത് സമ്പൂർണ്ണ വന്ദേമാതരം. കോൺഗ്രസ് ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ഉന്നത നേതാക്കൾ അസ്വസ്ഥരായി ഇടപെടാൻ ശ്രമിച്ചെങ്കിലും പുറമേ നിന്നുള്ള ഗായക സംഘം പാടി പൂർത്തിയാക്കി. വന്ദേമാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം പാടുന്നതായിരുന്നു 1937 മുതൽ പാർട്ടിയിലെ പതിവ്. സംഘപരിവാർ പരിപാടിയിൽ വീണ്ടും പങ്കെടുത്ത് വിവാദ പരാമർശം നടത്തി കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ. അമ്മയാരെന്നറിയാത്തവരാണ് വന്ദേമാതരം പാടുന്നതിനെ എതിർക്കുന്നതെന്നാണ് VC പരാമർശം. സ്വാതന്ത്ര്യം നേടി 8 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ രാജ്യം ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചെന്നും എന്നാൽ ഇനിയും ഏറെ ചെയ്യാനുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. രാജ്യത്തിന്റെ ഭാവി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ യുവ അഭിഭാഷകനും നിയമബിരുദധാരികളും സജ്ജരാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സുപ്രീംകോടതി ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും 4 പേർ മരിച്ചു. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ദിബാംഗ് വാലി ജില്ലയിലെ പാസുപാനി സൈനിക ക്യാമ്പിലെ 2 ഷെൽട്ടറുകൾ പൂർണ്ണമായി ഒലിച്ചുപോയി. 5 സൈനികരെ കാണാതായി. ഖനനാനുമതിക്ക് സംസ്ഥാനങ്ങൾ നികുതിയോ സെസ്സോ ഈടാക്കുന്നത് നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്ന പുതിയ ഭേദഗതി ബിൽ നിയമക്കുരുക്കിലേക്ക്. ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ അധികാരത്തെയാണ് വെറുമൊരു നിയമനിർമ്മാണത്തിലൂടെ മറികടക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നതെന്നാണ് വാദം. മുഖ്യമന്ത്രിയെ വിമർശിച്ച മാധ്യമങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്തത് ആരും ആവശ്യപ്പെട്ടിട്ടല്ലെന്ന് മെറ്റയുടെ വിശദീകരണം. AI ടൂൾ അപ്ഡേഷന്റെ ഭാഗമായി സംഭവിച്ച സാങ്കേതിക പിഴവ് കാരണം രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഉള്ളടക്കങ്ങൾ നീക്കിയിട്ടുണ്ട്. പിഴവ് പരിഹരിച്ചതായി മെറ്റയുടെ ഇന്ത്യയിലെ നോഡൽ ഓഫീസർ കേരള പോലീസ് സൈബർ ഓപ്പറേഷൻ വിഭാഗത്തെ അറിയിച്ചു. പല പോസ്റ്റുകളും ഇതിനകം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ 2026 പോലീസ് മെഡലുകൾക്ക് കണ്ണൂർ സിറ്റി റൂറൽ ജില്ലകളിലായി 22 പോലീസ് ഉദ്യോഗസ്ഥർ അർഹരായി. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് പട്ടിക പുറത്തുവിട്ടത്. യുദ്ധത്തിൽ ഇറാന് പരാജയപ്പെടുത്തിയാലുടൻ തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമൂസ് കടലെടുക്ക് അമേരിക്കൻ ഭൂപ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ന്യൂയോർക്കിൽ നടന്ന രാഷ്ട്രീയ റാലിക്കിടെയാണ് ഞെട്ടിക്കുന്ന പ്രഖ്യാപനം.

നിലവിൽ കടലിടുക്കിനുമേൽ പൂർണ്ണ നിയന്ത്രണം യു എസിനാണെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഹോർമൂസിന്റെ കാര്യത്തിൽ മനക്കോട്ട കെട്ടേണ്ടെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് തെക്കൻ ലെബനനിൽ ശനിയാഴ്ച രാവിലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. ജൂണിൽ ഇസ്രയേലും ലെബനനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഉണ്ടാകുന്ന ഏറ്റവും മാരകമായ ആക്രമണമാണിത്. ഇന്തോനേഷ്യയിലെ ഫ്ലോഷ് ദ്വീപിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 47 പേർ മരിച്ചു, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. പ്രാദേശിക സമയം ശനിയാഴ്ച രാവിലെ 5 മേഖലയിൽ കനത്ത നാശം വിതച്ച് ഭൂചലനമുണ്ടായത്. സർക്കാർ ജീവനക്കാർക്കുള്ള ബോണസും ഓണക്കാല ഉത്സവ ബത്തയും മുൻവർഷത്തെ പോലെ തന്നെ. ബോണസ് 4500 രൂപ, ഇതിന് അർഹതയില്ലാത്തവർക്ക് 3000 രൂപ ഉത്സവ ബത്ത. തിരിച്ചുപിടിക്കുന്ന അഡ്വാൻസായി മുൻവർഷത്തെ പോലെ പരമാവധി 20,000 രൂപ ലഭിക്കും. ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾ 1,550 രൂപ, ആശാവർക്കർമാർ 1,450, കരാർ ജീവനക്കാർ 1,460, സ്കൂൾ കൗൺസിലർമാർ 1,390, പ്രേരക് അംഗൻവാടി ജീവനക്കാർ 1,250 എന്നിവർക്കും മുൻവർഷത്തെ പോലെ ഉത്സവ ബത്ത ലഭിക്കും. പോലീസിലെ ഗർഭിണികളായ ഉദ്യോഗസ്ഥകൾക്ക് ഡ്യൂട്ടി സമയത്ത് യൂണിഫോമിന് പകരം കാക്കി ചൂരിദാറും ഷാളും ധരിക്കാൻ അനുമതി. ഷൂസിന് പകരം ചെരുപ്പും ഉപയോഗിക്കാം. സ്കൂളുകളിൽ ഈ മാസം 21 നടത്താനിരുന്ന ഓണപരീക്ഷ മാറ്റി, പകരം 1 സെപ്റ്റംബർ പരീക്ഷ നടത്തും. ഓണാവധിക്ക് സ്കൂൾ അടക്കുന്ന 21 എട്ടാം ക്ലാസ് പരീക്ഷയാണ് നിശ്ചയിച്ചിരുന്നത്. ജനകീയാസൂത്രണത്തിന്റെ 30 വാർഷികത്തിന്റെ ഭാഗമായി ജനകീയാസൂത്രണ പ്രവർത്തകരുടെ സംഗമം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടക്കും. രാവിലെ 10 തദ്ദേശമന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ടി എം തോമസ് ഐസക് അധ്യക്ഷനാകും. മൈസൂരു ചാമരാജ്നഗർ വനത്തിലുണ്ടായ ഏറ്റുമുട്ടലിൽ വനം ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് 3 മരിച്ചു. ശനിയാഴ്ച പുലർച്ചെ 5 കാവേരി വന്യജീവി സങ്കേതത്തിലെ ഹനൂർ വന്യജീവി ഡിവിഷനുകളിൽ ഹാഗ്യ പരിധിയിലുള്ള ഹോളേമുരതട്ടി വനത്തിലാണ് സംഭവം. വെടിവെപ്പിൽ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റിട്ടുണ്ട്. ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകാനിടയുള്ള ഗതാഗത കുരുക്കും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സമഗ്രമായ ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ നടപ്പിലാക്കും. തിരക്കേറിയ സമയങ്ങളിൽ പൊതുജനസഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്ന പൊതുയോഗങ്ങളോ പ്രകടനങ്ങളോ അനുവദിക്കില്ല. ഓണക്കാലത്ത് നഗരത്തിൽ സുഗമമായ യാത്ര ഉറപ്പാക്കാൻ പൊതുജനങ്ങൾ പോലീസുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ബി വി വിജയഭാരത് റെഡ്ഡി അറിയിച്ചു. ഓണത്തിന് വിഷരഹിത നാടൻ പച്ചക്കറികൾ ന്യായവിലക്ക് നൽകാൻ കൃഷിവകുപ്പ് ജില്ലയിൽ 154 ഓണച്ചന്തകൾ തുടങ്ങും. ഈ മാസം 21 ഉത്തരാടം വരെയാണ് ഓണച്ചന്തകൾ പ്രവർത്തിക്കുക. കേരളത്തിൽ റോഡ് നികുതി അടക്കാതെ സർവീസ് നടത്തുന്ന അന്തസംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. 72 വാഹനങ്ങളുടെ പേരിൽ കേസെടുത്തു. നികുതി ഇനത്തിൽ മാത്രം 1 കോടിയിലധികം രൂപ അടക്കുന്നതിന് ഈ വാഹനങ്ങൾക്ക് നോട്ടീസ് നൽകി. പ്രവാസി ഇന്ത്യക്കാർക്ക് വിദേശ കറൻസിയിൽ ഇളവുകളോടെ ഇന്ത്യൻ ബാങ്കുകളിൽ നിക്ഷേപിക്കാനുള്ള റിസർവ് ബാങ്കിന്റെ പ്രത്യേക ഫോറക്സ് സ്വാപ്പ് പദ്ധതി പ്രഖ്യാപിച്ചതിലും നേരത്തെ നിർത്തുന്നു. പുതിയ FCNR അക്കൗണ്ട് നിക്ഷേപങ്ങൾ ഇളവുകളോടെ സ്വീകരിക്കാനുള്ള സമയപരിധി 31 അവസാനിപ്പിക്കുകയാണെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. നേരത്തെ 30 സെപ്റ്റംബർ വരെ സമയപരിധിയിലാണ് പദ്ധതി തുടങ്ങിയതെങ്കിലും വിദേശ നാണയ നിക്ഷേപ വരവ് ഉയർന്നതോടെ നേരത്തെ നിർത്താൻ തീരുമാനിക്കുകയാണെന്ന് RBI വ്യക്തമാക്കി. ബാലികയെ ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ മുത്തശ്ശി വടിവാളുകൊണ്ട് വെട്ടിവീഴ്ത്തി. 10 മുറിവേറ്റ 31-കാരൻ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തമിഴ്നാട്ടിൽ കരൂർ ജില്ലയിലെ കുഴിത്തലയിലാണ് സംഭവം. രാജ്യത്തിന്റെ 80 വാർഷിക ദിനത്തിൽ DYFI സംഘടിപ്പിച്ച യങ് ഇന്ത്യ സംഗമത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 215 കേന്ദ്രങ്ങളിൽ യുവജന റാലിയും പൊതുയോഗവും നടന്നു. കാലവർഷക്കെടുതിയിൽ സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം വിതരണം ചെയ്യുന്നതിൽ കാലതാമസം. വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും അഭയം തേടിയവർക്ക് വീടുകൾ വൃത്തിയാക്കാൻ അനുവദിച്ച 10,000 രൂപ ഒരാൾക്ക് പോലും ലഭിച്ചില്ല. റേഷൻ കാർഡ് 1 10,000 രൂപ വീതം നൽകുമെന്ന് ദുരന്ത നിവാരണ വകുപ്പാണ് ഉത്തരവിറക്കിയത്. ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നവർക്കും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സഹായം ലഭിക്കുമെന്ന് സൂചനയുണ്ടായെങ്കിലും ഇത് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകളൊന്നും ഉത്തരവിൽ വ്യക്തമല്ല. ബാംഗ്ലൂരു എറണാകുളം വന്ദേഭാരത് തീവണ്ടിയുടെ കോച്ചുകളുടെ എണ്ണം 8 16 ഓണക്കാല യാത്രാ തിരക്ക് രൂക്ഷമായിരിക്കെ ബാംഗ്ലൂരു മലയാളികൾക്ക് ഇത് അനുഗ്രഹമാകും. 20% എഥനോൾ ചേർത്തിറക്കിയ E20 പെട്രോളിൽ പൊറുതിമുട്ടി വാഹന ഉപഭോക്താക്കൾ. വാഹനങ്ങളുടെ ഫ്യുവൽ പമ്പുകൾക്കും കാർബറേറ്ററുകൾക്കും

0: നിരന്തരം തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആരോപണം. ഇന്ധനക്ഷമതയും വാഹനത്തിന്റെ കരുത്തും കുറയുന്നതിന് പുറമെ പെട്രോളിൽ ക്ലോറിനും ഈർപ്പവും കലർന്നതുമൂലം എഞ്ചിനുകൾക്കുണ്ടാകുന്ന തേയ്മാനവും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. സ്കൂളുകളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് ഓണത്തിന് 4 കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യുന്നു. 22-ാം തീയതിക്കകം പൂർത്തിയാക്കാൻ പ്രഥമാധ്യാപകർക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി. വിതരണത്തിന് ആവശ്യമായ അരി സപ്ലൈകോ സ്കൂളുകളിലെത്തിക്കും. ചിങ്ങമാസ പൂജയ്ക്ക് ശബരിമല നട ഇന്ന് തുറക്കും. ഇന്ത്യ ശ്രീലങ്ക 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ. സ്വാതന്ത്ര്യദിനത്തിൽ മലയാളി ബാറ്റർ ദേവദത്ത് പടിക്കലിന്റെ സെഞ്ചുറി ആഘോഷം. മത്സരത്തിൽ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺസ് എടുത്തു. ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് നാളെ ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടങ്ങും. 1 സ്വർണമടക്കം 5 മെഡലുകളുള്ള PV സിന്ധുവാണ് ഇന്ത്യയുടെ ശ്രദ്ധാകേന്ദ്രം. ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീമിന് ആവേശത്തുടക്കം. ഗ്രൂപ്പ് ഡിയിലെ ആദ്യ മത്സരത്തിൽ വെയിൽസിനെ 5-1 കീഴടക്കി. സിൻക്യൂഫീൽഡ് ചെസ്സിൽ R. പ്രജ്ഞാനന്ദ മികച്ച പ്രകടനം തുടരുന്നു. 5 റൗണ്ട് പിന്നിടുമ്പോൾ 3 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് തുടരുകയാണ്. 1-ാം സ്ഥാനക്കാരനായ അമേരിക്കയുടെ വെസ്ലി സോയെ 5-ാം റൗണ്ടിൽ ഇന്ത്യൻ താരം സമനിലയിൽ പിടിച്ചു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: ഓണമറവായി പൂക്കളം ഒരുങ്ങി ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ. 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് August 20 മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7703604769618965666677.
3: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
2: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
4: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

ശ്രീരാമചന്ദ്രനും പരിവാരങ്ങളും അയോധ്യയിലേക്ക് പുറപ്പെടുകയാണ്. പുഷ്പകവിമാനം ഭരദ്വാജ ആശ്രമത്തിലിറങ്ങി. ഭരദ്വാജൻ സന്തോഷത്തോടുകൂടി പറഞ്ഞു, എല്ലാവരും സൗഖ്യമായിരിക്കുന്നു. ശ്രീരാമൻ മാരുതിയോട് അരുളിച്ചെയ്തു, ഭവാൻ വേഗത്തിൽ അയോധ്യ വരെ പോയിട്ട് രാജമന്ദിരത്തിൽ എല്ലാവർക്കും സൗഖ്യമല്ലേ എന്നറിയണം. പോകുന്ന വഴിയിൽ ശൃംഗവേരപുരത്തിൽ ചെന്ന് എന്റെ മിത്രമായ ഗുഹനോട് ജാനകീയലക്ഷ്മണ സമേതം ഞാൻ എത്തിയ വിവരം അറിയിച്ച ശേഷം നന്ദിഗ്രാമത്തിൽ ചെന്ന് സഹോദരനായ ഭരതനെ കണ്ട് എന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും കുശലമറിയിച്ച് എല്ലാം യഥാക്രമം പറയുക. ഹനുമാൻ ശ്രീരാമന്റെ ആജ്ഞ പോലെ പ്രവർത്തിച്ചു. നന്ദിഗ്രാമത്തിൽ ചെന്ന് ഭരതകുമാരനെ കണ്ടു. അങ്ങ് എത്രയും വേഗത്തിൽ ശ്രീരാമചന്ദ്രനുമായി സംഗമിക്കും. ഭരതൻ ശ്രീരാമപാദുകങ്ങളെ ശിരസിൽ വെച്ചുകൊണ്ട് കൂപ്പുകൈയോടെ ശത്രുഘ്ന സമേതനായിട്ട് ശ്രീരാമനെ സമ്മേളിക്കുന്നതിനായി കാൽനടയായി യാത്ര തുടങ്ങി. അപ്പോഴേക്കും ചന്ദ്രകാന്തിയാർന്നതും സൂര്യതേജസ്സോടുകൂടിയതും ബ്രഹ്മാവിന്റെ മാനസ സൃഷ്ടിയുമായ പുഷ്പക വിമാനം ദൂരത്ത് ദൃശ്യമായി. അപ്പോൾ അതാ ശ്രീരാമചന്ദ്രൻ എന്നിങ്ങനെ സ്ത്രീബാല യുവവൃദ്ധന്മാരുടെ ഹർഷാവേശത്തോടുകൂടിയ ശബ്ദം ആകാശത്തേക്കുയർന്നു. പുഷ്പക വിമാനത്തിലിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ അഞ്ജലിബദ്ധനായി ദർശിച്ചു. ഭക്തിപുരസരം ഭരതൻ ശ്രീരാമനോട് പറഞ്ഞു, എന്നിൽ നിക്ഷിപ്തമായിരുന്ന അങ്ങയുടെ ഈ രാജ്യമിതാ തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് എന്റെ ജന്മം സഫലമായി. ഹേ ജഗന്നാഥ, ഭവാന്റെ പ്രതാപത്താൽ ഈ രാജ്യത്തെ പരിപാലിച്ചാലും. പിന്നീട് ശ്രീരാമൻ രാജഗുരുവായ വസിഷ്ഠന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അനന്തരം ശ്രീരാമാഭിഷേകത്തിനുള്ള സാമഗ്രികളെല്ലാം എത്തിക്കപ്പെട്ടു. എല്ലാവരും സ്നാനാദികൾ അനുഷ്ഠിച്ചു. അനർഘ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് ശോഭിച്ചു. സുമന്ത്രർ രഥം സജ്ജമാക്കി. സാരഥിയായി ഭരതനിരുന്ന് എല്ലാവരും അയോധ്യാപുരിയിലേക്ക് യാത്രയായി. പുരവാസികൾ കൺകുളിർക്കെ ആ കാഴ്ചകൾ കണ്ടു. ഭരതൻ സുഗ്രീവനോട് പറഞ്ഞു, ശ്രീരാമന്റെ അഭിഷേകത്തിനു വേണ്ടി 4 സമുദ്രങ്ങളിൽ നിന്നും പവിത്രമായ ജലം കൊണ്ടുവരുവാൻ ദൂതന്മാരെ പറഞ്ഞയക്കുക. ഭരതൻ ആവശ്യപ്പെട്ട പ്രകാരം ജാംബവാൻ, ഹനുമാൻ, അങ്കദൻ, സുഷേണൻ എന്നിവരെ സുഗ്രീവൻ നിയോഗിച്ചു. സീതാസമേതനായ ശ്രീരാമനെ രത്നമയമായ സിംഹാസനത്തിൽ ഇരുത്തിയ ശേഷം ഋഷീശ്വരന്മാരുടെ സാന്നിധ്യത്തിൽ അഭിഷേകം ചെയ്തു. ആകാശത്തിൽ ദേവന്മാരും ലോകപാലകരും ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ദേവേന്ദ്രനും ദേവന്മാരും പിതൃക്കളും യക്ഷന്മാരും ഗന്ധർവന്മാരും സീതാസമേതനായ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചു. ആകാശത്തിൽ ആനന്ദഭരിതരായി സ്തുതി ചെയ്യുന്ന ദേവന്മാർ വാദ്യഘോഷങ്ങൾ മുഴക്കപ്പെട്ടു. പുഷ്പവൃഷ്ടിയുണ്ടായി. മുനിമാർ പ്രസന്നവും മന്ദഹാസയുക്തവും മനോഹരവുമായ വദനത്തോടുകൂടിയവനും ശ്യാമളവർണ്ണനും സൂര്യകോടി പ്രകാശനും സീത, ലക്ഷ്മണൻ, ഹനുമാൻ, മുനിമാർ, വാനരശ്രേഷ്ഠന്മാർ എന്നിവരാൽ സേവിക്കപ്പെടുന്നവനുമായിട്ട് ശ്രീരാമചന്ദ്രൻ അത്യന്തം ശോഭയോടുകൂടി വർത്തിച്ചു. സർവലോകർക്കും സുഖപ്രദനായ ശ്രീരാമചന്ദ്രൻ രാജശ്രേഷ്ഠനായ അഭിഷിക്തനായപ്പോൾ ഭൂമി സസ്യസമ്പന്നയായും വൃക്ഷങ്ങൾ ഫലങ്ങൾ നിറഞ്ഞതായും ഗന്ധരഹിതങ്ങളായ പുഷ്പങ്ങൾ സുഗന്ധത്തോടുകൂടിയവയായും ഭവിച്ചു. 10,000 കുതിരകളെയും അപ്രകാരം പശുക്കളെയും കാളകളെയും ശ്രീരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഭക്തവത്സലനായ അദ്ദേഹം പിന്നീട് നിറയേറെ

ഞങ്ങൾ പതിച്ചതും സൂര്യനെ തുല്യം ശോഭിക്കുന്നതുമായ ഒരു മാല്യത്തെ സുഗ്രീവനായി കൊടുത്തു. ദിവ്യങ്ങളായ രണ്ട് കൈവളകൾ അംഗത്തിന് കൊടുത്തു. തുടർന്ന് ശ്രീരാമൻ കോടിചന്ദ്രന്മാരുടെ കാന്തി ചിന്നുന്ന മണിരത്ന വിഭൂഷിതമായ ഒരു ഹാരം സീതാദേവിയെ അണിയിച്ചു. ജനകാത്മജിയാകട്ടെ തന്റെ കഴുത്തിൽ നിന്ന് അതൂരിയെടുത്ത ശേഷം എല്ലാവരെയും നോക്കി ശ്രീരാമൻ പറഞ്ഞു, ഹേ സുന്ദരി, നിനക്കാരിലാണോ സന്തുഷ്ടി തോന്നുന്നത് അയാൾക്ക് ആ ഹാരം നൽകിയാലും. സീത അത് കേട്ട് ഹാരം ഹനുമാന് നൽകി. അഞ്ജനേയനാകട്ടെ ആ ഹാരം ധരിച്ചുകൊണ്ട് അത്യധികം ശോഭിച്ചു. ശ്രീരാമൻ പറഞ്ഞു, ഹേ ഹനുമൻ, ഞാൻ പ്രസന്നനായിരിക്കുന്നു, ഇഷ്ടമുള്ള വരത്തെ വരിച്ചു കൊള്ളുക. ഹനുമാൻ ശ്രീരാമനെ നമിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ നാമം എത്ര തന്നെ സ്മരിച്ചിട്ടും തൃപ്തി വരുന്നില്ല, അതുകൊണ്ട് അങ്ങയുടെ നാമം ലോകത്തിൽ നിൽക്കുന്നിടത്തോളം കാലം അത് തന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ ഭൂമിയിൽ സ്ഥിതി ചെയ്യുമാറാകണം, അത്രയും കാലം ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം. ശ്രീരാമൻ ഹനുമാന്റെ ഇംഗിതം അനുവദിക്കുകയും ചെയ്തു. അതിൽ പിന്നെ അഞ്ജലിബദ്ധനായി നിൽക്കുന്ന ഗുഹനോട് ശ്രീരാമൻ പറഞ്ഞു, ഹേ സഖേ, ഭവാൻ ശ്രേഷ്ഠവും രമ്യവുമായ ശൃംഗിവേരപുരത്തിലേക്ക് മടങ്ങിച്ചെന്നിട്ട് നിത്യവും എന്നെ തന്നെ ചിന്തിച്ചിരുന്നു കൊണ്ട് ഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് ജീവിതാവസാനത്തിൽ എന്നെ പ്രാപിച്ചാലും. അയോധ്യയിലെത്തിയ എല്ലാ വാനരശ്രേഷ്ഠന്മാരെയും ശ്രീരാമൻ അമൂല്യാഭരണങ്ങളും വസ്ത്രങ്ങളും നൽകി ആദരിച്ചു. സുഗ്രീവാദി വാനര പ്രമുഖന്മാർ സന്തുഷ്ടമനസ്കരായി സ്വസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയി. കിഷ്കിന്ധയിൽ തിരിച്ചെത്തിയ സുഗ്രീവാദി വാനരന്മാർ അവിടെ സുഖമായി താമസിച്ചു. ശ്രീരാമനാൽ സംപൂജിതനായ വിഭീഷണൻ നിഷ്കണ്ടകമായ ലങ്കാരാജ്യത്തിലേക്ക് മടങ്ങിച്ചെന്ന് സസുഖം രാജ്യം ഭരിച്ചു. ശ്രീരാമൻ തന്റെ പ്രജകളിൽ വാത്സല്യം വർഷിച്ചുകൊണ്ട് രാജ്യപരിപാലനം നടത്തി വന്നു.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.
0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
4: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
5: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
4: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൌകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ

0: ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രം 80th സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഭാവിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കുടുംബശ്രീ ഹരിതകർമ്മ സേനാ പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാലാനുസൃത പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി KM ഷാജി. മലയാളികളുടെ മനസ്സിൽ നന്മയും സമൃദ്ധിയും നിറച്ച് ഇന്ന് അത്തപ്പിറവി. പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയ ഘോഷയാത്ര. ശ്രീലങ്കയ്ക്കെതിരായ 1st ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ 1st ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രം 80th സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡ്, ഗോവ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുടെ സമ്പന്നവും സജീവവുമായ കല, സംസ്കാരം, പാരമ്പര്യം, തനത് വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു സ്വീകരണ ചടങ്ങ്. 80th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ് തിരംഗ ആഗോള റിലേ ഇന്നലെ പൂർത്തിയായി. കിഴക്ക് ഫിജിയിൽ നിന്ന് ആരംഭിച്ച് 54 രാജ്യങ്ങളിലൂടെയും വിവിധ സമയമേഖലകളിലൂടെയും കടന്നുപോയി പടിഞ്ഞാറ് അമേരിക്കയിൽ സമാപിച്ച റിലേ ഹർഖർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ പതാക ഉയർത്തിയതോടെയാണ് റിലേ സമാപിച്ചത്. ഇന്ത്യയുടെ ദേശീയ വികാരത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമെന്ന നിലയിൽ വന്ദേ മാതരത്തിന്റെ ചിരസ്ഥായിയായ പൈതൃകം ആഘോഷിക്കുന്നതിനൊപ്പം 150th വാർഷികവും റിലേ അടയാളപ്പെടുത്തി. പ്രവാസികളിൽ നിന്ന് മികച്ച പങ്കാളിത്തവും പ്രതികരണവുമാണ് റിലേക്ക് ലഭിച്ചതെന്നും ദേശീയ പതാകയോട് അവരുടെ ആഴമേറിയ വൈകാരിക ബന്ധം എടുത്തുകാട്ടുന്നതുമായിരുന്നു പരിപാടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഭാവിയെന്നും വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അവർ നിർണായക പങ്കുവഹിക്കുമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി ഭവനിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പഠനം, കായികം, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്നതിനൊപ്പം നിരന്തര പഠനം തുടരാനും ജിജ്ഞാസ നിലനിർത്താനും വലിയ സ്വപ്നങ്ങൾ കാണാനും അദ്ദേഹം പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്തു. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് യുവാക്കളുടെ ഊർജ്ജവും അർപ്പണബോധവും നൂതന ആശയങ്ങളും അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ മൈ ഭാരത് NSS വോളണ്ടിയർമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലെ വ്യക്തിപരമായ ബന്ധം ഇന്ത്യ US ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുന്നുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിൽ ജനങ്ങൾക്ക് നൽകിയ ആശംസാ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ അറ്റ് ഹോം സ്വീകരണം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ മൂല്യങ്ങളും ദേശീയ ഐക്യവും ജനാധിപത്യ പാരമ്പര്യവും ഓർമ്മിപ്പിക്കുന്ന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനത്തിൽ ഗവർണർ സംഘടിപ്പിക്കുന്ന അറ്റ് ഹോം സ്വീകരണം കേരളത്തിലെ ഔദ്യോഗിക സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പ്രധാന ഭാഗമാണ്. രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കേരള നിയമസഭയിൽ വിപുലമായ ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1500 കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യ സ്മൃതി സംഗമങ്ങൾ സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും സാമൂഹിക സൗഹാർദ്ദവും പരസ്പര സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കോഴിക്കോട് ബീച്ചിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗായകർ

0: പങ്കെടുത്ത ദേശീയോദ്ഗ്രഥന പരിപാടി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാട്ടിന്റെ കൂട്ടുകാരും വാനമ്പാടികളും സംഘടിപ്പിച്ച പരിപാടിയിൽ 10,089 പേർ ഒന്നിച്ച് ദേശഭക്തി ഗാനവും ദേശീയഗാനവും ആലപിച്ചു. മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തമിഴ്നാട്ടിലെത്തും. സന്ദർശന വേളയിൽ ചെന്നൈ, ചെങ്കൽപ്പേട്ട്, തിരുവാരൂർ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ അക്കാദമിക് അനുസ്മരണ സാഹിത്യ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ചെങ്കൽപ്പേട്ടിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 22ാമത് ബിരുദദാന സമ്മേളനത്തിലും ഇന്ന് ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഹിന്ദുമുന്നണി സ്ഥാപകനായിരുന്ന കെ രാമഗോപാലിന്റെ ചിന്തകളെ അടിസ്ഥാനമാക്കി രചിച്ച എക്കോസ് ഓഫ് എ നാഷണാലിസ്റ്റ് മൈൻഡ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലും ഉപരാഷ്ട്രപതി സന്നിഹിതനാകും. നാളെ തിരുവാരൂരിൽ തമിഴ് കേന്ദ്ര സർവകലാശാലയുടെ 11ാമത് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. തുടർന്ന് തഞ്ചാവൂരിലെ ശാസ്ത്ര ഡീംഡ് സർവകലാശാലയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീ ഹരിതകർമ്മസേനാ പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാലാനുസൃത പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ നഗര സൗന്ദര്യവൽക്കരണവും ക്ലോക്ക് ടവറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂർ നഗരത്തിൽ മികച്ച വികസന പദ്ധതികൾ നടപ്പാക്കാൻ ഫണ്ടുൾപ്പെടെ എല്ലാ സഹായവും നൽകുമെന്നും കെ എം ഷാജി അറിയിച്ചു. മാലിന്യ സംസ്കരണം, തെരുവുനായശല്യം തുടങ്ങിയ കാര്യങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന നയരൂപീകരണം അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ ആരോഗ്യമേഖലയെ മറ്റു സംസ്ഥാനങ്ങളുമായല്ല, ലോകത്തിലെ വികസിത രാജ്യങ്ങളുമായാണ് താരതമ്യം ചെയ്യുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകമെങ്ങും മലയാളികളുടെ മനസ്സിൽ നന്മയും സമൃദ്ധിയും നിറച്ച് പൂക്കാലത്തിന് വരവേൽക്കുന്ന പൊന്നിൻ ചിങ്ങത്തിന്റെ പൂവിളിയിൽ ഇന്ന് അത്തം. കർക്കിടകാന്ത്യത്തിൽ അത്തം പിറക്കുകയെന്ന അപൂർവതയുണ്ട് ഈ വർഷത്തിന്. നാളെയാണ് ചിങ്ങപ്പിറവി. 25 ഉത്രാടവും 26 തിരുവോണവുമാണ്. 10 ദിവസം പൂക്കളമിട്ട് ഓരോ മലയാളിയും ഇനി ആഘോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും തിരക്കുകളിലാകും. മലയാളിയുടെ പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര. ഇതിനു മുന്നോടിയായി ഇന്നലെ വൈകിട്ട് അത്തം പതാക കൈമാറൽ ചടങ്ങ് സംഘടിപ്പിച്ചു. തൃപ്പൂണിത്തുറ നഗരസഭയ്ക്ക് കൊച്ചി രാജവംശത്തിന്റെ പ്രതിനിധി രാമദാസൻ തമ്പുരാനാണ് അത്തം പതാക കൈമാറിയത്. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലെ അത്തം നഗറിൽ രാവിലെ അത്താഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപ്പതാക ഉയർത്തും. തുടർന്ന് അത്തം ഘോഷയാത്ര സിനിമാ താരം മനോജ് കെ ജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജാവ് പ്രജകളെ കാണാൻ എത്തുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ശബരിമല ഉൾക്കഴകം, പമ്പ മേൽശാന്തിമാർ എന്നിവരെ തെരഞ്ഞെടുക്കുന്ന നറുക്കെടുപ്പ് നാളെയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
1: തന്ത്രി കണ്ടരി ബ്രഹ്മദത്തന്റെ നേതൃത്വത്തിലാണ് സന്നിധാനത്ത് ചടങ്ങുകൾ നടക്കുക. ശബരിമലയുടെ താന്ത്രികാവകാശമുള്ള താഴമൺ മഠത്തിലെ 2 കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഓരോ വർഷം വീതം ഈ പദവി വിവാഹിക്കുന്നത്. ഇതുവരെ കണ്ടരി മഹേഷ് മോഹനരാണ് താന്ത്രിക കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നത്. ശബരിമല ഉൾക്കഴകത്തെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ചിങ്ങമൊന്നായ നാളെ നടക്കും. രാവിലെ ഉഷപൂജയ്ക്ക് ശേഷമാണ് സന്നിധാനത്ത് ഉൾക്കഴകത്തെ തിരഞ്ഞെടുക്കുക. നാളെ മുതൽ പടിപൂജ ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷാൽ പൂജകളും നടക്കും. പമ്പാ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പും നാളെ നടക്കും. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നടയടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. 4 ദിനങ്ങളിലായി ഭക്തർക്ക് ഓണസദ്യയും നടക്കും. ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ. ചിങ്ങമാസ പൂജ ഓണപൂജ സമയങ്ങളിൽ നടത്തുറപ്പുമായി ബന്ധപ്പെട്ട് KSRTC പ്രത്യേക സർവീസും നടത്തുന്നുണ്ട്.
0: ശ്രീലങ്കയ്ക്കെതിരായ 1 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ 2 വിക്കറ്റിന് 288 റൺസ് എന്ന ശക്തമായ നിലയിൽ. ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആദ്യ ദിനത്തിൽ മഴ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് മത്സരം ഇന്നലെ 73 ഓവറാക്കി ചുരുക്കിയിരുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യയുടെ 1 ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. KCL സീസൺ 3 ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് നാളെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കോവളത്തെ ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. 3 സീസണിൽ മാറ്റുരയ്ക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ചടങ്ങിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്ന സഹകരണ ഓണം വിപണിയുടെ ജില്ലാതല പരിപാടി കാസർകോട് ഉദുമ സർവീസ് സഹകരണ ബാങ്കിൽ മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും ആളുകൾ പരമാവധി ഓണം വിപണി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്ത കണ്ണൂർ ചൊവ്വയിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 13 നിത്യോപയോഗ സാധനങ്ങൾ ഗവൺമെന്റ് സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലൂടെ

ലഭ്യമാക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രം 80-ാം സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഭാവിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കുടുംബശ്രീ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാലാനുസൃത പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി KM ഷാജി. മലയാളികളുടെ മനസ്സിൽ നന്മയും സമൃദ്ധിയും നിറച്ച് ഇന്ന് അത്തപ്പിറവി. പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയ ഘോഷയാത്ര. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ.
4: ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി കണ്ണൂർ നഗരത്തിലെ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി പൂക്കള മത്സരം നടത്തും. ഈ മാസം 20-ാം തീയതിയാണ് മത്സരം. അതത് ഓഫീസുകളിലാണ് പൂക്കളം ഒരുക്കേണ്ടത്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 0479726336 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0479726336. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയിൽ ആരംഭിക്കുന്ന ക്ലോത്തിംഗ് ആൻഡ് ഫാഷൻ ടെക്നോളജി കോഴ്സിൽ സീറ്റൊഴിവിലേക്ക് തത്സമയ പ്രവേശനം ഈ മാസം 20-ന് നടക്കും. താൽപര്യമുള്ളവർ 20-ാം തീയതി രാവിലെ 11 മണിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തണം. വിശദവിവരങ്ങൾക്ക് 0479728353390 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0479728353390. തളിപ്പറമ്പ് ബ്രഹ്മകുമാരീസിന്റെ നേതൃത്വത്തിൽ ഈ മാസം 21-ാം തീയതി മഹാരക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കും. തളിപ്പറമ്പ് ജ്ഞാനദീപത്തിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയാണ് പരിപാടി. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഫോൺ 7025976376 അല്ലെങ്കിൽ 9995627779. കേന്ദ്ര സർക്കാരിന്റെ ഊർജ മന്ത്രാലയത്തിനു കീഴിലുള്ള നാഷണൽ പവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴ തൊഴിലധിഷ്ഠിത PG ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് ഈ മാസം 19-ാം തീയതി സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപര്യമുള്ളവർക്ക് സർട്ടിഫിക്കറ്റുമായി സ്ഥാപനത്തിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. യോഗ്യത മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ എന്നീ ബ്രാഞ്ചുകളിലെ BTech ഡിപ്ലോമ തത്തുല്യ ബിരുദം. വിശദവിവരങ്ങൾക്ക് 9946117430 അല്ലെങ്കിൽ 6238417413. സ്കോൾ കേരള മുഖേന 2026-28 ബാച്ചിലേക്കുള്ള ഹയർ സെക്കൻഡറി കോഴ്സുകളിലുള്ള 1-ാം വർഷ പ്രവേശന തീയതി നീട്ടി. പിഴയില്ലാതെ 31 ആഗസ്റ്റ് വരെയും 60 രൂപ പിഴയോടെ 11 സെപ്റ്റംബർ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. ഓൺലൈനായി ഇതിനോടകം രജിസ്റ്റർ ചെയ്തവർ അപേക്ഷയുടെ പ്രിന്റൌട്ടും അനുബന്ധ രേഖകളും 2 ദിവസത്തിനകം ജില്ലാ ഓഫീസുകളിൽ നേരിട്ടോ തപാൽ മാർഗമോ എത്തിക്കണം. അന്വേഷണങ്ങൾക്ക് 0471234295050 അല്ലെങ്കിൽ 0471234271. വെബ്സൈറ്റ് www.scholkerala.org.
1: തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ.
4: തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ അറബിക് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 20-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. വിശദവിവരങ്ങൾക്ക് 9088902 നമ്പർ ഒരിക്കൽ കൂടി 9188902.

പയ്യാവൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിതം കെമിസ്ട്രി അഭിമുഖം സെപ്റ്റംബർ 1 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. വിശദവിവരങ്ങൾക്ക് 9946354226 നമ്പർ ഒരിക്കൽ കൂടി 9946354226.

0: ത്തിൽ ഇനി നാട്ടുവിശേഷം.
1: രാമായണ മാസ സമാപന ദിവസമായ നാളെ കീഴുന്ന ആലിങ്കൽ യോഗീശ്വര സന്നിധാനത്ത് അഖണ്ഡ രാമായണ പാരായണ യജ്ഞം നാളെ രാവിലെ 6 മണിക്ക് നടക്കും. മമ്പറം കോട്ടം കറ്റിപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മറ്റന്നാൾ രാവിലെ 11 മണിക്ക് ശാസ്തപ്പൻ ഗുളികൻ പൂജ, ഉച്ചയ്ക്ക് 12 മണിക്ക് ഭഗവതി നേർച്ചക്കലശം എന്നിവ നടക്കും. പാട്യം പത്തായക്കുന്ന് നൊച്ചോളി മുത്തപ്പൻ മടപ്പുരയിൽ സംക്രമ പൂജ നാളെ രാവിലെ 11 മണിക്ക് നടക്കും. പയ്യങ്കുറ്റിയും ഭഗവതി പൂജയും പ്രസാദ സദ്യയും ഉണ്ടാകും. പുരോഗമന കലാസാഹിത്യ സംഘം മട്ടന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് 5 മണിക്ക് മട്ടന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പുസ്തക ചർച്ച നടത്തും. പി ജയരാജന്റെ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ചർച്ച. ചരിത്രകാരൻ പി ജെ വിൻസെന്റ് അവതരണം നടത്തും. പി ജയരാജൻ മുഖ്യ അതിഥിയായിരിക്കും. കൊതേരി കാരാങ്കാട്ടിൽ കല്ലിക്കണ്ടി ശ്രീ വയനാട്ടു കുലപൻ ക്ഷേത്രം രാമായണം സമ്പൂർണ്ണ പാരായണവും ഊട്ടുപുര പ്രവേശനവും ഇന്ന് നടക്കും. കൂടാതെ ഗണപതി ഹോമവും പ്രസാദ സദ്യയും ഉണ്ടാകും.
0: ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം.
0: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
6: സ്വാഗതം.
5: നമുക്ക് ഒരുപാട് കത്തുകളുണ്ട്, നേരിട്ട് കത്തുകളിലേക്ക് പോവാം. ആദ്യ പ്രതികരണം ആരുടേതാണ്?
6: ദിലീപ് ബി മുഹമ്മദിന്റെ പ്രതികരണമാണ്. ഇത്
5: കഴിഞ്ഞ ആഴ്ച വന്നതായിരുന്നു, പക്ഷേ നമ്മുടെ പ്രതികരണം റെക്കോർഡ് ചെയ്തതിന് ശേഷം വന്നതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഉൾക്കൊള്ളിക്കാൻ പറ്റാതിരുന്നത്. അപ്പൊ ഏതായാലും ഈ ആഴ്ച ഡബിളാണ് ദിലീപിൻ്റെത്.
6: അതെ, ഈ ആഴ്ചയും ഒന്ന് വന്നിട്ടുണ്ട്.
5: രണ്ട് കത്തുകളും നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തതും ഈ ആഴ്ചത്തതും കൂടി വായിക്കാം. ദിലീപ് എന്തൊക്കെയാണ് പറയുന്നത് വായിച്ചോക്കൂ.
6: ഹേയ് കുട്ടിരാമേട്ട, ഒന്നിങ്ങു വന്നേ. ഒരു സ്വകാര്യം പറയട്ടെ, എന്താണെന്നല്ലേ, കഴിഞ്ഞ ചിരിയും ചിന്തയും സ്കിറ്റിൽ കണ്ണേറ് എന്ന അന്ധവിശ്വാസത്തെയും അതിലെ അശാസ്ത്രീയതയെക്കുറിച്ചുമെല്ലാം കരുണനും ആമിനത്തേക്കും ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് കുട്ടിരാമേട്ടൻ ആ മതിൽക്കെട്ടിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ആമിനത്താത്ത കരുണനോട് പറയാ, കരുണ പെട്ടെന്ന് വീട്ടിൽ ചെന്ന് കുമ്പളങ്ങയ്ക്ക് ഉപ്പും മുളകും ഉഴിഞ്ഞ് അടുപ്പിലിടാൻ. തീർന്നില്ല. എന്നിട്ട് വീണ്ടും പറയാ, കരുണ കുട്ടിരാമേട്ടൻ അങ്ങനെ പലതും പറയും, കുമ്പളങ്ങ നിന്റെയാ, അത് നിനക്ക് ഓർമ്മ വേണമെന്ന്. ഇവരെയാണോ കുട്ടിരാമേട്ടൻ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? എന്തായാലും സ്കിറ്റ് സൂപ്പറായി.
5: നമ്മുടെ ചിരിയും ചിന്തയെക്കുറിച്ചാണ്, കണ്ണേർ എന്ന വിഷയമാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്തത്. ഏതായാലും ദിലീപിന് കുട്ടിരാമേട്ടനോട് ഇത്രയും അധികം സ്നേഹവും കരുതലും ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ആമനത്താത്തയുടെയും കരുണാട്ടൻ്റെയും ചതികൾ അറിയാതെ കുട്ടിരാമേട്ടൻ പോകുമ്പോൾ സഹായിക്കാൻ ദിലീപിനെ പോലുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് ആശ്വാസം. വളരെയധികം സന്തോഷം, വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനൊരു പ്രതികരണം അയച്ചു തന്നിന് വീണ്ടും എഴുതുക. ദിലീപ് തുടരുകയാണ്. അടുത്തത്, പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകം എന്ന സിനിമ കാണാനും കേൾക്കാനും താല്പര്യമുണ്ടായിരുന്നിട്ടല്ല, എങ്കിലും വർഷങ്ങൾക്ക് മുൻപ് തിയേറ്ററിൽ കണ്ടു, ഇപ്പോൾ റേഡിയോ മലബാറിൽ കേട്ടു. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ചൊരു സംഭവ കഥ, അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചിത്രപരിചയത്തിൽ ആ ചലച്ചിത്രത്തെ അവതരിപ്പിക്കാൻ അശ്വിനി നല്ലൊരു ഹോംവർക്ക് തന്നെ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. എഴുതി തയ്യാറാക്കി ആഖ്യാനം നടത്തിയ ഓരോ വാചകവും തികച്ചും ആഴത്തിലുള്ളതും അർത്ഥവത്തുമായിരുന്നു. ആ ചിത്രപരിചയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അശ്വിനിക്ക് നൽകാമെന്നാണ് എൻ്റെ പക്ഷം. ആ ക്രെഡിറ്റിന് മറ്റ് അവകാശവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് മാർക്ക് തന്നെ കൊടുക്കാം,
6: അശ്വിനിക്ക് കൊടുക്കാം.
5: സന്തോഷം. അടുത്ത ഏത് പരിപാടിയെ കുറിച്ചാണ്?
6: അടുത്തത് താരസ്വരത്തെ കുറിച്ചാണ്. രണ്ട് ഭാഗങ്ങളിലായി ചലച്ചിത്ര താരം ജോമോളെ പരിചയപ്പെടുത്തിയ താരസ്വരത്തിലൂടെ ആ നടി അഭിനയം കാഴ്ചവെച്ച ഒട്ടേറെ ചിത്രങ്ങളെയും അഭിനയ മുഹൂർത്തങ്ങളെയും പരിചയപ്പെടാനായി.
5: ആൽക്കഹോളിക്സ് അനോണിമസ് പ്രക്ഷേപണ പരമ്പരയിൽ പങ്കെടുക്കുന്ന ആരുടെയും പേര് പറയേണ്ടതില്ല, പറയാറുമില്ല. പക്ഷെ അതിൽ കേൾക്കുന്ന ഓരോ അനുഭവങ്ങളും മധ്യത്തിൽ ജീവിതം നഷ്ടപ്പെട്ടെന്ന് കരുതിയവരുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെതാണ്. ഈ അനുഭവങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും വെളിച്ചത്തിൽ മധ്യത്തിന് അടിമപ്പെട്ട ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ റേഡിയോ മലബാറിനുള്ള വലിയ അംഗീകാരം തന്നെയാകും അത്. നമ്മുടെ തിരികെ ജീവിതത്തിലേക്ക് എന്ന പുതിയ പ്രക്ഷേപണ പരമ്പരയെക്കുറിച്ചാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ദിലീപ് ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ പ്രക്ഷേപണ പരമ്പര ആരംഭിച്ചതിന് ശേഷം ഓരോ പ്രക്ഷേപണത്തിൻ്റെ ഒടുവിൽ നമ്മൾ പറയുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ചലനങ്ങൾ തുടങ്ങി. ആ നമ്പറിലേക്ക് റേഡിയോ മലബാറിൽ നിന്ന് കേട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളികൾ വന്നിട്ടുണ്ട്. ഈ വിപത്തിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന പലരും സമീപിക്കുന്നു.

0: എന്നാണ് നിങ്ങൾക്ക് വളരെ ആശ്വാസകരമായ വാർത്ത കൂടി നിങ്ങൾ അറിയിക്കുകയാണ്.
1: തുടർന്ന് വായിക്കുകയാണ്, ചന്ദനം മണക്കുന്ന ഏതാനും ഗാനങ്ങളുടെ പാട്ടും പൊരുളും പറഞ്ഞു തന്ന ഡോക്ടർ ജയരാജനും ലീന ജയരാജനും ചന്ദനഗന്ധിയായ അഭിനന്ദനങ്ങൾ നേരുന്നു. ഈ ഗണത്തിൽ ഇനിയും ധാരാളം ഗാനങ്ങളുണ്ട്, അവയുമായി മറ്റൊരിക്കൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ചന്ദനഗന്ധിയായ ആശംസകൾ ഞങ്ങൾ കൈമാറുകയാണ്. വീണ്ടും ചന്ദനപ്പാട്ടുകളുമായിട്ട് അവർ വരട്ടെ. ദിലീപിന്റെ ആദ്യത്തെ പ്രതികരണം ഇവിടെ സമാപിക്കുകയാണ്, നമുക്ക് വീണ്ടും വരാം. അതിനിടയിൽ വിജേഷ് നെല്ലൂന്നി ഒരു പ്രതികരണം അയച്ചിട്ടുണ്ട്, എന്താണ് വിജേഷ് പറയുന്നത്?
1: നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ മൂന്നാം അധ്യായം കേട്ടു, നന്നായിരുന്നു. സസ്പെൻസും നിഗൂഢതകളും അടങ്ങിയ അടുത്ത ഭാഗത്തിനായി ഇന്ന് കാതോർത്തിരിക്കുന്നു.
0: മൂന്നാം ഭാഗത്തിന് ശേഷം നാലും അഞ്ചും നമ്മൾ പ്രക്ഷേപണം ചെയ്തു, ഇന്ന് ആറാം ഭാഗമാണ്.
1: ഈ കത്ത് കഴിഞ്ഞ പ്രതികരണത്തിന് ശേഷം വന്നതാണ്.
0: അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും നാലാം ഭാഗത്തിന്റെയും അഞ്ചാം ഭാഗത്തിന്റെയും പ്രതികരണം നമുക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ഇന്ന് വൈകിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച അത് ഉൾക്കൊള്ളിക്കാം. ഇനി തങ്കമണി രാമചന്ദ്രൻ ശ്രീകണ്ഠാപുരം വയക്കര എഴുതി തയ്യാറാക്കിയ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്, എന്താണ് തങ്കമണി രാമചന്ദ്രൻ പറയുന്നത്?
1: റേഡിയോ മലബാറിന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ വിനീതമായ നമസ്കാരം. കുറെ നാളായി പ്രതികരണത്തിലേക്ക് എഴുതിയിട്ട് 2/8/26 ശ്വേതാശരത്ത് അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടി എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ശ്വേതാശരത്ത് തിരഞ്ഞെടുത്ത ഗാനങ്ങളെല്ലാം വളരെ നല്ല പാട്ടുകളായിരുന്നു. അവതാരക ഒരു മ്യൂസിക് ടീച്ചർ ആയതുകൊണ്ട് നന്നായി പാടിയിട്ടുമുണ്ട്. ഒപ്പം അശ്വിനിയുടെ അഭിമുഖവും കൂടി ആയപ്പോൾ പരിപാടി വളരെ നന്നായി. ശ്വേതയ്ക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു.
0: തീർച്ചയായിട്ടും ശ്വേതക്കും അശ്വിനിക്കും ഈ അഭിനന്ദനങ്ങൾ കൈമാറാം. രാമായണ മാസത്തിലെ രാമകഥാ ഗാനലയം എന്ന പരിപാടിയെക്കുറിച്ചാണ്, വളരെ നന്നാവുന്നുണ്ട്. റേഡിയോ മലബാറിന്റെ മിക്കവാറും എല്ലാ പരിപാടികളും ഞാൻ മുടങ്ങാതെ കേൾക്കുന്നുണ്ട്. എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് വരികയാണ്. നാടകം എല്ലാം കേൾക്കുന്നുണ്ട്. നെല്ലിക്ക നാടകം രണ്ടാം ഭാഗം വളരെ നന്നാവുന്നുണ്ട്. ഒന്നാം ഭാഗം ഞാൻ ഒരിക്കൽ കൂടി എന്നാണോ പേര്?
1: ഒരുവട്ടം കൂടി.
0: അതെ, ഒരുവട്ടം കൂടി എന്ന പരിപാടിയിൽ കൂടിയാണ് കേട്ടത്. ഇപ്പോൾ രണ്ടാം ഭാഗം എല്ലാ ആഴ്ചകളിലും കേൾക്കുന്നുണ്ട്. വളരെയധികം ഇഷ്ടമായി. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്നു. നാടകത്തിന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. സ്നേഹപൂർവം തങ്കമണി രാമചന്ദ്രൻ. സ്നേഹപൂർവം പറയുകയാണ്, നാടകം ഇന്നുകൂടി കേൾക്കണം. ഇന്ന് തീരില്ല, അടുത്ത ഒന്നോ രണ്ടോ അധ്യായങ്ങളിലൂടെ മാത്രമേ നെല്ലിക്ക പൂർണ്ണമാവുള്ളൂ. നാടകത്തിന്റെ പുതിയ വഴിത്തിരിവുകളിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും കേട്ടതിന് ശേഷം പ്രതികരണം വായിക്കാൻ മറക്കരുത്. അടുത്തത്
1: ബൈജു നടാലിന്റെ പ്രതികരണമാണ് അടുത്തത്. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ പേര് പറയാതെ കേൾപ്പിക്കുമ്പോൾ അത് ഏത് സിനിമയിലെ പാട്ടാണ് പാടുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. അതുപോലെ വൈകുന്നേരം 5:15 ഇപ്പോൾ പ്രക്ഷേപണം തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്നും അറിയില്ല.
0: ചലച്ചിത്ര ഗാനങ്ങൾ ചില പ്രത്യേക പരിപാടികൾക്കുള്ളിലാകുമ്പോഴാണ് അതിൻ്റെ ഗാനരചന, സംഗീതം, ആലാപനം തുടങ്ങിയവ നമ്മൾ പറയാറുള്ളത്. മറ്റു ചില സന്ദർഭങ്ങളിൽ കൊടുക്കേണ്ടി വരുമ്പോൾ അത് കേവലം പാട്ടുകൾ മാത്രമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. രണ്ടാമത്തെ ഒരു സംശയം പല ശ്രോതാക്കളും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് 5:15 തുടങ്ങുന്നത്? രാവിലെ 5:15, വൈകിട്ടും 5:15. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതാണ് തുടരുന്നത്. ഇതൊരു സാങ്കേതികമായ ഒരു കാര്യമാണ്. നമ്മുടെ അറിയാം, ആകാശത്തിലൂടെ പോകുന്ന ശബ്ദകിരണങ്ങളാണ്. ആകാശത്തിലൂടെ പല ശബ്ദകിരണങ്ങളും പ്രസരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സാങ്കേതിക വിദഗ്ധന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങളോട് ട്രാൻസ്മിഷൻ്റെ സമയം അല്പം വൈകി ആരംഭിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കും. പൂർവ്വസ്ഥിതിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് ഈ മാറ്റത്തോട് സദയം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി KP ജാനകി പരിപ്പായി അയച്ചിരിക്കുന്ന പ്രതികരണമാണ്, വായിച്ചോളൂ.
1: 9 രുദ്ര തില്ലങ്കേരി അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടി വളരെ നന്നായി. തിരഞ്ഞെടുത്ത ഗാനങ്ങളെല്ലാം ഇഷ്ടമായി. ആ പരിപാടി അവതരിപ്പിച്ച രുദ്രമോൾക്കും അവതാരക അശ്വിനിക്കും സ്നേഹാശംസകൾ. 10/10 മധുരഗീതങ്ങൾ മാഷ അവതരിപ്പിച്ചത് വളരെ ഇഷ്ടമായി. നൃത്ത വിഷയവുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ എല്ലാം നല്ല ഗാനങ്ങൾ. ആ പരിപാടി അവതരിപ്പിച്ച മാഷിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: പഴയ ഒരു മധുര ഗാനങ്ങളായിരുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഷീബ പുന്നാട് എഴുതിയ മനോഹരമായ കത്താണ്, അത് നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലേ?
1: അതെ,
0: വായിക്കാം.
1: റേഡിയോ മലബാർ തുടങ്ങിയ കാലം മുതൽ സ്ഥിരമായി പരിപാടികൾ കേൾക്കാറുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ അയക്കാൻ സാധിച്ചിരുന്നില്ല. ചിലപ്പോഴെങ്കിലും രണ്ടുപേരി എഴുതണമെന്ന് തോന്നി.
0: ഒന്നാമത്തെ അഭിപ്രായം ഇങ്ങനെയാണ്, 1, 2, 3 തുടങ്ങിയ നമ്പറുകളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ?
1: അതെ, മനോഹരമായിട്ട്
0: ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. 9 ഞായറിന്റെ പരിപാടിയാണ്. ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതരിപ്പിച്ച രുദ്രമേനോന്റെ ഗാന സെലക്ഷൻ വേറിട്ടതായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ തട്ടുപൊളിപ്പൻ ഗാനങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി രുദ്രയുടെ ഗാനങ്ങൾ. ഇനി ഉച്ചക്കുള്ള ഇഷ്ടഗാനങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത്?

0: അശ്വിനിയുടെ പ്രോഗ്രാമിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. പിന്നെ തോന്നി നല്ല ഗാനങ്ങളാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇടയിലൊരു ഗാനം കേട്ടു, മഴ പെയ്താൽ കുളിരാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു. എനിക്ക് അതിശയമായി. ഈ ഗാനമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചതും. അമ്മയുടെ പ്രിയപ്പെട്ട ഗാനമാണിത്. അശ്വിനി, നന്ദി.
1: അശ്വിനിയുടെ ദീർഘവീക്ഷണമായിരിക്കും നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ഗാനമാണ് കൊടുത്തിരിക്കുന്നത്. സന്തോഷം.
0: സലിൽ സാറിനെ കുറിച്ചുള്ള കൃഷ്ണകുമാർ സാറിന്റെ വിവരണങ്ങൾ, പുതിയ അറിവുകൾ, സന്തോഷം. റേഡിയോ മലബാർ തികച്ചും വ്യത്യസ്തമായി തോന്നുന്നു. കുട്ടികളുടെ പരിപാടിയായാലും നാടകനേരവും എല്ലാം ഹൃദ്യം. റേഡിയോ മലബാറിന്റെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ.
1: അഭിനന്ദനങ്ങൾ വിനയപൂർവ്വം സ്വീകരിക്കുകയാണ് ഷീബ പുന്നാട്. ഇത് തുടരുക. എല്ലാ ആഴ്ചകളിലും നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ബാബു ആണിക്കരുടെ പ്രതികരണമാണ്, റേഡിയോ മലബാറിന്റെ നാമകർത്താവായ സലിൽ ശിവദാസിനെ കുറിച്ച് ആഗസ്റ്റ് 11 അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ സലിൽ ശിവദാസ് ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റിയായ അദ്ദേഹത്തിന്റെ സഹോദരൻ ഡോക്ടർ യൂജിൻ ശിവദാസിന്റെ ഓർമ്മക്കുറിപ്പ് അവിസ്മരണീയമാക്കി. സലിൽ ശിവദാസ് എന്ന മനുഷ്യനെ അടുത്തറിയാനും അദ്ദേഹത്തിന്റെ പേര് എന്നൊന്നും ഓർമ്മിക്കപ്പെടാനും സലിൽ ശിവദാസ് ഫൗണ്ടേഷന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ബാബു അണിക്കേരി. സലിൽ ശിവദാസ് എന്ന അകാലത്തിൽ പൊലിഞ്ഞുപോയ ആ യുവാവിനെ അനുസ്മരിച്ചു കൊണ്ടുള്ള പരിപാടിയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഞങ്ങളുടെ ശബ്ദത്തിൽ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും ബാബുവിനെ പോലെ ഞങ്ങളും അദ്ദേഹത്തിന് മുന്നിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിക്കുകയാണ്.
0: അടുത്തതൊരു ഇമെയിൽ സന്ദേശമാണ്.
1: ആരാണ്?
0: പ്രീജി ധനേഷ് ആണ് ഈ പ്രതികരണം അയച്ചത്. ഹായ്, നിങ്ങൾക്ക് ഫോണിംഗ് പ്രോഗ്രാം വെച്ചൂടെ? പണ്ട് ആകാശവാണിയിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇഷ്ടപ്പെട്ട സോങ് വെച്ചു കൊടുക്കുന്ന പരിപാടി.
1: അപ്പൊ നമ്മുടെ പരിപാടി കേൾക്കാത്ത ആളാണെന്ന് തോന്നുന്നു അല്ലേ?
0: അതെ.
1: പ്രീജി ദിനേശ്, നമ്മൾ ആഴ്ചയിൽ 3 ഫോണിൻ പ്രോഗ്രാം ഉണ്ട്. ഞായറാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും. മറ്റു ദിവസങ്ങളിൽ ഫോണിലൂടെ തന്നെ ശബ്ദ സന്ദേശമായിട്ടല്ല, ടെക്സ്റ്റ് മെസ്സേജായിട്ട് വരുന്ന വാട്സപ്പ് സന്ദേശ ഗാനങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും ശ്രോതാക്കളുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചലച്ചിത്ര ഗാന പരിപാടി അവതരിപ്പിക്കാറുള്ളത്. അടുത്തത് തമ്പാൻ മട്ടന്നൂരിന്റെ ഒരു പ്രതികരണമാണ്.
0: ആഗസ്റ്റ് 14 വെള്ളിയാഴ്ചത്തെ സർഗജാലകത്തിൽ അരവിന്ദാശൻ കോതേരി എഴുതി അവതരിപ്പിച്ച കഥ സാന്ത്വനം വളരെ ഹൃദയസ്പർശിയായി. നാടൻ ഭാഷയിൽ നല്ലൊരു കഥ. അദ്ദേഹത്തിന് എന്റെ അഭിനന്ദനങ്ങൾ.
1: റേഡിയോ മലബാർ FM സർഗജാലകത്തിൽ കവിത നേരിട്ട് അയച്ചു തരികയോ അല്ലെങ്കിൽ കവിത ചൊല്ലി അയച്ചു തരികയാണോ വേണ്ടത്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? മറുപടി പ്രതീക്ഷിക്കുന്നു. ആരുടെ അന്വേഷണമാണെന്ന് അറിയില്ല. ആരാണെങ്കിലും കേൾക്കുന്നവർക്ക് മറുപടി ഇങ്ങനെയാണ്: സർഗജാലകത്തിലേക്കും മറ്റേതു പരിപാടികളിലേക്കും നിങ്ങൾക്ക് കവിതകൾ നേരിട്ട് അയച്ചു തരാം. നിങ്ങളുടെ ഫോണിൽ വലിയ തോതിൽ റെക്കോർഡിംഗ് സൗകര്യങ്ങളുണ്ട്. ശാന്തമായ അന്തരീക്ഷത്തിൽ വൃത്തിയായി ഭംഗിയായി മറ്റ് ശബ്ദങ്ങളില്ലാതെ നിങ്ങളുടെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു തരിക.
0: ഒരു കാര്യം കൂടി ഉണ്ട് പറയുന്ന, റേഡിയോ മലബാറിനും അണിയറ പ്രവർത്തകർക്കും 1000 സ്വാതന്ത്ര്യദിന ആശംസകൾ കൂടി.
1: സന്തോഷം. ആശംസകൾ ഏറ്റുവാങ്ങുകയാണ്. നിങ്ങളുടെ സർഗജാലകത്തിലേക്കുള്ള സൃഷ്ടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കത്തിലേക്ക് പോവാം. ഇത്
0: എളമ്പാറയിൽ നിന്നും സുജാത മേറ്റടിയാണ് അടുത്ത പ്രതികരണം അയച്ചിട്ടുള്ളത്.
1: ആഗസ്റ്റ് 10 മധുരഗീതങ്ങൾ, നൃത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം വളരെ ഇഷ്ടമായി. ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച മാഷിന് 1000 അഭിനന്ദനങ്ങൾ. ആഗസ്റ്റ് 12 മധുരഗീതം മൗനം എന്ന വാക്ക് ഉൾപ്പെടുത്തി ബൈജു സുന്ദരം അവതരിപ്പിച്ച ഗാനങ്ങൾ ഏറെ മനോഹരം. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ബൈജു സാറിനും 1000 അഭിനന്ദനങ്ങൾ.
0: ഓഗസ്റ്റ് 10 ചാരുകസേര രാമായണത്തിലെ കഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പരിപാടി വളരെ നന്നായി. ആ പരിപാടി അവതരിപ്പിക്കുന്ന മാഷിനും സൂര്യക്കും അശ്വിനിക്കും റേഡിയോ മലബാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. കർക്കടക ദിനങ്ങളെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന രാമകഥാ ഗാനലയം, ആ പരിപാടി അവതരിപ്പിക്കുന്ന റേഡിയോ മലബാറിനും കഥ പറഞ്ഞു തരുന്ന മാഷിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ച പരിപാടി വളരെ നന്നായി. മാഷിന്റെ അവതരണം കൊണ്ട് ആ പരിപാടി മികവുറ്റതായി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രക്ഷേപണം ചെയ്ത എല്ലാ ഗാനങ്ങളും ഇഷ്ടമായി. ആ പരിപാടി അവതരിപ്പിച്ച കൃഷ്ണകുമാർ മാഷിന് 1000 അഭിനന്ദനങ്ങൾ.
1: രാമകഥാ ഗാനലയത്തിന്റെ അനുരണനങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 16, നാളെ 17 ചിങ്ങം ആരംഭിക്കുകയാണ്. നമ്മൾ ഒരു മാസക്കാലം 32 ശ്രോതാക്കൾ അവതരിപ്പിച്ച രാമായണ ആലാപനം ശ്രോതാക്കൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടൊരു പരിപാടിയായിരുന്നു. ഒപ്പം രാമകഥയും. തീർച്ചയായിട്ടും നമുക്ക് കർക്കിടകത്തിൻ്റെ വറുതിയിൽ അല്ലെങ്കിൽ ഓർമ്മകളിൽ രാമായണ പാരായണം മുടങ്ങാതെ അവതരിപ്പിക്കാൻ സാധിച്ചതിലുള്ള ചരിതാർത്ഥ്യമുണ്ട്. നമുക്കിനി ചിങ്ങപ്പുലരിയിൽ ഓണവിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. പ്രതികരണങ്ങൾ തീർന്നോ?
0: ഇല്ല, ദിലീപ് ബി മുഹമ്മദിന്റെ പ്രതികരണം.
1: അതെ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ.
0: അതെ,
1: ഈ ആഴ്ചത്തേക്ക് അയച്ച ഒരു പ്രതികരണമാണ്. കിലുക്കം എന്ന ചിത്രത്തെ ചിത്രപരിചയത്തിൽ അവതരിപ്പിച്ചത് മനോഹരമായിരുന്നു. പൊട്ടിച്ചിരിക്കാൻ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു കിലുക്കം. അതൊന്നും നഷ്ടപ്പെടാതെ തന്നെയാണ് ചിത്രപരിചയത്തിലും ഉൾപ്പെടുത്തിയത്.
0: അസാധാരണമായ ശാരീരിക വെല്ലുവിളികളും ജീവിത പരിസരവുമൊക്കെ ആയിരുന്നിട്ടും അസാധാരണമായ നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ച ശ്രുതി ശ്രീധരന്റെ അനുഭവങ്ങൾ കേട്ടപ്പോൾ അവർക്കിനിയും ഉയരങ്ങൾ കീഴടക്കാനാകട്ടെ എന്നല്ലാതെ എന്താണ് പറയാനാകുക?
1: വളരെ ഹൃദയസ്പർശിയായ ജീവിതരേഖയാണ് രണ്ടു ദിവസങ്ങളിലായി ചന്ദ്രലേഖ മല്ലശ്ശേരിയുമായി നടന്ന അഭിമുഖത്തിൽ അവർ പങ്കുവച്ചത്. നമ്മുടെ ജനകീയം പരിപാടിയിലാണ് ശ്രുതി ശ്രീധരന്റെ വിജയഗാഥകൾ അവിടെ അയവിറക്കപ്പെട്ടത്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊക്കെ, ശ്രോതാക്കൾക്കൊക്കെ പ്രചോദനം നൽകുന്ന വാക്കുകളാണ് ശ്രുതിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അത് തിരിച്ചറിഞ്ഞ ദിലീപ് വി മുഹമ്മദ്, ഞങ്ങളുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
0: ഗാന്ധിലയത്തിൽ ഗാന്ധിജിയുടെ ആത്മകഥാ പാരായണത്തിന് ശേഷം കേൾപ്പിച്ച ഗാന്ധി ഗാനവും ഗാന്ധി ആലുവ UC കോളേജ് സന്ദർശിച്ചപ്പോൾ ചെയ്ത പ്രസംഗത്തിന്റെ സാരാംശം അവതരിപ്പിച്ചതും ഏറെ ശ്രദ്ധേയമായി.
1: വളരെ അപൂർവമായിട്ട് ലഭിക്കുന്ന ഒരു പ്രതികരണമാണ് ഗാന്ധിലയത്തെ കുറിച്ച്. തീർച്ചയായിട്ടും ദിലീപ് അത് ശ്രദ്ധിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. തുടർന്നും എഴുതുക. നമുക്ക് അടുത്ത പ്രതികരണത്തിലേക്ക് പോകാം. വട്ടിപ്പുറത്ത് നിന്ന് ഗീതയാണിത് അയച്ചിരിക്കുന്നത്.
0: വായിക്കട്ടെ.
1: വായിച്ചോളൂ. റേഡിയോ സ്കൂൾ എന്ന പരിപാടിയിൽ വിവിധ സ്കൂളുകളിലെ കുട്ടികളുടെ കഥയും കവിതയും മാപ്പിളപ്പാട്ടും മൗണ ആക്ടും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവതരിപ്പിച്ച എല്ലാ കൂട്ടുകാർക്കും ഒപ്പം ചന്ദ്രലേഖക്കും നല്ലൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. അത് കഴിഞ്ഞ് മാഷയുടെ നല്ല അവതരണത്തിലൂടെ കേട്ട നാടോടി കഥകളും നന്നായി ഇഷ്ടപ്പെട്ടു. പൊന്മുട്ടയിടുന്ന താറാവിൻ്റെയും അച്ഛനും മകനും കൂടി കഴുതയെ കവലയിൽ വിൽക്കാൻ പോകുന്ന കഥയും സൂപ്പറായിരുന്നു. ശനിയാഴ്ച പ്രഭാത ചിന്തയിൽ August 15 കുറിച്ച് നല്ലൊരു പ്രഭാഷണം കേൾക്കാൻ പറ്റി. അവതരിപ്പിച്ച മാഷിന് നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു വട്ടിപ്പുറത്തുനിന്ന് ഗീത. ഗീതയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ റേഡിയോ സ്കൂളിലേക്ക് അവരുടെ കുട്ടികളുടെ പരിപാടികൾ അയച്ചു തരാൻ ആവശ്യപ്പെടുക. ഇതുപോലെ ഭംഗിയായി നമുക്ക് പ്രക്ഷേപണം ചെയ്യാം. ഇനി ഗീതയും ചന്ദ്രികയും വട്ടിപ്പുറത്തുനിന്ന് അല്ലേ?
0: അതെ.
1: രണ്ടുപേരും കൂടി ചേർന്ന് എഴുതിയ ഒരു പ്രതികരണമാണ്, വായിക്കാം.
0: സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ എന്ന നമ്മുടെ റേഡിയോ മലബാറിന്റെ എല്ലാമായ സലീൽ ശിവദാസിന്റെ ഓർമ്മ ദിനത്തിൽ ചേട്ടനെപ്പറ്റി അനുജൻ വിശേഷിപ്പിച്ച നന്മ നിറഞ്ഞ ആ വാക്കുകളെല്ലാം കൃഷ്ണകുമാർ സാറുടെ നല്ലൊരു അവതരണത്തിലൂടെ കേൾക്കാൻ പറ്റി. സലീൽ ശിവദാസിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇത് അവതരിപ്പിച്ച മാഷിന് നല്ലൊരു അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.
1: സലീൽ ശിവദാസിന്റെ ജ്യേഷ്ഠനായിരുന്നു ഡോക്ടർ യുജിൻ ശിവദാസ്. ഞങ്ങൾ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ August 11 പ്രക്ഷേപണം ചെയ്യാറുണ്ട്. ഈ വർഷവും അത് ചെയ്യാൻ സാധിച്ചു. തുടർന്ന് എഴുതുകയാണ്. രുദ്രമേനോൻ അശ്വിനിയുമായി വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഇണങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൽ സംഗീതമേ നിന്റെ ദിവ്യ സൗഭാഗ്യത്തിൽ സന്ദേശമായി ഞാൻ ഉണർന്നുവെങ്കിൽ എന്ന ഗാനം ഒത്തിരി ഇഷ്ടപ്പെട്ടു. നന്നായി പാട്ടുപാടി. വിശേഷങ്ങൾ പങ്കുവച്ചതുപോലെ ആർമിയിലെ ഡോക്ടറാവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവതരിപ്പിച്ച രുദ്രകുട്ടിക്കും അശ്വിനിക്കും സ്നേഹാഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനി നാടകത്തെ കുറിച്ചാണല്ലേ, വായിച്ചോളൂ.
0: നെല്ലിക്ക നാടകത്തിൽ കടൽ തീരത്തുള്ള പെരിയ തങ്കച്ചി കാളിയമ്മ,
1: ഇത് ഞാൻ വായിക്കാം. നെല്ലിക്ക നാടകത്തിൽ കടൽ തീരത്തുള്ള പെരിയ തങ്കച്ചി കാളിയമ്മയുടെയും മുരുകന്റെയും വിശേഷങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞു. കാളിയമ്മയുടെ മകളും മുരുകന്റെ ഭാര്യ എന്ന് വിശേഷിപ്പിക്കുന്ന പെൺകുട്ടി ജയദേവന്റെയും മല്ലികയുടെയും മകൾ റോജയാണോ എന്നൊരു സംശയമുണ്ട്. ഇതൊരു വല്ലാത്ത സംശയമാണ്. ഒരുപാട് ശ്രോതാക്കൾക്കിടയിൽ ഈ സംശയങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംശയം വന്നതെന്നറിയില്ല. അങ്ങനെ സംശയങ്ങൾ വരാൻ ചില സാധ്യതകളുണ്ട്. ഞങ്ങളൊന്നും പറയുന്നില്ല, കാരണം പെരിയ തങ്കച്ചി കാളിയമ്മ അരികിലുണ്ട്. മാത്രമല്ല ഇന്നും അടുത്ത ആഴ്ചകളിലുമായിട്ട് ഈ നാടകത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നീളുമ്പോഴാണ് കഥയുടെ യഥാർത്ഥ ട്വിസ്റ്റ് നമുക്ക് മനസ്സിലാവുക. അതുവരേക്കും കാത്തിരിക്കുക. നമുക്ക് തൽക്കാലം വിട പറയാം. ഇതുവരെ പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഓണക്കാലമാണ് വരുന്നത്, വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ. എല്ലാ പരിപാടികളെക്കുറിച്ചും ശ്രദ്ധയോടുകൂടി കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ്. വീണ്ടും എഴുതുക. പ്രതികരണം കേറോ സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, ILO, മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
0: വാട്സ്ആപ്പ് നമ്പർ 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: इसलिए हमने पहले से ही उस दिशा में एक के बाद एक मजबूत कदम उठाए हैं। एनर्जी सिक्योरिटी का एक बड़ा माध्यम है परमाणु ऊर्जा, न्यूक्लियर एनर्जी। हमने पार्लियामेंट में शांति एक्ट पास कर करके एक नए लक्ष्य पर जाने का रास्ता तय कर लिया है। 2047 तक हम 100 गीगावाट ന്യൂക്ലിയർ പവർ
1: രാജ്യത്തിന്റെ പുരോഗതിയിൽ അർത്ഥവത്തായ സംഭാവനകൾ നൽകുന്നതിനായി അറിവ്, അച്ചടക്കം, ആത്മവിശ്വാസം, സേവന മനോഭാവം എന്നിവ വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പഠനം, കായികം, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്നതിനൊപ്പം ജിജ്ഞാസ നിലനിർത്താനും വലിയ സ്വപ്നങ്ങൾ കാണാനും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആശംസകൾ അറിയിച്ച ലോക നേതാക്കൾക്ക് നന്ദി രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, മാലിദ്വീപ് പ്രസിഡന്റ് ഡോ മുഹമ്മദ് മൊയ്സു, നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ, സ്ലോവാക് റിപ്പബ്ലിക് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി തുടങ്ങിയവർക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഈ രാജ്യങ്ങളുമായി ദീർഘകാലം നിലനിൽക്കുന്ന പങ്കാളിത്തത്തെ ഇന്ത്യ അങ്ങേയറ്റം വിലമതിക്കുന്നുവെന്നും അത് കൂടുതൽ കരുത്താർജ്ജിച്ച് വരികയാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, കേന്ദ്രമന്ത്രിമാർ, വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ, സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 54 രാജ്യങ്ങളിലൂടെയും വിവിധ സമയ മേഖലകളിലൂടെയും കടന്നുപോയ സൂര്യപഥ തിരംഗ ആഗോള റിലേ ഇന്നലെ പൂർത്തിയായി. കിഴക്ക് ഫിജിയിൽ തുടങ്ങി പടിഞ്ഞാറ് അമേരിക്കയിൽ സമാപിച്ച ഈ സംരംഭം ഹർഖർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഫിജിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്നാരംഭിച്ച റിലേ സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ പതാക ഉയർത്തിയതോടെയാണ് സമാപിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജസ്ഥാനിലെ അൽവാർ സരസ് ഡയറി കോംപ്ലക്സിൽ പുതിയ ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടൽ ഇന്ന് നിർവഹിക്കും. രാജസ്ഥാനിലെ 17 ജില്ലകളിലായി 6,262 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും ഇതോടൊപ്പം ഓൺലൈനായി അദ്ദേഹം നിർവഹിക്കും. റോസ്ഗർ ഉത്സവിന്റെ ഭാഗമായി പുതുതായി നിയമിക്കപ്പെട്ട 10,500 ഉദ്യോഗസ്ഥർക്ക് നിയമന ഉത്തരവുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. സാങ്കേതിക വിദ്യാധിഷ്ഠിത ഗ്രാമവികസനം ശക്തിപ്പെടുത്തുന്നതിന്റെ സുപ്രധാന ചുവടുവയ്പായ RSVC അമൃത് പ്ലാറ്റ്ഫോമിന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് അജയ് കുമാർ സൂദ് ഇന്നലെ തുടക്കം കുറിച്ചു. ഗ്രാമീണ നവീകരണം, സാങ്കേതിക കൈമാറ്റം എന്നിവ പിന്തുണയ്ക്കുന്നതിനായുള്ള സമഗ്ര ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയായിട്ടാണ് അമൃത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് പ്രൊഫസർ സൂദ് പറഞ്ഞു. UGC നെറ്റ്, CSIR നെറ്റ്, അഖിലേന്ത്യാ ഐക്കർ എൻട്രൻസ് പരീക്ഷ, PhD പരീക്ഷ എന്നിവയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക ഇന്ന് പുറത്തിറക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഏജൻസിയിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമേ പരിഗണിക്കാവൂ എന്നും ഫലം വെബ്സൈറ്റിലാകും ലഭ്യമാകുക എന്നും NTA അറിയിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചരമദിനം ഇന്ന്. 3 തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച വാജ്പേയിക്ക് 2015 രാജ്യം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചെങ്കൽപ്പെട്ടിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ 22ാമത് ബിരുദദാന ചടങ്ങിൽ ഇന്ന് ഉപരാഷ്ട്രപതി സംബന്ധിക്കും. നാളെ തിരുവാരൂരിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന്റെ 11ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. കൂടാതെ ചെന്നൈ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നടക്കുന്ന വിവിധ അക്കാദമിക് അനുസ്മരണ സാഹിത്യ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേരളത്തിൽ ഓണക്കാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര അരങ്ങേറും. അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
3: തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന അത്തം ഘോഷയാത്ര നടൻ മനോജ് KJN ഫ്ളാഗ് ഓഫ് ചെയ്യും. അത്തം നഗറിൽ നിന്ന് ആരംഭിച്ച് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് മുന്നിലൂടെ വടക്കേക്കോട്ട വരെ 4 കിലോമീറ്ററിലധികമാണ് ഘോഷയാത്രയുടെ പാത. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജാവ് പ്രജകളെ കാണാനെത്തുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. പുലികളി, ചെണ്ടമേളം, തെയ്യം തുടങ്ങി കേരളത്തിന്റെ തനത് നാടൻ കലാരൂപങ്ങളുടെയും മേളപ്പെരുക്കത്തിന്റെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര മുന്നേറുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ നടക്കും. ഹോക്കി ലോകകപ്പിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് വിജയം. ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് ഇന്ത്യ വിജയിച്ചത്. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗും സഞ്ജയ് റാണയും ഗോളുകൾ നേടി. ബുഡ്ഗാമിന് സമീപം ഇന്ത്യൻ MI-17 ഹെലികോപ്റ്റർ പാകിസ്ഥാൻ സൈന്യം വെടിവച്ചിട്ടെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ അനുകൂല സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2019 ശ്രീനഗറിന് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ സ്വന്തം വ്യോമ പ്രതിരോധ സംവിധാനത്താൽ വെടിവച്ചിടുകയാണുണ്ടായതെന്ന് PIB വ്യക്തമാക്കി. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 47 ഉയർന്നു. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 100 കെട്ടിടങ്ങൾക്ക് നാശം സംഭവിച്ചു. വടക്കൻ സുമാത്ര മേഖലയിലും ഭൂചലനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ സുനാമിയിലും നാശനഷ്ടങ്ങളുണ്ടായി. സിംബാബ്വേയിലെ കരിബ തടാകത്തിൽ ബോട്ട് മറിഞ്ഞതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 72. ഇതിൽ 18 കുട്ടികളാണ്. 90 സഞ്ചരിക്കാവുന്ന ബോട്ടിൽ 153 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 77 രക്ഷപ്പെടുത്തിയതായി സിംബാബ്വേ ദുരന്ത നിവാരണ ഏജൻസി അറിയിച്ചു. അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാളിലെ ഗംഗാതീരം, ഒഡീഷ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ആന്ധ്രാപ്രദേശ്, വടക്കൻ ഉൾനാടൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ ലെബനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 7 കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 3 പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ഹിസ്ബുല്ല ഇസ്രായേൽ സൈന്യത്തിനെതിരായി നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണ് നൽകിയതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ലെബനൻ പ്രധാനമന്ത്രി ആക്രമണത്തെ അപലപിച്ചു. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനം ഇന്നു മുതൽ പൊതുജനങ്ങൾക്കായി തുറക്കും. അടുത്തമാസം 15 വരെയാണ് ഉദ്യാനം പൊതുജനങ്ങൾക്കായി തുറന്നിടുന്നത്. സന്ദർശകർ രാഷ്ട്രപതി ഭവൻ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സന്ദർശന സമയം മുൻകൂട്ടി ബുക്ക് ചെയ്യണം. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് യുവാക്കളുടെ ഊർജ്ജവും അർപ്പണബോധവും നൂതന ആശയങ്ങളും അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ മൈ ഭാരത് NSS വോളണ്ടിയർമാരുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയവുമായി രാജ്യം 80th സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. രാജ്യത്തിന്റെ പുരോഗതിയിൽ സംഭാവന നൽകുന്നതിനായി വിദ്യാർത്ഥികൾ അറിവും അച്ചടക്കവും സേവന മനോഭാവവും വളർത്തിയെടുക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ തിരംഗ ആഗോള റിലേക്ക് സമാപനം. സാങ്കേതിക വിദ്യാധിഷ്ഠിത ഗ്രാമവികസനം ശക്തിപ്പെടുത്തുന്നതിനായുള്ള RSVC അമൃത് പ്ലാറ്റ്ഫോമിന് തുടക്കം കുറിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഓണക്കാലത്തിന്റെ ആരംഭം വിളിച്ചോതി. ഇന്ന് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര അരങ്ങേറും. ഹോക്കി ലോകകപ്പിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരണാ, കരണോ, നീ എന്നാടോ കൊറോൻ ചത്ത കൊരങ്ങനെ പോലെ ഇങ്ങനെ ഇരുന്നിന്? എന്തെങ്കിലും വിഷമമുണ്ടാവോനെ?
1: അങ്ങനല്ലല്ലോ രാമിൻത,
0: എന്ന്
1: ഈ കൊറവൻ ചത്ത കൊരങ്ങനെ പോലെയാന്നല്ലേ.
0: അപ്പൊ ഞാനെന്ന് പിന്നോട് പറഞ്ഞേ?
1: നിങ്ങൾ കൊരങ്ങൻ ചത്ത കൊറവനെ പോലെയാണ്.
0: കരണ, എന്തായാലും കൊരങ്ങനുണ്ട് കൊറവനുണ്ട് ഉണ്ടല്ലോ.
1: അതുണ്ട് അല്ലാമിൻത, അതിനിപ്പൊ അതിൽ ഞാനേതാന്ന് എനിക്ക് സംശയം.
0: നീ കൊരങ്ങേ?
1: ആമിൻത,
0: അങ്ങനെയല്ലാണ്ട് പിന്നെ നീ ഇങ്ങനെ ഇരിക്കുക. കരണ, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചു. നീ എന്താ നിന്റെ പ്രശ്നം മോനെ? പറ ആമിൻതക്ക് ഉള്ള പരിഹാരം എനിക്കറിയല്ലോ. ഞാൻ അന്നേരം പരിഹരിച്ചു എന്റെ പ്രശ്നം. ദേവുട്ടിയായിട്ട് പ്രശ്നം ഉണ്ടാക്കിനാ, പിള്ളേരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിന്, എന്നാന്ന് പറ.
1: അതാടുന്ന്
0: ആറിക്കോളൂലേ. ഓ, മഴ പെയ്യും എനിക്ക് എടുത്ത് രാത്തു വെക്കാനായിരിക്കുമല്ലേ. നീ പേടിക്കൊന്നും വേണ്ട കാരണ, നല്ല വെയിലല്ലേ, അതങ്ങനെ ആറിക്കോളൂ.
1: ഇപ്പല്ല വെയിലത്ത് ഞാൻ കൊണ്ടിട്ടില്ല, മഴ പെയ്തില്ലേ.
0: എല്ലപ്പാ, നീ ഓണത്തിന്റെ കോടിയെല്ലാം എടുക്കാൻ തുടങ്ങിയ, ഇതെന്നാ ഇത്ര പാട് തോർത്ത് വാങ്ങിയിട്ട്? നീ
1: തോർത്ത?
0: ആ, നമ്മള് പണ്ടല്ല സാധാരണ വാങ്ങുന്നത് വെള്ളത്തോർത്താ. നീ ദേവൂട്ടെ പറ്റിക്കാൻ വേണ്ടിട്ട് നിറവുള്ള തോർത്താന്ന് വാങ്ങി. നീ സാരിയൊന്നും വാങ്ങാൻ കയ്യിലായിട്ട്?
1: ആമിത, നിങ്ങൾ ഇപ്പൊ അങ്ങനെയെ വന്നിട്ട് എന്റെ നെഞ്ചു കുത്താൻ വേണ്ടിട്ട് നിങ്ങൾ വന്നിന്?
0: അല്ലപ്പോ ഞാൻ എന്താ ഇന്ന് നെഞ്ചു കുത്തിനി? ഇതെന്തിനാപ്പൊ ഇത്ര കാലം തോർത്ത് വാങ്ങിയെന്നല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അതെന്നാ നെഞ്ചു കുത്തുന്ന വർത്താനാ?
1: നിങ്ങൾ എന്ത് വർത്താന പറയുന്നു? അത് തോർത്താ, നിങ്ങൾ നോക്കിയാട്ടെ.
0: പിന്നെ ആന്നാപ്പ തോർത്തല്ലാണ്ട് അതെന്നാടോ നീ പല നിറത്തിൽ വാങ്ങിന്?
1: അതും നോക്കിട്ടാണ് ഞാൻ ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത്.
0: അത് നോക്കിട്ട് നീ എന്തിനാ സങ്കടപ്പെടുന്ന കരണാ? അത് തോർത്താടുന്ന ആറിക്കൂടൂലേ, പല നിറത്തിലായതുകൊണ്ടാവനെ.
1: പിന്നെ നോക്ക്, തോർത്ത് തോർത്ത് അതിനെ അങ്ങനെ അതിശയിപ്പിക്കല്ലേ അമിൻത.
0: എടാ കരണ, ഈ ചോന്ന തോർത്തോണ്ടല്ലോ തലതോർത്തിയാലുണ്ടല്ലോ വേഗം ചെമ്പം മുടിയാവും. ആ പിന്നെ കറുത്തയും നീലയും തോർത്തോണ്ടെല്ലാം തോർത്തിയല്ലേ ഈ മുടി പൊരിഞ്ഞും പിന്നെ പേനൊന്നും കാണൂല. ഈ വെള്ളത്തോർത്തിനാണെങ്കിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് തോർത്ത് വെള്ളയായിരിക്കണം വെള്ളയായിരിക്കണം വെള്ളയായിരിക്കണം എന്ന് പറയുന്നത്.
1: എന്റെ ആമിൻത, നമ്മളെ തലയിലുള്ള എന്തിനാ മറ്റുള്ളവരെ കാണിക്കുന്നത്? അത് വിചാരിച്ചിട്ടല്ലേ ഞാൻ കളർ വാങ്ങിനെ.
0: അല്ല കരണ, മറ്റുള്ളവരെ കാണിക്കുന്നതൊന്നും അല്ല നമ്മളെ വിഷയം. ഇടാ, നിന്റെ തലയിലെ മുടി പൊരിയുന്നുണ്ടോ, നിന്റെ തലയിൽ പേരുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ വെള്ളത്തോർത്ത് വേണോ? അതില് പറ്റിയിരിക്കുമല്ലോ.
1: അത് നമുക്കറിയാലോ നമ്മളെ തലയിൽ ഉണ്ട്. അത് മറ്റുള്ളവരെ കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ കളറുള്ള സാധനം വാങ്ങിനെന്ന്.
0: കരണ, എനിക്ക് എന്റെ സൂത്രം മനസ്സിലായി. കാരണം എന്ന് വെച്ചാല് ഈ തോർത്തില്ലേ വെള്ളത്തോർത്ത് അലക്കണോ, അല്ലെങ്കിൽ നീ പിന്നെ എന്നാ പറയണ്ട അതിന്റെ ചെളിയായാലും ഇതാക്കിയായാലും ഈ നിറത്തിലുള്ള തോർത്തിലൊന്നും ആയാലും പ്രശ്നമില്ല, വെള്ളത്തോർത്തിൽ വേഗം കാണാൻ പറ്റുമല്ലോ. അപ്പൊ ഈ കരിമ്പനെല്ലാം കുത്തിയ വേഗം കാണാൻ പറ്റൂ. ഇതാണെങ്കിൽ കാണൂല ഒന്നുമില്ല, ഇതാങ്കി വേഗം എന്നാ പറയണ്ടേ അവിടെ ഒലുമ്പി ഇടുകയേ വേണ്ടു. അതല്ലേ നിന്റെ സൂത്രോ?
1: എന്റെ ആമിനത്ത, നിങ്ങൾ കണ്ടുപിടിച്ചു കളഞ്ഞല്ല.
0: കരണ, അലക്കാത്തോണ്ട് നിറം മാറുന്നതല്ല പ്രശ്നം, അതിന്റെ അടുത്തോട്ട് ആള് പോകുമ്പോ ഒരു മണം മണക്കാനുണ്ടല്ലോ. തോർത്തെല്ലാം ദിവസവും അലക്കണം എന്റെ കരണ. അത് വെള്ളയായാലും പോരാ നീലയായാലും പോരാ, എല്ലാ ദിവസവും അലക്കണം.
1: ആമിൻത, നിങ്ങളെന്നാ എന്നെ പറ്റി വിചാരിച്ചേ? ഞാൻ അലക്കലില്ല.
0: അമ്മോ, നീ ആഴ്ച കൂടുമ്പോ അലക്കൊണ്ടേക്കുല്ല, ഈ നാലെണ്ണം ഒരുമിച്ച് വന്നിട്ടുണ്ടാവുക.
1: നോക്കിയാട്ടെ, രണ്ട് സടിപ്പിച്ച് അലക്കിയന്റെ വിഷമത്തില ഞാനിപ്പിടി ഇരിക്കുന്നു.
0: അത് അലക്കിന് നീ എന്തിനാ വിഷമിക്കുന്നു?
1: നോക്കെന്റെ ആമിൻത, ആ കാണുന്ന സാധനോ
0: തോർത്ത്.
1: എന്റെ ആമിൻത, നിങ്ങൾ ഈ തോർത്ത് തോർത്ത്ന്ന് പറഞ്ഞോണ്ട് നിക്കല്ല.
0: തോർത്തിനെ തോർത്ത് എന്നല്ലാണ്ട് പിന്നെ അത് നല്ല ശുഭാരം നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ.
1: നിങ്ങളാ പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്റെ നെഞ്ചത്തുനിന്ന് വല്ലാതെ ഇടിപ്പ് വരുന്ന.
0: അപ്പൊ അത് തോർത്തല്ലേ?
1: ആമിൻത, അത് തോർത്തല്ല.
0: പിന്നെ
1: ഞാൻ ലുങ്കി വാങ്ങിച്ചാന്ന്, കാവിലുങ്കി.
0: ഇത്രപ്പിടിയുടെ സാധനാ ഇനി ലുങ്കി എന്ന് പറയാൻ പറ്റുവാ? ഇത് തോർത്ത് തന്നെയാന്ന് കരണ. നിനക്ക് മാറിപ്പോതിരിക്കും മോനെ, നീ എവിടുന്ന വാങ്ങി വെച്ച ആർ തന്നെ കൊണ്ടുകൊടുക്ക്. അത് മാത്രല്ല, ഇത് കാവ്യൊന്നുമില്ലല്ലോ. അതില് കറുത്ത കാണുന്നുണ്ട്, നീല കാണുന്നുണ്ട്, ചുവപ്പ് കളർ കാണുന്നുണ്ട്. ഇതിനെല്ലാം കാവ്യ എന്ന് പറയോ?
1: ആമിൻത, അത് വലിയൊരു കഥയാണ്.
0: നീ വലിയ കഥ ചുരുക്കിയൊന്ന് പറഞ്ഞട്ടെ.
1: അത് പറയുമ്പോല്ലേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
0: എന്നാ മോനെ കാര്യം, നീ കാര്യം പറ കരണ, എന്നാലേ എനിക്ക് മനസ്സിലാവൂ. ഇത്രപ്പിടിയിലെ തോർത്തിനും ഇത്രപ്പിടിയിലെ തോർത്ത് പോലത്തെ സാധനത്തിനെ കാണിച്ചിട്ട് ഇത് ലുങ്കിയാന്ന് പറയും, എനക്കത് മനസ്സിലാവണ്ടേ? എനക്ക് മനസ്സിലായെങ്കിലല്ലേ ഇന്നെ സമാധാനിപ്പിക്കാൻ പറ്റൂ. അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് ഇന്നെ സമാധാനിപ്പിക്കാൻ പറ്റൂലല്ലോ. ഈ മനസ്സിലാകാണ്ട് മനസ്സിലായി എന്ന് പറയുമ്പോ മനസ്സിലാകാത്തവർക്ക് അത് മനസ്സിലാവൂലല്ലോ.
1: ആമിൻത, മതി, എനക്ക് മനസ്സിലായി.
0: എനക്ക് മനസ്സിലായിട്ടില്ല, ഇന്നെ സമാധാനിപ്പിക്കാണ്ട് എനക്ക് മനസ്സിലാവണല്ലോ.
1: അത് ആമിൻത, ഇന്നാളത്തിൽ ഒരു പരസ്യം ഉണ്ടായിരുന്നു.
0: ആ വെറുതെ അല്ല. ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു.
1: 500 രൂപയ്ക്ക് 4 ലുങ്കി.
0: ആ ടിവിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ കരണ, പേപ്പറിലും ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെന്നാ നീ വാങ്ങിനി?
1: ഇത് ടിവിയിലൊന്നല്ലാന്ന്,
0: പിന്നെ
1: നമ്മളെ മൊബൈലില്ലേ അടിക്കടി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. എന്തിന്നാ എന്റെ ആമിനത്താ കാണനെ പോണോ? എന്ത്

0: രസോ എന്തെന്നാ വലിപ്പോ
1: എന്നിട്ടാന്ന് വാങ്ങീന്
0: 500 രൂപയ്ക്ക് 4 എണ്ണം പറഞ്ഞാൽ നിങ്ങൾ എന്തെന്നായി പറയുന്നു? ഒന്നിനത്ര ചെറിയ പൈസ അല്ലേ വരൂ? അതോ നമ്മൾ ആടെ പോയിട്ട് എടുക്കൊന്നും വേണ്ട, വീട്ടിൽ കൊണ്ടുതരും അവര്.
1: അപ്പൊ നീ അത് നോക്കി വാങ്ങി.
0: എന്റെ അമിന്ത, നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നു? നമ്മളൊരു സാധനം വാങ്ങാൻ ടൗണിൽ പോയാലോ, എന്തല്ല ചെലവാന്ന്. പീടിയൊക്കെ ഏരി കഴിഞ്ഞാൽ ആടത്തെ തിരക്ക് നിങ്ങൾക്ക് പറയാണ്ട് തന്നെ അറിയാലോ. പീടിയൊക്കെ ഏരി സാധനം വാങ്ങി, ആ സാധനം വാങ്ങണമെങ്കിൽ അതെല്ലാം തിരഞ്ഞെടുത്ത് വെക്കണോ?
1: മാത്രല്ല കരണ, ഈ ലുങ്കി വാങ്ങുമ്പോ ഇന്ന വലിയ മിഷിയൊന്നും ഉണ്ടാവില്ല കേട്ടാ.
0: അത് നിങ്ങൾ പറഞ്ഞ നേരം തന്നെയാണ്. എന്നാലും നമ്മക്കല്ലേ ആവശ്യം?
1: വലിയ വലിയ സാധനത്തിന്റെ കച്ചവടം അവര് നടത്തുമ്പോ ഈ ചെറിയ നിന്നെ പോലത്തെ ലുങ്കി വാങ്ങാൻ പോയാൽ അവർക്ക് ദേഷ്യം വരുമോ?
0: എന്റെ അമിന്ത, ദേഷ്യം അല്ലാണ്ട് എന്താ വരണ്ടേ പിന്നെ? അത് മാത്ര എത്ര നേരം കാത്തുനിൽക്കണം രണ്ട് ലുങ്കി എടുത്തരണെങ്കില്? അതുകൊണ്ടല്ലേ ഞാൻ ഈ പണി എടുത്തിനെ.
1: എന്നിട്ടോ?
0: മാത്രല്ല, നമ്മൾ ടൗണിൽ പോയാലോ, എന്തെല്ലാം ചെലവാന്ന്. ഈ സാധനം വാങ്ങി വരുമ്പോ ഒരു ചായ കുടിക്കാൻ കയറണ്ടേ?
1: പിന്നെ ഇത്ര നേരം നോക്കിയിട്ട് കാലും കയ്യിലും വേദന എടുക്കും, സ്വാഭാവികം.
0: അതിന് ചെലവ് വേറെ. പിന്നെ ടൗണിൽ ഇറങ്ങി വരുമ്പോ ആടിയിട്ട് അതെല്ലാം വെച്ചിട്ട് കാണുമ്പോ പോരാത്തേന് ഓണത്തിന്റെ തിരക്കെല്ലാം പിരിഞ്ഞാന്ന്. നമ്മള് വാങ്ങാണ്ട് വരുവോ എന്റെ അമിത?
1: ശരിയാ, പിള്ളമാർ വീട്ടിലുണ്ടാവുമ്പോ നമ്മൾ എന്തെങ്കിലും കടിയോ ഇതെല്ലാം കൊണ്ടെടുക്കല്ലോ.
0: ആ ചെലവെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിയെടുത്തിന്. നമ്മൾ പിന്നെ ഇവിടെ വീട്ടിൽ കുത്തിരുന്നാ പോരെ, ഈ ഫോണിൽ രണ്ട് കുത്തല്ലേ കുത്തണ്ടു, സാധനം വീട്ടിലെത്തിയില്ലേ?
1: പിന്നെന്താ?
0: അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്ത പണിയാന്ന്.
1: എന്നിട്ടപ്പോ വീട്ടിലെ സാധനം കൊണ്ടുവന്നോ?
0: പിന്നെ ആ പാർസലായിട്ട് പിറ്റേന്ന് തന്നെ എത്തിയിട്ടില്ലേ. എന്റെ അമിനത്ത, എത്രയാന്ന് അതിന്റെ മേലെ പൊതിഞ്ഞിട്ട്, ഇങ്ങനെ പൊതിയിന്റെ മേലെ വലിയ വലിയ കെട്ടായിട്ടല്ലേ കൊണ്ടുതന്നിനെ. അത് കഴിക്കാൻ തന്നെ വേണം ഒരു അരമണിക്കൂർ. അത് കഴിച്ചു കഴിയുമ്പോൾ എന്നെ കട്ടൻ ചായ കുടിക്കേണ്ടി വരും. അതിന്റെ മേലെ എന്റെ പേരിൽ അച്ചടിച്ച് വന്നിട്ടുണ്ടെന്ന്. നമ്മള് പറയുന്ന ഡിസൈനിലല്ലേ അവര് ചെയ്തു തരുന്നു.
1: എന്നിട്ട്
0: നിങ്ങൾക്ക് നിങ്ങളെ പേര് വേണോ, നിങ്ങൾ പറയുന്ന ഡിസൈൻ വേണോ, അതെല്ലാം അവര് ചെയ്തു തരൂ.
1: അപ്പൊ കരണെന്ന് പറഞ്ഞിട്ടാന്ന് ലുങ്കി വന്ന്.
0: പിന്നെ ഭയങ്കര രസല്ലേ അത്. ഇപ്പൊ നോക്കിയാട്ട അതിന്റെ മേലെ കാണുന്നുണ്ട് എന്റെ പേര്. അമിനത്ത, ഞാൻ കെട്ടല്ല ഇങ്ങനെല്ലാം കൂടി പൊട്ടിച്ച് പുറത്തെടുത്ത് ഉടുത്തേ ചെറിയൊരു കുറവുണ്ടേനോ. ഞാൻ പിന്നെ കുറച്ച് നീളം ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു അതിന്റേതാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതങ്ങ് വിടുകയും ചെയ്തു.
1: നീ അപ്പൊ അളവൊന്നും കൊടുത്തിട്ടില്ലേ മോനെ?
0: അതങ്ങനൊന്നുമില്ല, അളവെല്ലാം കറക്റ്റാ. സാധാരണ ഒരു മുണ്ട് വരുന്ന സൈസ് തന്നെയാന്ന് ഇത് വരുന്നത്. പിന്നെ നമ്മൾ ആദ്യം മുണ്ട് മാടി കെട്ടിട്ടല്ലേ എന്റെ അമിനത്ത് നടക്കല്. ആരായി മുണ്ടല്ല വെച്ചിട്ട്
1: നടക്കുന്നില്ലല്ലോ.
0: ഒന്ന് രണ്ട് ഇഞ്ചെല്ലാം കുറഞ്ഞാൽ എന്തിന്നാന്ന് എന്റെ അമിനത്ത കുഴപ്പോ?
1: ഇല്ല, ഒരു കുഴപ്പമില്ല.
0: എന്റെ അമിനത്ത, പൈസയല്ലേ ലാഭം?
1: അതെ. എന്നിട്ട് നീ 4 ലുങ്കി വാങ്ങിച്ചു.
0: ഞാനെന്നാ വിചാരിച്ചേ, 2 കൊല്ലത്തേക്ക് പിന്നെ ഈ ലുങ്കിന്റെ കാര്യം ആലോചിക്കണ്ടല്ലോ. അത് വിചാരിച്ചിട്ടല്ലേ ഇത് ഞാൻ ഓർഡർ ചെയ്തിന്. എന്തായാലും ഒരു ദിവസം ഞാൻ എല്ലാം ഇങ്ങനെ ഉടുത്ത്.
1: അത് നീ അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം ഏടുന്നല്ലോ കൊണ്ടല്ലോ, ഒന്ന് അലക്കിയിട്ടല്ലോ ഉടുത്താ പോലും.
0: എന്റെ അമിനത്ത്, അത് കാണുമ്പോ ഉടുത്തു പോവും.
1: അത്രക്ക് രസം.
0: എന്നിട്ടാണ് പോകുമ്പോ ഒന്നിപ്പുറത്തെ പീടിയിലേക്ക് പോകുമ്പോ
1: എല്ലാം മാറ്റി മാറ്റി നീ ഉടുത്ത്.
0: പിന്നെ അപ്പൊ തന്നെ ആഗ്രഹം തീർത്തിനെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ നല്ല വൃത്തിയിലങ്ങ് അലക്കി. എന്റെ അമിനത്ത, ആ അലക്കി അലക്കിലല്ലേ ഈ കാണുന്ന എന്റെ അമിനത്ത നോക്ക്, എനക്ക് അങ്ങോട്ട് നോക്കാൻ വരെ കഴിയുന്നില്ല.
1: അതാടാ തോർത്തു പോലെ ആയിപ്പോയെ.
0: നിങ്ങൾ മേജിക്കെല്ലാം കണ്ടിട്ടില്ല എന്റെ അമിനത്ത? ഇതുപോലത്തെ മേജിക് എടിയും കണ്ടിനാ. ലുങ്കി വെള്ളത്തിൽ മുക്കി പുറത്തെടുക്കുമ്പോൾക്ക് തോർത്തായി എന്റെ അമിനത്ത.
1: അതുകൊണ്ടെന്നാ എനിക്ക് 4 തോർത്ത് കിട്ടിയില്ലേ?
0: നിങ്ങൾ ശവത്ത് കൊടുത്തല്ല എന്റെ അമിനത്ത.
1: പോന്നുണ്ടോന്നാ?
0: ഒന്നൊന്നര പോക്കല്ലേ. കഷ്ടകാലത്തിന് എന്റെ ഒരു നല്ലൊരു മുണ്ടുണ്ടേനു, കല്യാണത്തെല്ലാം പോകുമ്പോ എടുക്കുന്നാന്ന്. അതിന്റെ ഒന്ന് ചലക്കാൻ വേണ്ടി ബക്കറ്റ് ഇട്ടല്ലേ. അതിന്റെ നിറം നിങ്ങൾ നോക്കിയാട്ടെ.
1: അയ്യോ,
0: കരിമ്പം കുത്തിയ പോലെ ഇല്ലേ?
1: ഇതെല്ലാം നീയല്ലാണ്ട് ഇങ്ങനെല്ലാം വാങ്ങുക കരണ. അതെല്ലാം നമ്മള് പീടിയെ പോയി വാങ്ങുന്നതും ഇതിങ്ങനെ വാങ്ങുന്നതെല്ലാം വ്യത്യാസമുണ്ട് മോനെ.
0: അമിന്ത, ഇതൊന്നും നമ്മള് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യല്ലേ.
1: അപ്പോഴും എനിക്ക് വിളിച്ചു പറയണോ അവരാ ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ?
0: ആ നമ്പർ നിലവിലില്ലാന്നല്ലേ ഇപ്പം പറയുന്നു.
1: നമ്പർ നിലവിലില്ലേ?
0: ആ പോലും.
1: അയ്യേ,
0: പരിധി പരിധി നമ്പർ കിട്ടീനെ. കാരണം എന്റെ വീട് എടിയാന്നല്ലേ ചോദിച്ചിട്ട് വിളിച്ച ആളാണ്.
1: അപ്പൊ
0: ഞാൻ അയാളെ വിളിച്ച്. അയാൾ വിളിച്ചു തരാൻ പറഞ്ഞു ഇത് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇത് നമ്മൾ കൊണ്ടുതരുന്ന ആള് മാത്രാണ്.
1: അതെ, അവർക്ക് ബന്ധം ഉണ്ടാവില്ല. അവര് കൊണ്ടുതരുന്നത് മാത്രാണെങ്കിൽ അവര് ഇതുമായിട്ട് ബന്ധോ?
0: എന്റെ പൈസ പോയി എന്റെ അമിന്ത.
1: എന്നാലും 4 തോത്ത് കിട്ടിയില്ലായിരണ. അതും പച്ച നീല മഞ്ഞ ചുവപ്പ് എത്ര നിറത്തില്. മക്കൾക്കും കൊടുക്കാതെ ഊട്ടിക്കും കൊടുക്കാതെ എനിക്ക് കൊടുക്കാം. എനിക്ക് കുറച്ച് ടൗലാറ്റം വേണ.
0: അമിന്ത, ഒരു പറ്റ എനിക്ക് പറ്റി. ഇനി ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ വാങ്ങിക്കൂലേ.
1: അതിന്റെ ഒരു സൂത്രം ഞാൻ പറഞ്ഞുതരാം, അത് പറയണ്ടിട്ടാന്ന്. എനിക്ക് പൈസ ഒന്നും ചെലവാവൂല, ഒറ്റ പൈസ ചെലവാവൂല. ഇതൊരിക്കും കൂടി അലക്ക്, അപ്പൊ കുറച്ച് ചെറുതാവും. ടൗലായിട്ട് ഉപയോഗിക്കും ചെയ്യാം, പിള്ളമാർക്ക് സ്കൂൾ പോകുമ്പോ എടുക്കും ചെയ്യാം. ലുങ്കി അലക്കിയാൽ തോർത്താവും, തോർത്തലക്കിയാല് ടൗലാവും.
0: ആമിന്താ
1: എല്ലാ പിന്നെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്
2: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
3: 9447-371-836,
2: 8078-502-836.
0: ഇപ്പോൾ രാമായണ ദർശനവും സമകാലിക പ്രസക്തിയും എന്ന വിഷയത്തെക്കുറിച്ച് ദീപ്തി രാംദാസ് സംസാരിക്കുന്നു.
4: പ്രിയ ശ്രോതാക്കളെ, കർക്കിടക മാസം ഇവിടെ അവസാനിക്കുകയായി. മലയാളികളുടെ വർഷത്തിലെ ഒടുവിലത്തെ മാസമാണ് കർക്കിടക മാസം. പ്രകൃതിയെ ഇരുൾ വന്നു മൂടുമ്പോൾ നമ്മുടെ മനസ്സിലെ സകല ഇരുട്ടിനെയും കഴുകിക്കളയാനുള്ള ഒരു ഉപാധിയാണ് ഈ മാസത്തെ രാമായണ പാരായണം. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തെ രാമായണ മാസം എന്നുകൂടി വിശേഷിപ്പിക്കുന്നു. അജ്ഞാനത്തെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് രാമായണ മാസവും രാമായണ പാരായണവും. ഭാരതീയ സാഹിത്യത്തിലെ മികച്ച സംഭാവനകളാണ് രാമായണം, മഹാഭാരതം എന്നീ രണ്ട് ഇതിഹാസങ്ങൾ. ഇതിൽ വാത്മീകി വിരചിതമായ രാമായണം ആദ്യ കാവ്യമാണെന്ന് കരുതപ്പെടുന്നു. വാത്മീകി മഹർഷി രാമായണം രചിക്കപ്പെടാനുണ്ടായ സാഹചര്യം പ്രധാനമായും ക്രൗഞ്ച പക്ഷികളുടെ വിയോഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു ദിവസം മഹർഷി പതിവ് പോലെ തമസാ നദിക്കരയിൽ സന്ധ്യാവദനത്തിന് പോയപ്പോൾ മരക്കൊമ്പിലിരുന്ന് സ്നേഹം പങ്കുവെക്കുകയായിരുന്ന ക്രൗഞ്ച പക്ഷികളിലൊന്നിനെ വേടൻ ക്രൂരമായി അമ്പെയ്തു വീഴ്ത്തുന്നു. പെൺപക്ഷിയുടെ ശോകം കൊണ്ട് വാൽമീകി മഹർഷിയുടെ നാവിലോറിക്കൂടിയ ശ്ലോകമായിരുന്നു അത്രേ ലോകത്തിലെ ആദ്യത്തെ ശ്ലോകം. മാനുഷാദ പ്രതിഷ്ഠാന്ത്വം അഗമ ശാശ്വതീ സമ യത് ക്രൗഞ്ച മിഥുനാദേകം അവധിം കാമമോഹിതം. ഹേ കാട്ടാള, കാമമോഹിതരായി ഇണചേർന്നിരുന്ന ഈ ക്രൗഞ്ച പക്ഷികളിലൊന്നിനെ കൊന്ന നിനക്ക് ഇനി ഭൂമിയിൽ ശാശ്വതമായ കീർത്തിയോ നിലനിൽപ്പോ പ്രതിഷ്ഠയോ ഇല്ലാതെ പോകട്ടെ എന്നായിരുന്നു മഹർഷിയുടെ ശാപം. അധർമ്മത്തോടുള്ള ഒരു ധർമ്മിയുടെ വിയോജിപ്പാണത്രേ രാമായണം എന്ന ആദികാവ്യത്തിന് പ്രചോദനമായത്. രണ്ട് മഹർഷിമാരുടെ സംവാദത്തിൽ നിന്നാണത്രേ ഈ മഹത് ഗ്രന്ഥത്തിന്റെ ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. ലോകത്തിലെ ഏറ്റവും സദ്ഗുണ സമ്പന്നനായ മനുഷ്യൻ ആരാണെന്ന വാൽമീകിയുടെ ചോദ്യത്തിന് മറുപടിയായി നാരദ മഹർഷി രാമന്റെ കഥയും ഗുണഗണങ്ങളും സവിസ്തരം വിവരിച്ചു കൊടുക്കുന്നു. ഈ കഥ ബ്രഹ്മനിർദ്ദേശത്താൽ ശ്ലോകരൂപത്തിൽ എഴുതിയതാണത്രേ രാമായണം. രാമായണത്തിൽ 24,000 അനുഷ്ടുപ ശ്ലോകങ്ങളാണുള്ളത്. 6 കാണ്ഡവും ഉത്തര രാമായണവുമടക്കം 7 അധ്യായങ്ങളാണ് രാമായണത്തിലുള്ളത്. ആദ്യ കാണ്ഡമായ ബാലകാണ്ഡത്തിൽ ശ്രീരാമന്റെ ജനനവും കുട്ടിക്കാലവുമാണ് വർണ്ണിക്കുന്നത്. തുടർന്നു വരുന്ന അയോധ്യാകാണ്ഡത്തിൽ രാമാഭിഷേക ശ്രമവും വിച്ഛിന്നാഭിഷേകവും വനവാസകാലത്തിന്റെ ആരംഭവുമാണ് വർണ്ണിക്കുന്നത്. തുടർന്നുള്ള ആരണ്യകാണ്ഡം വനവാസകാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. കിഷ്കിന്ധാകാന്ഡത്തിലാകട്ടെ സുഗ്രീവ സഖ്യവും ഹനുമാനെ കണ്ടെത്തലുമാണ് മുഖ്യപ്രമേയം. രാമായണത്തിലെ ഏറ്റവും സുന്ദരമായ കാണ്ഡമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് സുന്ദരകാണ്ഡം. ഹനുമാന്റെ ലങ്കായാത്രയും സീതാന്വേഷണവുമാണ് ഇതിലെ വിഷയം. യുദ്ധകാണ്ഡത്തിലാകട്ടെ രാമരാവണ യുദ്ധവും രാമ പട്ടാഭിഷേകവുമാണ് വർണ്ണിക്കപ്പെടുന്നത്. തുടർന്നുള്ള ഉത്തര രാമായണത്തിൽ ശ്രീരാമന്റെ ഭരണം, സീതാപരിത്യാഗം, ലവകുശന്മാരുടെ ജനനം, രാമാവതാര പരിസമാപ്തി എന്നിവയാണ് പ്രമേയമാക്കിയിരിക്കുന്നത്. രാമായണം എന്ന പദത്തിന്റെ അർത്ഥം രാമന്റെ അയനം എന്നാണ്.

അത്രേ. അതായത് രാമൻ്റെ യാത്ര, രാമൻ്റെ സമ്പൂർണമായ ജീവിതയാത്ര എന്ന് അർത്ഥമാക്കാം. രാമശബ്ദത്തിന് ആനന്ദം നൽകുന്നത് എന്നും പരമാത്മ ചൈതന്യം എന്നും അറിവും ഐശ്വര്യവും നൽകുന്നത് എന്നും അനേകം അർത്ഥതലങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യരുടെ ആനന്ദത്തിലേക്കുള്ള യാത്രയായും അറിവിലും ഐശ്വര്യത്തിലേക്കുള്ള യാത്രയായും ഇതിനെ കരുതാം. പരമാത്മാവിലേക്കുള്ള ജീവാത്മാവിൻ്റെ യാത്രയാണെന്നും ഈ ശീർഷകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർക്കിടക മാസത്തിൽ നമ്മൾ മലയാളികൾ പാരായണം ചെയ്യുന്നത് എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ്. അധ്യാത്മം എന്നാൽ ആദി ആത്മൻ എന്ന വ്യാഖ്യാനം. ആത്മാവിനെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥമാക്കുന്നത്. ആത്മാവിനെ സംബന്ധിച്ച മനുഷ്യന്റെ ആനന്ദയാത്ര തന്നെയാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്വത്വാന്വേഷണപരമായ ഒരു യാത്ര തന്നെയാണ് അത്. സംസ്കൃതത്തിലെ അധ്യാത്മ രാമായണത്തിൻ്റെ സ്വതന്ത്ര വിവർത്തനമാണ് എഴുത്തച്ഛൻ്റെ മലയാളത്തിലെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. വാൽമീകി രാമായണത്തിലെയും അധ്യാത്മ രാമായണത്തിലെയും കഥാതന്തു എന്നാണെങ്കിൽ പോലും അത് അവതരിപ്പിച്ച രീതിയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. രാമനെ മനുഷ്യനായാണ് വാൽമീകി രാമായണത്തിൽ ചിത്രീകരിക്കുന്നതെങ്കിൽ ഈശ്വരൻ തന്നെയായാണ് അധ്യാത്മ രാമായണത്തിൽ ചിത്രീകരിക്കുന്നത്. എഴുത്തച്ഛൻ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലൂടെ അവതരിപ്പിക്കുന്നത് ഈശ്വര സ്വരൂപമായ രാമനെയാണ്. ശിവൻ പാർവതിക്ക് വിവരിച്ചു കൊടുക്കുന്ന രാമായണ കഥ എഴുത്തച്ഛൻ കിളിയെക്കൊണ്ടാണ് പാടിക്കുന്നത്. അതുകൊണ്ടാണ് കിളിപ്പാട്ടെന്ന് വ്യവഹരിച്ചു പോരുന്നത്. ഇഷ്ടദേവതയായ ശ്രീരാമൻ്റെ നാമം ആലപിച്ചുകൊണ്ടാണ് ഗ്രന്ഥാരംഭം. മംഗളകരമായ ശ്രീ ശബ്ദം കൊണ്ടുള്ള പ്രാരംഭം ഗ്രന്ഥത്തിൻ്റെ നിർവിഘ്ന പരിസമാപ്തിയെ സൂചിപ്പിക്കുന്നു. രാമായണത്തെപ്പോലെ ഭാഷ്യങ്ങളുണ്ടായ മറ്റൊരു കൃതി ലോകത്തിൽ തന്നെ ഉണ്ടോ എന്ന സംശയമാണ്. ഏത് രാമായണമായാലും അതിലെ ആശയതലം, ഭാവതലം, സന്ദേശം എല്ലാം സനാതനമാണ്. ഒരു ഭാവാത്മകമായ കാവ്യം തന്നെയാണ് രാമായണം എന്ന് പറയാം. ഓരോ കഥാപാത്രത്തിനും കൊടുത്തിരിക്കുന്ന ഭാവസാന്ദ്രത വികാര നിർഭരമാണ്. അമ്മ പെണ്ണാണ്, പക്ഷേ അമ്മ എന്ന കൽപ്പന നൽകുമ്പോഴാണ് അത് ഉദാത്തതയിലേക്ക് ഉയരുന്നത്. ഇവിടെ കൗസല്യ, സുമിത്ര എന്നീ അമ്മമാർക്ക് കൊടുക്കുന്ന ഭാവാത്മകത, വിശ്വാസത്തിന്റെ പ്രതീകമായ സീതയെന്ന കഥാപാത്രത്തിന്റെ ഭാവസാന്ദ്രത, ഭരതന്റെ, ഹനുമാന്റെ ത്യാഗം, ലക്ഷ്മണന്റെ ജാഗ്രത, വിഭീഷണന്റെ ഭക്തി, എത്ര ഭാവസാന്ദ്രമായാണ് രാമായണത്തിൽ ഓരോ കഥാപാത്രത്തെയും ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വൈയക്തിക ബന്ധങ്ങളുടെ ശിഥിലതയിൽ കൂടി നോക്കുമ്പോഴാണ് രാമായണ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷത നാം അനുവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് ഊന്നുന്നത്. വനവാസത്തിന് പോകുന്നതിനു മുമ്പ് സുമിത്ര ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം വളരെ ശ്രദ്ധേയമാണ്. അത് ലക്ഷ്മണന് മാത്രമുള്ള ഉപദേശമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ യുവതലമുറയോടുമുള്ള ഉപദേശമായി തന്നെ കണക്കാക്കാം. വാൽമീകി രാമായണത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ, അയോധ്യാം അടവിം വിദ്ധിം ഗച്ഛദാത യഥാസുഖം. അത് കിളിപ്പാട്ടിൽ ഇപ്രകാരമാണ് പറയുന്നത്: അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നു കൊള്ളേണം പിരിയാതെ, രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം, എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തിടവിയെ. ഇവിടെ അയോധ്യാം അടവിം വിദ്ധ്യം എന്ന വാക്യം വളരെ പ്രസക്തമാണ്. ആ ഘോര കാനനത്തെ അയോധ്യയായി കണക്കാക്കാൻ പറയുന്ന അമ്മയുടെ വാക്കുകൾ ഇന്നും പ്രസക്തിയുള്ളതാണ്. ജീവിതത്തിൽ ചെറിയ വെല്ലുവിളി പോലും നേരിടാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന യുവതലമുറയിൽപ്പെട്ടവർക്കുള്ള ഒരു താക്കീതു തന്നെയാണിത്. രാമ പട്ടാഭിഷേക വിഘ്ന സമയത്ത് അതിക്രുദ്ധനായി അക്രമാസക്തനായി നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ ഉപദേശിക്കുന്ന ഭാഗവും ഏറെ സമകാലിക പ്രസക്തിയുള്ളതാണ്. മാതാപിതൃ ഭ്രാതൃമിത്രസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതുപമാൻ, ക്രോധമല്ലോ നിജധർമ്മേക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുദ്ധജനം. എല്ലാ പാപകർമ്മങ്ങൾക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ക്രോധമാണെന്നും അത് ഉപേക്ഷിക്കേണ്ടതാണെന്നുമുള്ള സന്ദേശം സനാതനമായ ഒരു ദർശനം തന്നെയാണ്. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തെ താങ്ങി നിർത്തുന്നത് ധർമ്മമാണ്. ധർമ്മത്തിന് മാത്രമേ സമൂഹത്തെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ധാരയാ ഇതി ധർമ്മം എന്നാണ്. ധരിക്കുന്നതെന്തോ അതാണ് ധർമ്മം. അത് സനാതനമാണ്. ഈ സനാതന ധർമ്മത്തിന്റെ പ്രതിരൂപമാണ് രാമൻ. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പ്രമാണം. വ്യക്തിപരമായ താൽപര്യങ്ങളെക്കാൾ സാമൂഹ്യ

0: സാമൂഹികവും ധാർമ്മികവുമായ കടമകൾക്ക് മുൻഗണന നൽകണമെന്ന് രാമൻ കാണിച്ചു തരുന്നു. പിതൃവാക്യ പരിപാലനത്തിനായി 14 വർഷം വനവാസത്തിന് പോയതും ഏകപത്നി വ്രതവും പ്രജാക്ഷേമ താൽപര്യവും ജീവൻ പോയാലും കൊടുത്ത വാക്ക് തെറ്റിക്കില്ലെന്ന നിലപാടും, ലളിതമായി പറഞ്ഞാൽ മകൻ, സഹോദരൻ, രാജാവ് എന്നീ നിലകളിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ള സന്ദേശവും ധർമാനുഷ്ഠാനമായ ജീവിത മാർഗവും എല്ലാം രാമൻ നമുക്ക് കാണിച്ചു തരുന്നു. ധർമ്മച്യുതിയിലാണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തെ ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ച് സമൂഹത്തെ ഉദാത്തതയിലേക്ക് നയിക്കാൻ രാമായണം എന്ന മഹത്ഗ്രന്ഥം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ധർമ്മത്തിലൂടെ മാത്രമേ തിന്മയുടെ മേൽ വിജയം നേടാൻ കഴിയൂ എന്ന് നമ്മെ ആവർത്തിച്ച് വിശ്വസിപ്പിക്കുന്ന മഹത്ഗ്രന്ഥമാണ് രാമായണം. ഏത് പ്രതിസന്ധിയിലും സത്യവും നീതിയും കൈവിടരുതെന്നും ബന്ധങ്ങൾക്ക് അമൂല്യത കൽപ്പിക്കണമെന്നും അർപ്പണ മനോഭാവത്തോടെ ലക്ഷ്യബോധത്തോടെ ഏത് കാര്യവും ചെയ്താൽ വിജയം സുനിശ്ചിതമാണെന്നും രാമായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാമായണം വായിക്കുക എന്നത് കേവലം ഒരു ചടങ്ങല്ല, അത് നമ്മുടെ ജീവിതത്തെ ആനന്ദമയമായ അവസ്ഥയിലേക്ക് ഉയർത്തുന്ന ഒരു ജീവിതചര്യ തന്നെയാണ്. എല്ലാ മനുഷ്യനെയും രാമന്റെ ജീവിതചര്യയിലേക്ക് ഉയർത്താനുള്ള ഒരു ഉദാത്തമായ ആത്മീയ പരിശീലനം കൂടിയാണത്. സ്നേഹം, ധർമ്മം, വിശ്വാസം, ത്യാഗം, സഹിഷ്ണുത, സേവന മനോഭാവം തുടങ്ങിയ സദ്ഗുണങ്ങളെല്ലാം തന്നെ ഈ രാമായണ പാരായണത്തിലൂടെ ഈ രാമായണ മാസത്തിൽ നമുക്ക് സ്വായത്തമാക്കാം.
1: രാമ രാമ രാമ രാമ രാമ രാമ താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം.
2: രാമായണ ദർശനവും സമകാലിക പ്രസക്തിയും എന്ന വിഷയത്തെക്കുറിച്ച് ദീപ്തി രാംദാസ് നടത്തിയ ഭാഷണമാണ് ഇപ്പോൾ കേട്ടത്.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
0: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബാവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
0: ഓണം വരവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
4: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
0: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
4: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
5: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. പാട്ട് പാടാനായിട്ട്, പാട്ടുകൾ പറഞ്ഞുതരാനായിട്ട് ഒരതിഥിയുണ്ട് നമ്മുടെ കൂടെ. പേര്
1: ആദിൽ രാജ്.
0: ആദിൽ രാജിന്റെ വീട് എവിടെയാണ്?
1: പഴശ്ശി.
0: ഇവിടെ അടുത്ത് തന്നെയാണ്?
1: അടുത്ത്.
0: എന്നിട്ടും ഇത്ര ലേറ്റ് ആയത് ഇഷ്ടങ്ങൾ ഈണങ്ങൾ ചെയ്യാനായിട്ട്?
1: കുറച്ച് വൈകിപ്പോയി.
0: പാട്ടുകൾ എടുത്തിട്ടുണ്ടോ?
1: ആ, എടുത്തിട്ടുണ്ട്.
0: പാട്ടുകൾ ഇഷ്ടമാണോ?
1: ആ, ഇഷ്ടമാണ്.
0: എങ്ങനെയുള്ള പാട്ട് ഇഷ്ടം?
1: സിനിമാറ്റിക് അങ്ങനെയുള്ള ഇഷ്ടമാണ്. പിന്നെ കവിത, ലളിതഗാനം, ഇങ്ങനത്തെ എല്ലാം ഇഷ്ടമാണ്.
0: ആദിലാജിനെ എന്താ വീട്ടിൽ നിന്ന് വിളിക്കുക?
1: ഉണ്ണി.
0: അപ്പൊ ഉണ്ണിന്ന് വിളിക്കാം. ഇപ്പൊ ഉണ്ണി ആദ്യം ഏത് പാട്ടാ പറയുന്നേ?
1: കിലു.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദിൽ രാജാണ് കൂടെ ഉണ്ടായിരുന്നത്. അടിപൊളിയായിട്ടൊരു പാട്ട് പാടി തന്നു. മൂന്നാം പക്കം എന്ന സിനിമയിലെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു അല്ലേ? ഇളയരാജ ഈണം കൊടുത്ത് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ വേണുഗോപാലും സംഘവും ചേർന്നിട്ടാണ് പാടിയത്. അടുത്തൊരു പാട്ടുകൂടെ കേൾപ്പിച്ചാലോ? മനസ്സിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടോ? ഏതാണ്?
1: മാർഗഴിയ മല്ലിക.
0: ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ട്. ഉണ്ണി പൊതുവെ കേൾക്കുന്നതും പാടുന്നതും ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണോ സ്ലോ ആയിട്ടുള്ള പാട്ടാണോ?
1: രണ്ടും കേൾക്കും.
0: ഇഷ്ടം ഏതാ?
1: ഇഷ്ടം മെലഡി ഇഷ്ടാണ്, ഫാസ്റ്റ് ഇഷ്ടാണ്, സെമി ഇഷ്ടാണ്, എല്ലാം ഇഷ്ടാണ്.
0: പാടാൻ എളുപ്പം ഏതാ?
1: മെലഡി, ഫാസ്റ്റ്, സെമി എല്ലാം ഓക്കെ തന്നെയാണ്.
0: അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഒന്നും ഇല്ല?
1: അങ്ങനെ ഒന്നും ഇല്ല.
0: ക്ലാസ്സിൽ ഫ്രണ്ട്സ് പറയാറുണ്ടോ പാട്ട് പാടിത്തരാൻ?
1: ആ പാട്ട് പാടിത്തരാൻ പറയുന്നുണ്ട്.
0: പാടിക്കൊടുക്കോ?
1: ആ പാടിക്കൊടുക്കലും ചെയ്യൂ.
0: ഓക്കേ. ഇപ്പൊ പറഞ്ഞ പാട്ടില്ലേ മാർഗഴിയ മല്ലിക, അതിന്റെ രണ്ടുപേരും കൂടെ പാടത്തില്ലേ?
1: കോ

0: മേഘെന്നുള്ള സിനിമയിലെ പാട്ട് ആരേത് പഠിപ്പിച്ചേ?
1: ഞാൻ തന്നെ സ്വയം കേട്ട് പഠിച്ചതാണ്.
0: യൂട്യൂബിലാണോ പാട്ട് പഠിക്കുന്നില്ലേ?
1: ആ പഠിക്കുന്നുണ്ട്.
0: എവിടെയാ?
1: മട്ടന്നൂർ ചിദംബരം കലാക്ഷേത്രം.
0: കൊറേ കലായോ?
1: ആ
0: എത്ര വർഷമായിട്ടുണ്ടാവും?
1: ഒരു 8 വർഷമായിട്ടുണ്ടാവും.
0: അപ്പൊ പാട്ട് പാടിയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം കൊടുത്ത് എം ജി ശ്രീകുമാർ, ശ്രീനിവാസ്, ചിത്ര എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ള പാട്ട് ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ?
1: ഫ്രണ്ട്സിന് വേണ്ടിട്ടായിക്കോട്ടെ.

0: ഷൺമുഖം.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. അയ്യല്ലൂർ മട്ടന്നൂർ എഴുതി ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. അതിൽ രാജ കൂടെയുണ്ട്, പാട്ട് പാടിത്തരുന്നുണ്ട്, പാട്ടുകളെ കേൾപ്പിച്ചു തരുന്നുണ്ട്. ഏത് സ്കൂളിലാണ് ഇപ്പൊ പഠിക്കുന്നത്?
2: ഞാൻ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂള്.
1: എത്രാം ക്ലാസ്സിലാ?
2: എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
1: ക്ലാസ് ടീച്ചർ?
2: ഉനൈസ് മാഷി.
1: ഉനൈസ് മാഷ്. മാഷി പാട്ട് പാടിത്തരാൻ പറയാറുണ്ടോ?
2: ആ പറയാറുണ്ട്.
1: അപ്പോഴും പാടിക്കൊടുക്കും?
2: ആ പാടിക്കൊടുക്കാറുണ്ട്.
1: പൊതുവെ എല്ലാരും ചോദിക്കുമ്പോ ആദ്യം പാടിക്കൊടുക്കുന്ന പാട്ട് ഏതാ?
2: ആദ്യം പാടിക്കൊടുക്കുന്നത് വെച്ചാല് എനിക്ക് തോന്നിയത് ഏതാന്ന് വെച്ചാല് അത് പാടും.
1: ഫേവറേറ്റ് സോങ്?
2: ഫേവറേറ്റ് ഒന്നുമില്ല,
1: എപ്പോ മനസ്സിലേതാ വരുന്ന അത് പാടിക്കൊടുക്കും. ഇനി അടുത്ത പാട്ട് നമ്മൾ ഏതാ കേൾപ്പിക്കുക?
2: പോലെ

0: പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായെന്നു മാറി.
1: അടിപൊളി. ഈ പാട്ടൊക്കെ സ്റ്റേജിൽ പാടിയിട്ടുണ്ടോ?
2: പാടിയിട്ടുണ്ട്, ക്ലബില് പരിപാടിയെല്ലാം നടക്കുമ്പോൾ പാടാറുണ്ട്.
1: മോനിപ്പോ പാടിയ പാട്ട് ഒരു മെയ് മാസ പുലരിയിൽ എന്ന സിനിമയില് പി ഭാസ്കരൻ മാസ്റ്റർ വരികൾ എഴുതി രവീന്ദ്രൻ മാസ്റ്റർ ഈണം കൊടുത്ത അതിമനോഹരമായിട്ടുള്ള പാട്ടാണ്. അതിന്റെ ഒറിജിനൽ ട്രാക്ക് കേട്ടൂടെ?

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവട്ടുകുന്ന് മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17, 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496-974-141.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദിൽ രാജാണ് കൂടെയുള്ളത്. ആദിൽ രാജ്, സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. സ്കൂളില് പരിപാടി നടക്കുമ്പോ യൂത്ത് ഫെസ്റ്റിനൊക്കെ പാട്ട് പാടാറില്ലേ?
2: ആ, പാടാറുണ്ട്.
0: ഏതൊക്കെ ഐറ്റത്തിനാ മത്സരിക്കാറ്?
2: ഞാൻ കവിതയ്ക്ക് മത്സരിക്കാറുണ്ട്, ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, സംഘഗാനം, ദേശഭക്തിഗാനം, ഇങ്ങനത്തെ എല്ലാം മത്സരിക്കാറുണ്ട്.
0: ഇപ്പൊ കഴിഞ്ഞ കലോത്സവത്തിൽ പങ്കെടുത്തിരുന്ന?
2: പങ്കെടുത്തിരുന്നു.
0: എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട് ഒക്കെ?
2: ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്.
0: എല്ലാത്തിലും?
2: എല്ലാത്തിലൊന്നും കിട്ടിയില്ല, സംഘഗാനം ദേശഭക്തിഗാനത്തിലോ എ ഗ്രേഡ്.
0: ഓക്കെ, ഇനി ഏത് പാട്ട് കേൾപ്പിക്കാം നമുക്ക്?
2: മോഹം കൊണ്ടു ഞാൻ.
0: നല്ല പാട്ടാണ് അല്ലേ? ശേഷം കാഴ്ചയിൽ നിന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജോൺസൺ മാസ്റ്റർ ഈണം കൊടുത്ത് എസ് ജാനകി അമ്മ പാടിയിട്ടുള്ള പാട്ടാണ്, കോന്നിയൂർ ഭാസിന്റെ വരികളാണ്. പാടിത്തരൂല്ലേ?
2: മോഹം

0: എന്ത് രസായിട്ടാ പാടുന്നേ. പൊതുവെ ക്ലാസ്സിലൊക്കെ പാട്ട് പാടിക്കൊടുത്താല് ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാ?
1: നല്ല ഉണ്ടെന്ന് പറയും.
0: ടീച്ചേഴ്സോ?
1: ടീച്ചേഴ്സും എല്ലാരും സപ്പോർട്ട് ചെയ്യാറുണ്ട്.
0: വീട്ടിൽ നിന്നും
1: എല്ലാരും അമ്മയും അച്ഛനെല്ലാം സപ്പോർട്ട് ചെയ്യും.
2: പിന്നെ
1: അമ്മമ്മ ഇതെല്ലാം സപ്പോർട്ട് ചെയ്യാറുണ്ട്.
0: അടിപൊളിയായിട്ടുണ്ട്. ഈ പാട്ട് നമുക്ക് കേൾപ്പിക്കാം.

0: ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദിൽ രാജ് നമ്മോടൊപ്പം ഉണ്ട്. വീട്ടുവിശേഷങ്ങൾ പറഞ്ഞില്ലല്ലോ, ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മമ്മയുണ്ട്, പിന്നെ ഞാനുണ്ട്, ചേച്ചിയുണ്ട്.
0: എന്താ എല്ലാവരുടെയും പേര്?
1: അമ്മേന്റെ പേര് രേഷ്മ, അച്ഛന്റെ പേര് രാജൻ, പിന്നെ അമ്മമ്മേന്റെ പേര് ലക്ഷ്മി, എന്റെ പേര് ആദിൽ രാജ്, എന്റെ ചേച്ചിന്റെ പേര് ആര്യാന്ത.
0: ഓക്കെ, ആര്യാന്ത പാട്ട് പാടുവോ?
1: ആ, പാട്ട് പാടാറുണ്ട്.
0: എന്നിട്ടെന്താ ചേച്ചി കൂട്ടാഞ്ഞ?
1: ചേച്ചിക്ക് പഠിക്കാനുണ്ട്, പ്ലസ് ടു അല്ലേ.
0: അതുകൊണ്ടാ വരാഞ്ഞേ. വേറൊരു ദിവസം ചേച്ചിനെയും കൂട്ടിട്ട് വരൂല്ലേ. അടുത്ത പാട്ട് ഏതാണ്?
1: അടുത്ത പാട്ട് ചന്ദ്രകിരണത്തിൽ ചന്ദനമുണ്ണു.
0: മിഴിനീർ പൂവുകൾ എന്ന് പറഞ്ഞ സിനിമയില് എം കെ അർജുനൻ മാസ്റ്റർ ഈണം കൊടുത്ത പാട്ടാണ്. ദാസേട്ടനാണ് പാടിയത്, ആർ കെ ദാമോദരനാണ് വരികൾ എഴുതിയത്. പാടുന്നില്ലേ?

0: ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നോ?
1: ആ അമ്മക്ക് വേണ്ടിട്ട്.
0: അമ്മക്ക് ഇഷ്ടമാണോ പാട്ട്?
1: ആ ഇഷ്ടമാണ്.
0: അമ്മ പാടുവോ?
1: ആ പാടാം.
0: അപ്പൊ അമ്മയും കൂട്ടി വരണ്ടേ?
1: അമ്മ സപ്പോർട്ട് ചെയ്യും. അമ്മ നമ്മള് പാടുമ്പോ കൂടെ ഇങ്ങനെ പാടും.
0: അച്ഛനോ?
1: അച്ഛൻ പാടാറുണ്ട്. അച്ഛൻ ഇപ്പം പാടാറില്ല, പണ്ടെല്ലാം പാടാറുണ്ട്.
0: അപ്പൊ എല്ലാരും പാടുന്നുണ്ട്. എന്നിട്ടാണ് ഒറ്റക്ക് വന്നത് ഇഷ്ടം കല്യാണങ്ങള് ചെയ്യാൻ?
1: ഒരു
0: ദിവസം അവരെല്ലാരും കൂട്ടി വരൂലേ?
1: വരും.
0: ഓക്കെ, അമ്മക്ക് വേണ്ടിട്ട് ഈ മനോഹരമായ പാട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.
2: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
0: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
3: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880,
3: 8111-933-600.
0: സി എം വിസ്താര,
3: സി എം വിസ്താര നെല്ലൂന്നി.
4: ഒട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
5: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. അതിമധുരമായ ശബ്ദത്തിൽ ആദിൽ രാജ് ഉണ്ണിക്കുട്ടൻ പാട്ടുകൾ പാടി തരുന്നുണ്ട്. ഉണ്ണിക്കുട്ടൻ ആരെങ്കിലും വിളിക്കാറുണ്ടോ?
1: ആ, വിളിക്കാറുണ്ട്.
0: ആര്?
1: അമ്മ വിളിക്കും, അജൻ വിളിക്കും, പിന്നെ കുടുംബത്തിൽ എല്ലാരും വിളിക്കാറുണ്ട് ഉണ്ണിക്കുട്ടൻ.
0: എങ്ങനെ വിളിക്കുന്ന ഇഷ്ടം?
1: എനിക്ക് ആദിന്ന് വിളിക്കുന്ന ഇഷ്ടം.
0: ഉണ്ണിന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. ഫ്രണ്ട്സോ?
1: ഫ്രണ്ട്സ് അന്ന് ആദ്യം തന്നെ വിളിക്കല്.
0: അപ്പൊ എല്ലാവരോടും ഇഷ്ടങ്ങൾ ഇണങ്ങൾ കേൾക്കുമ്പോ നമുക്ക് പറയാം ഇനി ആദ്യം മാത്രമേ വിളിക്കാവുന്ന്. ഉണ്ണിന്ന് വിളിക്കുമ്പോ ദേഷ്യം വരുമോ? അപ്പൊ ഞാനിപ്പോ ഉണ്ണിന്നല്ല വിളിച്ചേ, അന്നേരം പറഞ്ഞില്ലല്ലോ ആദ്യം വിളിക്കുന്ന ഇഷ്ടം.
1: പിന്നെ എല്ലാരോടും പറയണ്ടല്ലോ.
0: അങ്ങനെ അടുത്ത പാട്ട് പറഞ്ഞൂടെ? ഏതാ?
1: ചന്ദനത്തിൽ കടഞ്ഞെടുത്ത ഒരു സുന്ദരി ശില്പം.
0: ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന സിനിമയ്ക്ക് വേണ്ടി ജയചന്ദ്രൻ പാടിയിട്ടുള്ള പാട്ടാണ്. വയലാറിന്റേതാണ് ഈ മനോഹരമായിട്ടുള്ള വരികൾ. പാടാം.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുകയാണ്. ആദിൽ രാജ കൂടെയുണ്ട്. പാട്ടുകള് ഇനിയും പാടിത്തരൂലേ? ലിസ്റ്റ് ഇല്ലേ കയ്യില്? ഓക്കെ, ഏതാണ്?
1: ഗോപികയെ നിൻവിരൽ.

0: സിനിമയില് ജാനകിയമ്മ പാടിയിട്ടുള്ള പാട്ടാ ഈ പാട്ട്. ഇഷ്ടാണോ?
1: ആ ഇഷ്ടാണ്.
0: സിനിമ കണ്ടിട്ടുണ്ടോ കാറ്റത്തെ കിളിക്കൂട്?
1: ആ കണ്ടിട്ടുണ്ട് തോന്നേ, എനിക്ക് ഓർമ്മയില്ല.
0: സിനിമ പൊതുവെ കാണാറുണ്ടോ?
1: ആ സിനിമ കാണാറുണ്ട്.
0: തിയേറ്ററിൽ പോകാറുണ്ടോ?
1: ആ പോകുന്നു.
0: അടുത്ത ഏത് സിനിമയാണ്ട്?
1: അടുത്ത് കണ്ട സിനിമ ഏതാ? ലാസ്റ്റ് കണ്ട സിനിമയാണ് ലോക.
0: ഇഷ്ടമായോ?
1: ആ
0: സിനിമയാണോ പാട്ടാണോ കൂടുതൽ ഇഷ്ടം?
1: രണ്ടും ഇഷ്ടമാണ് എനിക്ക്. ഏറ്റവും കൂടുതൽ പാട്ട് തന്നെയാണ്.
0: അപ്പൊ പാട്ട് ഇഷ്ടപ്പെടുന്ന ഉണ്ണി പറഞ്ഞ അടുത്ത പാട്ട് കേൾപ്പിച്ചൂടെ?

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങളീണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ണി, അടുത്ത പാട്ട് ഏതാണ്?
1: കാറ്റാടിത്തണല്.
0: ക്ലാസ്മേറ്റ്സിലെ ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഏച്ചിക്കായിക്കോട്ടെ.
0: ഞാൻ വിചാരിച്ചു ഫ്രണ്ട്സിന് വേണ്ടിയിട്ടായിരിക്കുന്നു. ഓക്കെ, ഇത് ശരത് വയലാർ വരികൾ എഴുതി അലക്സ് പോളിയണം കൊടുത്ത് വിധു പ്രതാപ്, രജു ജോസഫ്, രമേശ് തുടങ്ങിയവരൊക്കെ ഒരുപാട് പേര് ചേർന്നിട്ട് പാടിയ പാട്ടാണ്. പാടുന്ന ഉണ്ണിയത്.

0: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
3: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
4: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കേൾക്കാൻ മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകൾ നമ്മൾ കേട്ടു. അടുത്ത പാട്ട്
5: കവിളിണയിൽ.
4: കുറച്ച് ഫാസ്റ്റ് നമ്പർ ആണല്ലേ, കേൾക്കുമ്പോൾ ഡാൻസ് കളിക്കാനൊക്കെ തോന്നും. പഠിക്കോ.
5: കവിളിണയിൽ കുങ്കുമമോ പരിഭവ വർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ വാ എന്റെ കാതേ നിന്റെ ചൊടിയിൽ വരും മലരിനളികൾ മധുനുകരും.
4: വന്ദനം എന്ന് പറഞ്ഞ സിനിമയിലെ ഈ പാട്ട് ഈ സിനിമ കണ്ടിട്ടുണ്ടോ?
5: കണ്ടിട്ടില്ല.
4: പാട്ട് കേട്ടതേ ഉള്ളു. ഡാൻസ് കളിക്കാറുണ്ടോ ഉണ്ണി?
5: ആ ഡാൻസ് കളിക്കും. പാട്ട് പാടുമ്പോ ചെലപ്പം ഡാൻസ് കളിച്ചു.
4: സ്കൂളില് ഡാൻസ് പ്രോഗ്രാമിലൊക്കെ നിക്കാറുണ്ടോ?
5: പണ്ടെല്ലാം നിക്കാറുണ്ട്. LP സ്കൂളിനെല്ലാം നിക്കാറുണ്ട്. ഇപ്പൊ നിക്കല്ല.
4: ഇപ്പൊ എന്താ മടി പിടിച്ചു പോയോ?
5: ഇപ്പൊ ആരും അങ്ങനെ ആരും കളിക്കുന്നൊന്നുമില്ല.
4: അതുകൊണ്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: കുഞ്ഞുകരും.
1: ഇതെന്തൊരു ശല്യാ. റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുകയാണ്. ഉണ്ണി പാട്ട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പം തന്നെയുണ്ട്. അടുത്ത പാട്ട് ഏതാണ്?

0: വീണ്ടും ഒരു അടിപൊളി പാട്ടാണല്ലോ. ഈ പാട്ട് കേൾക്കുമ്പോഴും ഡാൻസ് കളിക്കാനൊക്കെ തോന്നുന്നുണ്ടോ? ഫ്രണ്ട്സ് ഉണ്ടോ, പാട്ട് പാടുന്ന ഫ്രണ്ട്സ് ഉണ്ടോ കൂട്ടത്തില്?
1: ആ ഉണ്ട്.
0: ആരാ ബെസ്റ്റ് ഫ്രണ്ട്?
1: ബെസ്റ്റ് ഫ്രണ്ട് കുറെ ആളുണ്ട്, അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടില്ല,
0: അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, സ്കൂളിൽ വേറെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ചിത്രം വര, എഴുത്ത്?
1: ആ പിന്നെ ചിത്രം വരക്കെല്ലാം നിൽക്കാറുണ്ട് ഇടക്കിടക്ക്.
0: അപ്പൊ ഈ ഒരു പാട്ട് കൂടെ കേൾപ്പിക്കാം.

0: റേഡിയോ മലബാറിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇഷ്ടങ്ങൾ ഈണങ്ങളാണ്. ആദിൽ രാജാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നല്ല നല്ല പാട്ടുകൾ പാടിത്തന്നില്ലേ. ആദിലിന് എന്താ പറയാനുള്ളത്?
1: എനിക്ക് ഇവിടെ വരാനുള്ള ഒരു
0: ഇഷ്ടായിരുന്നു. പാട്ടുകൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ സന്തോഷമായോ?
1: ഓക്കേ.
0: ഒരു മണിക്കൂർ നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് പാട്ട് പറഞ്ഞു തന്നു, പാട്ട് പാടിത്തന്നു, പാട്ട് കേൾപ്പിച്ചു തന്നു, ഒത്തിരി സന്തോഷം.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബ്യൂട്ടി ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചിത്രപരിചയം, ഉച്ചയ്ക്ക് 12:15 സ്ത്രീ തരംഗം, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:15 ചലച്ചിത്രഗാനങ്ങൾ, 5:30 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും, 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥ ഗാനലയം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, 8:00 ചലച്ചിത്രഗാനങ്ങൾ, 8:30 റേഡിയോ അറ്റ് സ്കൂൾ, 9:00 നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2 6 നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവണിശ്ശേരി, തുടർന്ന് നാടകഗാനങ്ങൾ കേൾക്കാം. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ

പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 16, കർക്കടകം 31, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. 80th സ്വാതന്ത്ര്യദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ച് രാജ്യം. ഡൽഹിയിൽ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ യുദ്ധസ്മാരകത്തിൽ സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. വികസിത ഭാരതത്തിലേക്കുള്ള വഴികാട്ടികൾ യുവാക്കളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുടർച്ചയായി 13th തവണയും ദേശീയ പതാക ഉയർത്തിയ മോദി യുവതയ്ക്കായി ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ നടത്തി. സമഗ്ര വികസനത്തിന് 7 മേഖലകളെ കോർത്തിണക്കിയുള്ള സ്വപ്നധാര പദ്ധതിയും പ്രഖ്യാപിച്ചു. അടുത്ത 1 വർഷം 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകും. മത്സര പരീക്ഷകൾക്ക് സൗജന്യ ഓൺലൈൻ പരിശീലനം നടപ്പിലാക്കും. 2036 ഒളിമ്പിക്സിനായി ദേശീയതല ടാലന്റ് ഹണ്ട് നടത്തും. വനിതാ സംവരണത്തിന് എല്ലാ പാർട്ടികളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയും സ്ത്രീകൾക്ക് ഇന്ത്യയുടെ നയരൂപീകരണത്തിൽ സക്രിയമായി ഇടപെടാനുള്ള അവസരമൊരുക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേരളവും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, സർവീസ് മെഡലുകളും മറ്റ് പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ജില്ലകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും വൈവിധ്യപൂർണമായ ആഘോഷങ്ങൾ നടന്നു. മലയാളികളുടെ ഓണനാളുകൾക്ക് ഇന്ന് തുടക്കം. അത്തം മുതൽ ആരംഭിക്കുന്ന ആഘോഷങ്ങളുടെ 11th ദിവസമാണ് ഇക്കുറി തിരുവോണം. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിലെ അത്തം ഘോഷയാത്ര ഇന്ന് നടക്കും. വന്ദേമാതരത്തിന്റെ 6 ചരണങ്ങൾ പൂർണ്ണമായി ആലപിക്കണമെന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ച കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനത്ത് ആലപിച്ചത് സമ്പൂർണ്ണ വന്ദേമാതരം. കോൺഗ്രസ് ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ഉന്നത നേതാക്കൾ അസ്വസ്ഥരായി ഇടപെടാൻ ശ്രമിച്ചെങ്കിലും പുറമേ നിന്നുള്ള ഗായക സംഘം പാടി പൂർത്തിയാക്കി. വന്ദേമാതരത്തിന്റെ 2 ചരണങ്ങൾ മാത്രം പാടുന്നതായിരുന്നു 1937 മുതൽ പാർട്ടിയിലെ പതിവ്. സംഘപരിവാർ പരിപാടിയിൽ വീണ്ടും പങ്കെടുത്ത് വിവാദ പരാമർശം നടത്തി കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ. അമ്മയാരെന്നറിയാത്തവരാണ് വന്ദേമാതരം പാടുന്നതിനെ എതിർക്കുന്നതെന്നാണ് വി.സിയുടെ പരാമർശം. സ്വാതന്ത്ര്യം നേടി 8 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ രാജ്യം ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചെന്നും എന്നാൽ ഇനിയും ഏറെ ചെയ്യാനുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. രാജ്യത്തിന്റെ ഭാവി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ യുവ അഭിഭാഷകരും നിയമബിരുദധാരികളും സജ്ജരാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സുപ്രീംകോടതി ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും 4 പേർ മരിച്ചു. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ദിബാംഗ് വാലി ജില്ലയിലെ പാസുപാനി സൈനിക ക്യാമ്പിലെ 2 ഷെൽട്ടറുകൾ പൂർണ്ണമായി ഒലിച്ചുപോയി. 5 സൈനികരെ കാണാതായി. ഖനനാനുമതിക്ക് സംസ്ഥാനങ്ങൾ നികുതിയോ സെസ്സോ ഈടാക്കുന്നത് നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്ന പുതിയ ഭേദഗതി ബിൽ നിയമക്കുരുക്കിലേക്ക്. ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ അധികാരത്തെയാണ് വെറുമൊരു നിയമനിർമ്മാണത്തിലൂടെ മറികടക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നതെന്നാണ് വാദം. മുഖ്യമന്ത്രിയെ വിമർശിച്ച മാധ്യമങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്തത് ആരും ആവശ്യപ്പെട്ടിട്ടല്ലെന്ന് മെറ്റയുടെ വിശദീകരണം. AI ടൂൾ അപ്ഡേഷന്റെ ഭാഗമായി സംഭവിച്ച സാങ്കേതിക പിഴവ് കാരണം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഉള്ളടക്കങ്ങൾ നീക്കിയിട്ടുണ്ട്. പിഴവ് പരിഹരിച്ചതായി മെറ്റയുടെ ഇന്ത്യയിലെ നോഡൽ ഓഫീസർ കേരള പോലീസ് സൈബർ ഓപ്പറേഷൻ വിഭാഗത്തെ അറിയിച്ചു. പല പോസ്റ്റുകളും ഇതിനകം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ 2026 പോലീസ് മെഡലുകൾക്ക് കണ്ണൂർ സിറ്റി റൂറൽ ജില്ലകളിലായി 22 പോലീസ് ഉദ്യോഗസ്ഥർ അർഹരായി. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് പട്ടിക പുറത്തുവിട്ടത്. യുദ്ധത്തിൽ ഇറാനെ പരാജയപ്പെടുത്തിയാലുടൻ തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമൂസ് കടലെടുക്ക് അമേരിക്കൻ ഭൂപ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ന്യൂയോർക്കിൽ നടന്ന രാഷ്ട്രീയ റാലിക്കിടെയാണ് ഞെട്ടിക്കുന്ന പ്രഖ്യാപനം. നിലവിൽ കടലെടുക്കിനുമേൽ പൂർണ്ണ നിയന്ത്രണം US ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഹോർമൂസിന്റെ കാര്യത്തിൽ മനക്കോട്ട കെട്ടേണ്ടെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് തെക്കൻ ലെബനനിൽ ശനിയാഴ്ച രാവിലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. ജൂണിൽ ഇസ്രയേലും ലെബനനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഉണ്ടാകുന്ന ഏറ്റവും മാരകമായ ആക്രമണമാണിത്. ഇന്തോനേഷ്യയിലെ ഫ്ലോഷ് ദ്വീപിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 47 പേർ മരിച്ചു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. പ്രാദേശിക സമയം ശനിയാഴ്ച രാവിലെ 5 മേഖലയിൽ കനത്ത നാശം വിതച്ച് ഭൂജലം

തീരുമാനമുണ്ടായത്. സർക്കാർ ജീവനക്കാർക്കുള്ള ബോണസും ഓണക്കാല ഉത്സവ ബത്തയും മുൻവർഷത്തെ പോലെ തന്നെ. ബോണസ് 4,500 രൂപ, ഇതിന് അർഹതയില്ലാത്തവർക്ക് 3,000 രൂപ ഉത്സവ ബത്ത. തിരിച്ചുപിടിക്കുന്ന അഡ്വാൻസായി മുൻവർഷത്തെ പോലെ പരമാവധി 20,000 രൂപ ലഭിക്കും. ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾ 1,550 രൂപ, ആശാവർക്കർമാർ 1,450, കരാർ ജീവനക്കാർ 1,460, സ്കൂൾ കൗൺസിലർമാർ 1,390, പ്രേരക് അംഗൻവാടി ജീവനക്കാർ 1,250 എന്നിവർക്കും മുൻവർഷത്തെ പോലെ ഉത്സവ ബത്ത ലഭിക്കും. പോലീസിലെ ഗർഭിണികളായ ഉദ്യോഗസ്ഥകൾക്ക് ഡ്യൂട്ടി സമയത്ത് യൂണിഫോമിന് പകരം കാക്കി ചൂരിദാറും ഷാളും ധരിക്കാൻ അനുമതി. ഷൂസിനു പകരം ചെരുപ്പും ഉപയോഗിക്കാം. സ്കൂളുകളിൽ ഈ മാസം 21 നടത്താനിരുന്ന ഓണപരീക്ഷ മാറ്റി. പകരം സെപ്റ്റംബർ 1 പരീക്ഷ നടത്തും. ഓണാവധിക്ക് സ്കൂൾ അടക്കുന്ന 21 എട്ടാം ക്ലാസ് പരീക്ഷയാണ് നിശ്ചയിച്ചിരുന്നത്. ജനകീയാസൂത്രണത്തിന്റെ 30-ാം വാർഷികത്തിന്റെ ഭാഗമായി ജനകീയാസൂത്രണ പ്രവർത്തകരുടെ സംഗമം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടക്കും. രാവിലെ 10 മണിക്ക് തദ്ദേശമന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ TM തോമസ് ഐസക് അധ്യക്ഷനാകും. മൈസൂരു ചാമരാജ്നഗർ വനത്തിലുണ്ടായ ഏറ്റുമുട്ടലിൽ വനം ഉദ്യോഗസ്ഥരോട് വെടിയേറ്റ് 3 പേർ മരിച്ചു. ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടെ കാവേരി വന്യജീവി സങ്കേതത്തിലെ ഹനൂർ വന്യജീവി ഡിവിഷനുകളിൽ ഹാഗ്യ പരിധിയിലുള്ള ഹോളേമുരതട്ടി വനത്തിലാണ് സംഭവം. വെടിവെപ്പിൽ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റിട്ടുണ്ട്. ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകാനിടയുള്ള ഗതാഗത കുരുക്കും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സമഗ്രമായ ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ നടപ്പിലാക്കും. തിരക്കേറിയ സമയങ്ങളിൽ പൊതുജനസഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്ന പൊതുയോഗങ്ങളോ പ്രകടനങ്ങളോ അനുവദിക്കില്ല. ഓണക്കാലത്ത് നഗരത്തിൽ സുഗമമായ യാത്ര ഉറപ്പാക്കാൻ പൊതുജനങ്ങൾ പോലീസുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയഭാരത് റെഡ്ഡി അറിയിച്ചു. ഓണത്തിന് വിഷരഹിത നാടൻ പച്ചക്കറികൾ ന്യായവിലക്ക് നൽകാൻ കൃഷിവകുപ്പ് ജില്ലയിൽ 154 ഓണച്ചന്തകൾ തുടങ്ങും. ഈ മാസം 21 മുതൽ ഉത്രാടം വരെയാണ് ഓണച്ചന്തകൾ പ്രവർത്തിക്കുക. കേരളത്തിൽ റോഡ് നികുതി അടക്കാതെ സർവീസ് നടത്തുന്ന അന്തസംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. 72 വാഹനങ്ങളുടെ പേരിൽ കേസെടുത്തു. നികുതി ഇനത്തിൽ മാത്രം 1 കോടിയിലധികം രൂപ അടക്കുന്നതിന് ഈ വാഹനങ്ങൾക്ക് നോട്ടീസ് നൽകി. പ്രവാസി ഇന്ത്യക്കാർക്ക് വിദേശ കറൻസിയിൽ ഇളവുകളോടെ ഇന്ത്യൻ ബാങ്കുകളിൽ നിക്ഷേപിക്കാനുള്ള റിസർവ് ബാങ്കിന്റെ പ്രത്യേക ഫോറക്സ് സ്വാപ്പ് പദ്ധതി പ്രഖ്യാപിച്ചതിലും നേരത്തെ നിർത്തുന്നു. പുതിയ FCNR അക്കൗണ്ട് നിക്ഷേപങ്ങൾ ഇളവുകളോടെ സ്വീകരിക്കാനുള്ള സമയപരിധി August 31 അവസാനിപ്പിക്കുകയാണെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. നേരത്തെ September 30 വരെ സമയപരിധിയിലാണ് പദ്ധതി തുടങ്ങിയതെങ്കിലും വിദേശ നാണയ നിക്ഷേപ വരവ് ഉയർന്നതോടെ നേരത്തെ നിർത്താൻ തീരുമാനിക്കുകയാണെന്ന് RBI വ്യക്തമാക്കി. ബാലികയെ ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ മുത്തശ്ശി വടിവാളുകൊണ്ട് വെട്ടിവീഴ്ത്തി. 10 ഇടത്ത് മുറിവേറ്റ 31-കാരൻ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തമിഴ്നാട്ടിൽ കരൂർ ജില്ലയിലെ കുഴിത്തലയിലാണ് സംഭവം. രാജ്യത്തിന്റെ 80-ാം വാർഷിക ദിനത്തിൽ DYFI സംഘടിപ്പിച്ച യങ് ഇന്ത്യ സംഗമത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 215 കേന്ദ്രങ്ങളിൽ യുവജന റാലിയും പൊതുയോഗവും നടന്നു. കാലവർഷക്കെടുതിയിൽ സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം വിതരണം ചെയ്യുന്നതിൽ കാലതാമസം. വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും അഭയം തേടിയവർക്ക് വീടുകൾ വൃത്തിയാക്കാൻ അനുവദിച്ച 10,000 രൂപ ഒരാൾക്ക് പോലും ലഭിച്ചില്ല. റേഷൻ കാർഡ് 1 10,000 രൂപ വീതം നൽകുമെന്ന് ദുരന്ത നിവാരണ വകുപ്പാണ് ഉത്തരവിറക്കിയത്. ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നവർക്കും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സഹായം ലഭിക്കുമെന്ന് സൂചനയുണ്ടായെങ്കിലും ഇത് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകളൊന്നും ഉത്തരവിൽ വ്യക്തമല്ല. ബാംഗ്ലൂരു എറണാകുളം വന്ദേഭാരത് തീവണ്ടിയുടെ കോച്ചുകളുടെ എണ്ണം 8-ൽ നിന്ന് 16 ആക്കുന്നു. ഓണക്കാല യാത്രാ തിരക്ക് രൂക്ഷമായിരിക്കെ ബാംഗ്ലൂരു മലയാളികൾക്ക് ഇത് അനുഗ്രഹമാകും. 20% എഥനോൾ ചേർത്തിറക്കിയ E20 പെട്രോളിൽ പൊറുതിമുട്ടി വാഹന ഉപഭോക്താക്കൾ. വാഹനങ്ങളുടെ ഫ്യുവൽ പമ്പുകൾക്കും കാർബറേറ്ററുകൾക്കും നിരന്തരം തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആരോപണം. ഇന്ധനക്ഷമതയും വാഹനത്തിന്റെ കരുത്തും കുറയുന്നതിന് പുറമെ പെട്രോളിൽ ക്ലോറിനും ഈർപ്പവും കലർന്നതുമൂലം എഞ്ചിനുകൾക്കുണ്ടാകുന്ന തേയ്മാനവും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. സ്കൂളുകളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് ഓണത്തിന് 4 കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യുന്നു. 22-ാം തീയതിക്കകം പൂർത്തിയാക്കാൻ പ്രഥമ അധ്യാപകർക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി. വിതരണത്തിന് ആവശ്യമായ അരി സപ്ലൈകോ സ്കൂളുകളിലെത്തിക്കും. ചിങ്ങമാസ പൂജയ്ക്ക് ശബരിമല നട ഇന്ന് തുറക്കും. ഇന്ത്യ ശ്രീലങ്ക 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ. സ്വാതന്ത്ര്യദിനത്തിൽ മലയാളി

0: ദേവ്ദത്ത് പടിക്കലിന്റെ സെഞ്ചുറി ആഘോഷം. മത്സരത്തിൽ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺസ് എടുത്തു. ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് നാളെ ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടങ്ങും. ഒരു സ്വർണമടക്കം 5 മെഡലുകളുള്ള PV സിന്ധുവാണ് ഇന്ത്യയുടെ ശ്രദ്ധാകേന്ദ്രം. ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീമിന് ആവേശത്തുടക്കം. ഗ്രൂപ്പ് ഡിയിലെ ആദ്യ മത്സരത്തിൽ വെയിൽസിനെ 5-1 കീഴടക്കി. സിൻക്യൂഫീൽഡ് ചെസ്സിൽ R പ്രജ്ഞാനന്ദ മികച്ച പ്രകടനം തുടരുന്നു. 5 റൗണ്ട് പിന്നിടുമ്പോൾ 3 പോയിന്റുമായി 2ാം സ്ഥാനത്ത് തുടരുകയാണ്. 1ാം സ്ഥാനക്കാരനായ അമേരിക്കയുടെ വെസ്ലി സോയെ 5ാം റൗണ്ടിൽ ഇന്ത്യൻ താരം സമനിലയിൽ പിടിച്ചു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
4: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: ഉണ്ട്.
4: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
5: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
6: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
5: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
6: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
5: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
6: മറ്റൊരു നമ്പർ 8301993542.
5: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
7: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
8: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247400702590018.
1: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6

0: മലയാളി മനസ്സുകളിൽ എക്കാലത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അതിലൊന്നാണ് ദശരഥം. ഇന്നത്തെ ചിത്രപരിചയത്തിൽ ദശരഥം എന്ന ചിത്രത്തിന്റെ ഉള്ളറകളിലൂടെ ഒരു സഞ്ചാരമാവാം. ഏവർക്കും ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ചിത്രപരിചയത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ. ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ എന്ന് ചോദിച്ച് ചിരിച്ചുകൊണ്ട് മലയാളികളെ കരയിപ്പിച്ച മലയാളി മനസ്സുകളുടെ നൊമ്പരമായ രാജീവ് മേനോൻ. അതെ, ലോഹിതദാസ് സിബി മലയിൽ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ദശരഥം.
1: ഇരിക്കണം,
2: വേണ്ട, രാജീവ് മേനോനല്ലേ ഇവിടെ.
1: രാജീവ് സ്ഥലത്തില്ലല്ലോ.
2: വെറുതെ ഞങ്ങളെ കളിയാക്കരുത്. രണ്ടു പ്രാവശ്യം ഞാൻ പോലീസുകാരെ പറഞ്ഞയച്ചിരുന്നു, അപ്പോഴൊക്കെ ഇത് തന്നെയായിരുന്നു മറുപടി.
1: ഐ എം സോറി സർ, ഇവിടെ ജോലിക്കാർ പറഞ്ഞ് ഞാൻ കേട്ടു. രാജീവ് സ്ഥലത്തില്ല എന്നുള്ളത് വാസ്തവമാണ്. രണ്ടു മൂന്ന് ദിവസമായി. അല്ല, സംശയം ഉണ്ടെങ്കിൽ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം. ഇവരിൽ പലരും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി രാജീവിനെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നവരാണ്.
3: സാർ ഇന്ന് എത്തിയില്ലേ?
1: ഇല്ല, എത്തിയിട്ടില്ല.
2: എവിടെയാണ് അയാൾ പോയത്?
1: അത് എവിടെയാണെന്നോ എന്ന് വരുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല.
2: നിങ്ങൾ?
1: ഞാൻ മാനേജരാ.
2: അയാളുടെ അച്ഛനല്ലേ ഇവിടെ?
1: അദ്ദേഹം മരിച്ചിട്ട് 25 വർഷമായി.
2: അമ്മയോ?
1: അമ്മയും ഇല്ല.
2: വെറുതെ അല്ല അയാൾ ഈ തോന്നിവാസങ്ങളൊക്കെ കാണിക്കുന്നത്. അയാൾക്ക് എന്താ വല്ല വട്ടമുണ്ടോ?
1: കാര്യം എന്താ സാർ?
2: 4 ദിവസം മുമ്പ് അയാൾ ഞങ്ങളെ ഡ്രൈവറെ തല്ലി, പെറ്റി കേസുകൾ ചാർജ് ചെയ്ത് മടുത്തു. ഒക്കെ തമാശയാണ് അയാൾക്ക്.
1: ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ.
2: നിങ്ങൾ ഒന്നും ചെയ്യണ്ട. അയാൾ എത്തിയാൽ ഉടനെ സ്റ്റേഷനിൽ വന്ന് എന്നെ കാണാൻ പറയണം, അല്ലെങ്കിൽ സംഗതി പ്രശ്നമാവും.
1: ഹലോ. അതെ, എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? നിങ്ങളൊക്കെ കൂടിയല്ലേ ഇപ്പൊ കൊണ്ടു നടക്കുന്നത്. മിസ്റ്റർ കരിയാച്ചൻ, എനിക്കൊരു അപേക്ഷയുണ്ട്. ഐ ബെഗ് യു, ഡോണ്ട് സ്പോയിൽ ഹിസ് ലൈഫ്. ഹലോ, ഹലോ, വരികയോ പോവുകയോ എന്ത് വേണോ ആയിക്കോട്ടെ, എന്റെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ. കഥകളി കാണിക്കാതെ അതങ്ങ് തുപ്പിക്കളാ. അത് അത്രയും വൃത്തികേടാക്കി. ഓഫീസ് ടൈമിലെങ്കിൽ ഈ തീറ്റ ഒന്ന് നിർത്തിക്കൂടെ ശങ്കരൻ നായരെ?
4: ചീരിക്ക് പോയി. നമ്മുടെ രാജീവ് സാറിന്റെ കള്ളുകൂടി പോലെ.
5: ഓപ്പറേഷണർമാരിവിടെ കാലത്ത് മുതൽ കാട്ടു നിൽക്കുക. ഇവിടെ ക്യാഷ് ആയിട്ട് ഒരു 10,000 രൂപ ഉണ്ടാവും. 2 മണിക്ക് മുമ്പ് ചെക്ക് ഒപ്പിട്ടില്ലെങ്കിൽ ക്യാഷ് ചെയ്യാൻ പറ്റില്ല. വീക്കിലി പേയ്മെന്റും മുടങ്ങും. പിന്നെ രാജീവ് സാറ് വന്നില്ല, ചെക്ക് ഒപ്പിട്ടില്ല എന്നൊക്കെ തൊഴിലാളിയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
1: ഞാൻ എന്താ ചെയ്യാ? മെനെ ഞാൻ ഓഫീസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു പോയ ആളാ. 2 ദിവസമായി വീട്ടിലെത്തിയിട്ടില്ല. ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാണ്ടായാലും എന്താ ചെയ്യാ? കൊച്ചു കുട്ടിയൊന്നും അല്ല, വയസ്സ് 32 കഴിഞ്ഞു, മടുത്തു. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാ മതി, അല്ലെങ്കിൽ 10-35 വർഷത്തെ പ്രയത്നം മുഴുവൻ നശിച്ച് നാറാണക്കല്ലാകുന്ന് ഞാൻ കാണേണ്ടി വരും. ചീത്ത പേര് വേറെയും.

0: മലയാളത്തിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് സമ്പന്നമായ സിനിമ. അമ്മയുടെ സ്നേഹലാളനങ്ങൾ ലഭിക്കാതെ സ്ത്രീകളെ വെറുക്കുന്ന, സ്നേഹബന്ധങ്ങളുടെ വിലയറിയാത്ത മുഴുക്കുടിയനായ, അതിലുപരി അതിസമ്പന്നനായ അരക്കിറുക്കൻ എന്ന് തോന്നിപ്പിക്കുന്ന രാജീവ് മേനോന്റെ അനാഥത്വത്തിൻ്റെയും ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും നൊമ്പരങ്ങളുടെയും കഥയാണ് ലോഹിതദാസിൻ്റെ ശക്തമായ തൂലികയിലൂടെ സിബി മലയിലിൻ്റെ മികച്ച അവതരണത്തിലൂടെ മലയാളികൾ അനുഭവിച്ചത്, അല്ലേ?
1: മരിക്കുന്നതിന് മുമ്പ് മുതലാളി എന്നോട് പറഞ്ഞു, സ്വന്തം മകനെ പോലെ വളർത്തണം. ആ വാക്ക് ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല.
2: രാജീവിന്റെ അമ്മ മരിച്ചത് അതിനു മുമ്പാണോ?
1: മരിച്ചു എന്ന് പറയുന്നത് തന്നെയാ നല്ലത്.
2: അങ്ങനെയല്ലേ, രാജീവ് എന്നോട് അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്.
1: അങ്ങനെ പറയാനാണ് അവന് ഇഷ്ടം. 3 വയസ്സ് തികയുന്നതിന് മുമ്പ് കണ്ടവരുടെ കൂടെ ഒളിച്ചോടിപ്പോയ ഒരു അമ്മയെ കുറിച്ച് മകൻ പിന്നെ എന്താ പറയാ?
2: അങ്ങനെയാണോ?
1: മേനോൻ സാറുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ അവർക്ക് മറ്റാരോടും സ്നേഹം ഉണ്ടായിരുന്നത്ര. അയാൾ വന്ന് വിളിച്ചപ്പോ കൂടെ ഇറങ്ങിപ്പോകാൻ ഭർത്താവോ മകനോ ഒന്നും അവർക്കൊരു തടസ്സമായിരുന്നില്ല. ആരും രാജീവിനോട് ഒന്നും ചോദിക്കുന്നതോ പറയുന്നതോ അവന് ഇഷ്ടമല്ല.
3: ഞങ്ങൾ ഒന്നും ചോദിക്കില്ല. എന്താ ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കാത്തത്?
1: ആലോചിക്കാഞ്ഞിട്ടൊന്നുമല്ല, അവന് താല്പര്യം വേണ്ടേ? എന്റെ നിർബന്ധം സഹിക്കവയ്യാണ്ടായപ്പോ ഒന്ന് രണ്ട് ആലോചനകൾ നോക്കി. പക്ഷേ അപ്പോഴേക്കും ദുഷ്പേര് വേണ്ടുവോളായി.
2: കൂട്ടുകെട്ടാ ശരിയല്ലാത്തത്.
3: കഴിഞ്ഞ ആഴ്ച ടൗണിൽ വെച്ച് ഞാൻ കണ്ടു, കുടിച്ചൊരു ബോധമില്ല, കൂടെ തടിച്ച് പൊക്കം കുറഞ്ഞ ഒരാളുമുണ്ട്.
1: ആ കറിയാച്ച ആലപ്പുഴക്കാരനാ, ഇവിടെ ഇൻഷുറൻസിൽ ക്ലാർക്കാ. കാൽ കാശ് മുടക്കില്ലാതെ മൂക്കറ്റം കുടിക്കാൻ കിട്ടിയാ പിന്നെ ആരാ കൂടാത്തത്?

0: എവിടെയാണോ ഈ വണ്ടി?
1: അതെ,
0: ഇങ്ങനെയാണോ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത്? ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല.

0: കാലത്തിനു മുമ്പേ പിറന്ന സിനിമയാണ് ശരിക്കും ദശരഥം എന്ന് പറയാം. കാരണം കൃത്രിമ ബീജ സങ്കലനം, വാടകയ്ക്കൊരു ഗർഭപാത്രം തുടങ്ങിയ കാര്യങ്ങൾ മലയാളികൾ കേട്ടു തുടങ്ങുന്നതിന് മുമ്പാണ് ഇത്തരമൊരു സങ്കീർണമായ വിഷയം സിബി മലയിലും ലോഹിതദാസും കൂടി മലയാളികളുടെ മുന്നിൽ ലളിതമായി അവതരിപ്പിച്ചത് എന്നത് ആശ്ചര്യകരമായ കാര്യമാണ്. മലയാള സിനിമയിലെ ഏറ്റവും ധീരമായ പരീക്ഷണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രമങ്ങളിൽ മുൻനിരയിൽ ദശരഥമുണ്ടെന്ന് നിസ്സംശയം പറയാം. 39 വർഷത്തെ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ദശരഥത്തിലെ രാജീവ് മേനോൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ആദ്യത്തെ അതിഗംഭീര പ്രകടനങ്ങളിലൊന്ന്, മോഹൻലാലിലെ അതുല്യ പ്രതിഭയെ എത്ര സ്വാഭാവികതയോടെയാണ് സിബി മലയിലും ലോഹിതദാസും കൂടി അവതരിപ്പിച്ചിരിക്കുന്നത്.
1: ഇതെന്ത് കളിയായി കളിക്കുന്നത്?
2: ഞാൻ വല്ലപ്പോഴേ കളിക്കാറുള്ളൂ. ഇന്നൊരു കമ്പനി കിട്ടാതായപ്പോ ഇവരുടെ കൂടെ കൂടിയേ ഉള്ളൂ.
1: ഞാൻ ആ കാര്യമല്ല പറഞ്ഞത്. മേനോന്റെ പേരിൽ എത്ര പെറ്റി കേസുകളുണ്ടെന്ന് അറിയാമോ?
2: ഇല്ല.
1: അറിഞ്ഞോ? 7 ഉണ്ട്. സമൻസ് അയച്ചിട്ട് ഇതുവരെ പലതിനും ഹാജരായിട്ടില്ല. ഇപ്പൊ ആ ഒരെണ്ണം വാറണ്ടായിട്ടുണ്ട്.
2: അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ?
1: കുഴപ്പമെന്താ? അറസ്റ്റ് ചെയ്തുകൊണ്ടു. വാറണ്ട് എത്തുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിൽ നാളെ രാവിലെ ഹാജരാകണം.
2: അറസ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പ് പോലീസുകാർ വിലങ്ങ് വെക്കോ?
1: പോലീസുകാർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം.
2: അല്ല, നല്ല രസമുള്ള ഏർപ്പാടാണല്ലോ.

ഇവിടെ നിന്ന് ചോറിഞ്ഞ് സാറേ, ദേ ഇവിടെ നിന്ന് ചോറിഞ്ഞ് നല്ല ദേ നല്ല ബലത്തിൽ ഒന്ന് അമർത്തി ചോറിയുന്നു.

0: ആ വിലങ് കഴിച്ചു കൊണ്ടുപോകും.
1: പ്രതി വിലങ് വെക്കണോ നിർബന്ധം പിടിച്ചാ ഞാൻ എന്ത് ചെയ്യും?
0: രാജി, ആരെങ്കിലും കണ്ടാ മോശല്ലേ?
2: അങ്കിൾ ഇത്ര സില്ലി ആയിട്ട് വിചാരിക്കുന്ന എന്തിനാ? വിലങ് കിട്ടാവുന്ന മോശക്കാരനാവൂ, അല്ലാതെ എന്നെ മോശക്കാരനല്ലേ. നേരെ മജിസ്ട്രേറ്റിന് മുമ്പിലാ ഹാജരാക്കിയത്. കോടതി മുറി ആയിരുന്നെങ്കില് ഞാൻ ചില രസങ്ങളൊക്കെ ഒപ്പിച്ചേനെ.
3: വെറുതെ അല്ല വട്ടുമേനോന്ന് ചിലർ വിളിക്കുന്നത്.
2: ഡിഫറന്റ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തില്ലെങ്കിൽ വല്ലാത്ത മടുപ്പാണ് ഡോക്ടർ. ഡോക്ടർക്ക് ബോറടിക്കുന്നില്ലേ? എന്നും ആശുപത്രി, രോഗികൾ, ഭാര്യ, ഈ സൈക്കിൾ തന്നെയല്ലേ എന്നും.
3: രാജീവിനെ പോലെ ആരെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ചെറിയ റിലീഫ് ഒക്കെ ഉണ്ട്.
2: അത് ശരി. അപ്പൊ ഞാനൊരു നേരം പോക്കാണല്ലേ.
3: കഴിക്കേ.
2: നല്ല വിരലുകൾ.
3: താല്പര്യമുണ്ടോ? നമുക്ക്
2: നാലഞ്ച് വർഷം മുമ്പായിരുന്നെങ്കില് ഞാൻ ഓക്കെ പറയുമായിരുന്നു. ഒന്നോ രണ്ടോ രാത്രിക്ക്
3: അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. എന്റെ സ്റ്റാഫിനെ കിട്ടില്ല.
2: അത് ഡോക്ടറുടെ തോന്നലാണ്. നേരം പോക്ക് പോലെ എടുക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഓരോ രാത്രിയിലും രണ്ടും മൂന്നും പെമ്പിള്ളാർ കാണും. ഈ ആശുപത്രിയിലെ പല സുന്ദരികളും എന്റെ കിടപ്പറ കണ്ടിട്ടുള്ളവരാണ്. ഇന്നും അവരിൽ ചിലരിവിടെ ഉണ്ട്, പലരുടെയും പതിവ്രതകളായ ഭാര്യമാരായിട്ട്. ഇപ്പൊ വിളിച്ചാലും വരും, കാണണോ? പക്ഷെ അതും മടുത്തു.
4: ഇനിയും കക്ഷി പോയില്ലേ?
2: എന്താ, ഞാൻ പോണോ?
4: വേണ്ട വേണ്ട, കല്യാണം കഴിക്കാൻ ആലോചനകൾ നടക്കുന്നു.
2: ആലോചനകൾ ഇവിടെ വിവാഹം സ്വർഗത്തിൽ വെച്ച്, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും പങ്കെടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളൊക്കെ നരകത്തിൽ പോകുന്നവരാണല്ലോ.
4: തമാശ കളി രാജീവ്, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. എനിക്ക് രാജീവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്.
2: ഉപദേശമാണെങ്കിൽ വേണ്ട. ഇവിടെ വന്നപ്പോ പുള്ളി അതിനുള്ള പുറപ്പാടായിരുന്നു. എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബോറടിച്ചിട്ടുള്ളത് ഉപദേശങ്ങൾ കേട്ടാണ്. എന്നെ ചീത്ത വിളിക്കൂ, വേണമെങ്കിൽ നല്ല ഇടി ഇടിക്കൂ, അപമാനിക്കൂ, പക്ഷെ ഉപദേശിക്കരുത്. സോറി ഡോക്ടർ. താനെന്താ സന്യാസം തുടങ്ങാൻ പോകുന്നോ? ഏകാന്തയിൽ വന്നൊരു ധ്യാനം എന്ത് പറ്റിയടോ? വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ പണത്തിന്റെ?
5: ഒന്നുമില്ല, വീട്ടിൽ നിന്ന് പിള്ളേരുടെ കത്ത് വന്നു. കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോ ഞാൻ ഒരു വിടുവാക്ക് പറഞ്ഞു. ഈ ക്രിസ്മസിന് പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥലം എസ്റ്റേറ്റ് ഒക്കെ കാണിക്കാന്ന്. അടുത്ത ആഴ്ച ക്രിസ്മസ് വെക്കേഷൻ ആരംഭിക്കുക.
2: എന്താ തടസ്സം?
5: തടസ്സം

0: ഒന്നുമില്ല. ഒരു അഞ്ചു പേർക്ക് ഒരാഴ്ച ഹോട്ടലിൽ മുറി എടുത്ത് താമസിക്കണമെങ്കിൽ എത്ര രൂപയാവും?
1: എന്തിനാ ഹോട്ടല്?
0: പിന്നെ മൂന്ന് പിള്ളേരും തന്തയും തള്ളയും എല്ലാം കൂടെ പൊത്തുവെള്ളം മുറിക്കാൻ താമസിക്കാൻ പറ്റൂ? പിന്നെ വെള്ളം വേണം, വെളിക്ക് പോണം.
1: എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണോ?
0: അതൊന്നും വേണ്ട, അത് ബുദ്ധിമുട്ടാവും.
1: തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ ഒരാഴ്ച നമുക്ക് രസമായിട്ട് കൂടാമെന്ന് വെച്ചിട്ടാണോ?
0: എന്നാ ഞാൻ പോയി കൊണ്ടുവരട്ടെ.
1: താൻ പോയി കൊണ്ടുവാടോ. ഹലോ,
0: എല്ലാരും ഒത്തിരിട്ട് കേട്ടോ.
2: ഇത് എന്നാ മനുഷ്യനെ ഈ പെട്ടി അങ്ങോട്ട് പിടിച്ച്? വർത്താനൊക്കെ പിന്നെ പറയാം.
0: ഇതാണ് നമ്മുടെ റാണി ലക്ഷ്മി ഭായി ചങ്ങനാശ്ശേരി. ഇത്തിരി ആംബിയർ കൂടുതലാ.
2: ജോസന്റെ കർത്താവെ അടിച്ചിറക്കാം.
0: ഇവൻ ഇരിപ്പായോ? എടാ അങ്ങളുടെ പാൻറ്റൊക്കെ ചീത്ത ഇറങ്ങ്.
3: വേണ്ട വേണ്ട, അപ്പം വേണ്ട, അങ്കിള് മതി.
2: മോനെ, നിനക്ക് അങ്കിളിനെ ഇഷ്ടമായോ? അവൻ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഒരാളിനെ ഇഷ്ടപ്പെട്ട പിന്നെ മേത്തൊന്നും മാറത്തില്ല.
0: ഒന്നും മറന്നിട്ടില്ലല്ലോ.
2: എന്റെ ഈശോയെ, എന്റെ ചെരുപ്പ്.
0: ആ ട്രെയിനിങ് പോയി, ഇനി അത് കിട്ടത്തില്ല.
2: കഷ്ടായല്ലോ, മേടിച്ചിട്ട് ഒരു മണിക്കൂർ പോലും കാലിലിട്ടില്ലല്ലോ. എന്റെ പാറേപ്പള്ളി മാതാവേ, എന്റെ ചെരുപ്പ് തിരിച്ചിട്ടാണ് ഇത്രയും മെഴുകുതിരി മേടിച്ചു കത്തിച്ചേക്കാവേ.
0: മാതാവിന് ഇപ്പൊ ചെരുപ്പിന് വെച്ച് നടക്കല്ലേ പണി. ഇതാരാണ് മനസ്സിലായോ?
2: അയ്യോ, ഞാൻ ചോദിക്കാൻ മറന്നുപോയി.
0: ഇതാണ് ഞാൻ പറഞ്ഞ രാജീവ് മേനോൻ.
2: ഇതിന്റെ വീട്ടിലാണോ നമ്മൾ താമസിക്കാൻ പോകുന്നത്? കൊച്ചന്റെ വീട്ടിൽ എല്ലാവർക്കും കൂടെ താമസിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടോ?
1: കുറച്ച്.
2: ഓ, അതൊക്കെ മതി. ഞങ്ങളുടെ വീട്ടിൽ ആകെ രണ്ടു മുറിയോ. അപ്പച്ചൻ വന്നാ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു മുറിയിലാകെ. ഇറച്ചി മീനൊക്കെ വയ്ക്കാല്ലേ?
0: അവിടെ ചെന്നിട്ട് മതി നിന്റെ ക്ലോസ് വിസ്താരമൊക്കെ.
1: ശരിയാ,
0: കൂടുതലല്ല ക്ലൈമറ്റ് ഉള്ള കാലാവസ്ഥയാണ് പറയുന്നത്.
2: ഇത് തുറക്കാനും വയ്യ. കൊച്ചനെ, ഈ കഥ ഒന്ന് തുറന്നേ. ആരുടെ ഈ കൊട്ടാരം?
1: ഇതാ എന്റെ വീട്.
2: ഈശോയെ, വീടോ? എടെ ജോസേ, തൊമ്മ, ഇത് അങ്കിളിന്റെ വീടാണെന്ന്. എന്റെ പുണ്യാളാ.
0: അറിയാമേ, നീ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴ്ച പോലും മിഴിച്ചു നിൽക്കാണ്ട് ഈ പിള്ളേരെ വിളിച്ചോണ്ടാവത്തോടെ. ഒരു കഥയില്ലാത്തവളാ, ഒന്നും തോന്നരുത്.
1: പിള്ളേരും മോശമല്ല,
0: നമ്മടെ അല്ലേ?
1: നമ്മടെ?
0: എന്റെ?
1: അങ്ങനെ ഞാൻ പേടിച്ചു പോയി.
2: കർത്താവേ, ഇത് അടിക്ക് പിടിച്ചല്ലോ.

0: രാജീവ് എന്ന കഥാപാത്രത്തിന് മോഹൻലാൽ കൊടുത്ത ശരീരഭാഷ എടുത്തു പറയേണ്ട ഒന്നാണ്. നടത്തം, സംസാരം, ആംഗ്യവിക്ഷേപങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ് മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ദശരഥത്തിലെ ഏറ്റവും മികച്ച സീൻ ഏതെന്ന് ചോദിച്ചാൽ മിക്കവരും പറയുക ക്ലൈമാക്സ് രംഗം എന്നായിരിക്കും. എന്നാൽ ക്ലൈമാക്സ് രംഗത്തിനൊപ്പം നിൽക്കുന്ന ഒരുപാട് മികച്ച അഭിനയ മുഹൂർത്തങ്ങളാൽ സമ്പന്നമാണ് ദശരഥം. തുമ്മിയെ എനിക്ക് തരുമോ എന്ന് കറിയാച്ചനോട് രാജീവ് ചോദിക്കുന്നത് ദശരഥത്തിലെ വൈകാരികമായ മനോഹരമായൊരു രംഗമാണ്. നെടുപൊടി വേണുവും മോഹൻലാലും മത്സരിച്ച് അഭിനയിച്ച രംഗം. ബന്ധങ്ങളുടെ വില തനിക്കറിയില്ല എന്ന് കറിയാച്ചൻ പറയുമ്പോൾ രാജീവിന്റെ ഒരു തലയാട്ടലുണ്ട്. കറിയാച്ചൻ പറഞ്ഞത് സങ്കടത്തോടെ ചെറുചിരിയോടെ ശരിയാണെന്ന് സമ്മതിച്ചു കൊണ്ടുള്ള ഭാവം. അത്രയ്ക്ക് മനോഹരം തന്നെയല്ലേ ആ രംഗം.
1: ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്, ഗുപ്ത ഇന്ന് എത്തും. നമ്മൾ വില്ലിംഗ് ആണെങ്കിൽ ഗുപ്തയുടെ കെയർ ഓഫിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം.
2: അതൊന്നും വേണ്ടെങ്കിൽ എക്സ്പോർട്ടും അതിന്റെ നൂലാമാലകളും ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. ആർക്കു വേണ്ടിയാ അങ്കിൾ?

0: മരിച്ച വീട് പോലായില്ലേ?
1: എന്തു പറ്റി?
0: ആ പിള്ളാരുള്ളപ്പോ എപ്പോഴും ഒച്ചയും ബഹളവും ചിരിയും കരച്ചിലും. ഒരാഴ്ച എന്നൊക്കെ പറയുന്നത് കണ്ണുറച്ച് ഉറക്കുന്ന സമയം മാത്രമേ ഉള്ളൂ അല്ലേ? ആ കുരുന്നൊരുത്തനില്ലേ തൊമ്മൻ, ആദ്യം കണ്ട നിമിഷം അവൻ എന്റെ കഴുത്തെ കയറി പിടിച്ച പിടി കുറച്ചു മുമ്പാ വിട്ടത്. ഒരാഴ്ച ഞാൻ ഉറങ്ങിട്ട്, അല്ല ഉറങ്ങാൻ അവന്മാർ സമ്മതിക്കണ്ടേ ചെകുത്താന്മാര്, ഞാൻ പെട്ട പാട്. അയ്യോ എത്ര നുണക്കഥയാ ഞാൻ പറഞ്ഞു കൊടുത്തെന്നറിയോ? പറയാണ്ട് അവന്മാര് വിടുവോ?
1: ഈ കുട്ടികളൊക്കെ ഉള്ളതിന്റെ ഒരു രസം ഇപ്പൊ മനസ്സിലായോ?
0: മനസ്സിലായി, നല്ല രസമുണ്ട്. ടോട്ടലി ഒരു ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്.

0: താൻ വി ഐ പി ആയി പോയില്ലേ? ഇന്നലെയും വന്നു, മിനിഞ്ഞാന്നും വന്നു. തന്നെ കണ്ടിട്ടൊരു കാര്യമുണ്ട്, അതാ വന്നിറങ്ങുമ്പോ തന്നെ
1: പാർട്ടിയോ ചെലവോ
0: തേങ്ങ കൊലയാ. ഇവിടെ ഒരു കാര്യം ആലോചിക്കാനാ, വണ്ടി കയറി.
1: അല്ല, താൻ പച്ചയാണോ?
0: ആ പച്ചയൊന്നുമല്ല.
1: ആ എന്നാ എനിക്ക് കുറച്ചുകൂടെ വേണം, ഉണ്ടായിരുന്നു വണ്ടി വെച്ച് തീർന്നു പോയി.
2: ആലോചിക്കാനുണ്ടോ?
1: പാടോ നാണിക്കാതെ പറ. സ്വന്തം ചേട്ടനോട് പറയുന്നത് പോലെ പറ.
0: തുമ്മിയെ എനിക്ക് തരൂ.
1: ഏത് തുമ്മി?
0: കറിയാച്ചന്റെ മകൻ തടിയൻ തുമ്മി എനിക്ക് തരൂ. അവനെ ഞാൻ വളർത്താം, എന്ത് ചോദിച്ചാലും ഞാൻ തരാം. എന്റെ സ്വത്തിന്റെ പകുതി അവന്റെ പേരിൽ ഇപ്പൊ എഴുതി വയ്ക്കാം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മുഴുവനും അവന്. എനിക്ക് തന്നൂടെ.
1: ഇല്ല, ഒരപ്പനും അതിന് കഴിയില്ല. ഇടോ ദാരിദ്ര്യമാവാം, കഷ്ടപ്പാടാവാം, എന്നാലും എന്റെ മക്കൾ അപ്പച്ചാന്ന് വിളിക്കുമ്പം സ്വർഗത്തിൽ ഇരിക്കുന്ന പോലെയാ. എന്റെ തൊമ്മിയെ വിറ്റാ പിന്നെ ഞാൻ എന്തിനാ അപ്പനാന്നും പറഞ്ഞ് ജീവിച്ചിരിക്കണേ?
0: അയ്യോ, ഞാനങ്ങനെ വില പറഞ്ഞതൊന്നുമല്ല.
1: അല്ലായിരിക്കാം, പക്ഷെ അത് അത് തനിക്കത് മനസ്സിലാവില്ല. തന്റെ കുറ്റമല്ല, ബന്ധങ്ങൾ എന്താണെന്ന് തനിക്കറിയില്ല.
0: അല്ല, അത് ഫിനിഷ് ചെയ്തിട്ട് പോവാ. എനിക്കൊരു കുഞ്ഞ് വേണം ഡോക്ടർ. ഈ പ്രസവിച്ച ഉടനെ അമ്മ മരിച്ച് മറ്റു ബന്ധുക്കളില്ലാതെയോ ഉപേക്ഷിക്കപ്പെടുന്നതായ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോ എനിക്ക് തരണം.
3: എന്തിനാ?
0: അതെന്ത് ചോദ്യാ ഡോക്ടർ? വളർത്താൻ കുട്ടികൾ നല്ല നേരം പോക്കാണ്. റിയലി ഇൻട്രസ്റ്റിംഗ്.
3: താനൊരു വിവാഹം കഴിക്കടോ, ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ അധികം ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. ശ്രമിച്ചാൽ വിത്തിൻ 10 months ഓർ 1 year ഒരു കുഞ്ഞു തന്റെ കയ്യിലിരിക്കും.
0: അതൊന്നും എനിക്ക് വയ്യ.
3: തനിക്കെന്താടോ ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ഇത്ര എതിർപ്പ്?
0: എനിക്ക് ഇഷ്ടമല്ല, അത് തന്നെ. ഒരു റെസ്പോൺസിബിലിറ്റിയും എന്റെ തലയിലേറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രശ്നങ്ങൾ എന്നാണ്.
3: തോന്നലാണതൊക്കെ, എന്നും ചെറുപ്പമായിരിക്കില്ല. പ്രായമാവുമ്പോ ആരുണ്ടാവും സഹായത്തിന്?
0: അത് പ്രായമായാലല്ലേ. ഏറിയാൽ ഒരു 10 കൊല്ലം, ആരോടും ബാധ്യതകളില്ല. എവിടെ നിർത്തണമെന്ന് തോന്നുന്നു അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും. അതുവരെങ്കിലും ഞാൻ മനസമാധാനത്തോടെ ജീവിച്ചോട്ട്. ഈ ഒരു സഹായം ഡോക്ടർ എനിക്ക് ചെയ്തു തരണം.
3: താൻ പറയുന്നത് പോലെ അനാഥരായ കുഞ്ഞുങ്ങളെ കിട്ടണ്ടേ?
0: ഡോക്ടർക്ക് പരിചയമുള്ള എല്ലാ ഹോസ്പിറ്റലിലും പറഞ്ഞ് ഏൽപ്പിക്കണം. പ്രതിഫലം എത്ര വേണേലും കൊടുക്കാം.
3: ഏതെങ്കിലും ഒരു ഓർഫനേജിനെ സമീപിക്കുന്നതല്ലേ?
0: അത് വേണ്ട, അവിടുത്തെ കുഞ്ഞുങ്ങളെ വളരെ ഗ്ലൂമി ആയിരിക്കും. തീരെ കുഞ്ഞും നാളെ കിട്ടിയാലേ നമ്മളോടൊരു ഇൻറ്റിമസിയൊക്കെ തോന്നും. പിന്നെ അവനൊരു കൊച്ചു സുന്ദരനായിരിക്കണം.
3: എങ്കിൽ വേറൊരു സൂത്രപ്പണിയുണ്ട്. തന്റെ രക്തത്തിൽ പിറക്കുന്ന സ്വന്തമെന്ന് പറയാവുന്ന ഒരു കുഞ്ഞിനെ നമുക്ക്

0: ഉണ്ടാക്കിയെടുത്താലോ?
1: അതെങ്ങനെ? ടെസ്റ്റ് ട്യൂബ് ശിശു?
0: അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ. പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ വേണം അതിന്. ഇത് ഒരു സൂത്രപ്പണി. സീനത്ത് ആ വിദ്യയിൽ എക്സ്പെർട്ടാ.
1: അതെന്ത് വിദ്യ ഡോക്ടർ, ഒന്ന് വേഗം പറയൂ. അത് ശരി, ഡോക്ടർ എന്നെ കളിയാക്കുകയല്ലേ.
0: അല്ല, ആ വിദ്യയുടെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. എന്ന് വെച്ചാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കൃത്രിമ ബീജ സങ്കലനം.
1: കൃത്രിമ ബീജ സങ്കലനം ഞാൻ ഇത് എവിടെയോ എഴുതി വെച്ച് കണ്ടിട്ടുണ്ട്.
0: കണ്ടിട്ടുണ്ടാവും, മൃഗാശുപത്രി. സംഗതി ഇത് തന്നെ, നമ്മുടെ നാട്ടിലെ ഈ നാടൻ പശുക്കൾക്ക് നല്ല ഇനത്തിൽപ്പെട്ട കാളകളുടെ ബീജം. ബീജം എന്ന് വെച്ചാൽ
1: മനസ്സിലായല്ലോ.
0: അത് പശുക്കളുടെ ഗർഭപാത്രത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഗർഭം ധരിപ്പിക്കുന്ന വിദ്യയാണ്. അത് കണ്ടിട്ടുണ്ടോ? എന്നാ പോയെന്ന് കാണ്. സിമ്പിൾ, വെറും ഒരു ഗ്ലാസ് ട്യൂബ് കൊണ്ടാണ് സംഗതി സാധിക്കുന്നത്. ഇത് മനുഷ്യരിലും സാധ്യമാണ്. സാധ്യമാണെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഈ സാധാ ലേഡി ഡോക്ടർമാർ വരെ ഈ വിദ്യ പ്രയോഗിക്കുന്നുണ്ട്.
1: മനുഷ്യർക്ക് ഇതിന്റെ ആവശ്യം എന്താ?
0: അതൊക്കെ എടോ മണ്ടച്ചാരെ, പുരുഷന്മാരുടെ കുഴപ്പം കൊണ്ട് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയാണ് ഈ വിദ്യ പ്രയോഗിക്കുന്നത്. നമ്മുടെ സീനത്ത് തന്നെ ഒരു 10-15 പേർക്ക് ഇൻസെമിനേഷൻ നടത്തി കുട്ടികളെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്തിന്? ഞാൻ വരെ കൊടുത്തിട്ടുണ്ട്.
1: എന്ത്?
0: തേങ്ങാക്കൊല. വാ, വിസ്തരിച്ച് പറഞ്ഞുതരാം.
1: കൃത്രിമ ബീജ സങ്കലന ഡോക്ടർ.
0: എടോ, പശുക്കൾക്ക് ആസ്ട്രേലിയയിൽ നിന്നും മറ്റും നല്ല ഇനം വിത്തുകാളകളുടെ സെമൻ കുപ്പിയിലാക്കി വരുന്നുണ്ട്. മനുഷ്യർക്ക് അതുപോലെ കുപ്പിയിലൊന്നും വരുന്നില്ല. ഇവിടെ നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിശക്തിയുള്ള പുരുഷന്മാരിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുക. ഒരിക്കൽ സീനത്തിന്റെ ഒരു പേഷ്യന്റിന് വേണ്ടി എനിക്കും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്.
1: എന്നിട്ട് കുഞ്ഞുണ്ടായോ?
0: അത് ഞാൻ ചോദിച്ചില്ല. ആർക്കാണ് കൊടുക്കുന്നതെന്ന് നമ്മളറിയില്ല. തനിക്ക് പ്രയോഗിക്കാൻ പറ്റിയ കേസായത്. ശാരീരികമായോ മാനസികമായോ യാതൊരു ബന്ധപ്പെടലും കൂടാതെ തന്നെ സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടുകയും ചെയ്യും.
1: വെരി ഗുഡ്, എനിക്കത് തന്നെ മതി. എനിക്ക് എന്റെ രക്തത്തിൽ എന്റെ മകൻ. അവൻ എന്നെ പോലെ വെളുത്ത് കൊഴുത്തിരിക്കും അല്ലേ ഡോക്ടർ? വെറുതെ പറഞ്ഞ് വിളിക്കുകയല്ല, അവകാശം ഉണ്ടായിട്ടാണ് അവൻ എന്നെ അച്ഛ എന്ന് വിളിക്കാൻ പോകുന്നത് അല്ലേ? ഈ എടുത്ത് വളർത്തിയാൽ വെറും ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ ആകും. വേറൊന്നും ചിന്തിക്കാനില്ല, ഡോക്ടർ സീനത്തിനെ കൊണ്ട് സമ്മതിപ്പിക്കണം.
0: പക്ഷേ അതിനും വേണമല്ലോ ഒരു പെണ്ണ്.
1: ഓ,
0: ശാരീരികമായ ബന്ധപ്പെടലില്ലെങ്കിലും ഗർഭം ധരിക്കാനും 10 മാസം ചുമന്ന് പ്രസവിക്കാനും തയ്യാറുള്ള ഒരു സ്ത്രീ വേണം.

0: ഗർഭപാത്രം വാടകയ്ക്ക് കിട്ടിയ കാര്യം ഡോക്ടർ ഹമീദ് രാജീവിനോട് പറയുമ്പോൾ രാജീവൻ അക്ഷമയോടെ കേട്ടിരിക്കുന്നത്. അവസാനം ഡോക്ടർ പേര് പറയുമ്പോൾ ആനി എന്ന് രാജീവ് പറയുന്നത് മനോഹര രംഗം തന്നെ. ചന്ദ്രദാസുമായി ആദ്യമായി സംസാരിക്കുന്ന രംഗം, ആനിയെ ആദ്യമായി കാണുമ്പോഴുള്ള രാജീവിന്റെ ഭാവം, തന്റെ വയറ്റിൽ അവൻ അനങ്ങിത്തുടങ്ങി ലക്ഷണം കണ്ടിട്ട് ആൺകുട്ടിയാണെന്ന് ആനി പറയുമ്പോഴുള്ള രാജീവിന്റെ സന്തോഷവും ഒപ്പം ചെറിയ കണ്ണീരും, ലേബർ റൂമിന്റെ മുന്നിൽ നിന്ന് കുഞ്ഞിനെ കയ്യിൽ വാങ്ങുന്ന രംഗത്തിലെ രാജീവിന്റെ സന്തോഷം, ആശുപത്രി മുറിയുടെ ജനലരികിൽ നിന്ന് ആനിയുടെ ചൂടേറ്റ് കിടക്കുന്ന തന്റെ കുഞ്ഞിനെ നോക്കി കാണുന്ന രംഗം, അത് കഴിഞ്ഞ് വീട്ടിലെത്തി അങ്കിളിനോട് താനും അമ്മയുടെ ചൂടേറ്റ് തന്റെ കുഞ്ഞ് ആനിയുടെ അടുത്ത് കിടന്നത് പോലെ കിടന്നിട്ടുണ്ടാകുമോ എന്ന് രാജീവ് ചോദിക്കുന്ന ആ ചോദ്യം നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് അല്ലേ? മാതൃത്വവും അതിന്റെ പവിത്രതയും മഹത്വവും എത്ര മനോഹരമായിട്ടാണ് ലോഹിതദാസ് ആനി എന്ന കഥാപാത്രത്തിലൂടെ വരച്ചിട്ടിരിക്കുന്നത്.
1: ഞാനൊന്ന് ശ്വാസം വിടട്ടെ, എന്തെല്ലാം നുണ പറഞ്ഞാ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നറിയോ?
2: ഡോക്ടറായാലും മജിസ്ട്രേറ്റ് ആയാലും പെണ്ണ് പെണ്ണ് തന്നെയാ ന്യൂസൻസ്.
1: എന്നിട്ടൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി താൻ എത്ര നാളായി അലയുന്നു? എന്നിട്ട് എവിടുന്നേലും കിട്ടാനുണ്ടോ?
2: ഇല്ല, ഇവിടെ കിട്ടിയില്ലെങ്കിൽ വേണ്ട, അമേരിക്ക എങ്കിലും അമേരിക്ക.
1: ഞാനൊരാളെ തന്നാലോ, ഒരു ഗർഭപാത്രം വാടകയ്ക്ക് വാങ്ങി തന്നാലോ എന്ന്.
2: സമ്മതിച്ചോ?
1: സമ്മതിച്ചു എന്ന് പറഞ്ഞില്ല, പക്ഷേ സമ്മതിക്കും. അല്ലാതെ അവൾക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. സത്യത്തിൽ തന്റെ ഈ ഭ്രാന്തൻ ആഗ്രഹം നടന്നു കാണാനുള്ള താല്പര്യം കൊണ്ടൊന്നുമില്ല. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേദന തോന്നി പെട്ടെന്ന് അങ്ങ് ചോദിച്ചു പോയതാണ്.
2: ഡോക്ടർക്ക് അറിയാവുന്ന സ്ത്രീയാണോ? കാണാൻ എങ്ങനെയുണ്ട്? വെളുത്തിട്ടാണോ സ്വഭാവം?
1: കല്യാണാലോചനയൊന്നും അല്ലല്ലോ.
2: സോറി, അറിയാനുള്ള

0: ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ.
1: രണ്ട് വർഷമായിട്ട് എനിക്കറിയാം അവളെ. എന്റെ പേഷ്യന്റ് ആണ് അവളുടെ ഭർത്താവ്.
0: ഓ, മാരീഡ്?
1: യെസ്, പ്രേമ വിവാഹമായിരുന്നു. പേര് കേട്ടാ ചിലപ്പോ അറിയാം, ചന്ദ്രദാസ്.
0: പറ.
1: ഫുട്ബോളറാണ്. കഴിഞ്ഞ ഫെഡറേഷൻ കപ്പിന് ബഗാന് വേണ്ടി ഹാട്രിക് നേടിയ ഒരു ചന്ദ്രദാസ്. പത്രത്തിലൊക്കെ ഫോട്ടോ വന്നിരുന്നു.
0: ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പറ.
1: അയാൾ ഇന്ന് ആരോരും അറിയാതെ ഭാര്യ വീട്ടിലെ നാല് ചുമരുകൾക്കുള്ളിൽ മരണവും കാത്തിരിക്കുന്നു.
0: മരണം കാത്തു?
1: അതെ, നട്ടെല്ലിൽ വേദനയായിട്ടായിരുന്നു തുടക്കം. പല ആശുപത്രികളിലും കൊണ്ടുപോയി ചികിത്സിച്ചു, ആരും ശരിയായി ഡയഗ്നൈസ് ചെയ്തില്ല. പലരും പല രോഗത്തിന്റെ പേരിലും ചികിത്സിച്ചു. സ്ട്രോങ് മെഡിസിൻസ് കഴിച്ചു കഴിച്ച് 6 മാസങ്ങൾക്ക് മുമ്പ് അയാളുടെ വൃക്കകളും തകരാറിലായി. 1-2 മാസങ്ങളായി തീരെ പ്രവർത്തിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഡയാലിസിസ് നടത്തും, പക്ഷേ കിഡ്നി മാറ്റിവെക്കാതെ രക്ഷപ്പെടില്ല. ലക്ഷങ്ങളുടെ ചെലവ് വരും. അയാളുടെ വീട്ടുകാരാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അയാളുടെ ജീവന് വേണ്ടി അവൾ എന്തിനും തയ്യാറാണ്, മരിക്കാൻ പോലും.
0: ഡോക്ടർ, നമ്മുടെ കാര്യമൊക്കെ വിശദീകരിച്ചു കൊടുത്തില്ലേ? എല്ലാം മനസ്സിലാക്കിട്ട് തന്നെ അവസാനം പറ്റില്ല എന്ന് പറയരുത്.
1: വിദ്യാഭ്യാസമുള്ള പെണ്ണ അവള്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചന്ദ്രദാസിന്റെ ജീവൻ തിരിച്ചു കിട്ടുമെങ്കിൽ മരിക്കാൻ വരെ തയ്യാറാകുന്ന ആ മനസ്സിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ.
0: എന്താ ഡോക്ടർ അവരുടെ പേര്?
1: ആനി.
0: ആനി.
2: ഈ ആളെ നീ കണ്ടിട്ടുണ്ടോ?
3: ഇല്ല. ഡോക്ടർ ഒരു കഥ പോലെയാണ് അയാളെ കുറിച്ച് പറഞ്ഞു വന്നത്. പറഞ്ഞു വന്നപ്പോ ഒരു കിറുക്കന്റെ രൂപമാണ് എനിക്ക് തോന്നിയത്.
2: എല്ലാവർക്കും ഉണ്ട് കിറുക്ക്. അയാൾക്ക് കുഞ്ഞുങ്ങളോട് കിറുക്ക്, എനിക്ക് കളിപ്പന്തുകളോട്, നിനക്ക് ഒരു പ്രയോജനവുമില്ലാത്ത എന്നോട്.
3: എന്തിനാ ദാസ് ഇങ്ങനെയൊക്കെ പറയുന്ന?
2: നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തതായി പലതും ഉണ്ട്. കാലം, സൂര്യൻ, ജീവൻ. നീ അതിനാണ് ശ്രമിക്കുന്നത്. പോകുന്നതെല്ലാം പോട്ടെ എന്ന് വിചാരിച്ച് സന്തോഷത്തോടെ ഞാനും കടന്നു പോട്ടെ.
3: ഇല്ല, എന്ത് വില കൊടുത്തും ഞാൻ പൊരുതി നിൽക്കും. വിധിക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ദാസിന്റെ എല്ലാ അസുഖവും മാറും. പഴയതുപോലെ കളിക്കളത്തിലേക്ക് തിരിച്ചു വരും. പണത്തിന്റെ കുറവേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ആലോചിക്കുന്നത്.
2: നിന്റെ ശുഭാപ്തി വിശ്വാസം ഭയങ്കരം തന്നെ. ഞാനൊന്നും പറയുന്നില്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു കിറുക്കന്റെ സ്വപ്നമെങ്കിലും സഫലമാവട്ടെ.
3: ദാസിന് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇതിൽ ഉണ്ടെങ്കിൽ പറയണം.
2: എന്തിന്? നിന്റെ മനസ്സും ശരീരവും എല്ലാം എനിക്ക് മാത്രമാണ്. പിന്നെ ഒരു ഭ്രൂണത്തിന്റെ വളർച്ച, 10 മാസം വളർച്ചയുള്ള ഒരു ട്യൂമർ, അത്രയല്ലേ ഉള്ളൂ?
3: അതെ, അതിനപ്പുറം ഒന്നുമില്ല. ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. 10 മാസത്തെ ട്യൂമർ എന്നൊക്കെ പറയാൻ എളുപ്പമാ, പക്ഷെ അങ്ങനെ കാണാൻ പറ്റുമോ? ഇതല്ലാതെ 1.5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യും അമ്മച്ചി? ഒരു ഭാരം ചുമക്കുന്ന പോലെ ഞാൻ കണക്കാക്കൂ. അത്രയും കാശ് അയാൾ തരുമോ? തരണം എങ്കിലേ സമ്മതിക്കൂ. കർത്താവേ, കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാ തുറക്കണേ.
0: ഇതെന്താ ഒരിക്കലും ചേരാത്തൊരു കമ്പനി? കറിയാച്ചോ താന്നെ വിട്ട ചെവറോടെ ചേർന്നോ?
4: ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു.
0: നന്നായി. ഞാനിതെങ്ങനെ അങ്കിളിനോട് പറയും എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഒരു ചലിപ്പ്
4: എന്നെ. നമുക്ക് ലീഗലായിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി പഠിച്ചിട്ട് ഒരു തീരുമാനം എടുത്താ പോരെ.
0: ഏയ്, ഇതിൽ ലീഗലായിട്ടൊരു പ്രശ്നമില്ല. ഇതെന്റെ ആഗ്രഹത്തിന്റെ, എന്റെ സന്തോഷത്തിന്റെ കാര്യം മാത്രമാണ്. പിന്നെ അവശേഷിക്കുന്ന പണത്തിന്റെയും വേണ്ടി വന്നാൽ ഒരു കരാറിന്റെയും പ്രശ്നമാണ്.
4: അതും ഒരു പ്രശ്നമാണല്ലോ.
0: അത് നമുക്കൊരു കരാർ എഴുതി ഉണ്ടാക്കാം. എത്ര രൂപയുടെ പത്രമാണെന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ.
4: ആ, അത് വേണം, അത് വേണം. നമ്മളങ്ങനെ മണ്ടന്മാരാകാൻ പാടില്ല.
0: ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ ഒരു കരാർ എഴുതി ഉണ്ടാക്കാം. അത് വക്കീലിനെ ഭംഗിയായി ചെയ്തൂടെ.
4: അതാ ഞാനും പറഞ്ഞു വരുന്നത്. അപ്പൊ മിസ്റ്റർ പിള്ളേ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കണം. മേനോന്റെ പേരിൽ മുദ്രപത്രം വാങ്ങണം. ആ സ്ത്രീയുടെ കൃത്യമായ മേൽവിലാസവും വാങ്ങണം. കേൾക്കുന്ന ഒരു വട്ടാണെന്ന് പറയുമല്ലോ എന്റെ ഈശ്വര.
0: പറഞ്ഞോട്ടെ. ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എവിടെയും വട്ടന്മാരാണ്. ചരിത്രത്തിൽ എത്രയോ വട്ടന്മാരുണ്ട്. ഞാനൊരു തുകളക്കാണെന്ന് വിചാരിച്ചോളൂ അല്ലേ?
4: അതെ, അതെ.
1: ചന്ദ്രദാസിന്റെ ബ്ലഡ് യൂറിയ ടെസ്റ്റിന് ഒരു സാമ്പിൾ എടുക്കാൻ പറയാം, ഞാൻ എഴുതിയിട്ടുണ്ട്.
0: മേ ഐ കം ഇൻ സർ?
1: ആ, വെൽക്കം വെൽക്കം. എന്താ പുതിയ വേഷവും ഭാവവും?
0: കൺസൾട്ടിംഗ് ടൈം കഴിഞ്ഞു എങ്കിൽ ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മര്യാദ കാണിക്കണമല്ലോ. അല്ല ഡോക്ടർ, ആ നേഴ്സിനെ

0: അറിയോ?
1: എന്ത്?
0: ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിലാണ് ഡോക്ടറെ കാണാൻ വന്നതെന്ന്.
1: ഏ
0: അല്ല, അവരെന്നെ കണ്ട് ഒരുമാതിരി വല്ലാത്ത ചിരി ചിരിച്ചു, കളിയാക്കിയുള്ളൊരു ചിരി.
1: ഏ ജുമ്മ.
0: പിന്നെ കക്ഷി വന്നോ?
2: ഉവ്വ്, അതാണ് തന്നോട് വരാൻ പറഞ്ഞത്. സംഗതിയൊന്നും ഇല്ലെങ്കിലും ഒന്ന് കണ്ട് പരസ്പരം സംസാരിക്കുന്നതാണല്ലോ നല്ലത്.
0: യെസ്, ഒന്ന് കാണണമെന്ന് എനിക്കൊരാശ ഉണ്ടായിരുന്നു. ഒന്നിനുമല്ല, വെറുതെ. എന്റെ കുഞ്ഞ് വളരാൻ പോകുന്നൊരു ശരീരമല്ലേ.
2: അവരാവശ്യപ്പെടുന്നത് 2,00,000 രൂപയാണ്.
0: ഓൾ റൈറ്റ്, ഇന്ന് കൊടുക്കണോ ക്യാഷ്?
2: ഇന്ന് വേണമെങ്കിൽ ആവാം. സംഖ്യ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ?
0: ഏയ്, ഇനിയും വേണമെങ്കിൽ കൊടുക്കാം.
2: വേണ്ട, അവരത്രേ ആവശ്യപ്പെടുന്നുള്ളൂ. വൃക്ക കൊടുക്കുന്ന ആളിന് 1,00,000 കൊടുക്കണം. പിന്നെ ഓപ്പറേഷൻ ചാർജസ്, അയാളുടെ പരിചരണം, പണച്ചെലവ് പിന്നെയും കിടക്കുന്നു. അങ്ങനെ ഒരു ആവശ്യം വന്നാൽ സഹായിക്കണം.
0: ഓ ഷുവർ. വൃക്ക വേണമെങ്കിൽ 1,000 എടുക്കാം. എനിക്കെന്തിനാ 2 എണ്ണം?
2: അത് പറ്റില്ല, ചേരുന്നവരെ വൃക്ക മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ആനി കൊടുക്കുമായിരുന്നു.

0: തൻ്റെ എല്ലാമെല്ലാമായ ചന്ദ്രദാസിന് വേണ്ടി 10 മാസത്തെ ക്യാൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഗർഭം ധരിക്കുന്ന ആനിയുടെ പതിയുള്ള മാറ്റമാണ് ദശരഥം സിനിമ നൽകുന്ന സന്ദേശം. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞു കഴിഞ്ഞേ ഈ ലോകത്ത് മറ്റെന്തുമുള്ളൂ എന്ന് പൊതുവായ സന്ദേശം. ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് തൻ്റെ ഭർത്താവാണോ കുഞ്ഞാണോ എന്ന് ചന്ദ്രദാസ് അമ്മയോട് ചോദിക്കുന്നുമുണ്ട്. ചന്ദ്രദാസ് എന്ന നിസ്സഹനായ ഭർത്താവായി മുരളിയും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്ന് പറയാം, അല്ലേ? രേഖ എന്ന നടിയുടെ ഏറ്റവും മികച്ച കഥാപാത്രം ദശരഥത്തിലേതായിരിക്കും. ഹൃദയസ്പർശിയായ വൈകാരികമായ ഒട്ടേറെ കഥാസന്ദർഭങ്ങളെ അതിനാടകീയതയിലേക്ക് വഴുതിപ്പോകാതെ വളരെ സ്വാഭാവികമായിട്ടാണ് സിബി മലയിൽ ദശരഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം രംഗങ്ങൾ അവതരിപ്പിക്കുന്നതിൽ സിബി മലയിലിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കഴിവ് തനിയാവർത്തനം, ഭരതം, കിരീടം, സതയം, ചെങ്കോൾ തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾ അനുഭവിച്ചറിഞ്ഞതുമാണ്.
1: മേരി, കോയമ്പത്തൂർ ഒരു നല്ല ഹോസ്പിറ്റൽ ഉണ്ട്, കണ്ടു. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. വളരെ പ്രശസ്തയായ ഒരു ഗൈനക്കോളജിസ്റ്റ്, റൂംസ് ഒക്കെ നല്ല 5-സ്റ്റാർ ഹോട്ടൽ പോലെ ഇരിക്കും. ആനിയെ നമുക്ക് അവിടെ അഡ്മിറ്റ് ചെയ്താലോ? ആനിയും ഡോക്ടർ രാജലക്ഷ്മിയും വിളിക്കും.
2: അല്ല സാർ, അറിഞ്ഞില്ലേ, ആനി ഇവിടെ അഡ്മിറ്റ് ചെയ്തു. പെട്ടെന്ന് പെയിൻ വന്ന കാരണം ഡോക്ടർ സീനത്തിന്റെ ഹോസ്പിറ്റലാക്കി.

0: നോർമൽ ഡെലിവറിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിലേ ഒരു സിസേറിയനെ കുറിച്ച് ആലോചിക്കൂ.
1: തകരാറുണ്ടോ?
0: പ്ലീസ് വെയിറ്റ്.
1: ഡോക്ടർ എന്ത് പറഞ്ഞു?
2: ചിലപ്പോ സിസേറിയൻ വേണ്ടി വരും.
1: അതാ നല്ലത്, കുഞ്ഞിനൊരു പോറൽ പോലും ഏൽക്കില്ല.
3: പേടിക്കാനൊന്നുമില്ല, ഇങ്ങോട്ട് വരൂ.
1: നിങ്ങൾ എന്തായി പറയുന്നത്? ഡോക്ടർ ഹമീദിനെ കണ്ടോ?
3: ഡോക്ടർ ഹമീദിന് ലേബർ റൂമിൽ എന്താ കാര്യം?
1: ഡോക്ടർ തിയേറ്ററിൽ പോയി ആനയെ കണ്ടിരുന്നോ?
2: ഈ ചിറ്റി ഫാർമസി കൊടുത്തു. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കള്ളുകൂടി നിർത്തി എന്നൊക്കെ പറയുന്ന കേട്ടു.
1: ഡോക്ടർ തിയേറ്ററിൽ പോയിരുന്നത് എന്നാണ് ചോദിച്ചത്.
2: സ്ത്രീകൾ പ്രസവിക്കുന്ന നേരത്തെ എനിക്ക് എന്തായാലും കാര്യം?
1: എനിക്കൊരു മനസമാധാനമില്ല.
2: അതിന് താനാണോ പ്രസവിക്കുന്നത്? താനൊന്ന് അടങ്ങിയിരിക്കണോ? ഇവിടെ കുടിക്കാൻ തണുത്ത വെള്ളം വേണോ?
1: ഡോക്ടർ എന്നെ കളിയാക്കുകയാണല്ലേ.
2: അച്ഛനാകാനും കുറച്ച് വേദനയൊക്കെ അനുഭവിക്കണം. പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ ഈ മെന്റൽ പെയിൻ.
3: പ്രസവിച്ചു ആൺകുട്ടി.
4: എന്തോ നീ കാണിക്കുന്നത്? തിയേറ്ററിനകത്തേക്കാണോ? മാനിക്കണോ?

0: തനി അച്ഛൻ അല്ലേ ഡോക്ടർ?
1: അച്ഛന്റെ സ്വഭാവം കിട്ടാതിരുന്നാ മതി.
2: മിസ്റ്റർ ചന്ദ്രദാസ്, ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഈ നിമിഷം നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരും. കമാ ചോദിച്ചോളൂ, നിങ്ങൾക്ക് ചോദിക്കാം.
3: മോനെ ഒരു ഉമ്മ വെച്ചോട്ടെ.
2: അങ്കിൽ നമുക്ക് പോവാം. കുഞ്ഞിനെ കൊണ്ട് പോവേ. പിന്നല്ലാതെ ഇന്നത്തോടുകൂടി ഇവരുടെ കരാറ് കഴിയില്ലേ? ഇനി ഇവരെ നമ്മള് വളർത്തും. വാ.
1: താനിത് ഭ്രാന്തായി പറയുന്നത്? ഈ കുഞ്ഞിനെ കൊണ്ടുപോയി താൻ എങ്ങനെ വളർത്തും?
2: പിന്നെ വളർത്താതെ പറ്റൂ.
1: അതിന് മുലപ്പാൽ ആര് കൊടുക്കും? താ കൊടുക്കും.
2: ഞാനെങ്ങനെ കൊടുക്കും? ഞാൻ പശുവിന്റെ പാല് വാങ്ങിച്ചു കൊടുക്കും. നിപ്പിളിട്ടല്ലേ അങ്കിൽ.
4: മൂന്നാല് മാസം കഴിഞ്ഞാലേ അതൊക്കെ പറ്റൂ. ഇപ്പൊ മുലപ്പാൽ തന്നെ വേണം.
1: മാത്രമല്ല, ഈ കുഞ്ഞിന് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എവിടെ നിന്ന് കിട്ടും? അമ്മയുടെ മുലപ്പാൽ കുടിച്ച് തന്നെ വളരണം.
5: അത് പ്രശ്നമാവുമല്ലോ.
1: എന്ത് പ്രശ്നം? ആനയില്ലേ?
2: അതിന് അവര് സമ്മതിക്കണ്ടേ? പത്ത് മാസം തന്നെ കഴിച്ചു കിട്ടിയത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്.
6: നേഴ്സ്, കുഞ്ഞിനെ വാങ്ങിക്കാത്തെന്ത്? ആ സ്ത്രീ കുഞ്ഞിനെ ചോദിക്കുന്നു.
3: രാജീവ്, കുഞ്ഞിനെ ഇങ്ങ് തരൂ.

0: ഇതിപ്പോ പ്രശ്നമായല്ലോ ചന്ദ്രദാസ്. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, അവൻ മുലപ്പാൽ കുടിച്ച് വളരണമെന്ന്. ഞാനും വായിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എന്നെ ഒന്ന് സഹായിക്കണം, സഹായിച്ചേ തീരൂ.
1: ആലോചിക്കാം.
0: ആലോചിച്ചപ്പോ കാശ് എത്ര വേണ്ടെന്ന് വെച്ചാൽ തരാം.
1: മിസ്റ്റർ രാജു മേനോൻ, കാശിന്റെ കണക്ക് മേലാലിനോട് പറയരുത്. എത്ര കാശ് കൊടുത്താലും കിട്ടാതെ അത് നിങ്ങൾക്ക് അറിയില്ല. അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കൊള്ളാം.

0: ആരുണ്ട്? ഏയ്, ആരുമില്ല. നിനക്ക് തോന്നിയതാ?
1: പാർട്ടി കഴിഞ്ഞ് എങ്ങോട്ടാ പോയത്? ഞങ്ങൾ അവിടെ അന്വേഷിക്കാത്ത സ്ഥലമില്ല.
2: ഞാനൊരു സ്ഥലം വരെ പോയി.
1: ആശുപത്രിയിൽ പോയി അല്ലേ? ഞാൻ ഊഹിച്ചു. എന്നിട്ട് മോനെ കണ്ടോ?
2: ആ കണ്ടു. പുറത്ത് നിന്ന് ജനലിൽ കൂടെ നല്ല ഉറക്കാ. ആനി ഒരു കൈ കൊണ്ടിങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുക. ഈ കൊച്ചു പിള്ളേർക്ക് ഏത് സമയം അങ്ങ് ഉറക്കോ അല്ലേ അങ്കിൾ?
1: ആ അമ്മയുടെ ചൂടുപിടിച്ചങ്ങനെ ഉറങ്ങാൻ ഒരു പ്രത്യേക സുഖമല്ലേ?
2: ഞാനും അങ്ങനെ ആയിരുന്നു. ആയിരിക്കില്ല, എനിക്ക് ഊഹിക്കാൻ കഴിയും. എന്നെ തൊടുന്നത് പോലും ആ സ്ത്രീക്ക് അറപ്പായിരുന്നിരിക്കും അല്ലേ?
1: പിന്നെ വെറുതെ ഓരോന്ന് സങ്കല്പിക്കുക.
2: എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. അവരുടെ മോഹങ്ങൾ തകർക്കാൻ വന്ന ഒരു അശുഭ ജന്തു എന്നേ എന്നെ അവർക്ക് കാണാൻ പറ്റൂ. പോട്ടെ, അത് പോട്ടെ. എന്റെ മോനെ കാണുമ്പോ എന്റെ കുട്ടിക്കാലം വെറുതെ ഓർത്തു പോകുന്നു. അവനെ നമുക്കൊരു രാജകുമാരനെ പോലെ വളർത്തണം. എനിക്ക് കിട്ടാത്തതൊക്കെ അവന് കിട്ടണം. ഈ വീട്ടിലും മുറ്റത്തും അവനങ്ങനെ ഓടി കളിക്കണം. എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവണം. അയ്യോ, അല്ലെങ്കിൽ വല്ലയിടത്തും വീണുപോയാൽ. ഞാനും ഉണ്ടാവപ്പോഴും അങ്കിളിനി സ്വൈര്യം കിട്ടുമെന്ന് കരുതണ്ട. ഹലോ രാജീവ്.
3: ഹലോ.
2: വന്നിട്ട് കുറെ സമയമായോ?
3: ഇല്ല, ഒരു അരമണിക്കൂറായി. ഇത്രയ്ക്കല്ല, കുഞ്ഞും തള്ള എല്ലാരും ഉണ്ട്.
2: ഡിസ്ചാർജ് ചെയ്തോ?
1: കൊച്ചിന്റെ തന്റെ ഇത് എവിടെയായിരുന്നു?
2: ഞാൻ അതൊക്കെ വാങ്ങാന്ന് എഴുതി പോയതാ.
1: ഇതൊക്കെ എന്തിനായി?
4: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: കണ്ണു തുറന്നതേ ഉള്ളൂ. അതിനുമ്പോ

0: കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളേ ഉണ്ടോ? ഇതിക്കടുത്ത് അകത്ത് വെക്കും.
1: ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തില്ലേ?
0: അതൊക്കെ ഞാൻ എത്തുന്നതിന് മുമ്പ് ഇദ്ദേഹം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു.
2: പ്രസവത്തിന്റെ ചെലവ് സ്ത്രീയുടെ വീട്ടുകാരുടെ കടമയാ, അത് ഞങ്ങൾ ചെയ്തു. നിങ്ങൾ വന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. ആനിയെ കുറച്ചു ദിവസം കൂടി താമസിപ്പിക്കാമെന്ന് വിചാരിച്ചത് നിങ്ങളുടെ പണം കണ്ടോണ്ടല്ല, മനുഷ്യത്വത്തിന്റെ പേരില്ല. പിന്നെ എന്റെ കുട്ടിയല്ലെങ്കിലും എന്റെ ആനി പ്രസവിച്ച കുട്ടിയല്ലേ? ആ ഒരു സ്നേഹവും ബന്ധവും ആ കുഞ്ഞിനോട് എനിക്കുണ്ട്. കണക്ക് പറഞ്ഞാൽ നശിപ്പിക്കരുത്. ആനിയോട് ഞാനൊന്ന് യാത്ര പറയട്ടെ.

0: ദശരഥത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞു അല്ലേ, അതിനെ ക്ലൈമാക്സിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു പൂർണ്ണമാകില്ല. അതിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ആ സിനിമ പൂർണ്ണമാകില്ല. അത്രമാത്രം നമ്മളെ സ്വാധീനിച്ച, നൊമ്പരപ്പെടുത്തിയ ക്ലൈമാക്സ് ആയിരുന്നു ദശരഥത്തിലേത്. ആനിക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കണ്ടാണ് രാജീവ് തൻ്റെ ഓർമ്മയിൽ പോലും ഇല്ലാത്ത അമ്മയെപ്പറ്റി മാഗിയോട് ചോദിക്കുന്നത്. എല്ലാ അമ്മമാരും ആനിയെ പോലെയാണോ എന്ന്. ഒരു അമ്മയുടെ സ്നേഹം, ലാളന ഒക്കെ രാജീവ് എന്ന അനാഥൻ ചെറുപ്പം മുതലേ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും ലഭിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം അറിഞ്ഞിരുന്നിട്ടും കൂടി ആ യാഥാർത്ഥ്യത്തിൻ്റെ അപകർഷത മറച്ചു വെക്കാനായിരിക്കും അയാൾ മദ്യത്തിൽ അഭയം പ്രാപിച്ചത്, അരക്കിറുക്കനായി ഒക്കെ അഭിനയിച്ചത്. ആനിയിലെ അമ്മയെ കണ്ടതോടുകൂടി രാജീവ് വീണ്ടും ഒരമ്മയുടെ സ്നേഹം ആഗ്രഹിക്കുകയാണ്. അതാണ് ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ എന്ന് ചോദിക്കാൻ അയാളെ പ്രേരിപ്പിച്ചതും. താൻ വർഷങ്ങളായി കൊണ്ടു നടന്ന ദുഃഖം, വേദന, അനാഥത്വം ഒക്കെ ഇറക്കി വെച്ച സന്തോഷത്തിലായിരിക്കും മാഗിയോട് തന്നെ സ്നേഹിക്കാമോ എന്ന് ചോദിച്ചതിനു ശേഷം രാജീവ് ചിരിച്ചുകൊണ്ട് കരഞ്ഞത് അല്ലേ. എത്ര മനോഹരമായിട്ടാണ് അഭിനയിച്ചത്. കാലം എത്ര ചെന്നാലും ആ കഥാപാത്രത്തെ മറക്കാൻ മലയാളിക്കാവില്ല. കരഞ്ഞുകൊണ്ട് പുറമേ ചിരിക്കുന്ന മനുഷ്യന്റെ ചിരിയോളം വേദനിപ്പിക്കുന്ന മറ്റെന്താണുള്ളത്? മോഹൻലാൽ, മുരളി, രേഖ എന്നിവരുടെ മികച്ച പ്രകടനത്തിനൊപ്പം എടുത്തു പറയേണ്ടതാണ് നെടുമുടി വേണു, കരമന ജനാർദ്ദനൻ, KPSC ലളിത, സുകുമാരി, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരുടെ പ്രകടനങ്ങളും.
1: മനുഷ്യത്വത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി അപേക്ഷിക്കാൻ, ബന്ധു എന്ന് പറയാൻ ഇവൻ മാത്രമേ ഉള്ളൂ. ആർക്കും സ്നേഹം കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ഇതുവരെ ഒരു ഒഴുക്കായിരുന്നു ലൈഫ്, ഇങ്ങോട്ട് ഒഴുകി പോകുന്നു. എൻ്റെ മകൻ ഉണ്ടായതിന് ശേഷം പുതിയതായി പലതും, പല കണക്കൂട്ടലുകളും, പുതിയൊരു ജീവിതം തന്നെ തുടങ്ങുകയായിരുന്നു. ഇതുവരെ കരുതി വച്ചിരുന്ന സ്നേഹം മുഴുവൻ ഞാൻ ഇവന് കൊടുത്തു. അതെല്ലാം നഷ്ടമാകുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം എടുത്ത് എൻ്റെ മകനെ മാത്രം എനിക്ക് തന്നുകൂടെ?
2: ഇല്ല, ഞാൻ തരില്ല.
1: ശരി, പോട്ടെ. ചന്ദ്രദാസ്, ഒരിക്കൽ കൂടി ചോദിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്ന് നാളെ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഒരു യാചകനെ പോലെ ഞാൻ വന്നത്. ചന്ദ്രദാസിനോടൊരു അപേക്ഷയുണ്ട്. എൻ്റെ മകനെ വെറുക്കരുത്. അവൻ വളർന്നു വലുതാകുമ്പോൾ ഇങ്ങനെ വിഡ്ഢിയായ ഒരു അച്ഛൻ്റെ കഥ അവനോട് പറയുകയും വേണ്ട.
3: വളരുമ്പോൾ അവൻ നിങ്ങളെ തേടി വരും, ഉറപ്പാണ്.
1: നന്ദി. അന്ന് ജീവിച്ചിരിക്കോ ആവോ. ഞാൻ അവനെ ഒന്ന് എടുത്തോട്ടെ.
2: ഒന്ന് കൊടുക്കുമോ?
1: എന്റെ എല്ലാ സ്വത്തുക്കളും ഇവനാണ്. കണക്ക് പറയുന്ന ശുംഭൻ എന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കരുത്. അച്ഛൻ എന്ന് പറഞ്ഞ് കേട്ടപ്പോഴൊക്കെ വല്ലാത്തൊരു അഭിമാനം തോന്നിയിരുന്നു. ഒരിക്കൽ പോലും നീ അങ്ങനെ വിളിച്ചില്ല.

0: നാളെ ഇവൻ നമ്മുടെ മുഖത്ത് നോക്കി നിങ്ങളല്ലേ എന്റെ അച്ഛനെ തകർത്തതെന്ന് ചോദിച്ചാൽ നീ എന്തു മറുപടി പറയൂ? അനി,
1: ഡോക്ടറും ആയമാരും നഴ്സസും ഒക്കെ പോയോ?
2: അവര് രാവിലെ തന്നെ പോയി.

വേണ്ട, ഒരു മകൻ ഉണ്ടാവണമെന്ന് ഒരു വട്ട് തോന്നി. അത് കഴിഞ്ഞു, ഇനി ചേഞ്ചുള്ള മറ്റെന്തെങ്കിലും വട്ടുണ്ടോ? ഒരു ഗ്ലാസ് ഇങ്ങനെ. ഇനി ഈ വീട്ടിൽ മദ്യപാനോ മുഖവലിയോ ഒക്കെ ആകാം അല്ലേ? മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായ കഥ കേട്ടിട്ടില്ലേ ചിലു?

0: να σ' αντρεράσετε. Νίγαλτα κουνιά. Άνι, ഇവനോടുള്ള നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ എല്ലാവരും തോറ്റുപോയി രാജീവ്.
1: ആനി സമ്മതിച്ചോ?
0: സമ്മതിക്കേണ്ടി വന്നു.

0: ഇത് സ്വപ്നമല്ലല്ലോ അല്ലേ?
1: അല്ല, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പണം കൊണ്ട് നേടിയ എന്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല.
2: താങ്ക് യു, താങ്ക് യു.
1: ആനി കാറിലുണ്ട്. ഞങ്ങൾ ഈ നാട് വിട്ടു പോവാണ്. ഒരു ചേഞ്ച് അവൾക്ക് വേണം, അല്ലെങ്കിൽ

0: എന്താ നീ ഇത്? എല്ലാം നീ സമ്മതിച്ചല്ലേ?
1: വയ്യ, എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ വയ്യ. എന്നെ വിടൂ, എനിക്ക് എന്റെ മോനെ തിരിച്ചേരൂ. എനിക്ക് അവനെ വേണം, എനിക്ക് എന്റെ മോനെ വേണം.
0: അനി, അപ്പോ നിനക്ക് എന്നെ വേണ്ട അല്ലേ? പറയൂ, രണ്ടിലൊന്ന് ഇപ്പൊ തീരുമാനിക്കണം. എന്നോട് സ്നേഹത്തിന്റെ ഒരു തരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇപ്പൊ എന്റെ കൂടെ വരണം, അല്ലെങ്കിൽ ചന്ദ്രദാസിനെ പിന്നെ പ്രതീക്ഷിക്കരുത്.

വാങ്ങൂ, ആനയുടെ മകൻ.

0: നിങ്ങൾ വലിയവനാണ്, അല്ലെങ്കിൽ ഇത്രയും ദയ എന്നോട് കാണിക്കില്ലായിരുന്നു. ഒരു മത്സരത്തിൽ കുടുക്കി ഇവരെ വിഷമിപ്പിക്കണ്ട. ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോയേക്കും, അത് പാടില്ല. കയറൂ.
1: ഞങ്ങൾ ഇനി തിരിച്ചു വന്നൊന്നും വരില്ല.
0: എവിടെയായാലും സുഖമായിരിക്കട്ടെ. അവസാനമായി ഒരപേക്ഷ കൂടിയുണ്ട്, അത് നിഷേധിക്കരുത്. മാറ്റങ്ങളുടെ കൂട്ടത്തിൽ വേണ്ടാത്ത ചില വിശ്വാസങ്ങളും ഉണ്ടായിപ്പോയി. ഞാൻ മരിച്ചുപോയാൽ വായ്ക്കരിയിടാനും മറ്റ് കർമ്മങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാനും ഇവനെ അനുവദിക്കണം. അതാണ് ആചാരം. അച്ഛൻ്റെ ചിതയ്ക്ക് മകനാണ് തീ കൊളുത്തേണ്ടത്. ചന്ദ്രദാസനറിയാലോ, പരലോകത്തെങ്കിലും മോക്ഷം കിട്ടാതെ പോകണ്ട.

അനേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ മകൻ മിടുക്കനായി വളരും. നിന്നിലൂടെ ഞാൻ പുതിയത് പലതും പഠിക്കാൻ തുടങ്ങിയാണ്. പോയിക്കൊള്ളൂ.

0: എല്ലാ അമ്മമാരും ആനിയെ പോലാണോ?
1: അതെ കുഞ്ഞെ, മനസ്സിലുള്ളത് എനിക്കറിയാം. കുഞ്ഞിന്റെ അമ്മയെ കുറിച്ചല്ലേ ഓർത്തത്? ഞാനും കേട്ടിട്ടുണ്ട്, ആ സ്ത്രീക്ക് ഒരിക്കലും സുഖം കിട്ടിയിട്ടുണ്ടാവില്ല. ജീവിതം മുഴുവനും നീറുനീര് കഴിഞ്ഞിട്ടേ ഉണ്ടാവൂ.
0: ആനി മോനെ സ്നേഹിക്കുന്നവളെ, മാഗിക്ക് എന്നെ സ്നേഹിക്കാം.

ജോൺസൺ മാഷിന്റെ സംഗീതം ദശരഥം എന്ന സിനിമയെ മികച്ചൊരു അനുഭവമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. മന്ദാര ചെപ്പിണ്ടോ എന്ന പാട്ട് 30 വർഷങ്ങൾക്കിപ്പുറവും എവർഗ്രീൻ പാട്ടായി നിലനിൽക്കുന്നു. എൻ ജി ശ്രീകുമാറിന്റെ ഹൃദയാർദ്രമായ ആലാപന ഭംഗി, ഒരു കാലത്ത് എല്ലാവരും ഹൃദയത്തിൽ കൊണ്ടു നടന്നൊരു പാട്ട്, ഒരു വസന്തകാലത്തെ ഓർമ്മിപ്പിക്കുന്ന വരികൾ അല്ലേ?

1989 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ദശരഥം. ഒറ്റപ്പെടലുകളുടെയും ഒഴിവാക്കലുകളുടെയും നടുവിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ചേതനകളെയും ചോദനകളെയും ഏറ്റവും ലളിതമായി വരച്ചു കാട്ടിയതുകൊണ്ടാവാം ദശരഥം എന്ന സിനിമ മലയാളി പ്രേക്ഷക മനസ്സുകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ചിത്രപരിചയം ഇവിടെ പൂർണ്ണമാകുന്നു.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധന കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
3: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
4: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
3: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026,
4: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216. ഓണം വരവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം ചോറ്, സാമ്പാറ്, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
5: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7763460976, 8196, 8196, 8196.
6: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം രുചിയോടെ ആഘോഷിക്കാം.

0: ഓണം ആഘോഷമാക്കാം.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്രയും ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 04972 762400.

0: ഓണം വരവായി, പൂക്കളം മുരുങ്ങി, ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം.
1: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
0: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
1: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grandfoss, hutik, vox lanit,
1: phone 9496420880
0: 8111933600.
1: cm vistara
0: nilluni.

ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർവെയർ

ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെത്തി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്കായി സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി വിൽപ്പന സംഘങ്ങൾക്ക് വളരാനാകില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ തുഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാലിന്യ സംസ്കരണത്തിലും തെരുവനായ ശല്യം പരിഹരിക്കുന്നതിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തുടക്കമായി. അത്തച്ചമയത്തിന്റെ പാരമ്പര്യം സർക്കാർ കാത്തുസൂക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസ്ട്രേലിയക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ കളി മഴ മൂലം വൈകുന്നു. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ എന്നിവർ ചേർന്ന് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ചെങ്കൽപ്പെട്ടിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഇന്ന് ഉപരാഷ്ട്രപതി സംബന്ധിക്കും. നാളെ തിരുവാരൂരിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന്റെ 11-ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും ഇടത്തരക്കാരുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മത്സരപരീക്ഷയ്ക്കായി സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. പരിശീലന ക്ലാസുകൾക്കായി ഇടത്തരക്കാരായ കുടുംബങ്ങൾ ചെലവഴിക്കുന്ന തുക ലാഭിക്കാൻ ഇതിലൂടെ കഴിയും. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ പരിശീലനം നൽകാൻ സർക്കാർ തീരുമാനിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: വിഭിന്ന പരീക്ഷകൾക്ക് ഫ്രീ ഓൺലൈൻ കോച്ചിംഗ് ഹമനെ കർനെ കാ നിർണയ കിയാ ഹൈ. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഹൈ ഹമാരെ പാസ്, ഉത്തമ ടാലന്റ് ഹൈ, ടീച്ചേഴ്സ് ഹൈ. ഉൻ സംസാധനോ കോ ജോഡ് കർകെ ഹം ദേശ് കെ നൌജവാനോ കോ ഫ്രീ കോച്ചിംഗ് ദേനെ കാ ഏക് പൂരാ നെറ്റ്വർക്ക് ഹം ഖഡാ കർനെ വാലേ ഹൈ.
0: പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി മാഫിയയ്ക്ക് വളരാനാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി പിടികൂടാൻ സഹായിക്കുന്ന രഹസ്യവിവരങ്ങൾ കൈമാറാൻ ജനങ്ങൾക്കുണ്ടായ ധൈര്യമാണ് തൂഫാന്റെ വിജയത്തിന് കാരണമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. ഓണാഘോഷത്തിന് മറവിൽ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകും. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് തൂഫാൻ ഐ ഉടൻ ആരംഭിക്കുമെന്നും ഈ നിരീക്ഷണ സംവിധാനം വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തൃപ്പൂണിത്തുറയെ പൈതൃക നഗരിയാക്കി അത്തച്ചമയത്തിന്റെ മുഴുവൻ പാരമ്പര്യത്തെയും കാത്തുസൂക്ഷിച്ചു.

0: ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത്തച്ചമയം എക്കാലത്തും മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ് നൽകിയതെന്നും ഇത് കാത്തുസൂക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ആ ഒരുമ വിളിച്ചോതുന്ന ഒന്നുകൂടിയായിരുന്നു. രാജാവ് തുടങ്ങിയ കാലത്ത് തന്നെ മുസ്ലിം പ്രതിനിധിയായി നെട്ടൂരിലെ തങ്ങൾ നമ്മുടെ കരിങ്ങാച്ചിറ കത്തനാർ ചെമ്പിൽ അരയൻ കൊച്ചി രാജ്യത്തിന്റെ നാവികസേനാ തലവനായിരുന്നു. ഈ ഘോഷയാത്രയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ എത്രയോ പതിറ്റാണ്ടുകൾക്ക് അപ്പുറവും കൊച്ചി രാജ്യവും ഈ തൃപ്പൂണിത്തുറയും മതസൗഹാർദ്ദത്തെ കുറിച്ച് ഉറക്ക വിളിച്ചു പറഞ്ഞിരുന്ന ഒരു നാടാണ്. തൃപ്പൂണിത്തുറയെ നമുക്ക് പൈതൃക നഗരമാക്കി ഉയർത്തിക്കൊണ്ടുവരാം.
0: തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന പരിപാടിയിൽ മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. നടൻ ജഗദീഷ് വിശിഷ്ടാതിഥിയായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2000 കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത്. മാവേലി വേഷക്കാരുടെയും പുലികളി, തെയ്യം, വേലകളി, ചെണ്ടമേളം, കാവടിയാട്ടം തുടങ്ങിയ തനത് നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ നടന്ന അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തുറ നഗരത്തെ ആഘോഷത്തിലാഴ്ത്തി. ചരിത്രവും വർത്തമാനവും മതസൗഹാർദ്ദവും പ്രതിഫലിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത്. അത്തം നഗറിൽ നിന്നാരംഭിച്ച് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് മുന്നിലൂടെ വടക്കേക്കോട്ട വരെ 4 കിലോമീറ്ററാണ് ഘോഷയാത്ര. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജാവ് പ്രജകളെ കാണാൻ എത്തുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. മാലിന്യ സംസ്കരണം, തെരുവുനായ ശല്യം തുടങ്ങിയ വിഷയങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലാണെന്ന് മന്ത്രി കെ എം ഷാജി. കുടുംബശ്രീ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ നടപ്പാക്കിയ നഗര സൌന്ദര്യവൽക്കരണത്തിന്റെയും ക്ലോക്ക് ടവറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യുജിസി നെറ്റ്, സിഎസ്ഐആർ നെറ്റ്, അഖിലേന്ത്യ ഐക്കർ എൻട്രൻസ് പരീക്ഷ, പിഎച്ച്ഡി പരീക്ഷ എന്നിവയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഉത്തരസൂചികകൾ പരാതിയുള്ളവർ ഈ മാസം 18 വരെ യുജിസി നെറ്റ് പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. ഏജൻസിയിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമേ പരിഗണിക്കാവൂ എന്നും ഫലം വെബ്സൈറ്റിലാകും ലഭ്യമാകുക എന്നും എൻടിഎ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചരമദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ന്യൂഡൽഹിയിലെ സദൈവ് അടൽ സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ സന്നിഹിതരായി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ പ്രചരണാർത്ഥം വിനോദസഞ്ചാര വകുപ്പ് തിരുവനന്തപുരത്ത് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. മാനവീയം വീഥിയിൽ MR ബൈജു MLA റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനപ്രതിനിധികളും കായിക താരങ്ങളും ഉൾപ്പെടെ നിരവധി പേർ റാലിയുടെ ഭാഗമായി. സപ്ലൈകോ ഓണം ഫെയറിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. സാധാരണക്കാരുടെ ഓണാഘോഷത്തിനോടുള്ള കരുതലാണ് സപ്ലൈകോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലൂടെ വിപണിയിൽ സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്ത കണ്ണൂർ ചൊവ്വയിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 13 നിത്യോപയോഗ സാധനങ്ങളാണ് സർക്കാർ സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലൂടെ നൽകുന്നത്. പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവുണ്ട്. കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്ന സഹകരണ ഓണം വിപണി 2026 കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി KM ഷാജി നിർവഹിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും സഹകരണ മേഖലയുടെ വിപണി ഇടപെടലുകൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കണ്ണൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഓണക്കാലത്തെ ഗതാഗത കുരുക്കും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സമഗ്രമായ ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ നടപ്പിൽ വരുത്താൻ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കണ്ണൂർ ടൗൺ, കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 31 വരെയാണ് ഈ പ്രത്യേക നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും നടപ്പിലാക്കുന്നത്. പൊതുഗതാഗതത്തേക്കാൾ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചതും ഓണം വിപണി സജീവമായതും പയ്യാമ്പലം ബീച്ച് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളുകളുടെ ഒഴുക്കു കൂടിയതും കണക്കിലെടുത്താണ് പോലീസിന്റെ ഈ അടിയന്തര നടപടി. 23 പ്രധാന ട്രാഫിക് പോയിന്റുകളിലായി 52 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെയുള്ള തിരക്കേറിയ സമയങ്ങളിൽ നഗരത്തിൽ പ്രത്യേക സുരക്ഷയും നിരീക്ഷണവും ഉറപ്പാക്കും.
0: ഡാർവിനിൽ നടന്ന ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ 9 ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഓസ്ട്രേലിയയിൽ ബംഗ്ലാദേശിന്റെ ആദ്യ ടെസ്റ്റ് വിജയമാണിത്. 4 രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 284 റൺസിന് പുറത്തായി. വിജയലക്ഷ്യമായ 57 റൺസ്, 1 മാത്രം നഷ്ടത്തിൽ ബംഗ്ലാദേശ് മറികടന്നു. ഗാലയിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒന്നാം ക്രിക്കറ്റ്

ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ കളി മഴ മൂലം വൈകുന്നു. ടോസ് നേടി ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ആദ്യ ദിവസം കളി നിർത്തുമ്പോൾ രണ്ട് വിക്കറ്റിന് 288 റൺസ് എന്ന നിലയിലാണ്. എസ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം മാഗ്നസ് കാൾസന്. ഫ്രാൻസിലെ പാരീസിൽ നടന്ന മത്സരത്തിൽ ബെലാറഷ്യൻ താരം ഡെന്നിസ് ലസാവിക്കിനെ 2-0 എന്ന സ്കോറിനാണ് കാൾസൺ പരാജയപ്പെടുത്തിയത്. തുടർച്ചയായി രണ്ടാം തവണയാണ് കാൾസൺ എസ്പോർട്സ് കിരീടം സ്വന്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് പട്ടം പ്ലാമൂട്ടിൽ ഫർണിച്ചർ ഗോഡൌണിന് തീപിടിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. 4 അഗ്നിശമന സേനാ യൂണിറ്റുകളാണ് നിലവിൽ സംഭവസ്ഥലത്തുള്ളത്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. നാളെയാണ് പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ്. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 അടയ്ക്കുന്ന നട ഓണപൂജകൾക്കായി ഈ മാസം 24 വീണ്ടും തുറക്കും. താമരശ്ശേരി അമ്പായത്തോട്ടെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. പരിഹാരത്തിനായി MLA പരിശ്രമിക്കുന്നുണ്ടെന്നും സർക്കാർ പിന്തുണ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെത്തി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്കായി സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി വിൽപ്പന സംഘങ്ങൾക്ക് വളരാനാകില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാലിന്യ സംസ്കരണത്തിലും തെരുവനായ ശല്യം പരിഹരിക്കുന്നതിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി KM ഷാജി. സംസ്ഥാനത്ത് ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തുടക്കമായി. അത്തച്ചമയത്തിന്റെ പാരമ്പര്യം സർക്കാർ കാത്തുസൂക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓസ്ട്രേലിയക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ കളി മഴ മൂലം വൈകുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:15 ചലച്ചിത്രഗാനങ്ങൾ, 5:30 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥ ഗാനലയം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2 6 നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവണിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ കേൾക്കാം. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: പ്രധാന വാർത്തകൾ. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനെ രാഷ്ട്രീയ പോരാട്ടമായി കാണാതെ എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് ഊഷ്മള സ്വീകരണം. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ സദൈവ് അടലിൽ പുഷ്പാർച്ചന നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജസ്ഥാനിൽ 6,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. ഓണത്തെ വരവേറ്റ് മലയാളക്കര. തൃപ്പൂണിത്തുറ അത്തച്ചമയം ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. തുടർച്ചയായി 2ാം തവണയും ഇ സ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം നേടി മാഗ്നസ് കാൾസൺ. വാർത്തകൾ വിശദമായി. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനെ രാഷ്ട്രീയ പോരാട്ടമായി കാണാതെ എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകളെ ആദരിക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വരണം. ഇന്ത്യയുടെ നയരൂപീകരണത്തിൽ സംഭാവന നൽകാൻ സ്ത്രീകൾക്ക് അവസരം നൽകണമെന്നും ഡൽഹി ചുവപ്പുകോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ദരിദ്രരും ഇടത്തരക്കാരുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരീക്ഷാ പരിശീലനം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനുള്ള വിപ്ലവകരമായ ചുവടുവയ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിൽ ആശംസകൾ അറിയിച്ച ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനോടും പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇസ്രായേലുമായുള്ള സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജെറുസലേമിലെ കോട്സ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഇന്ത്യ ഇസ്രായേൽ സൌഹൃദ പാലം ത്രിവർണ പതാകയുടെ നിറങ്ങളിൽ അലങ്കൃതമായി. ഇതിന്റെ ദൃശ്യം ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമമായ എക്സിൽ പങ്കിട്ടു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉറച്ച പ്രതീകമാണ് ഇത് തെളിയിക്കുന്നതെന്ന് എംബസി അറിയിച്ചു. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൂര്യപഥ് തിരംഗ ആഗോള റിലേ പരിപാടി സമാപിച്ചു. ഇതാദ്യമായാണ് വിവിധ സമയ മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ഇത്തരമൊരു സംരംഭം സംഘടിപ്പിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ഫിജിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ആരംഭിച്ച സൂര്യപഥ് തിരങ്കാറിലെ ലോകമെമ്പാടും ഇന്ത്യൻ ദേശീയ പതാകയുടെ ചൈതന്യം പകർന്നു നൽകി. സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ പതാക ഉയർത്തിയതോടെയാണ് റിലേ സമാപിച്ചത്. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തെയും റിലേ അടയാളപ്പെടുത്തി. 54 രാജ്യങ്ങളിലൂടെയാണ് സൂര്യപഥ് തിരങ്കാറിലെ കടന്നു.

0: പോയിട്ട്. ഇന്ത്യൻ സമൂഹത്തെയും ഇന്ത്യയുടെ സുഹൃത് രാജ്യങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ടു ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് തുടക്കമായി. ചെന്നൈ വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നേതൃത്വത്തിൽ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള സ്വീകരണം നൽകി. ഇന്നും നാളെയുമായി ചെന്നൈ, തിരുവാരൂർ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നടക്കുന്ന വിവിധ അക്കാദമിക് അനുസ്മരണ സാഹിത്യ പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. വാജ്പേയിയുടെ സമാധി സ്ഥലമായ ന്യൂഡൽഹിയിലെ സദൈവ് അടലിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ്, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ തുടങ്ങിയവരും വാജ്പേയിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. 2015 രാജ്യം ഭാരത രത്ന പുരസ്കാരം നൽകി ആദരിച്ച വാജ്പേയി 2018 ഓഗസ്റ്റ് 16 വിടവാങ്ങിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജസ്ഥാനിലെ അൽവാർ സരസ് ഡയറി കോംപ്ലക്സിൽ പുതിയ ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടൽ ഇന്ന് നിർവഹിക്കും. രാജസ്ഥാനിലെ 17 ജില്ലകളിലായി 6,262 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും ഇതോടൊപ്പം ഓൺലൈനായി അദ്ദേഹം നിർവഹിക്കും. റോസ്ഗാർ ഉത്സവിന്റെ ഭാഗമായി പുതുതായി നിയമിതരായ 10,500 ഉദ്യോഗസ്ഥർക്ക് നിയമന ഉത്തരവുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. യോഗത്തിന് മുന്നോടിയായി പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പിന്റെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ നടക്കും. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന UGC നെറ്റ് പരീക്ഷയിലെ 84 വിഷയങ്ങൾക്കായുള്ള താൽക്കാലിക ഉത്തരസൂചികകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഇത് സംബന്ധിച്ച പരാതികൾ ഔദ്യോഗിക UGC നെറ്റ് പോർട്ടൽ വഴി ഈ മാസം 18 വരെ അറിയിക്കാവുന്നതാണ്. ഓരോ ചോദ്യത്തിനും 200 രൂപ പ്രോസസിംഗ് ഫീസ് ബാധകമായിരിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളെക്കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായി സമിതിയെ നിയോഗിച്ചതായും NTA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഓണക്കാലത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയം ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ഒരുക്കിയ അത്തംനഗറിൽ രാവിലെ അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. ചലച്ചിത്ര താരം ജഗദീഷ് വിശിഷ്ട അതിഥിയായി. 2,000 കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. ഗാലയിൽ ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2nd കളി മഴമൂലം വൈകുന്നു. ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ 1st കളി നിർത്തുമ്പോൾ 2 288 റൺസ് എന്ന നിലയിലാണ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് നാളെ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 2009 പതിപ്പിന് ശേഷം ഇന്ത്യ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇത് 2nd. വിശദാംശങ്ങളിലേക്ക്.
0: ഈ മാസം 23 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യൻ PV സിന്ധു ഇന്ത്യയ്ക്കായി കളത്തിലിറങ്ങും. ജപ്പാൻ ഓപ്പൺ നേടിയതിനു ശേഷം 6th ലോക ചാമ്പ്യൻഷിപ്പ് മെഡലാണ് PV സിന്ധു ലക്ഷ്യമിടുന്നത്. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ. യുവതാരം ആയുഷ് ഷെട്ടി, പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായി രാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി, വനിതാ ഡബിൾസ് സഖ്യമായ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് എന്നിവരും ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയാണ്. ലോക ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യ ഇതുവരെ മെഡൽ നേടിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തുടർച്ചയായി 2nd ഇ സ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം നേടി മാഗ്നസ് കാൾസൺ. ഫ്രാൻസിലെ പാരീസിൽ നടന്ന മത്സരത്തിൽ ബെലാറഷ്യൻ താരം ഡെനിസ് ലസാവയിനെ 2-0 എന്ന സ്കോറിന് കാൾസൺ പരാജയപ്പെടുത്തി. ഓണാഘോഷത്തിന്റെ മറവിൽ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് തൂഫാൻ ഐ ഉടൻ ആരംഭിക്കുമെന്നും ഈ നിരീക്ഷണ സംവിധാനം വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. പോലീസും ജനങ്ങളും ഒരുമിച്ചാൽ ലഹരി മാഫിയയ്ക്ക് വളരാനാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പമ്പ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ്

0: നാളെ നടക്കും. രാജ്യത്തെ ചെറുകിട നികുതിദായകരുടെ വിദേശ ആസ്തികൾ വെളിപ്പെടുത്തൽ പദ്ധതി നിയമങ്ങൾ 2026 പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഈ പദ്ധതി പ്രകാരം ചെറുകിട നികുതിദായകർക്ക് അവരുടെ വിദേശ ആസ്തികൾ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തുന്നതിനുള്ള അവസാന തീയതി ഈ വർഷം December 31. ഈ തീയതിക്ക് ശേഷം വെളിപ്പെടുത്തലുകൾ സമർപ്പിക്കാൻ കഴിയില്ല. 2026 ധനകാര്യ നിയമത്തിന്റെ 4-ാം അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്ന ഒറ്റത്തവണ സ്വമേധയാ വെളിപ്പെടുത്തൽ പദ്ധതി പ്രകാരമാണ് നടപടി. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശ്രീരാമകൃഷ്ണൻ മതത്തെ വെറും വിശ്വാസമാക്കി മാത്രമല്ല സേവനത്തിനും മനുഷ്യക്ഷേമത്തിനുമുള്ള ഒരു മാധ്യമമാക്കി മാറ്റിയെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷയിൽ പ്രളയം തുടരുന്നു. തരാണി നദിയിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജാജ്പൂർ ജില്ലയിലെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഭദ്രക് ജില്ലയിൽ ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. അതിനിടെ സലാണ്ടി, ഗൻകുട്ടി, കൊച്ചില നദികളിൽ ജലനിരപ്പ് ഉയർന്നുവരുന്നത് ഭദ്രകിൽ വെള്ളപ്പൊക്ക ഭീഷണി വർദ്ധിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനെ രാഷ്ട്രീയ പോരാട്ടമായി കാണാതെ എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് ഊഷ്മള സ്വീകരണം. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ സദൈവ് അടലിൽ പുഷ്പാർച്ചന നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജസ്ഥാനിൽ 6,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. ഓണത്തെ വരവേറ്റ് മലയാളക്കര. തൃപ്പൂണിത്തുറ അത്തച്ചമയം ആഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. തുടർച്ചയായി 2-ാം തവണയും ഇ സ്പോർട്സ് ലോകകപ്പ് ചെസ് കിരീടം നേടി മാഗ്നസ് കാൾസൺ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: റേഡിയോ മലബാർ.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. സമയം ഒരുമണിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ പറയാം, 0409029789896. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടും അത് പ്രിയപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ ഈ നമ്പറിലേക്ക് വിളിക്കാം. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാ നോക്കാം. ഹലോ.
2: ഹലോ.
1: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ ആര്യ പ്രകാശ്.
1: ആര്യക്കുട്ടി.
2: അതെ.
1: ഇത്രയായി നമ്മൾ സംസാരിച്ചിട്ട്.
2: അതെ അതെ, ഒരുപാടായിട്ടുണ്ട്.
1: എന്തൊക്കെയാണ് വിശേഷം?
2: നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നുണ്ട്.
1: ഇപ്പൊ ഇവിടെ കോളേജിലാണോ അല്ലെ നാട്ടിലാണോ?
2: ഇപ്പൊ ഞാൻ നാട്ടിലാണ്. ഫ്രൈഡേ കോളേജിൽ നിന്ന് നാട്ടിലേക്ക് വന്നിരുന്നു.
1: ഓക്കെ. ഓണം വെക്കേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്?
2: ഓണം വെക്കേഷൻ 21-ന് കോളേജ് അടക്കുന്നത്.
1: ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
2: എനിക്ക് തുടരും സിനിമയിലെ കൺമണി പൂവേ കണ്ണാടി പൂവേ എന്ന് പറഞ്ഞ പാട്ട് വേണം.
1: ഓക്കെ, അപ്പൊ ഏത് പാട്ടാ ഞങ്ങൾക്ക് പാടിത്തരുന്നത്? ഓ,
2: പടികളും.

0: പൂമ്പാറ്റി പാടും പൂമ്പാറ്റി കുറുന്നാറ്റി
1: അടിപൊളി. ഇതുപോലെ കോളേജിലെ സ്റ്റുഡൻസിന് പാടി കൊടുക്കാറുണ്ടോ?
0: ഓ, സ്റ്റുഡൻസിന് പാടി കൊടുക്കാറുണ്ട്.
1: അവരാണോ പാട്ട് സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെ ആര്യ തന്നെ ഇഷ്ടപ്പെട്ട പാട്ട് പാടി കൊടുക്കുന്ന?
0: അവര് ഇടയ്ക്ക് ചോദിക്കും, മിസ്സേ ഈ പാട്ട് പാടിത്തരൂ, അപ്പൊ ആ പാട്ട് പാടും, അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാവും.
1: ഓക്കേ, ഇന്നിപ്പോ ഈ പാട്ട് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
0: ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്റെ വീട്ടുകാർക്കാണ്. വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്. പിന്നെ എനിക്ക് കുറച്ച് സ്റ്റുഡൻസിന് എല്ലാം ഇഷ്ടമാണ്. അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: ഓക്കേ, അപ്പോ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ട്, ആര്യനെ അറിയുന്ന എല്ലാവർക്കും വേണ്ടിട്ട്, ആര്യയുടെ വകയായിട്ട് തന്നെ ഈ പാട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം അല്ലേ?
0: അതെ.
1: ഒപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് ഓണം വിഷസ് അറിയിക്കുകയാണ് കേട്ടോ.
0: ഓക്കേ, നിങ്ങൾക്കും റേഡിയോ മലബാറിന്റെ റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഒത്തിരി സന്തോഷം.
0: താങ്ക് യു.
1: പാട്ട് കേൾക്കാം?
0: ഓക്കേ
1: ഓക്കേ, താങ്ക് യു.

0: ും വിശ്വാസം മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. ഫോൺ 0409024710072259001818.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടഗാനങ്ങളാണ്. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായി അടുത്തതായി ആരാണ് വിളിച്ചിട്ടുള്ളത് നോക്കാം. ഹലോ,
3: ഹലോ,
0: ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ്? ഇരിട്ടി നിന്ന് സതി ചേച്ചി. ഓക്കെ, ഏതാ?
3: എനിക്ക് വിഷുക്കണിയുടെ മൂവിത്തെ പൂവിളി പൂവിളി പൊന്നോണമായി പാട്ടില്ലേ,
0: ഓണം പ്രമാണിച്ചിട്ടാണ് ഈ പാട്ട്. അതെ, ആഘോഷം തുടങ്ങിയില്ലേ? പൂവിട്ടോ വീട്ടില്? ആരാ ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നേ?
3: മോളുണ്ട്.
0: മോളാണെല്ലാം ചെയ്യുന്നേ?
3: അതെ, പൂവ് പറിച്ചുകൊണ്ടുവന്ന് പൂവിടുന്നത് മോളാണ്. അമ്മയുണ്ട്, ഭർത്താവിന്റെ അമ്മ.
0: അതെയോ? അപ്പൊ സതീച്ചി പൂക്കളത്തിന്റെ ഭാഗത്തേക്ക് പോവാറേയില്ല?
3: പോയി കൊറച്ച് സമയം.
0: അതെല്ലേ,
3: പൂവൊക്കെ ഇറുക്കി കൊടുക്കാൻ മതി.
0: ആഹാ, എന്തൊക്കെയാണ് ഇത്തവണത്തെ ഓണത്തിന് പരിപാടികള്?
3: പരിപാടിയായിട്ട് അങ്ങനെ ഒന്നുമില്ല,
0: പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. വീട്ടിൽ
3: തന്നെയാ? വീട്ടിൽ തന്നെ.
0: ഓക്കെ,
3: വീട്ടിൽ പോകും.
0: അങ്ങനെയൊക്കെയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ വീട്ടിലേക്ക്? ആരെങ്കിലും വരുന്നുണ്ടോ?
3: ഇല്ല, ആരൊന്നുമില്ല.
0: അപ്പൊ ഓണം ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.
3: ഓക്കെ.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999476836, 9447371836, 8078502836.
2: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. അടുത്ത

0: കോളറാരാ നോക്കാം. ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ, ഇതാരാണ്?
1: ഞാൻ ഷീബയാണ്, കുമരകത്തുനിന്ന്.
0: ഓക്കേ, പരിചയമുണ്ട്, പരിചയമുണ്ട്. ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: ഇന്ന് നമ്മൾ അപ്പമല്ലേ, അപ്പം അപ്പം പ്രമാണിച്ച് ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമയിലെ മാവേലിക്കും പൂക്കളം എന്നുള്ള പാട്ട് മതി.
0: ഓക്കേ, എല്ലാവരും സ്പെഷ്യൽ ആണല്ലോ ചോദിക്കുന്നേ.
1: ഇന്നോട്ട് അത്തം ആയില്ലേ, അന്നേരം ഓണം ആയില്ലേ.
0: അതെ, അവിടെ ഓണം സ്പെഷ്യല്?
1: ഇന്ന് നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോ, ഞാനൊരു തുഴച്ചിലുകാരിയല്ലേ, ഞങ്ങക്ക് പുന്നമടക്കായലിലെ തുഴച്ചിലാണ് ശനിയാഴ്ച. അപ്പൊ നാളെ തൊട്ട് ഞങ്ങക്ക് പ്രാക്ടീസ് തുടങ്ങുവാണ്. പിന്നെ ഞാൻ ടീമിലുണ്ട്, ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ 20 വർഷമായിട്ട് പുന്നമടക്കായൽ തുഴയുന്ന, പുന്നമടക്കായൽ തന്നെയല്ല, നമ്മളെ ആശ്രമുടി കായലിലും കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. ചെല്ലിക്കാടൻ എന്ന വള്ളത്തെ ഫസ്റ്റ് കിട്ടിയത്
0: പുന്നമട.
1: ചെല്ലിക്കാടൻ,
0: ചെല്ലിക്കാടൻ,
1: ആ ചെല്ലിക്കാടൻ.
0: ഒരുപാട് പേരുണ്ടോ ടീമിൽ? എത്ര പേരുള്ളത്?
1: ഞങ്ങൾ 35 വനിതകള്, 5 പുരുഷന്മാരും ഉണ്ട്.
0: അത്
1: 20 വർഷമായി ഇപ്പൊ നമ്മള് അവിടെ തുഴയാൻ പോവാൻ തുടങ്ങിട്ട്.
0: ശനിയാഴ്ച എന്ന് പറയുമ്പോ ഇനി വരുന്ന ശനിയാഴ്ചയല്ലേ മത്സരം?
1: ആ 22-ാം തീയതി, 22-ാം തീയതി.
0: അപ്പൊ നാളെ പ്രാക്ടീസ് തുടങ്ങിയാ മതി?
1: ആ നാളെ പ്രാക്ടീസ് തുടങ്ങുവാണ്. അപ്പം ഞാൻ ഇവിടെ കുമരകത്താണ്, ഞങ്ങൾ കുറച്ച് ബാക്കിയുള്ള വള്ളത്തിന്റെ ഉടമ. അപ്പൊ ഈ പുന്നമ്പ്രെ തന്നെയുള്ള ഞങ്ങൾ അവിടെ ചെല്ലണം പ്രാക്ടീസിന്. ഇവിടെ നമുക്ക് ഒരു ബോട്ടൊക്കെ ഇട്ട് തരും, നേരെ നമ്മുടെ നെയ്ക്കരയിൽനിന്ന് അക്കരയോട്ട് ബോട്ടുണ്ട്, ആ ബോട്ടൊക്കെ കയറി അങ്ങ് പ്രാക്ടീസും കഴിഞ്ഞ് പെട്ടെന്ന് കൊണ്ടാ ഇങ്ങോട്ട് ആക്കും ഞങ്ങളെ. വ്യാഴാഴ്ച വരെ പ്രാക്ടീസ് ഉണ്ട്, പിന്നെ ഒരു ദിവസം അവധി, പിന്നെ പിറ്റേ ദിവസം തുഴച്ചിലാണ് ഫൈനല്. ആ ദിവസം പോയിട്ട് വരണം, ഒരു 10 മണിയാകുമ്പോ ഇവിടുന്ന് പോകും, തിരിച്ചു ട്രയൽ കഴിഞ്ഞ് ഒരു 3 മണിയാകുമ്പോ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടേ ആക്കും. അങ്ങനെയാണ്
0: ഞങ്ങൾ.
1: അപ്പൊ എല്ലാവരും കേട്ടിരിക്കുന്ന എല്ലാവരും അന്നത്തെ ദിവസം കേൾക്കാൻ പറ്റുവാണെങ്കിൽ വനിതകളുടെ ടീം ചെല്ലിക്കാടൻ വള്ളത്തെ ഞങ്ങളുടെ വള്ളം എല്ലാവരും പ്രാർത്ഥിക്കുക.
0: ഓ, തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കും. മാത്രല്ല ചേച്ചി പറയുമ്പോ, ഞങ്ങൾ ഇങ്ങോട്ട് കണ്ണൂരൊക്കെയുള്ള ആൾക്കാർക്ക് ഈ ഇവിടുന്ന് നമ്മള് വള്ളത്തില് കയറിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയുമ്പോ, നമ്മള് ഒരു എന്താ പറയാ, ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് പോകുന്നു എന്നാ പറയാ, ഞങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പൊ ഈ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പോവാനും എന്താ ചെയ്യുന്നേ?
1: റോഡിലോട്ട് പോവാനോ?
0: റോഡിലോട്ടേക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കായലും മുറിച്ചു കടന്നിട്ട് തന്നെ പോണോ പോവാൻ?
1: അങ്ങനെയൊന്നും അല്ല, നമുക്ക് ഇവിടെ മെയിൻ വഴിയുണ്ട്, നമ്മള് ചേർത്തല കോട്ടയം റൂട്ടൊക്കെ ഉണ്ട്, പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ വഴിയുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ആക്റ്റീവായുണ്ട്, വണ്ടിയൊക്കെ പോകും.
0: പിന്നെ
1: എന്തോ
0: അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പറയാം?
1: ഇല്ല ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ വണ്ടിക്ക് വണ്ടി. ചെറുപ്പകാലം, എന്റെ ചെറുപ്പകാലത്തൊന്നും ഇതിവിടെ എങ്ങും വണ്ടി ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ ആശുപത്രി കാര്യത്തിനൊക്കെ വള്ളത്തെ തന്നെയായിരുന്നു, പെട്ടെന്ന് തന്നെ എമർജൻസി കേസ് കിട്ടുന്ന ആൾക്കാർ വള്ളത്തെ കയറി പെട്ടെന്ന് തുഴഞ്ഞ് കുമരകണ്ടാവണി പോവുക. അങ്ങനെ അത് ആ കാലഘട്ടം ഒക്കെ മാറിപ്പോയല്ലേ ഇപ്പൊ.
0: അതെ, ഒരുപാട് മാറിയില്ലേ അന്നൊക്കെ. അപ്പൊ വള്ളങ്ങൾ അവിടെ സ്റ്റഡി ആയിട്ട് ഉണ്ടാവുമോ നമ്മുടെ ആവശ്യത്തിന് പോവാൻ?
1: പിന്നെ നമുക്ക് ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ വണ്ടികൾ ഉള്ള പോലെ തന്നെ അന്ന് എല്ലാ വീട്ടിലും വള്ളങ്ങളുണ്ട്, ചെറിയ വള്ളങ്ങളും വലിയ വള്ളങ്ങളും ഉണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആണല്ലോ, ഇപ്പം വഴികളെല്ലാം വന്ന് വേറെ കുഴപ്പമില്ല, വള്ളങ്ങളും ഉണ്ട്, ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഇപ്പോഴും വള്ളങ്ങളും ഉണ്ട്. അത്യാവശ്യത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കായലിലോട്ടൊക്കെ പോകാനോ അങ്ങനെയുള്ള ആവശ്യത്തിനും വള്ളങ്ങളുണ്ട്. പഴയ കാര്യങ്ങൾ മറക്കാൻ പറ്റുമോ? ഞാൻ എന്റെ ചെറുപ്പത്തിൽ തന്നെ ഒരു 5 വയസ്സുള്ളപ്പം തന്നെ ഈ താറാവിനെയും കൊണ്ട് വരുന്ന വള്ളത്തെ ഞാൻ കയറി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഞങ്ങളുടെ വയലിൽ കൂടെ. അങ്ങനെയാണ് ഞാൻ ഈ തുഴച്ചിൽ പഠിച്ചത്. അപ്പം വയലിലാകുമ്പോ നമ്മൾ മറിഞ്ഞു പോലും കുഴപ്പമില്ലല്ലോ, നമുക്ക് ഒത്തിരി ആഴയില്ലല്ലോ. അങ്ങനെയാണ് അവസിലാണ് ഞാൻ പ്രാക്ടീസ് വള്ളത്തെ തുഴയാൻ പഠിച്ചത്. പിന്നീടാണ് വലുതായി കഴിഞ്ഞാണ്, കല്യാണം കഴിഞ്ഞ് മക്കളായി കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് തുഴയാൻ പോകാൻ. അങ്ങനെ
0: അപ്പൊ എന്തായാലും വരുന്ന മത്സരത്തിന് എല്ലാവിധ ആശംസകളും മുന്നേ കൂട്ടി അറിയിക്കുകയാണ്. എന്തായാലും ഫസ്റ്റ് അടിച്ചിട്ട് വരണം.
1: തീർച്ചയായിട്ടും ഫസ്റ്റ് അടിച്ച് വന്നിട്ട് ഞാൻ വിളിക്കാം.
0: ഒത്തിരി സന്തോഷം, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ഇപ്പൊ എന്തായാലും ചോദിച്ച പാട്ട് കൂടെ കേൾക്കാം.
1: പിന്നെ ഇത് ഞങ്ങളുടെ വള്ളത്തെ തുഴയുന്ന എല്ലാവർക്കും, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ശ്രവ്യധാര ഗ്രൂപ്പിലെ എല്ലാവർക്കും കൂടെ,
0: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ്. ഒപ്പം തുഴയുന്ന എല്ലാവരുടെ ഞങ്ങൾ അന്വേഷണം പറഞ്ഞു എന്ന് പറയണം കേട്ടോ.
1: തീർച്ചയായിട്ടും പറഞ്ഞു.
0: ഓക്കെ, ഒത്തിരി സന്തോഷം.
1: താങ്ക് യു.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിൽ

0: നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
3: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
2: ഉണ്ട്.
3: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ഇഷ്ട ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായി നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 04902970896. അടുത്ത കോളർ ആരാന്ന് നോക്കാം. ഹലോ.
4: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നേ?
4: നിശാന്ത്
1: ഏട്ടൻ.
4: ഹലോ,
1: എന്തൊക്കെയുണ്ട്? സുഖാണോ?
4: ഓ, സുഖം തന്നെ.
1: ഏത് പാട്ട്
4: കേൾക്കാം?
1: ഇന്ന് അത്തം തുടങ്ങി. അത്തം തുടങ്ങിയപ്പോ ഏത് പാട്ടാ
4: കേൾക്കണ്ടേ?
1: തുമ്പപ്പൂള്ളതുകൊണ്ടാണോ ഈ പാട്ട് ചോദിച്ചേ? വെറൈറ്റി സെലക്ഷൻ ആണ് കേട്ടോ. എവിടെ ഉള്ളത് ഇപ്പോ? അതെയോ? ആ, ഭക്ഷണമൊക്കെ
4: കഴിച്ചു?
1: അത്തമായിട്ട് സ്പെഷ്യൽ ഉണ്ടായിരുന്നോ?
4: അതെയാ,
1: സാധാരണ ചോറും കറിയും. എന്തൊക്കെ കറി ഉണ്ടായിരുന്നു? വെജിറ്റബിൾ ബിരിയാണി. ഓ ഓ, അപ്പൊ അടിപൊളിയായിരുന്നു. ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടി
4: ചോദിച്ചേ?
1: ഓക്കേ, അപ്പൊ നിശാന്ത് ഏട്ടനെ അറിയുന്ന എല്ലാവരും ഈ പാട്ട് കേൾക്കട്ടെ, ആസ്വദിക്കട്ടെ. വിളിച്ചാൽ ഒത്തിരി സന്തോഷം. ഇനി വിളിക്കാം.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: ഇത് റേഡിയോ മലബാർ 89.6 FM. ഇഷ്ട ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ആരാണ് സംസാരിക്കുന്നത്? പട്ടിപ്രതെന്ന? ഏത് പാട്ടായിരുന്നു കേൾക്കണ്ടേ?
2: കിഴക്കൊന്ന് തൊടുത്താൽ ചിരിക്കാൻ തുടങ്ങും കൊരു കുത്തി കുടമുല്ലേ എന്നുള്ളൊരു പാട്ടില്ലേ?
1: ആർക്ക് വേണ്ടി ഇത് ചോദിച്ചത്?
2: എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട്.
1: ശോഭേച്ചിന് അറിയുന്ന എല്ലാവർക്കും വേണ്ടിട്ട്?
2: എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, ഭക്ഷണം കഴിച്ചിട്ടാണോ വിളിക്കുന്നേ?
2: ഇല്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇത് കഴിച്ചിട്ട് കുളിക്കാന്ന് വെച്ചിട്ടാണ്.
1: ഇവിടെ വീട്ടിൽ തന്നെയാ?
2: വീട്ടിൽ തന്നെയല്ല.
1: അപ്പൊ ശോഭേച്ചിന് അറിയുന്ന എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുത്താലോ?
2: ഓക്കെ
1: ഓക്കെ.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
1: സ്ഥലം മാത്രമല്ല സാർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0409024710072599001818.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
4: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനം.

0: ും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദിമേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദിമേള 2026
1: സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216. ഓണം മറവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
2: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
1: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
2: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാ നോക്കാം. ഹലോ
4: ഹലോ
5: ഹലോ,
3: ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ്
5: സംസാരിക്കുന്നേ? അങ്ങനെ പോന്നു.
3: ഇനി ഏത് പാട്ടാ കേൾക്കണ്ടേ?
5: അമ്മേന്റെ മരിച്ച പിന്നലെ ഒരു വർഷം തികയിലേനു. അതുകൊണ്ട് അമ്മേ നീ ഒന്ന് കൂടി തിരന്നീടന്നു, ഞാൻ ഉള്ളിലുള്ള വേദന ചൊല്ലാമെന്നേ.
3: ഈ പാട്ടാണ് കേൾക്കേണ്ടത്?
5: അതാണ് കേൾക്കേണ്ടത്.
3: അമ്മയ്ക്ക് വേണ്ടിട്ട് അല്ലേ?
5: ആ,
3: എന്തായിരുന്നു അമ്മയുടെ പേര്?
5: ശ്രീ ചിരുതൈ.
3: ചിരുതൈ?
5: ഭർത്താവിന്റെ അമ്മയാണ്.
3: ഭർത്താവിന്റെ അമ്മ. ഓക്കെ, ഇന്നിപ്പോ ആരൊക്കെ ഉള്ളത്? വീട്ടിലാരൊക്കെ ഉള്ളത്?
5: വീട്ടിൽ ഇന്നലെ അതുകൊണ്ട് എല്ലാരും പങ്കെടുത്തു.
3: ഇന്നലെ എല്ലാരും ഉണ്ടായിരുന്നു.
5: ഇന്നലെ രാത്രിക്ക്
3: എന്നിട്ട് എല്ലാരും പോയോ?
5: എല്ലാരും, മക്കളും 3 ഉണ്ട്, അനിയന്മാരെല്ലാം പോയി. അനിയനും പെങ്ങളും എല്ലാം മല്ലിനേനു.
3: അതെയോ?
5: എല്ലാരും ഒത്തുകൂടി ഇന്നലെ.
3: അതെ, അതുകൊണ്ട് ഇന്നലെ എല്ലാരെയും കണ്ടു അല്ലേ? അപ്പൊ അമ്മക്ക് വേണ്ടിട്ട്, അമ്മയുടെ ഓർമ്മകൾക്ക് വേണ്ടിട്ട് ചോദിച്ചിട്ടുള്ള ഈ ഒരു പാട്ട് നമുക്ക് എല്ലാരും കേൾപ്പിക്കാം. ഓക്കേ.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർവെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
3: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
4: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
5: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
4: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
5: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
6: ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ.
7: ഹലോ,
6: നമസ്കാരം. ആ വിജേട്ടൻ.
7: അതെ അതെ,
6: കൊറേ ആയില്ലേ നമ്മള് സംസാരിച്ചിട്ട്?
7: അതെ, കൊറച്ചായി.
6: എന്തൊക്കെയുണ്ട് വിശേഷം?
7: വിശേഷം അങ്ങനെ പോകുന്നപ്പം.
6: അതെ, ഓണത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയോ?
7: പരിപാടിയൊന്നും ആയിട്ടില്ല, ഇന്ന് അത്തം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പൂക്കളൊന്നും ഇല്ല,
6: പൂക്കള് കുറവാണല്ലേ.
7: കുറവാ, കാലാവസ്ഥയിലൊന്ന് തെളിഞ്ഞിന് നല്ലൊരു അന്തരീക്ഷാണ്.
6: അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത്തായതുകൊണ്ട് ഏതെങ്കിലും സ്പെഷ്യൽ പാട്ടാണോ?
7: സ്പെഷ്യൽ പാട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്തപ്പൂ ചിത്തിരപ്പൂ എന്നല്ലേ, പഴയൊരു ഗാനാണ്. രാഗം താളം പല്ലവി,
6: രാഗം താനം പല്ലവി,
7: എൻസി പാടിയ പാട്ടാണ് ഇത്. പഴയ കൊല്ലം ഓർമ്മയില്ല,
6: ഏകദേശം 80 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു.
7: ആ ശരിയായിരിക്കും.

0: അതെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു പാട്ട് എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കാം.
1: സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട് രണ്ടാൾക്ക്.
0: ആർക്കൊക്കെയാ?
1: ഒന്ന് ശീബ കുമരകം, പിന്നെ റാണി വർഗീസ്. ശീബ കുമരകത്തിന് മറ്റേ വള്ളംകളിയെ പറ്റിയെല്ലാം ഞാൻ പറയുന്നത് കേട്ടിനെ. അപ്പൊ നമ്മള് റേഡിയോയിൽ കൂടിയെല്ലാം അറിയുന്ന ആളാണ്. അപ്പൊ എല്ലാ വിധ ആശംസകളും നേരുന്നു.
0: ഓക്കെ, ഞങ്ങൾ നേരത്തെ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്.
1: പറയുന്നു കേട്ടു.
0: അപ്പൊ ശരി.
1: അപ്പൊ നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും, റേഡിയോ മലബാർ കേൾക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ റേഡിയോ മലബാർ കേൾക്കുന്ന എല്ലാവർക്കും, പിന്നെ റാണി ചേച്ചിക്കും ശീബ ചേച്ചിക്കും ഒക്കെ വേണ്ടിയിട്ട് വിജയേട്ടൻ ചോദിച്ച പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.
1: ഓക്കെ ശരി. ഓക്കെ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവട്ടുകുന്ന്. മട്ടന്നോർ ബർഗർ സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111 933 600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ.

ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ദശമ്മ കൊടുക്കുമ്പം കൽക്കണ്ട തിരുമധുരം കൈപ്പുള്ള മിച്ചറും നഷ്ടമ്മ കൊടുക്കുമ്പം കൽക്കണ്ട തിരുമധുരം ഇഞ്ചക്ഷൻ കൊടുത്താലും ഇഞ്ചി സത്ത് കൊടുത്താലും ഇഞ്ചിഞ്ചാരോമാഞ്ചം ഇഞ്ചിഞ്ചാരോമാഞ്ചം വാർഡ് നമ്പർ ഏഴിലൊരു വല്ലാത്ത രോഗി വാദമല്ല പിത്തമല്ല കഫമല്ല നഴ്സമ്മ കാണുമ്പോൾ നറുമൊഴി കേൾക്കുമ്പോൾ പൾസിനും ഹാർട്ടിനും പണിമുട

മാതരത്തെ സേവിച്ച് മനസ്സ് വിഷമിക്കും. മധുരയ്ക്കും മാസികയിൽ മദനക്കട സേ

പൂത്തപ്പണം രോഗം പൂത്തപ്പണം പൂത്തപ്പണം വയസ്സന് പൂത്തപ്പണം പൂത്തപ്പണം വയസ്സന് രോഗം പൂത്തപ്പണം പൂത്തപ്പണം വയസ്സന് രോഗം പൂത്തപ്പണം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രതികരണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
3: സ്വാഗതം.
2: നമുക്ക് ഒരുപാട് കത്തുകളുണ്ട്, നേരിട്ട് കത്തുകളിലേക്ക് പോവാം. ആദ്യ പ്രതികരണം ആരുടേതാണ്?
3: ദിലീപ് മുഹമ്മദിന്റെ പ്രതികരണമാണ്. ഇത്
2: കഴിഞ്ഞ ആഴ്ച വന്നതായിരുന്നു, പക്ഷേ നമ്മുടെ പ്രതികരണം റെക്കോർഡ് ചെയ്തതിന് ശേഷം വന്നതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഉൾക്കൊള്ളിക്കാൻ പറ്റാതിരുന്നത്. അപ്പൊ ഏതായാലും ഈ ആഴ്ച ഡബിളാണ് ദിലീപിൻ്റെ.
3: അതെ, ഈ ആഴ്ചയും ഒന്ന് വന്നിട്ടുണ്ട്.
2: രണ്ട് കത്തുകളും നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തതും ഈ ആഴ്ചത്തതും കൂടി വായിക്കാം. ദിലീപ് എന്തൊക്കെയാണ് പറയുന്നത് വായിച്ചു നോക്കൂ.
3: ഹേ കുട്ടിരാമേട്ട, ഒന്നിങ്ങു വന്നേ. ഒരു സ്വകാര്യം പറയട്ടെ, എന്താണെന്നല്ലേ, കഴിഞ്ഞ ചിരിയും ചിന്തയും സ്കിറ്റിൽ കണ്ണേറ് എന്ന അന്ധവിശ്വാസത്തെയും അതിലെ അശാസ്ത്രീയതയെക്കുറിച്ചുമെല്ലാം കരുണനും ആമിനത്തേക്കും ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് കുട്ടിരാമേട്ടൻ ആ മതിൽക്കെട്ടിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ആമിനത്താത്ത കരുണനോട് പറയാ, കരുണ പെട്ടെന്ന് വീട്ടിൽ ചെന്ന് കുമ്പളങ്ങയ്ക്ക് ഉപ്പും മുളകും ഉഴിഞ്ഞ് അടുപ്പിലിടാൻ. തീർന്നില്ല. എന്നിട്ട് വീണ്ടും പറയാ, കരുണ കുട്ടിരാമേട്ടൻ അങ്ങനെ പലതും പറയും, കുമ്പളങ്ങ നിന്റെയാ, അത് നിനക്ക് ഓർമ്മ വേണമെന്ന്. ഇവരെയാണോ കുട്ടിരാമേട്ടൻ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? എന്തായാലും സ്കിറ്റ് സൂപ്പറായി.
2: നമ്മുടെ ചിരിയും ചിന്തയെ കുറിച്ചാണ്, കണ്ണേർ എന്ന വിഷയമാണ് നമ്മൾ അന്ന് കൈകാര്യം ചെയ്തത്. ഏതായാലും ദിലീപിന് കുട്ടിരാമേട്ടനോട് ഇത്രയും അധികം സ്നേഹവും കരുതലും ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ആമിനത്താത്തയുടെയും കരുണാട്ടൻ്റെയും ചതികൾ അറിയാതെ കുട്ടിരാമേട്ടൻ പോകുമ്പോൾ സഹായിക്കാൻ ദിലീപിനെ പോലുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് ആശ്വാസം. വളരെയധികം സന്തോഷം. വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ ഒരു പ്രതികരണം അയച്ചതെന്നതിന് വീണ്ടും എഴുതുക. ദിലീപ് തുടരുകയാണ്. അടുത്തത്, പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകം എന്ന സിനിമ കാണാനും കേൾക്കാനും താല്പര്യമുണ്ടായിരുന്നിട്ടല്ല, എങ്കിലും വർഷങ്ങൾക്ക് മുൻപ് തിയേറ്ററിൽ കണ്ടു, ഇപ്പോൾ റേഡിയോ മലബാറിൽ കേട്ടു. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ഒരു സംഭവ കഥ, അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചിത്രപരിചയത്തിൽ ആ ചലച്ചിത്രത്തെ അവതരിപ്പിക്കാൻ അശ്വിനി നല്ലൊരു ഹോംവർക്ക് തന്നെ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. എഴുതി തയ്യാറാക്കി ആഖ്യാനം നടത്തിയ ഓരോ വാചകവും തികച്ചും ആഴത്തിലുള്ളതും അർത്ഥവത്തുമായിരുന്നു. ആ ചിത്ര

0: പരിചയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അശ്വിനിക്ക് നൽകാമെന്നാണ് എൻ്റെ പക്ഷം. ആ ക്രെഡിറ്റിന് മറ്റ് അവകാശവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് മാർക്ക് തന്നെ കൊടുക്കാം,
1: അശ്വിനിക്ക് കൊടുക്കാം.
0: സന്തോഷം. അടുത്ത ഏത് പരിപാടിയെ കുറിച്ചാണ്?
1: അടുത്തത് താരസ്വരത്തെ കുറിച്ചാണ്. രണ്ട് ഭാഗങ്ങളിലായി ചലച്ചിത്ര താരം ജോമോളെ പരിചയപ്പെടുത്തിയ താരസ്വരത്തിലൂടെ ആ നടി അഭിനയം കാഴ്ചവെച്ച ഒട്ടേറെ ചിത്രങ്ങളെയും അഭിനയ മുഹൂർത്തങ്ങളെയും പരിചയപ്പെടാനായി.
0: ആൽക്കഹോളിക്സ് അനോണിമസ് പ്രക്ഷേപണ പരമ്പരയിൽ പങ്കെടുക്കുന്ന ആരുടെയും പേര് പറയേണ്ടതില്ല, പറയാറുമില്ല. പക്ഷെ അതിൽ കേൾക്കുന്ന ഓരോ അനുഭവങ്ങളും മധ്യത്തിൽ ജീവിതം നഷ്ടപ്പെട്ടെന്ന് കരുതിയവരുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെതാണ്. ഈ അനുഭവങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും വെളിച്ചത്തിൽ മധ്യത്തിന് അടിമപ്പെട്ട ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ റേഡിയോ മലബാറിനുള്ള വലിയ അംഗീകാരം തന്നെയാകും അത്. നമ്മുടെ തിരികെ ജീവിതത്തിലേക്ക് എന്ന പുതിയ പ്രക്ഷേപണ പരമ്പരയെക്കുറിച്ചാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ദിലീപ് ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ പ്രക്ഷേപണ പരമ്പര ആരംഭിച്ചതിന് ശേഷം ഓരോ പ്രക്ഷേപണത്തിൻ്റെ ഒടുവിൽ നമ്മൾ പറയുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ചലനങ്ങൾ തുടങ്ങി. ആ നമ്പറിലേക്ക് റേഡിയോ മലബാറിൽ നിന്ന് കേട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളികൾ വന്നിട്ടുണ്ട്. ഈ വിപത്തിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന പലരും സമീപിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് വളരെ ആശ്വാസകരമായ വാർത്ത കൂടി നിങ്ങൾ അറിയിക്കുകയാണ്.
1: തുടർന്ന് വായിക്കുകയാണ്. ചന്ദനം മണക്കുന്ന ഏതാനും ഗാനങ്ങളുടെ പാട്ടും പൊരുളും പറഞ്ഞു തന്ന ഡോക്ടർ ജയരാജനും ലീന ജയരാജനും ചന്ദനഗന്ധിയായ അഭിനന്ദനങ്ങൾ നേരുന്നു. ഈ ഗണത്തിൽ ഇനിയും ധാരാളം ഗാനങ്ങളുണ്ട്, അവയുമായി മറ്റൊരിക്കൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ചന്ദനഗന്ധിയായ ആശംസകൾ ഞങ്ങൾ കൈമാറുകയാണ്. വീണ്ടും ചന്ദനപ്പാട്ടുകളുമായിട്ട് അവർ വരട്ടെ. ദിലീപിന്റെ ആദ്യത്തെ പ്രതികരണം ഇവിടെ സമാപിക്കുകയാണ്, നമുക്ക് വീണ്ടും വരാം. അതിനിടയിലെ വിജേഷ് നെല്ലൂന്നി ഒരു പ്രതികരണം അയച്ചിട്ടുണ്ട്. എന്താണ് വിജേഷ് പറയുന്നത്?
1: നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ മൂന്നാം അധ്യായം കേട്ടു, നന്നായിരുന്നു. സസ്പെൻസും നിഗൂഢതകളും അടങ്ങിയ അടുത്ത ഭാഗത്തിനായി ഇന്ന് കാതോർത്തിരിക്കുന്നു.
0: മൂന്നാം ഭാഗത്തിന് ശേഷം നാലും അഞ്ചും നമ്മൾ പ്രക്ഷേപണം ചെയ്തു, ഇന്ന് ആറാം ഭാഗമാണ്.
1: ഈ കത്ത് കഴിഞ്ഞ പ്രതികരണത്തിന് ശേഷം വന്നതാണ്.
0: അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും നാലാം ഭാഗത്തിന്റെയും അഞ്ചാം ഭാഗത്തിന്റെയും പ്രതികരണം നമുക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ഇന്ന് വൈകിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച അത് ഉൾക്കൊള്ളിക്കാം. ഇനി തങ്കമണി രാമചന്ദ്രൻ ശ്രീകണ്ഠാപുരം വയക്കര എഴുതി തയ്യാറാക്കിയ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എന്താണ് തങ്കമണി രാമചന്ദ്രൻ പറയുന്നത്?
1: റേഡിയോ മലബാറിന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ വിനീതമായ നമസ്കാരം. കുറെ നാളായി പ്രതികരണത്തിലേക്ക് എഴുതിയിട്ട് 2/8/26 ശ്വേതാ ശരത്ത് അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടി എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ശ്വേതാ ശരത്ത് തിരഞ്ഞെടുത്ത ഗാനങ്ങളെല്ലാം വളരെ നല്ല പാട്ടുകളായിരുന്നു. അവതാരക ഒരു മ്യൂസിക് ടീച്ചർ ആയതുകൊണ്ട് നന്നായി പാടിയിട്ടുമുണ്ട്. ഒപ്പം അശ്വിനിയുടെ അഭിമുഖവും കൂടിയായപ്പോൾ പരിപാടി വളരെ നന്നായി. ശ്വേതയ്ക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു.
0: തീർച്ചയായിട്ടും ശ്വേതയ്ക്കും അശ്വിനിക്കും ഈ അഭിനന്ദനങ്ങൾ കൈമാറാം. രാമായണ മാസത്തിലെ രാമകഥാ ഗാനലയം എന്ന പരിപാടിയെ കുറിച്ചാണ്, വളരെ നന്നാവുന്നുണ്ട്. റേഡിയോ മലബാറിന്റെ മിക്കവാറും എല്ലാ പരിപാടികളും ഞാൻ മുടങ്ങാതെ കേൾക്കുന്നുണ്ട്. എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു വരികയാണ്. നാടകം എല്ലാം കേൾക്കുന്നുണ്ട്. നെല്ലിക്ക നാടകം രണ്ടാം ഭാഗം വളരെ നന്നാവുന്നുണ്ട്. ഒന്നാം ഭാഗം ഞാൻ ഒരിക്കൽ കൂടി എന്നാണോ പേര്?
1: ഒരുവട്ടം കൂടി.
0: അതെ, ഒരുവട്ടം കൂടി എന്ന പരിപാടിയിൽ കൂടിയാണ് കേട്ടത്. ഇപ്പോൾ രണ്ടാം ഭാഗം എല്ലാ ആഴ്ചകളിലും കേൾക്കുന്നുണ്ട്. വളരെയധികം ഇഷ്ടമായി. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്നു. നാടകത്തിന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. സ്നേഹപൂർവം തങ്കമണി രാമചന്ദ്രൻ. സ്നേഹപൂർവം പറയുകയാണ്, നാടകം ഇന്നുകൂടി കേൾക്കണം. ഇന്ന് തീരില്ല, അടുത്ത ഒന്നോ രണ്ടോ അധ്യായങ്ങളിലൂടെ മാത്രമേ നെല്ലിക്ക പൂർണ്ണമാവുള്ളൂ. നാടകത്തിൻ്റെ പുതിയ വഴിത്തിരിവുകളിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും കേട്ടതിന് ശേഷം പ്രതികരണം വായിക്കാൻ മറക്കരുത്. അടുത്തത്
1: ബൈജു നടാലിന്റെ പ്രതികരണമാണ് അടുത്തത്. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ പേര് പറയാതെ കേൾപ്പിക്കുമ്പോൾ അത് ഏത് സിനിമയിലെ പാട്ടാണ് പാടുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. അതുപോലെ വൈകുന്നേരം 5:15 ഇപ്പോൾ പ്രക്ഷേപണം തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്നും അറിയില്ല.
0: ചലച്ചിത്ര ഗാനങ്ങൾ ചില പ്രത്യേക പരിപാടികൾക്കുള്ളിലാകുമ്പോഴാണ് അതിൻ്റെ ഗാനരചന, സംഗീതം, ആലാപനം തുടങ്ങിയവ നമ്മൾ പറയാറുള്ളത്. മറ്റു ചില സന്ദർഭങ്ങളിൽ കൊടുക്കേണ്ടി വരുമ്പോൾ അത് കേവലം പാട്ടുകൾ മാത്രമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. രണ്ടാമത്തെ ഒരു സംശയം പല ശ്രോതാക്കളും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് 5:15 തുടങ്ങുന്നത്? രാവിലെ 5:15, വൈകിട്ടും 5:15, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതാണ് തുടരുന്നത്. ഇതൊരു സാങ്കേതികമായ ഒരു കാര്യമാണ്. നമ്മുടെ അറിയാം, ആകാശത്തിലൂടെ പോകുന്ന ശബ്ദകിരണങ്ങളാണ്. ആകാശത്തിലൂടെ പല ശബ്ദകിരണങ്ങളും പ്രസരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സാങ്കേതിക വിദഗ്ധന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങളോട് ട്രാൻസ്മിഷൻ്റെ സമയം അല്പം വൈകി ആരംഭിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കും. പൂർവ്വസ്ഥിതിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് ഈ മാറ്റത്തോട് സദ്യം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി കെ പി ജാനകി പെരിപ്പായി അയച്ചിരിക്കുന്ന പ്രതികരണമാണ്, വായിച്ചോളൂ.
1: 9 രുദ്ര തില്ലങ്കേരി അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഇണങ്ങൾ എന്ന പരിപാടി വളരെ നന്നായി. തിരഞ്ഞെടുത്ത ഗാനങ്ങളെല്ലാം ഇഷ്ടമായി. ആ പരിപാടി അവതരിപ്പിച്ച രുദ്രമോൾക്കും അവതാരക അശ്വിനിക്കും സ്നേഹാശംസകൾ. 10 മധുരഗീതങ്ങൾ മാഷ അവതരിപ്പിച്ചത് വളരെ ഇഷ്ടമായി. നൃത്ത വിഷയവുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ എല്ലാം നല്ല ഗാനങ്ങൾ. ആ പരിപാടി അവതരിപ്പിച്ച മാഷിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: പഴയ ഒരു മധുര ഗാനങ്ങളായിരുന്നു, ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഷീബ പുന്നാട് എഴുതിയ മനോഹരമായ കത്താണ്, അത് നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലേ.
1: അതെ,
0: വായിക്കാം.
1: റേഡിയോ മലബാർ തുടങ്ങിയ കാലം മുതൽ സ്ഥിരമായി പരിപാടികൾ കേൾക്കാറുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ അയക്കാൻ സാധിച്ചിരുന്നില്ല. ചിലപ്പോഴെങ്കിലും രണ്ടുപേരി എഴുതണമെന്ന് തോന്നി.
0: ഒന്നാമത്തെ അഭിപ്രായം ഇങ്ങനെയാണ്, 1, 2, 3 തുടങ്ങിയ നമ്പറുകളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ.
1: അതെ, മനോഹരമായിട്ട്
0: ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
1: അതെ, ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
0: നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. 9 ഞായറിന്റെ പരിപാടിയാണ്. ഇഷ്ടങ്ങൾ ഇണങ്ങൾ അവതരിപ്പിച്ച രുദ്രമേനോന്റെ ഗാന സെലക്ഷൻ വേറിട്ടതായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ തട്ടുപൊളിപ്പൻ ഗാനങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി രുദ്രയുടെ ഗാനങ്ങൾ. ഇനി ഉച്ചക്കുള്ള ഇഷ്ടഗാനങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത്?
1: അശ്വിനിയുടെ പ്രോഗ്രാമിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. പിന്നെ തോന്നി നല്ല ഗാനങ്ങളാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇടയിൽ ഒരു ഗാനം കേട്ടു, മഴ പെയ്താൽ കുളിരാണെന്ന് എന്റെ അമ്മ പറഞ്ഞു. എനിക്ക് അതിശയമായി. ഈ ഗാനമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചതും. അമ്മയുടെ പ്രിയപ്പെട്ട ഗാനമാണിത്. അശ്വിനി, നന്ദി.
0: അശ്വിനിയുടെ ദീർഘവീക്ഷണമായിരിക്കും നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ഗാനമാണ് കൊടുത്തിരിക്കുന്നത്, സന്തോഷം.
1: സലിൽ സാറിനെ കുറിച്ചുള്ള കൃഷ്ണകുമാർ സാറിന്റെ വിവരണങ്ങൾ, പുതിയ അറിവുകൾ, സന്തോഷം. റേഡിയോ മലബാർ തികച്ചും വ്യത്യസ്തമായി തോന്നുന്നു. കുട്ടികളുടെ പരിപാടി ആയാലും നാടകനേരവും എല്ലാം ഹൃദ്യം. റേഡിയോ മലബാറിന്റെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ.
0: അഭിനന്ദനങ്ങൾ വിനയപൂർവ്വം സ്വീകരിക്കുകയാണ് ഷീബ പുന്നാട്. ഇത് തുടരുക. എല്ലാ ആഴ്ചകളിലും നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ബാബു ആണിക്കേരിയുടെ പ്രതികരണമാണ്, റേഡിയോ മലബാറിന്റെ നാമകർത്താവായ സലിൽ ശിവദാസിനെ കുറിച്ച് 11 അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ സലിൽ ശിവദാസ് ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റിയായ അദ്ദേഹത്തിന്റെ സഹോദരൻ ഡോക്ടർ യൂജിൻ ശിവദാസിന്റെ ഓർമ്മക്കുറിപ്പ് അവിസ്മരണീയമാക്കി. സലിൽ ശിവദാസ് എന്ന മനുഷ്യനെ അടുത്തറിയാനും അദ്ദേഹത്തിന്റെ പേര് എന്നൊന്നും ഓർമ്മിക്കപ്പെടാനും സലിൽ ശിവദാസ് ഫൗണ്ടേഷന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ബാബു അണിക്കേരി. സലിൽ ശിവദാസ് എന്ന അകാലത്തിൽ പൊലിഞ്ഞുപോയ ആ യുവാവിനെ അനുസ്മരിച്ചു കൊണ്ടുള്ള പരിപാടിയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഞങ്ങളുടെ ശബ്ദത്തിൽ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും ബാബുവിനെ പോലെ ഞങ്ങളും അദ്ദേഹത്തിന് മുന്നിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിക്കുകയാണ്.
1: അടുത്തതൊരു ഇമെയിൽ സന്ദേശമാണ്.
0: ആരാണ്?
1: പ്രീജി ധനേഷ് ആണ് ഈ പ്രതികരണം അയച്ചത്. ഹായ്, നിങ്ങൾക്ക് ഫോണിംഗ് പ്രോഗ്രാം വെച്ചൂടെ? പണ്ട് ആകാശവാണിയിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇഷ്ടപ്പെട്ട സോങ് വെച്ചു കൊടുക്കുന്ന പരിപാടി.
0: അപ്പൊ നമ്മുടെ പരിപാടി കേൾക്കാത്ത ആളാണെന്ന് തോന്നുന്നു അല്ലേ.
1: അതെ,
0: പ്രീജി ദിനേശ്, നമ്മൾ ആഴ്ചയിൽ 3 ഫോണിൻ പ്രോഗ്രാം ഉണ്ട്. ഞായറാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും. മറ്റു ദിവസങ്ങളിൽ ഫോണിലൂടെ തന്നെ ശബ്ദ സന്ദേശമായിട്ടല്ല, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരുന്ന വാട്സപ്പ് സന്ദേശ ഗാനങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും ശ്രോതാക്കളുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചലച്ചിത്ര ഗാന പരിപാടി അവതരിപ്പിക്കാറുള്ളത്. അടുത്തത് തമ്പാൻ മട്ടന്നൂരിൻ്റെ ഒരു പ്രതികരണമാണ്.
1: 14 വെള്ളിയാഴ്ചത്തെ സർഗജാലകത്തിൽ അരവിന്ദാശൻ കൊതേരി എഴുതി അവതരിപ്പിച്ച കഥ സാന്ത്വനം വളരെ ഹൃദയസ്പർശിയായി. നാടൻ ഭാഷയിൽ നല്ലൊരു കഥ. അദ്ദേഹത്തിന് എന്റെ അഭിനന്ദനങ്ങൾ.
0: റേഡിയോ മലബാർ FM സർഗജാലകത്തിൽ കവിത നേരിട്ട് അയച്ചു തരികയോ അല്ലെങ്കിൽ കവിത ചൊല്ലി അയച്ചു തരികയാണോ വേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്? മറുപടി പ്രതീക്ഷിക്കുന്നു. ആരുടെ അന്വേഷണമാണെന്ന് അറിയില്ല. ആരാണെങ്കിലും കേൾക്കുന്നവർക്ക് മറുപടി ഇങ്ങനെയാണ്, സർഗജാലകത്തിലേക്കും മറ്റേതു പരിപാടികളിലേക്കും നിങ്ങൾക്ക് കവിതകൾ നേരിട്ട് അയച്ചു തരാം. നിങ്ങളുടെ ഫോണിൽ വലിയ തോതിൽ റെക്കോർഡിംഗ് സൗകര്യങ്ങളുണ്ട്. ശാന്തമായ അന്തരീക്ഷത്തിൽ വൃത്തിയായി ഭംഗിയായി മറ്റ് ശബ്ദങ്ങളില്ലാതെ നിങ്ങളുടെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു തരിക.
1: ഒരു കാര്യം കൂടി ഉണ്ട് പറയുന്ന, റേഡിയോ മലബാറിനും അണിയറ പ്രവർത്തകർക്കും 1000 സ്വാതന്ത്ര്യദിന ആശംസകൾ കൂടി.
0: സന്തോഷം, ആശംസകൾ ഏറ്റുവാങ്ങുകയാണ്. നിങ്ങളുടെ സർഗജാലകത്തിലേക്കുള്ള സൃഷ്ടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കത്തിലേക്ക് പോവാം. ഇത്
1: എളമ്പാറയിൽ നിന്നും സുജാത മേറ്റടിയാണ് അടുത്ത പ്രതികരണം അയച്ചിട്ടുള്ളത്.
0: 10 മധുരഗീതങ്ങൾ നൃത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം വളരെ ഇഷ്ടമായി. ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച മാഷിന് 1000 അഭിനന്ദനങ്ങൾ. 12 മധുരഗീതം മൗനം എന്ന വാക്ക് ഉൾപ്പെടുത്തി ബൈജു സുന്ദരം അവതരിപ്പിച്ച ഗാനങ്ങൾ ഏറെ മനോഹരം. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ബൈജു സാറിനും 1000 അഭിനന്ദനങ്ങൾ.
1: 10 ചാരുകസേര രാമായണത്തിലെ കഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പരിപാടി വളരെ നന്നായി. ആ പരിപാടി അവതരിപ്പിക്കുന്ന മാഷിനും സൂര്യക്കും അശ്വിനിക്കും റേഡിയോ മലബാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. കർക്കിടക

0: ദിനങ്ങളെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന രാമകഥാ ഗാനലയം, ആ പരിപാടി അവതരിപ്പിക്കുന്ന റേഡിയോ മലബാറിനും കഥ പറഞ്ഞു തരുന്ന മാഷിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ആഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ച പരിപാടി വളരെ നന്നായി. മാഷിന്റെ അവതരണം കൊണ്ട് ആ പരിപാടി മികവുറ്റതായി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രക്ഷേപണം ചെയ്ത എല്ലാ ഗാനങ്ങളും ഇഷ്ടമായി. ആ പരിപാടി അവതരിപ്പിച്ച കൃഷ്ണകുമാർ മാഷിന് 1000 അഭിനന്ദനങ്ങൾ.
1: രാമകഥാ ഗാനലയത്തിന്റെ അനുരണനങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. ഇന്ന് ആഗസ്റ്റ് 16, നാളെ 17-ാം തീയതി ചിങ്ങം ആരംഭിക്കുകയാണ്. നമ്മൾ ഒരു മാസക്കാലം 32 ശ്രോതാക്കൾ അവതരിപ്പിച്ച രാമായണ ആലാപനം ശ്രോതാക്കൾക്കേറെ ഇഷ്ടപ്പെട്ടൊരു പരിപാടിയായിരുന്നു, ഒപ്പം രാമകഥയും. തീർച്ചയായിട്ടും നമുക്ക് കർക്കിടകത്തിൻ്റെ വറുതിയിൽ അല്ലെങ്കിൽ ഓർമ്മകളിൽ രാമായണ പാരായണം മുടങ്ങാതെ അവതരിപ്പിക്കാൻ സാധിച്ചതിലുള്ള ചരിതാർത്ഥ്യമുണ്ട്. നമുക്കിനി ചിങ്ങപ്പുലരിയിൽ ഓണവിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. പ്രതികരണങ്ങൾ തീർന്നോ?
0: ഇല്ല, ദിലീപ് ബി മുഹമ്മദിന്റെ പ്രതികരണം.
1: അതെ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ.
0: അതെ,
1: ഈ ആഴ്ചത്തേക്ക് അയച്ച ഒരു പ്രതികരണമാണ്. കിലുക്കം എന്ന ചിത്രത്തെ ചിത്രപരിചയത്തിൽ അവതരിപ്പിച്ചത് മനോഹരമായിരുന്നു. പൊട്ടിച്ചിരിക്കാൻ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു കിലുക്കം. അതൊന്നും നഷ്ടപ്പെടാതെ തന്നെയാണ് ചിത്രപരിചയത്തിലും ഉൾപ്പെടുത്തിയത്.
0: അസാധാരണമായ ശാരീരിക വെല്ലുവിളികളും ജീവിത പരിസരവും ഒക്കെ ആയിരുന്നിട്ടും അസാധാരണമായ നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ച ശ്രുതി ശ്രീധരന്റെ അനുഭവങ്ങൾ കേട്ടപ്പോൾ അവർക്കിനിയും ഉയരങ്ങൾ കീഴടക്കാനാകട്ടെ എന്നല്ലാതെ എന്താണ് പറയാനാകുക?
1: വളരെ ഹൃദയസ്പർശിയായ ജീവിതരേഖയാണ് 2 ദിവസങ്ങളിലായി ചന്ദ്രലേഖ മല്ലശ്ശേരിയുമായി നടന്ന അഭിമുഖത്തിൽ അവർ പങ്കുവച്ചത്. നമ്മുടെ ജനകീയം പരിപാടിയിലാണ് ശ്രുതി ശ്രീധരന്റെ വിജയഗാഥകൾ അവിടെ അയവിറക്കപ്പെട്ടത്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊക്കെ, ശ്രോതാക്കൾക്കൊക്കെ പ്രചോദനം നൽകുന്ന വാക്കുകളാണ് ശ്രുതിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അത് തിരിച്ചറിഞ്ഞ ദിലീപ് വി മുഹമ്മദ്, ഞങ്ങളുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
0: ഗാന്ധിലയത്തിൽ ഗാന്ധിജിയുടെ ആത്മകഥാ പാരായണത്തിന് ശേഷം കേൾപ്പിച്ച ഗാന്ധി ഗാനവും ഗാന്ധി ആലുവ UC കോളേജ് സന്ദർശിച്ചപ്പോൾ ചെയ്ത പ്രസംഗത്തിന്റെ സാരാംശം അവതരിപ്പിച്ചതും ഏറെ ശ്രദ്ധേയമായി.
1: വളരെ അപൂർവമായിട്ട് ലഭിക്കുന്ന ഒരു പ്രതികരണമാണ് ഗാന്ധിലയത്തെ കുറിച്ച്. തീർച്ചയായിട്ടും ദിലീപ് അത് ശ്രദ്ധിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. തുടർന്നും എഴുതുക. നമുക്ക് അടുത്ത പ്രതികരണത്തിലേക്ക് പോകാം. വട്ടിപ്പുറത്ത് നിന്ന് ഗീതയാണിത് അയച്ചിരിക്കുന്നത്.
0: വായിക്കട്ടെ.
1: വായിച്ചോളൂ. റേഡിയോ സ്കൂൾ എന്ന പരിപാടിയിൽ വിവിധ സ്കൂളുകളിലെ കുട്ടികളുടെ കഥയും കവിതയും മാപ്പിളപ്പാട്ടും മൗണാക്റ്റും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവതരിപ്പിച്ച എല്ലാ കൂട്ടുകാർക്കും ഒപ്പം ചന്ദ്രലേഖക്കും നല്ലൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. അത് കഴിഞ്ഞ് മാഷയുടെ നല്ല അവതരണത്തിലൂടെ കേട്ട നാടോടി കഥകളും നന്നായി ഇഷ്ടപ്പെട്ടു. പൊന്മുട്ടയിടുന്ന താറാവിന്റെയും അച്ഛനും മകനും കൂടി കഴുതയെ കവലയിൽ വിൽക്കാൻ പോകുന്ന കഥയും സൂപ്പറായിരുന്നു. ശനിയാഴ്ച പ്രഭാത ചിന്തയിൽ ഓഗസ്റ്റ് 15 കുറിച്ച് നല്ലൊരു പ്രഭാഷണം കേൾക്കാൻ പറ്റി. അവതരിപ്പിച്ച മാഷിന് നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു വട്ടിപ്പുറത്ത് നിന്ന് ഗീത. ഗീതയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ റേഡിയോ ടി സ്കൂളിലേക്ക് അവരുടെ കുട്ടികളുടെ പരിപാടികൾ അയച്ചു തരാൻ ആവശ്യപ്പെടുക. ഇതുപോലെ ഭംഗിയായി നമുക്ക് പ്രക്ഷേപണം ചെയ്യാം. ഇനി ഗീതയും ചന്ദ്രികയും വട്ടിപ്പുറത്ത് നിന്ന് അല്ലേ?
0: അതെ.
1: രണ്ടുപേരും കൂടി ചേർന്ന് എഴുതിയ ഒരു പ്രതികരണമാണ്, വായിക്കാം.
0: സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ എന്ന നമ്മുടെ റേഡിയോ മലബാറിന്റെ എല്ലാമായ സലിൽ ശിവദാസിന്റെ ഓർമ്മ ദിനത്തിൽ ചേട്ടനെപ്പറ്റി അനുജൻ വിശേഷിപ്പിച്ച നന്മ നിറഞ്ഞ ആ വാക്കുകളെല്ലാം കൃഷ്ണകുമാർ സാറുടെ നല്ലൊരു അവതരണത്തിലൂടെ കേൾക്കാൻ പറ്റി. സലിൽ ശിവദാസിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇത് അവതരിപ്പിച്ച മാഷിന് നല്ലൊരു അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.
1: സലിൽ ശിവദാസിന്റെ ജ്യേഷ്ഠനായിരുന്നു ഡോക്ടർ യൂജിൻ ശിവദാസ്. ഞങ്ങൾ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ ഓഗസ്റ്റ് 11 പ്രക്ഷേപണം ചെയ്യാറുണ്ട്. ഈ വർഷവും അത് ചെയ്യാൻ സാധിച്ചു. തുടർന്ന് എഴുതുകയാണ്. രുദ്രമേനോൻ അശ്വിനിയുമായി വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഇണങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൽ സംഗീതമേ നിന്റെ ദിവ്യ സൗഭാഗ്യത്തിൽ സന്ദേശമായി ഞാൻ ഉണർന്നുവെങ്കിൽ എന്ന ഗാനം ഒത്തിരി ഇഷ്ടപ്പെട്ടു. നന്നായി പാട്ടുപാടി. വിശേഷങ്ങൾ പങ്കുവച്ചതുപോലെ ആർമിയിലെ ഡോക്ടറാവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവതരിപ്പിച്ച രുദ്രക്കുട്ടിക്കും അശ്വിനിക്കും സ്നേഹാഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനി നാടകത്തെ കുറിച്ചാണല്ലേ, വായിച്ചോളൂ.
0: നെല്ലിക്ക നാടകത്തിൽ കടൽ തീരത്തുള്ള പെരിയ തങ്കച്ചി കാളിയമ്മ.
1: ഇത് ഞാൻ വായിക്കാം. നെല്ലിക്ക നാടകത്തിൽ കടൽ തീരത്തുള്ള പെരിയ തങ്കച്ചി കാളിയമ്മയുടെയും മുരുകന്റെയും വിശേഷങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞു. കാളിയമ്മയുടെ മകളും മുരുകന്റെ ഭാര്യ എന്ന് വിശേഷിപ്പിക്കുന്ന പെൺകുട്ടി ജയദേവന്റെയും മല്ലികയുടെയും മകൾ റോജയാണോ എന്നൊരു സംശയമുണ്ട്. ഇതൊരു വല്ലാത്ത സംശയമാണ്. ഒരുപാട് ശ്രോതാക്കൾക്കിടയിൽ ഈ സംശയങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംശയം വന്നതെന്നറിയില്ല. അങ്ങനെ സംശയങ്ങൾ വരാൻ ചില സാധ്യതകളുണ്ട്. ഞങ്ങളൊന്നും പറയുന്നില്ല, കാരണം പെരിയ തങ്കച്ചി കാളിയമ്മ അരികിലുണ്ട്. മാത്രമല്ല ഇന്നും അടുത്ത ആഴ്ചകളിലുമായിട്ട് ഈ നാടകത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നീളുമ്പോഴാണ് കഥയുടെ യഥാർത്ഥ ട്വിസ്റ്റ് നമുക്ക് മനസ്സിലാവുക. അതുവരേക്കും കാത്തിരിക്കുക. നമുക്ക് തൽക്കാലം വിട പറയാം. ഇതുവരെ പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഓണക്കാലമാണ് വരുന്നത്, വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ. എല്ലാ പരിപാടികളെക്കുറിച്ചും ശ്രദ്ധയോടുകൂടി കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ്. വീണ്ടും എഴുതുക. പ്രതികരണം കെയറോ സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
0: വാട്സ്ആപ്പ് നമ്പർ 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
4: ഇപ്പോൾ രാമായണ ദർശനവും സമകാലിക പ്രസക്തിയും എന്ന വിഷയത്തെക്കുറിച്ച് ദീപ്തി രാംദാസ് സംസാരിക്കുന്നു.
5: പ്രിയ ശ്രോതാക്കളെ, കർക്കിടക മാസം ഇവിടെ അവസാനിക്കുകയായി. മലയാളികളുടെ വർഷത്തിലെ ഒടുവിലത്തെ മാസമാണ് കർക്കിടക മാസം. പ്രകൃതിയെ ഇരുൾ വന്ന് മൂടുമ്പോൾ നമ്മുടെ മനസ്സിലെ സകല ഇരുട്ടിനെയും കഴുകിക്കളയാനുള്ള ഒരു ഉപാധിയാണ് ഈ മാസത്തെ രാമായണ പാരായണം. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തെ രാമായണ മാസം എന്നുകൂടി വിശേഷിപ്പിക്കുന്നു. അജ്ഞാനത്തെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് രാമായണ മാസവും രാമായണ പാരായണവും. ഭാരതീയ സാഹിത്യത്തിലെ മികച്ച സംഭാവനകളാണ് രാമായണം, മഹാഭാരതം എന്നീ രണ്ട് ഇതിഹാസങ്ങൾ. ഇതിൽ വാത്മീകി വിരചിതമായ രാമായണം ആദ്യ കാവ്യമാണെന്ന് കരുതപ്പെടുന്നു. വാത്മീകി മഹർഷി രാമായണം രചിക്കപ്പെടാനുണ്ടായ സാഹചര്യം പ്രധാനമായും ക്രൗഞ്ചപക്ഷികളുടെ വിയോഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു ദിവസം മഹർഷി പതിവ് പോലെ തമസാ നദിക്കരയിൽ സന്ധ്യാവദനത്തിന് പോയപ്പോൾ മരക്കൊമ്പിലിരുന്ന് സ്നേഹം പങ്കുവയ്ക്കുകയായിരുന്ന ക്രൗഞ്ചപക്ഷികളിലൊന്നിനെ വേടൻ ക്രൂരമായി അമ്പെയ്തു വീഴ്ത്തുന്നു. പെൺപക്ഷിയുടെ ശോകം കൊണ്ട് വാൽമീകി മഹർഷിയുടെ നാവിലോറിക്കൂടിയ ശ്ലോകമായിരുന്നു അത്രേ ലോകത്തിലെ ആദ്യത്തെ ശ്ലോകം. മാനുഷാദ പ്രതിഷ്ഠാന്തം അഗമശാശ്വതി സമ യത് ക്രൗഞ്ചമിഥുനാദേകം അവധിം കാമമോഹിതം. ഹേ കാട്ടാള, കാമമോഹിതരായി ഇണചേർന്നിരുന്ന ഈ ക്രൗഞ്ചപക്ഷികളിലൊന്നിനെ കൊന്ന നിനക്ക് ഇനി ഭൂമിയിൽ ശാശ്വതമായ കീർത്തിയോ നിലനിൽപ്പോ പ്രതിഷ്ഠയോ ഇല്ലാതെ പോകട്ടെ എന്നായിരുന്നു മഹർഷിയുടെ ശാപം. അധർമ്മത്തോടുള്ള ഒരു ധർമ്മിയുടെ വിയോജിപ്പാണത്രേ രാമായണം എന്ന ആദികാവ്യത്തിന് പ്രചോദനമായത്. രണ്ട് മഹർഷിമാരുടെ സംവാദത്തിൽ നിന്നാണത്രേ ഈ മഹത് ഗ്രന്ഥത്തിന്റെ ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. ലോകത്തിലെ ഏറ്റവും സദ്ഗുണസമ്പന്നനായ മനുഷ്യൻ ആരാണെന്ന വാൽമീകിയുടെ ചോദ്യത്തിന് മറുപടിയായി നാരദ മഹർഷി രാമന്റെ കഥയും ഗുണഗണങ്ങളും സവിസ്തരം വിവരിച്ചു കൊടുക്കുന്നു. ഈ കഥ ബ്രഹ്മനിർദ്ദേശത്താൽ ശ്ലോകരൂപത്തിൽ എഴുതിയതാണത്രേ രാമായണം. രാമായണത്തിൽ 24,000 അനുഷ്ടുപ ശ്ലോകങ്ങളാണുള്ളത്. 6 കാണ്ഡവും ഉത്തര രാമായണവും അടക്കം 7 അധ്യായങ്ങളാണ് രാമായണത്തിലുള്ളത്. ആദ്യ കാണ്ഡമായ ബാലകാണ്ഡത്തിൽ ശ്രീരാമന്റെ ജനനവും കുട്ടിക്കാലവുമാണ് വർണ്ണിക്കുന്നത്. തുടർന്നു വരുന്ന അയോധ്യാകാന്ഡത്തിൽ രാമാഭിഷേക ശ്രമവും വിച്ഛിന്നാഭിഷേകവും വനവാസകാലത്തിന്റെ ആരംഭവുമാണ് വർണ്ണിക്കുന്നത്. തുടർന്നുള്ള ആരണ്യകാന്ഡം വനവാസകാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. കിഷ്കിന്ധാകാന്ഡത്തിലാകട്ടെ സുഗ്രീവ സഖ്യവും ഹനുമാനെ കണ്ടെത്തലുമാണ് മുഖ്യപ്രമേയം. രാമായണത്തിലെ ഏറ്റവും സുന്ദരമായ കാണ്ഡമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് സുന്ദരകാന്ഡം. ഹനുമാന്റെ ലങ്കായാത്രയും സീതാന്വേഷണവുമാണ് ഇതിലെ വിഷയം. യുദ്ധകാന്ഡത്തിലാകട്ടെ രാമരാവണ യുദ്ധവും രാമ പട്ടാഭിഷേകവുമാണ് വർണ്ണിക്കപ്പെടുന്നത്. തുടർന്നുള്ള ഉത്തര രാമായണത്തിൽ ശ്രീരാമന്റെ ഭരണം, സീതാപരിത്യാഗം, ലവകുശന്മാരുടെ ജനനം, രാമാവതാര പരിസമാപ്തി എന്നിവയാണ് പ്രമേയമാക്കിയിരിക്കുന്നത്. രാമായണം എന്ന പദത്തിന്റെ അർത്ഥം രാമന്റെ അയനം എന്നാണത്രേ. അതായത് രാമന്റെ യാത്ര, രാമന്റെ സമ്പൂർണമായ ജീവിതയാത്ര എന്ന് അർത്ഥമാക്കാം. രാമശബ്ദത്തിന് ആനന്ദം നൽകുന്നത് എന്നും പരമാത്മ ചൈതന്യം എന്നും അറിവും ഐശ്വര്യവും നൽകുന്നത് എന്നും അനേകം അർത്ഥതലങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യരുടെ ആനന്ദത്തിലേക്കുള്ള യാത്രയായും അറിവിലും ഐശ്വര്യത്തിലേക്കുള്ള യാത്രയായും ഇതിനെ കരുതാം. പരമാത്മാവിലേക്കുള്ള ജീവാത്മാവിൻ്റെ യാത്രയാണെന്നും ഈ ശീർഷകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർക്കിടക മാസത്തിൽ നമ്മൾ മലയാളികൾ പാരായണം ചെയ്യുന്നത് എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ്. അധ്യാത്മം എന്നാൽ ആദി ആത്മൻ എന്ന വ്യാഖ്യാനം. ആത്മാവിനെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥമാക്കുന്നത്. ആത്മാവിനെ സംബന്ധിച്ച മനുഷ്യന്റെ ആനന്ദയാത്ര തന്നെയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്വത്വാന്വേഷണപരമായ ഒരു യാത്ര തന്നെയാണ് അത്. സംസ്കൃതത്തിലെ അധ്യാത്മരാമായണത്തിന്റെ സ്വതന്ത്ര വിവർത്തനമാണ് എഴുത്തച്ഛൻ്റെ മലയാളത്തിലെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. വാൽമീകി രാമായണത്തിലെയും അധ്യാത്മരാമായണത്തിലെയും കഥാതന്തു ഒന്നാണെങ്കിൽ പോലും അത് അവതരിപ്പിച്ച രീതിയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. രാമനെ മനുഷ്യനായാണ് വാൽമീകി രാമായണത്തിൽ ചിത്രീകരിക്കുന്നതെങ്കിൽ ഈശ്വരൻ തന്നെയായാണ് അധ്യാത്മരാമായണത്തിൽ ചിത്രീകരിക്കുന്നത്. എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെ അവതരിപ്പിക്കുന്നത് ഈശ്വര സ്വരൂപമായ രാമനെയാണ്. ശിവൻ പാർവതിക്ക് വിവരിച്ചു കൊടുക്കുന്ന രാമായണ കഥ എഴുത്തച്ഛൻ കിളിയെക്കൊണ്ടാണ് പാടിക്കുന്നത്. അതുകൊണ്ടാണ് കിളിപ്പാട്ടെന്ന് വ്യവഹരിച്ചു പോരുന്നത്. ഇഷ്ടദേവതയായ ശ്രീരാമന്റെ നാമം ആലപിച്ചുകൊണ്ടാണ് ഗ്രന്ഥാരംഭം. മംഗളകരമായ ശ്രീ ശബ്ദം കൊണ്ടുള്ള പ്രാരംഭം ഗ്രന്ഥത്തിന്റെ നിർവിഘ്ന പരിസമാപ്തിയെ സൂചിപ്പിക്കുന്നു. രാമായണത്തെ പോലെ ഭാഷ്യങ്ങളുണ്ടായ മറ്റൊരു കൃതി ലോകത്തിൽ തന്നെ ഉണ്ടോ എന്ന സംശയമാണ്. ഏത് രാമായണമായാലും അതിലെ ആശയതലം, ഭാവതലം, സന്ദേശം എല്ലാം സനാതനമാണ്. ഒരു ഭാവാത്മകമായ കാവ്യം തന്നെയാണ് രാമായണം എന്ന് പറയാം. ഓരോ കഥാപാത്രത്തിനും കൊടുത്തിരിക്കുന്ന ഭാവസാന്ദ്രത വികാര നിർഭരമാണ്. അമ്മ പെണ്ണാണ്, പക്ഷേ അമ്മ എന്ന കൽപ്പന നൽകുമ്പോഴാണ് അത് ഉദാത്തതയിലേക്ക് ഉയരുന്നത്. ഇവിടെ കൗസല്യ, സുമിത്ര എന്നീ അമ്മമാർക്ക് കൊടുക്കുന്ന ഭാവാത്മകത, വിശ്വാസത്തിന്റെ പ്രതീകമായ സീതയെന്ന കഥാപാത്രത്തിന്റെ ഭാവസാന്ദ്രത, ഭരതന്റെ, ഹനുമാന്റെ ത്യാഗം, ലക്ഷ്മണന്റെ ജാഗ്രത, വിഭീഷണന്റെ ഭക്തി, എത്ര ഭാവസാന്ദ്രമായാണ് രാമായണത്തിൽ ഓരോ കഥാപാത്രത്തെയും ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വൈയക്തിക ബന്ധങ്ങളുടെ ശിഥിലതയിൽ കൂടി നോക്കുമ്പോഴാണ് രാമായണ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷത നാം അനുവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ഊന്നുന്നത്. വനവാസത്തിന് പോകുന്നതിന് മുമ്പ് സുമിത്ര ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം വളരെ ശ്രദ്ധേയമാണ്. അത് ലക്ഷ്മണന് മാത്രമുള്ള ഉപദേശമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ യുവതലമുറയോടുമുള്ള ഉപദേശമായി തന്നെ കണക്കാക്കാം. വാൽമീകി രാമായണത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ, അയോധ്യാം അടവിം വിദ്ധിം ഗച്ഛദാത യഥാസുഖം. അത് കിളിപ്പാട്ടിൽ ഇപ്രകാരമാണ് പറയുന്നത്: അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നു കൊള്ളേണം പിരിയാതെ, രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം, എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തിടവിയേ.
6: ഇവിടെ അയോധ്യാം അടവിം വിദ്ധ്യം എന്ന വാക്യം വളരെ പ്രസക്തമാണ്. ആ ഘോര കാനനത്തെ അയോധ്യയായി കണക്കാക്കാൻ പറയുന്ന അമ്മയുടെ വാക്കുകൾ ഇന്നും പ്രസക്തിയുള്ളതാണ്. ജീവിതത്തിൽ ചെറിയ വെല്ലുവിളി പോലും നേരിടാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന യുവതലമുറയിൽപ്പെട്ടവർക്കുള്ള ഒരു താക്കീതു തന്നെയാണിത്. രാമ പട്ടാഭിഷേക വിഘ്ന സമയത്ത് അതിക്രുദ്ധനായി അക്രമാസക്തനായി നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ ഉപദേശിക്കുന്ന ഭാഗവും ഏറെ സമകാലിക പ്രസക്തിയുള്ളതാണ്. മാതാപിതൃ ഭ്രാതൃമിത്രസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതുപമാൻ, ക്രോധമല്ലോ നിജധർമ്മേക്ഷയകരം, ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം. എല്ലാ പാപകർമ്മങ്ങൾക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ക്രോധമാണെന്നും അത് ഉപേക്ഷിക്കേണ്ടതാണെന്നുമുള്ള സന്ദേശം സനാതനമായ ഒരു ദർശനം തന്നെയാണ്. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തെ താങ്ങി നിർത്തുന്നത് ധർമ്മമാണ്. ധർമ്മത്തിന് മാത്രമേ സമൂഹത്തെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ധാരയാ ഇതി ധർമ്മം എന്നാണ്. ധരിക്കുന്നതെന്തോ അതാണ് ധർമ്മം. അത് സനാതനമാണ്. ഈ സനാതന ധർമ്മത്തിന്റെ പ്രതിരൂപമാണ് രാമൻ. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പ്രമാണം. വ്യക്തിപരമായ താൽപ്പര്യങ്ങളെക്കാൾ സാമൂഹികവും ധാർമ്മികവുമായ കടമകൾക്ക് മുൻഗണന നൽകണമെന്ന് രാമൻ കാണിച്ചു തരുന്നു. പിതൃവാക്യ പരിപാലനത്തിനായി 14 വർഷം വനവാസത്തിന് പോയതും ഏകപത്നി വ്രതവും പ്രജാക്ഷേമ താൽപ്പര്യവും ജീവൻ പോയാലും കൊടുത്ത വാക്ക് തെറ്റിക്കില്ലെന്ന നിലപാടും, ലളിതമായി പറഞ്ഞാൽ മകൻ, സഹോദരൻ, രാജാവ് എന്നീ നിലകളിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ള സന്ദേശവും ധർമാനുഷ്ഠാനമായ ജീവിത മാർഗവും എല്ലാം രാമൻ നമുക്ക് കാണിച്ചു തരുന്നു. ധർമ്മച്യുതിയിലാണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഈ കാലഘട്ടത്തെ ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ച് സമൂഹത്തെ ഉദാത്തതയിലേക്ക് നയിക്കാൻ രാമായണം എന്ന മഹത്ഗ്രന്ഥം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ധർമ്മത്തിലൂടെ മാത്രമേ തിന്മയുടെ മേൽ വിജയം നേടാൻ കഴിയൂ എന്ന് നമ്മെ

0: ആവർത്തിച്ച് വിശ്വസിപ്പിക്കുന്ന മഹത് ഗ്രന്ഥമാണ് രാമായണം. ഏത് പ്രതിസന്ധിയിലും സത്യവും നീതിയും കൈവിടരുതെന്നും ബന്ധങ്ങൾക്ക് അമൂല്യത കൽപ്പിക്കണമെന്നും അർപ്പണ മനോഭാവത്തോടെ ലക്ഷ്യബോധത്തോടെ ഏത് കാര്യവും ചെയ്താൽ വിജയം സുനിശ്ചിതമാണെന്നും രാമായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാമായണം വായിക്കുക എന്നത് കേവലം ഒരു ചടങ്ങല്ല, അത് നമ്മുടെ ജീവിതത്തെ ആനന്ദമയമായ അവസ്ഥയിലേക്ക് ഉയർത്തുന്ന ഒരു ജീവിതചര്യ തന്നെയാണ്. എല്ലാ മനുഷ്യനെയും രാമന്റെ ജീവിതചര്യയിലേക്ക് ഉയർത്താനുള്ള ഒരു ഉദാത്തമായ ആത്മീയ പരിശീലനം കൂടിയാണത്. സ്നേഹം, ധർമ്മം, വിശ്വാസം, ത്യാഗം, സഹിഷ്ണുത, സേവന മനോഭാവം തുടങ്ങിയ സദ്ഗുണങ്ങളെല്ലാം തന്നെ ഈ രാമായണ പാരായണത്തിലൂടെ ഈ രാമായണ മാസത്തിൽ നമുക്ക് സ്വായത്തമാക്കാം.
1: രാമ രാമ രാമ രാമ രാമ രാമ താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം.
2: രാമായണ ദർശനവും സമകാലിക പ്രസക്തിയും എന്ന വിഷയത്തെക്കുറിച്ച് ദീപ്തി രാംദാസ് നടത്തിയ ഭാഷണമാണ് ഇപ്പോൾ കേട്ടത്.

0: കർക്കിടകത്തിന്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിന്റെ വിഭവങ്ങൾ തീർത്ത് സമൃദ്ധിയുടെ
1: ഓണമെത്തുകയാണ്.
0: ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു.

0: തിരുവോണം വരെ. രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ. പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. അധ്യാത്മരാമായണ പാരായണത്തിൽ മാല്യവാന്റെ വാക്യം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത് രുക്മിണി പെരിഞ്ചേരി. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എയ്ഡ് സ്കൂൾ. 9:00 നാടകനേരം. ഇതിൽ നാടകം നെല്ലിക്ക 2 6 രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സിനി രാംദാസ് മട്ടന്നൂർ, ശ്രീഹരി രാംദാസ്, അമൽമണി മട്ടന്നൂർ, ചന്ദ്രലേഖ മല്ലിശ്ശേരി, സൂര്യ ഇടവന, അശ്വിനി കവിണിശ്ശേരി, അർഷിത. 10:00 പുത്തൻ പാട്ടുകൾ. നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങളാണ്. തുടർന്ന് പ്രഭാത ചിന്ത കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ ഒരു പാട്ട് പിന്നെയും എന്ന കവിതയാണ് ആലപിക്കുന്നത് രേഖ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം.

15 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 കൃഷ്ണ കഥാമൃതം. കൃഷ്ണോൽപത്തി എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ശൈലജ വത്സൻ വായാന്തോട്. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ്. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ ശ്രുതി ശ്രീധരൻ തില്ലങ്കേരിയുമായുള്ള അഭിമുഖത്തിന്റെ 3rd. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എഡ് സ്കൂൾ. 8:00 കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക മധുരഗീതങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കൃഷ്ണകുമാർ കണ്ണൂത്ത്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാടകനേരം. ഇതിൽ നാടകം നെല്ലിക്ക 2nd അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സിനി രാംദാസ് മട്ടന്നൂർ, ശ്രീഹരി രാംദാസ്, അമൽമണി മട്ടന്നൂർ, ചന്ദ്രലേഖ മല്ലിശ്ശേരി, സൂര്യ ഇടവന, അശ്വിനി കവിണിശ്ശേരി, അർഷിത. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം കാവ്യസൗരഭം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ശ്രീമതി എൻ സുധാമണി ടീച്ചർ. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രത്യേക പരിപാടി ഓണം ഗാനോത്സവം. ഓണവിശേഷങ്ങളുമായി എത്തുന്നത് ഗായകനും വിരമിച്ച ആകാശവാണി സീനിയർ അനൗൺസറുമായ ശ്രീ പി അശോക് കുമാർ. 2:00 ഒരുവട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ഉണ്ണിയാർച്ചയെക്കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ്. 9:00 കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക മധുരഗീതങ്ങളുടെ പുനഃപ്രക്ഷേപണം. 10:00 ഓണം ഗാനോത്സവം. ആകാശവാണിയിൽ നിന്നും വിരമിച്ച സീനിയർ അനൗൺസറും ഗായകനുമായ ശ്രീ പി അശോക് കുമാർ അവതരിപ്പിച്ച ഓണവിശേഷങ്ങളുടെ പുനഃപ്രക്ഷേപണം. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയ.
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾ

0: നിങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
0: അരോമ, ദി ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
4: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
4: 9447-371-836,
0: 8078-502-836.
5: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: ചാരികയാത്രാം ആരബ്ധവാൻ. ത്രിദിവസീയായാഹ യാത്രായാഹ ഉദ്ദേശ്യമസ്തി യത് ഭാരത നേപാലയോർമധ്യേ നികടരക്ഷാസഹകാരഃ സൈന്യസംബന്ധഃ ച ഇതോപി സുദൃഢഃ ഭവേദിതി. ശ്വഃ ജനറൽ സേഠഃ തുണ്ടിഖേല നഗരസ്യ സേനാമണ്ഡപേ പുഷ്പമാലാം സമർപ്പയിഷ്യതി. നേപാലിസേനാ മുഖ്യാലയേ ഗാർഡ് ഓഫ് ഓണർ ഇതി സമ്മാനം ച പ്രാപ്സ്യതി. സഹ നേപാലിസേനായാഹ സേനാധ്യക്ഷേന സഹ സംവാദമപി കരിഷ്യതി. രക്ഷാമന്ത്രാലയഃ അവദത് യത് ഭാരത നേപാലയോർമധ്യേ ഐതിഹാസികം സാമാജികം സാംസ്കൃതികം ച സംബന്ധാഃ സന്തി യദ്ധി വിശ്വസ്മിൻ അതുല്യമേവ ദൃശ്യതേ. ഇൻഡോനേഷ്യാ ദേശെ അദ്യ പ്രാതഃ കാലേ ഫ്ലോർസ് തടസ്യ സമീപേ ദശമലവ സപ്തോത്തര സപ്ത തീവ്രതായാം ഭൂകമ്പാനന്തരം പൂർവ നുസ തെങ്കര പ്രാന്തേ ചതുർദശ ദിവസാനാം ആപത്കാലീന പ്രതിക്രിയാ അവധിഃ ഘോഷിതാസ്തി. കേരളം രാജ്യേ പർവ വാതാവരണം നിർമീയതേ യതഃ രാജ്യസ്യ ബൃഹത്തമഃ വാർഷികം പർവ തിരുവോണം അഗസ്തമാസസ്യ ഷഡ്വിംശത്യധിക ദിനെ ആചരിഷ്യത്തെ. ഓണം പർവ അദ്യ അഥം ദിവസാത് ആരഭ്യത്തെ. അഥം ദിവസസ്യ വിശേഷ ആകർഷണം അഥാ പുക്കലം അസ്തി യത് ഗൃഹേഷു നിർമീയമാണം വർണ്ണചിത്രിതം പുഷ്പ ആസ്തരണം അസ്തി. ശബരിമാലാതീർത്ഥെ അപ്പി മന്ദിരം അദ്യ മാസിക പൂജയായി ഉദ്ഘാടയിഷ്യത്തെ. തഥാ ച വിശേഷ ഓണം പൂജ അഗസ്ത്യ ചതുർവിംശത്യധിക തഃ അഷ്ടാവിംശത്യധികം യാവത് ഭവിഷ്യതി. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന ശ്വസ്തനാദാരഭ്യ അരുണാചല പ്രദേശെ ഗാംഗീയ പശ്ചിമബംഗേ ഒഡീഷ രാജ്യേ ഉത്തർപ്രദേശെ ഉത്തരാഖണ്ഡേ ച അതീവ വർഷായി നാരംഗവർണസ്യ സഞ്ചേതന പ്രസാരിതാസ്തി. ഹിമാചല പ്രദേശെ ജമ്മുകശ്മീരേ കൊങ്കണക്ഷേത്രേ ഗോവാരാജ്യേ മഹാരാഷ്ട്രേ മധ്യപ്രദേശെ ഉത്തരപൂർവ ഭാരതസ്യ ച കേഷുചിത് ഭാഗേഷു അപ്പി ശ്വഃ യാവത് തീവ്രവർഷ സംഭാവിതാസ്തി. ദില്ലിനഗരായ തു ഋതുവിജ്ഞാന വിഭാഗേന അദ്യ സായങ്കാലാദേവ ആരഭ്യ രാത്രിം യാവത് അതീവ അൽപാത് അൽപാവർഷ അനുമിതാസ്തി. പുരുഷ ക്രിക്കറ്റ് ക്രീഡായാം ഗോൾ അന്താരാഷ്ട്രീയ ക്രീഡാങ്കണെ പ്രഥമ നികഷ ക്രീഡാ ശൃംഖലായാഹ ദ്വിതീയ ദിനെ ആതിഥേയ ശ്രീലങ്കാം വിരുദ്ധ്യ ഭാരതീയ പക്ഷഃ നവക്രീഡകാണാം ഹാനൗ യദാ അന്തിമാനി വിവരണാനി പ്രാപ്താനി താവത് പഞ്ചപഞ്ചാശദധിക ചതുഃശത ധാവനാങ്കാൻ വിരച്യ ക്രീഡന്നാസീത്. പൂർവദിനെ പ്രചണ്ഡ വൃഷ്ട്യ പ്രഥമദ്വയം സത്രം നഷ്ടം അഭവത്. യേന ഭാരതം മധ്യാഹ്ന ഭോജന സമയേ രാത്രൌ ക്രീഡകദ്വയസ്യ ഹാനൌ അഷ്ടാശീത്യധിക ദ്വിശത ധാവനാങ്കാൻ അരചയത്. ശൃംഖലായാഹ ദ്വിതീയ അന്തിമാ ച നികഷ ക്രീഡാ ഓഗസ്റ്റ് മാസസ്യ ത്രയോവിംശേ ദിനാങ്കേ കൊലംബോ നഗരേ ആരപ്സ്യതെ ഇതി വാർത്താഃ.
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: മൂന്ന് കോളേജിലെയും
5: ഡോണ്ട് വറി,
4: ഫീസ് നോക്ക്.
6: എന്തുണ്ട് വിശേഷം?
4: എന്തുപറ്റി?
5: ഫീസിന്റെ ടെൻഷൻ.
6: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ,
7: അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതെവിടെ?
6: സ്വീറ്റ്സ്.
8: ആർ ബി ഐ

0: പറയുന്നു,
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഭാരതത്തെ ശക്തിപ്പെടുത്തുന്നതിൽ യുവജനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കർഷക ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ 25,000 മെട്രിക് ടൺ അരികൂടി വിപണിയിൽ എത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷത്തിന് തുടക്കമായതോടെ കേരളം ഓണ ലഹരിയിലേക്ക്. നാളെ ചിങ്ങം 1. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഭാരതത്തിന്റെ യഥാർത്ഥ ശക്തി ജനങ്ങളാണെന്നും യുവാക്കൾ ഇതിൽ മുഖ്യ പങ്കുവഹിക്കുന്നതായും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ചെന്നൈക്കടുത്ത് ചെങ്കൽപ്പേട്ടിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഉപരാഷ്ട്രപതി ഇന്ന് രാവിലെ തമിഴ്നാട്ടിൽ എത്തിയത്. നാളെയും സംസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. 2047-ഓടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ ശാക്തീകരണം അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജസ്ഥാനിലെ അൽവറിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായും ശ്രീ അമിത്ഷാ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് വില ഉയരുന്ന സാഹചര്യമുണ്ടായാൽ 25,000 മെട്രിക് ടൺ അരികൂടി വിപണിയിലെത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് സർക്കാർ കത്തയച്ചു. ഓണക്കാലത്തെ വില നിയന്ത്രണം ലക്ഷ്യമിട്ട് ആവശ്യത്തിന് അരിയും ഗോതമ്പും എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഓണക്കാലത്ത് റേഷൻ അരിയുടെ വില 10.90 രൂപയിൽ നിന്ന് 26 രൂപയാക്കിയെന്ന പ്രചാരണം തെറ്റാണെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓണസദ്യയും ഭക്ഷണപ്പൊതികളും വിതരണം ചെയ്യുന്ന സംരംഭങ്ങളിലും പരിശോധന നടത്തും. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഭൌമസൂചിക പദവിയിലൂടെ ശ്രദ്ധേയമായ മറയൂർ ശർക്കരയുടെ തനിമ ചോരാതെ ഉൽപ്പാദിപ്പിക്കുന്നതിനായി കേരളത്തിലെ ഏറ്റവും വലിയ ആധുനിക ശർക്കര ഫാക്ടറി യാഥാർത്ഥ്യമായി. മറയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നബാർഡിന്റെ ധനസഹായത്തോടെയാണ് ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: പൂർണമായും സോളാർ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഫാക്ടറി നിലവിൽ സഞ്ചാരികളുടെയും പ്രധാന ആകർഷണ കേന്ദ്രമാണ്. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന കരിമ്പ് കഴുകി വൃത്തിയാക്കി അത്യാധുനിക യന്ത്രങ്ങളിലൂടെ സംസ്കരിച്ചാണ് ശർക്കരയും ശർക്കരപ്പൊടിയും തയ്യാറാക്കുന്നത്. പ്രതിസന്ധികൾ കാരണം ചുരുങ്ങിപ്പോയ മറയൂരിലെ പരമ്പരാഗത കരിമ്പ് കൃഷിയെ വീണ്ടെടുക്കുക എന്ന വലിയ ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. തനത് ശർക്കരയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനൊപ്പം കർഷകർക്ക് അർഹമായ വരുമാനം ഉറപ്പാക്കാനും ഈ സംരംഭം സഹായിക്കും. കർഷകർക്ക് മികച്ച പിന്തുണ നൽകുന്ന ഈ ആധുനിക ഫാക്ടറി മറയൂർ ശർക്കരയുടെ പ്രതാപം വീണ്ടെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
2: കേരളത്തിൽ നികുതി അടയ്ക്കാതെ സർവീസ് നടത്തുന്ന അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി, അങ്കമാലി, പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടത്തിയ മിന്നൽ പരിശോധനയിൽ 72 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. 1 കോടിയിലേറെ രൂപ നികുതി ഇനത്തിൽ ഈടാക്കുന്നതിന് നോട്ടീസ് നൽകുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണിനായി ഒരുങ്ങി തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഈ മാസം 20 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് ടൂർണമെന്റ് നടക്കുക. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
0: കെസിഎല്ലിനും അതിനു പിന്നാലെ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങൾക്കും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ട് രണ്ടര മാസത്തോളം മുൻപ് തുടങ്ങിയ ജോലികളാണ് ഇപ്പോൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. കെസിഎല്ലിനായി 5 പിച്ചുകളാണ് കഴിഞ്ഞ തവണ തയ്യാറാക്കിയതെങ്കിൽ ഇത്തവണ 6 പിച്ചുകളുണ്ട്. കർണാടകയിലെ മാണ്ഡിയിൽ നിന്ന് പ്രത്യേകമായി എത്തിച്ച ഗുണനിലവാരമുള്ള മണ്ണുപയോഗിച്ചാണ് പ്രധാന പിച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മത്സരത്തിനിടയിൽ മഴ വില്ലനായെത്തിയാൽ പോലും ക്രിക്കറ്റ് പ്രേമികൾക്ക് നിരാശരാകേണ്ടതില്ല. മഴ പെയ്തു തുറന്ന് വെറും അരമണിക്കൂറിനുള്ളിൽ കളി പുനരാരംഭിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഡ്രെയിനേജ് സംവിധാനമാണ് സജ്ജമാക്കിയിരിക്കുന്നത്.
2: നെതർലാൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇടി നട തുറന്ന് ദീപം തെളിച്ചു. ശേഷം ആഴിയിൽ അഗ്നി പകർന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറാൻ അനുമതി ലഭിച്ചു. വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷത്തിന് തുടക്കമായതോടെ കേരളം ഓണ ലഹരിയിലേക്ക്. നാളെ ചിങ്ങം 1.

തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന അത്തച്ചമയാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. നടൻ ജഗദീഷ് വിശിഷ്ടാതിഥിയായിരുന്നു. സംസ്ഥാന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളം കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യും. കൃഷിമന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന കർഷക അവാർഡുകൾ വിതരണം ചെയ്യും. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സംഗീത കച്ചേരി നാളെ നടക്കും. വിമൻസ് കോളേജ് സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി രാവിലെ 10 മണിക്ക് സംഗീതജ്ഞ ലളിത ഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ചിത്ര ത്രിവിക്രമൻ നായർ തുടങ്ങിയവർ പങ്കെടുക്കും. കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്ത കണ്ണൂർ ചൊവ്വയിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കെ എം ഷാജി നിർവഹിച്ചു. 13 ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് സർക്കാർ സബ്സിഡിയുടെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലൂടെ നൽകുന്നത്. പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവുണ്ട്. ഭാരതത്തെ ശക്തിപ്പെടുത്തുന്നതിൽ യുവജനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കർഷക ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ 25,000 മെട്രിക് ടൺ അരികൂടി വിപണിയിലെത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷത്തിന് തുടക്കമായതോടെ കേരളം ഓണ ലഹരിയിലേക്ക്. നാളെ ചിങ്ങം 1. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: രാമകഥാഗാനലയം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം 31-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ രാജ്യാഭിഷേകം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു അഡ്വക്കേറ്റ് മീന ഇ കെ മണത്തണ.

ശ്രീരാമചന്ദ്രനും പരിവാരങ്ങളും അയോധ്യയിലേക്ക് പുറപ്പെടുകയാണ്. പുഷ്പകവിമാനം ഭരദ്വാജ ആശ്രമത്തിലിറങ്ങി. ഭരദ്വാജൻ സന്തോഷത്തോടുകൂടി പറഞ്ഞു, എല്ലാവരും സൗഖ്യമായിരിക്കുന്നു. ശ്രീരാമൻ മാരുതിയോട് അരുളി ചെയ്തു, ഭവാൻ വേഗത്തിൽ അയോധ്യ വരെ പോയിട്ട് രാജമന്ദിരത്തിൽ എല്ലാവർക്കും സൗഖ്യമല്ലേ എന്നറിയണം. പോകുന്ന വഴിയിൽ ശൃംഗവേരപുരത്തിൽ ചെന്ന് എന്റെ മിത്രമായ ഗുഹനോട് ജാനകീയ ലക്ഷ്മണ സമേതം ഞാൻ എത്തിയ വിവരം അറിയിച്ച ശേഷം നന്ദിഗ്രാമത്തിൽ ചെന്ന് സഹോദരനായ ഭരതനെ കണ്ട് എന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും കുശലമറിയിച്ച് എല്ലാം യഥാക്രമം പറയുക. ഹനുമാൻ ശ്രീരാമന്റെ ആജ്ഞ പോലെ പ്രവർത്തിച്ചു. നന്ദിഗ്രാമത്തിൽ ചെന്ന് ഭരതകുമാരനെ കണ്ടു. അങ്ങ് എത്രയും വേഗത്തിൽ ശ്രീരാമചന്ദ്രനുമായി സംഗമിക്കും. ഭരതൻ ശ്രീരാമപാദുകങ്ങളെ ശിരസിൽ വെച്ചുകൊണ്ട് കൂപ്പുകൈയോടെ ശത്രുഘ്ന സമേതനായിട്ട് ശ്രീരാമനെ സമ്മേളിക്കുന്നതിനായി കാൽനടയായി യാത്ര തുടങ്ങി. അപ്പോഴേക്കും ചന്ദ്രകാന്തിയാർന്നതും സൂര്യതേജസ്സോടുകൂടിയതും ബ്രഹ്മാവിന്റെ മാനസ സൃഷ്ടിയുമായ പുഷ്പക വിമാനം ദൂരത്ത് ദൃശ്യമായി. അപ്പോൾ അതാ ശ്രീരാമചന്ദ്രൻ എന്നിങ്ങനെ സ്ത്രീബാല യുവവൃദ്ധന്മാരുടെ ഹർഷാവേശത്തോടുകൂടിയ ശബ്ദം ആകാശത്തേക്കുയർന്നു. പുഷ്പക വിമാനത്തിലിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ അഞ്ജലിബദ്ധനായി ദർശിച്ചു. ഭക്തിപുരസരം ഭരതൻ ശ്രീരാമനോട് പറഞ്ഞു, എന്നിൽ നിക്ഷിപ്തമായിരുന്ന അങ്ങയുടെ ഈ രാജ്യമിതാ തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് എന്റെ ജന്മം സഫലമായി. ഹേ ജഗന്നാഥ, ഭവാന്റെ പ്രതാപത്താൽ ഈ രാജ്യത്തെ പരിപാലിച്ചാലും. പിന്നീട് ശ്രീരാമൻ രാജഗുരുവായ വസിഷ്ഠന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അനന്തരം ശ്രീരാമാഭിഷേകത്തിനുള്ള സാമഗ്രികളെല്ലാം എത്തിക്കപ്പെട്ടു. എല്ലാവരും സ്നാനാദികൾ അനുഷ്ഠിച്ചു. അനർഘ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് ശോഭിച്ചു. സുമന്ത്രർ രഥം സജ്ജമാക്കി. സാരഥിയായി ഭരതനിരുന്ന് എല്ലാവരും അയോധ്യാപുരിയിലേക്ക് യാത്രയായി. പുരവാസികൾ കൺകുളിർക്കെ ആ കാഴ്ചകൾ കണ്ടു. ഭരതൻ സുഗ്രീവനോട് പറഞ്ഞു, ശ്രീരാമന്റെ അഭിഷേകത്തിനു വേണ്ടി 4 സമുദ്രങ്ങളിൽ നിന്നും പവിത്രമായ ജലം കൊണ്ടുവരുവാൻ ദൂതന്മാരെ പറഞ്ഞയക്കുക. ഭരതൻ ആവശ്യപ്പെട്ട പ്രകാരം ജാംബവാൻ, ഹനുമാൻ, അംഗദൻ, സുഷേണൻ എന്നിവരെ സുഗ്രീവൻ നിയോഗിച്ചു. സീതാസമേതനായ ശ്രീരാമനെ രത്നമയമായ സിംഹാസനത്തിൽ ഇരുത്തിയ ശേഷം ഋഷീശ്വരന്മാരുടെ സാന്നിധ്യത്തിൽ അഭിഷേകം ചെയ്തു. ആകാശത്തിൽ ദേവന്മാരും ലോകപാലകരും ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ദേവേന്ദ്രനും ദേവന്മാരും പിതൃക്കളും യക്ഷന്മാരും ഗന്ധർവന്മാരും സീതാസമേതനായ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചു. ആകാശത്തിൽ ആനന്ദഭരിതരായി സ്തുതി ചെയ്യുന്ന ദേവന്മാർ വാദ്യഘോഷങ്ങൾ മുഴക്കപ്പെട്ടു. പുഷ്പവൃഷ്ടിയുണ്ടായി. മുനിമാർ പ്രസന്നവും മന്ദഹാസയുക്തവും മനോഹരവുമായ വദനത്തോടുകൂടിയവനും ശ്യാമളവർണ്ണനും സൂര്യകോടി പ്രകാശനും സീത, ലക്ഷ്മണൻ, ഹനുമാൻ, മുനിമാർ, വാനരശ്രേഷ്ഠന്മാർ എന്നിവരാൽ സേവിക്കപ്പെടുന്നവനുമായിട്ട് ശ്രീരാമചന്ദ്രൻ അത്യന്തം ശോഭയോടുകൂടി വർത്തിച്ചു. സർവലോകർക്കും സുഖപ്രദനായ ശ്രീരാമചന്ദ്രൻ രാജശ്രേഷ്ഠനായ അഭിഷിക്തനായപ്പോൾ ഭൂമി സസ്യസമ്പന്നയായും വൃക്ഷങ്ങൾ ഫലങ്ങൾ നിറഞ്ഞതായും ഗന്ധരഹിതങ്ങളായ പുഷ്പങ്ങൾ സുഗന്ധത്തോടുകൂടിയവയായും ഭവിച്ചു. 10,000 കുതിരകളെയും അപ്രകാരം പശുക്കളെയും കാളകളെയും ശ്രീരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഭക്തവത്സലനായ അദ്ദേഹം പിന്നീട് നിറയെ രത്നങ്ങൾ പതിച്ചതും സൂര്യനതുല്യം ശോഭിക്കുന്നതുമായ ഒരു മാല്യത്തെ സുഗ്രീവനായി കൊടുത്തു. ദിവ്യങ്ങളായ 2 കൈവളകൾ അംഗദന് കൊടുത്തു. തുടർന്ന് ശ്രീരാമൻ കോടിചന്ദ്രന്മാരുടെ കാന്തി ചിന്നുന്ന മണിരത്ന വിഭൂഷിതമായ ഒരു ഹാരം സീതാദേവിയെ അണിയിച്ചു. ജനകാത്മജയാകട്ടെ തന്റെ കഴുത്തിൽ നിന്ന് അതൂരിയെടുത്ത ശേഷം എല്ലാവരെയും നോക്കി ശ്രീരാമൻ പറഞ്ഞു, ഹേ സുന്ദരി, നിനക്കാരിലാണോ സന്തുഷ്ടി തോന്നുന്നത് അയാൾക്ക് ആ ഹാരം നൽകിയാലും. സീത അത് കേട്ട് ഹാരം ഹനുമാന് നൽകി. അഞ്ജനേയനാകട്ടെ ആ ഹാരം ധരിച്ചുകൊണ്ട് അത്യധികം ശോഭിച്ചു. ശ്രീരാമൻ പറഞ്ഞു, ഹേ ഹനുമൻ, ഞാൻ പ്രസന്നനായിരിക്കുന്നു. ഇഷ്ടമുള്ള വരത്തെ വരിച്ചു

കൊള്ളുക. ഹനുമാൻ ശ്രീരാമനെ നമിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ നാമം എത്ര തന്നെ സ്മരിച്ചിട്ടും തൃപ്തി വരുന്നില്ല. അതുകൊണ്ട് അങ്ങയുടെ നാമം ലോകത്തിൽ നിൽക്കുന്നിടത്തോളം കാലം അത് തന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ ഭൂമിയിൽ സ്ഥിതി ചെയ്യുമാറാകണം. അത്രയും കാലം ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം. ശ്രീരാമൻ ഹനുമാന്റെ ഇംഗിതം അനുവദിക്കുകയും ചെയ്തു. അതിൽ പിന്നെ അഞ്ജലിബദ്ധനായി നിൽക്കുന്ന ഗുഹനോട് ശ്രീരാമൻ പറഞ്ഞു, ഹേ സഖേ, ഭവാൻ ശ്രേഷ്ഠവും രമ്യവുമായ ശൃംഗിവേരപുരത്തിലേക്ക് മടങ്ങിച്ചെന്നിട്ട് നിത്യവും എന്നെ തന്നെ ചിന്തിച്ചിരുന്നുകൊണ്ട് ഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് ജീവിതാവസാനത്തിൽ എന്നെ പ്രാപിച്ചാലും. അയോധ്യയിലെത്തിയ എല്ലാ വാനരശ്രേഷ്ഠന്മാരെയും ശ്രീരാമൻ അമൂല്യാഭരണങ്ങളും വസ്ത്രങ്ങളും നൽകി ആദരിച്ചു. സുഗ്രീവാദി വാനര പ്രമുഖന്മാർ സന്തുഷ്ടമനസ്കരായി സ്വസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയി. കിഷ്കിന്ധയിൽ തിരിച്ചെത്തിയ സുഗ്രീവാദി വാനരന്മാർ അവിടെ സുഖമായി താമസിച്ചു. ശ്രീരാമനാൽ സംപൂജിതനായ വിഭീഷണൻ നിഷ്കണ്ടകമായ ലങ്കാരാജ്യത്തിലേക്ക് മടങ്ങിച്ചെന്ന് സസുഖം രാജ്യം ഭരിച്ചു. ശ്രീരാമൻ തന്റെ പ്രജകളിൽ വാത്സല്യം വർഷിച്ചുകൊണ്ട് രാജ്യപരിപാലനം നടത്തി വന്നു.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
2: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
2: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: മട്ടന്നൂരിന്റെ പ്രൌഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര, നെല്ലൂന്നി.
0: സിഎം വിസ്താര, our products: tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
3: Big exclusive studio, Kannur off, Simbolo and Collar. Other brands: Grand Force, Hutik, Vox Laminate.
0: Phone 9496420880,
3: 8111933600.
0: CM Vistara.
3: CM Vistara, Nilluni.
4: Ah, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
5: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
0: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
6: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഗവേഷണങ്ങൾ മാനവരാശിക്ക് ഉപകാരപ്പെടുന്ന പ്രായോഗിക പരിഹാരങ്ങളാക്കി മാറ്റേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ ശാക്തീകരണം അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുജിസി നെറ്റ് പരീക്ഷയിലെ 84 വിഷയങ്ങൾക്കുള്ള താൽക്കാലിക ഉത്തരസൂചികകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പൊന്നോണക്കാലത്ത് എതിരേറ്റ് മലയാളികൾ. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി നാളെ ചിങ്ങമൊന്ന്, കർഷക ദിനം. ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാൻ പരിശോധനകൾ ഊർജിതമാക്കിയതായി സംസ്ഥാന ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. യുവാക്കൾ അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഗവേഷണങ്ങളെ മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടുത്താവുന്ന പ്രായോഗിക പരിഹാരങ്ങളാക്കി മാറ്റേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ കാട്ടാംകുളത്തൂരിൽ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: Don't merely prepare yourself for the future. Prepare yourself to save the future of this country. At every stage of your life, let one guiding principle remain close to your heart. That is nation first, rashtra pratham. Whatever profession you choose, let your knowledge, innovation and hard work contribute to the progress, security and prosperity of you and our nation.
0: 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. പരിസ്ഥിതി കർമ്മസമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ നടക്കും. 2047-ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ ശാക്തീകരണം അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജസ്ഥാനിലെ ആൽവാറിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 17 ജില്ലകളിലായി 6,500 വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നത്. കർഷകരുടെ ക്ഷേമത്തിനായി മോദി സർക്കാർ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കുകയും വിളകളുടെ താങ്ങുവില തുടർച്ചയായി വർദ്ധിപ്പിക്കുകയും ചെയ്തതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
2: മോദി സാഹേബ് ഉന്നോനെ ജ്ഞാൻ കി വ്യാഖ്യ കി ഗരീബ് യുവ അന്നദാത ഓർ മഹില നാരി യേ മിലാകർ ജ്ഞാൻ ഹോതാ ഹൈ ഓർ 2047 മേ അഗർ ഭാരത് കോ പൂർണ വികസിത ബനാനാ ഹൈ തോ യേ യുവ ഗരീബ് അന്നദാത ഓർ മഹില കോ താകത്വാൻ ബനാനാ പഡേ.
0: ചടങ്ങിൽ മുഖ്യമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരമുള്ള ധനസഹായം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് അദ്ദേഹം കൈമാറി. ഇക്കഴിഞ്ഞ ജൂണിൽ നടന്ന യുജിസി നെറ്റ് പരീക്ഷയിലെ 84 വിഷയങ്ങൾക്കായുള്ള താൽക്കാലിക ഉത്തരസൂചികകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഇതു സംബന്ധിച്ച പരാതികൾ ഔദ്യോഗിക യുജിസി നെറ്റ് പോർട്ടൽ വഴി ഈ മാസം 18 വരെ അറിയിക്കാം. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളെക്കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായി സമിതിയെ നിയോഗിച്ചതായും NTA അറിയിച്ചു. നിയമന പരീക്ഷകളിൽ ക്രമക്കേട് ആരോപിച്ച് ജാർഖണ്ഡിലെ JPSC JSSC ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം ശക്തി പ്രാപിക്കുന്നു. JPSC JSSC CGL പരീക്ഷകൾ റദ്ദാക്കണമെന്നും ക്രമക്കേടുകൾ CBI അന്വേഷിക്കണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. സൈബർ കുഷ്തി 2026 എന്ന പേരിൽ ദേശീയ സൈബർ സുരക്ഷ നിർമ്മിത ബുദ്ധി ഹാക്കത്തോണിന് തുടക്കമിട്ട് ദേശീയ ഇലക്ട്രോണിക്സ് സാങ്കേതികവിദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. സൈബർ സുരക്ഷ വിലയിരുത്തുന്നതിലുള്ള മനുഷ്യന്റെ വിവേചന ബുദ്ധി തിരിച്ചറിയുന്നതിനാണ് ഹാക്കത്തോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഇലക്ട്രോണിക്സ് വിവരസാങ്കേതികവിദ്യ മന്ത്രാലയം അറിയിച്ചു. സൈബർ കുഷ്തി 2026 രജിസ്ട്രേഷൻ അടുത്ത മാസം 10 അവസാനിക്കും. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നേപ്പാളിലെത്തി. ഇരു രാജ്യങ്ങൾക്കും പൊതു താൽപര്യമുള്ള വിഷയങ്ങളിൽ നേപ്പാൾ കരസേനാ മേധാവിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്തോനേഷ്യയിൽ ഭൂചലനത്തെ തുടർന്ന് ഈസ്റ്റ് ന്യൂസ തെങ്കാര പ്രവിശ്യയിൽ 14 ദിവസത്തെ അടിയന്തര പ്രതികരണ കാലയളവ് പ്രഖ്യാപിച്ചു. ദുരന്ത മേഖലയിലെ ഒഴിപ്പിക്കൽ, ദുരിതാശ്വാസ വിതരണം, വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾ എന്നിവ സുഗമമാക്കുന്നതിനാണ് നടപടി. ഇന്നലെ രാവിലെയാണ് ഫ്ളോറസ് തീരത്ത് 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ഭൂകമ്പത്തിലും 341 തുടർ ചലനങ്ങളെയും 51 പേർ കൊല്ലപ്പെടുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റഷ്യയും യുക്രൈനും പരസ്പരം നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്കും റെയിൽവേ സ്റ്റേഷനും കേടുപാട് സംഭവിച്ചു. കാട്ടുതീയുമുണ്ടായി.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഭരണഘടനാ മൂല്യങ്ങളും പാരിസ്ഥിതിക ഉത്തരവാദിത്തങ്ങളും വ്യക്തിഗത മികവും ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രനിർമ്മാണത്തിൽ വിദ്യാർത്ഥികൾ പങ്കാളികളാകണമെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പുതുതായി പ്രവേശനം നേടിയ ബിരുദാനന്തര ബിരുദ PhD വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് നാളെ ചിങ്ങമൂന്ന്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി നാളെ മലയാളി കർഷക ദിനവും ആഘോഷിക്കുന്നു. ഒരു റിപ്പോർട്ട്.
4: ഓലക്കുടയിൽ സ്വരമേഴും പാടി വരവായി പൊന്നിൻ പൂത്തിരുവോണം.
5: ഓരോ മലയാളിയുടെയും മനസ്സിൽ ഓണനാളുകളുടെ മധുരസ്മരണകൾ ഉണർത്തി നാളെ പൊന്നിൻ ചിങ്ങം പിറക്കുന്നു. അത്തമൊന്നായ ഇന്ന് മുറ്റത്ത് പൂക്കളമൊരുക്കി കേരളീയർ ഔപചാരികമായി ഓണത്തെ വരവേറ്റു കഴിഞ്ഞു. കർഷകന്റെ അധ്വാനത്തിന്റെ പെരുമയുടെയും വിളവെടുപ്പിന്റെ ആഘോഷത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ഓണക്കാലവും. സംസ്ഥാന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കർഷക പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഓണവിപണികൾ കൂടി സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വീടകങ്ങളും.

0: നാടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം നാളെ തിരുവനന്തപുരത്ത് ശ്രാവണ സംഗീതിക അവതരിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ആകാശവാണി തിരുവനന്തപുരം നിലയം വിമൻസ് കോളേജ് സംഗീത വിഭാഗവുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഡോക്ടർ പി ധന്യ മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ അവതരിപ്പിക്കും. എ എൽ മഞ്ജുള രാജേഷ് വയലിനും ഡോക്ടർ ജി ബാബു മൃദംഗവും തിരുവനന്തപുരം വി കാർത്തികേയൻ ഘടവും ഒരുക്കും. ഈ പരിപാടിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:00 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും.
0: ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വില ഉയരുന്ന സാഹചര്യമുണ്ടായാൽ 25,000 മെട്രിക് ടൺ അരി കൂടി വിപണിയിലെത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് സർക്കാർ കത്തയച്ചു. ഓണക്കാലത്തെ വില നിയന്ത്രണം ലക്ഷ്യമിട്ട് ആവശ്യത്തിന് അരിയും ഗോതമ്പും എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 460 റൺസ് എന്ന നിലയിൽ. ദേവദത്ത് പടിക്കൽ 167 റൺസ് നേടി പുറത്തായി. നെതർലൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. ഇരു ടീമും 2 വീതം നേടി. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ചിങ്ങം 1 നാളെ രാവിലെ 5 ദർശനത്തിനായി നട തുറക്കും. 21 നട അടയ്ക്കും. ലക്ഷദ്വീപിൽ വെള്ളിയാഴ്ച റബിയുൽ അവൽ മാസപ്പിറവി ദൃശ്യമായതോടെ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ ദ്വീപുകളിൽ ഖാസിമാർ, മദ്രസ കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്ത ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. തുടർന്നുള്ള 12 ദിവസങ്ങളിൽ ഓരോ ദ്വീപുകളിലും വിപുലമായ പരിപാടികൾ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവേഷണങ്ങൾ മാനവരാശിക്ക് ഉപകാരപ്പെടുന്ന പ്രായോഗിക പരിഹാരങ്ങളാക്കി മാറ്റേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ ശാക്തീകരണം അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുജിസി നെറ്റ് പരീക്ഷയിലെ 84 വിഷയങ്ങൾക്കുള്ള താൽക്കാലിക ഉത്തര സൂചികകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പൊന്നോണക്കാലത്തെ എതിരേറ്റ് മലയാളികൾ. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി നാളെ ചിങ്ങം 1 കർഷക ദിനം. ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാൻ പരിശോധനകൾ ഊർജിതമാക്കിയതായി സംസ്ഥാന ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 460 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

കവിതകളായും കഥകളായും ഓർമ്മകളായും ചിന്തകളായും പാട്ടുകളായും വിരിയുന്ന ഓരോ സൃഷ്ടിയും അതിനു പിന്നിലെ ഒരു മനസ്സിൻ്റെ സ്പന്ദനമാണ്. എഴുതുന്ന ഓരോ വരിയിലും ഒരു അനുഭവമുണ്ട്. പറയുന്ന ഓരോ വാക്കിലും ഒരു വികാരമുണ്ട്. അവതരിപ്പിക്കുന്ന ഓരോ ശബ്ദത്തിലും ഒരു വ്യക്തിത്വമുണ്ട്. ആ സർഗാത്മകതയെ പരിചയപ്പെടുത്തുകയാണ് സർഗജാലകം. ഇവിടെ ഓരോരുത്തരും ഒരു സൃഷ്ടിയുടെ ഉടമ മാത്രമല്ല, സ്വന്തം കഴിവുകൾ പങ്കുവയ്ക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പിറന്ന വാക്കുകൾക്ക് മറ്റൊരു ഹൃദയത്തിലേക്ക് എത്താനുള്ള വഴിയൊരുക്കുന്ന വേദി, നിങ്ങളുടെ സൃഷ്ടികൾക്ക് ശബ്ദം നൽകുന്ന ജാലകം. സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സർഗജാലകത്തിൽ കെ ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ കഥ വിവാഹം മുടങ്ങുമോ, അവതരിപ്പിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി.

0: ഹലോ, മാഷല്ലേ? ചെയർമാനല്ലേ?
1: അതെ, ആരാണ് പറയൂ. ഫോണിൻ്റെ മറുതലക്കൽ ആരാണെന്ന് അറിയിച്ചുകൊണ്ട് മറുപടി ഉണ്ടായി.
0: എം ആർ മുരളിയാണ്, ഷൊർണൂർ ചെയർമാൻ.
1: അല്പനേരം പരിചയം പുതുക്കിക്കൊണ്ട് കുശലങ്ങളുണ്ടായി.

0: തുടർന്ന് ചുരുങ്ങിയ വാക്കുകളിൽ വിളിച്ചതിൻ്റെ ആവശ്യകത വ്യക്തമാക്കി. ഷോർണൂരിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങിപ്പോകും എന്ന് വന്നിരിക്കുന്നു. പയ്യൻ മട്ടന്നൂർ നഗരസഭയിലാണ്. അവൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാഷ് ഇക്കാര്യത്തിലൊന്ന് ഇടപെടണം. ആ കുട്ടിക്കും കുടുംബത്തിനും വന്ന പ്രയാസം എങ്ങനെയും പരിഹരിച്ചു കൊടുക്കണം. പലതവണ അവരെ മുന്നിൽ വന്ന് ആവശ്യപ്പെട്ടതാണ്. എന്താണ് ചെയ്യാനാവുക എന്നറിയില്ല. ഏതായാലും ആ പെൺകുട്ടിയുടെ അടുത്ത ബന്ധുവായ ഒരാളെ എൻ്റെ അടുത്തേക്ക് അയക്കൂ, ഞാൻ മറുപടി പറഞ്ഞു. രണ്ടു നാൾ കഴിഞ്ഞു. പ്രശ്നങ്ങൾക്ക് തലകൊടുത്ത് അല്പം മുഷിഞ്ഞ മനസ്സുമായി ധൃതിയോടെ നഗരസഭാ ഓഫീസിൽ നിന്നിറങ്ങാൻ തിടുക്കം കൂട്ടുന്നതിനിടയിൽ പ്യൂൺ അബൂബക്കർ വന്ന് പറയുകയാണ്, ചെയർമാനെ കാണാൻ ഒരു കൂട്ടർ വന്നിരിക്കുന്നു, വരാൻ പറയട്ടെ സർ. ആ വരാൻ പറഞ്ഞാട്ടെ. ഏഴെട്ട് പേരുള്ള ഒരു സംഘം ചെയർമാൻ്റെ മുന്നിലെത്തി. സ്ത്രീകൾ ഭൂരിപക്ഷമുള്ള ആ സംഘം ഒരു ദീർഘയാത്ര ചെയ്ത് വന്നതുപോലെ തോന്നി. വരൂ, എല്ലാവരും ഇരുന്നാട്ടെ. മടിച്ചു മടിച്ച് എല്ലാവരും മുന്നിലെ കസേരകളിൽ ഇരുന്നു. എവിടുന്നാ, എന്താ എല്ലാവരും കൂടെ? കൂട്ടത്തിൽ കൊലുന്നുപോലുള്ളൊരു പെണ്ണ് എഴുന്നേറ്റ് നിന്ന് പറയാൻ തുടങ്ങി.
1: സർ, ഷോർണൂരിൽ നിന്നാണ്. ഞങ്ങളുടെ ചെയർമാൻ വിളിച്ചിരുന്നില്ലേ, ഇവിടെ വരാൻ പറഞ്ഞു എന്നാണല്ലോ ആദ്യം പറഞ്ഞത്.
0: അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടിക്കയറിയത്. മുടങ്ങിപ്പോയ വിവാഹക്കാര്യം വിളക്കിച്ചേർക്കാനുള്ള പണി ഇത്ര വേഗം വണ്ടി കയറി വരുമെന്ന് കരുതിയിരുന്നില്ല. ഈ സന്ധ്യാനേരത്ത് ഇത്രയും ദൂരം താണ്ടി ഇവരെല്ലാം കൂടി വന്നതെന്തിന്?
1: സാറേ, എൻ്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീർച്ച ഉണ്ടാക്കി തരണം, അതിനാ ഞങ്ങളെല്ലാവരും കൂടി വന്നത്.
0: എന്താ ഇയാളുടെ പേര്?
1: ഷെർലി.
0: പറ, കേൾക്കട്ടെ, എന്താ സംഭവിച്ചത്?
2: ഷെർലി തന്നെയാണ് സംഭവങ്ങൾ വിശദമാക്കുന്നത്. പുരുഷപ്രജകൾ മൂന്നെണ്ണം ഉണ്ടെങ്കിലും ആ കാന്താരിപ്പെണ്ണിൻ്റെ മുന്നിൽ നനഞ്ഞ ഏറുപടക്കം പോലെ എല്ലാം ഒതുങ്ങി നിൽക്കുകയാണ്. ശുദ്ധമായ തൃശൂർ ഭാഷയിൽ അവൾ പറയാൻ തുടങ്ങി. ഉമിത്തി പോലെ അവളുടെ മനസ്സ് കത്തിയെരിയുന്നുണ്ടെന്ന് വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാം. ആ മുറിയിലെ അന്തരീക്ഷത്തിൽ ഷെർലിയുടെ പൊള്ളുന്ന അനുഭവങ്ങൾ കരിമേഘ പടലങ്ങളായി നിറഞ്ഞു തുളുമ്പി നിന്നു. കൂടുതൽ വ്യക്തത വരാൻ എൻ്റെ ചോദ്യങ്ങൾ അകമ്പടി സേവിക്കുന്നുണ്ട്. സങ്കടഭാരം ചില നേരങ്ങളിൽ അവളുടെ സംഭാഷണത്തിന് വിലങ്ങുതടി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ കേൾക്കാവുന്നത് ഏങ്ങലടിക്കുന്നതായിരിക്കും.
0: ഏതായാലും മൂക്കുചീറ്റിയും കൈലേസുകൊണ്ട് മുഖം തുടച്ചും അവൾ പറയാനുള്ളത് നന്നായി തന്നെ പറഞ്ഞു തീർത്തു.
2: ഷെർലിയുടെ അച്ഛൻ അവളുടെ കൊച്ചിലെ മരണപ്പെട്ടുപോയി. അമ്മയും നാലു മക്കളും ഷൊർണൂർ നഗരത്തിലെ 4 സെന്റിലൊതുങ്ങുന്ന ഒരു കൊച്ചു വീട്ടിൽ കഴിയുന്നു. മൂത്തത് മൂന്നും പെൺമക്കളാണ്. അതിൽ ഇളയവൾ ഷെർലി, ഏറ്റവും ഇളയത് ഒരാൺകുട്ടിയും. മൂത്ത 2 ചേച്ചിമാരുടെയും വിവാഹം കഴിഞ്ഞതാണ്. ഷെർലിക്ക് നഗരത്തിലൊരു കടയിൽ സെയിൽസ് ഗേളിൻ്റെ പണിയുണ്ട്. അവളുടെ കൊച്ചു വരുമാനം കുടുംബം പോറ്റാൻ അമ്മയ്ക്ക് തുണയാകുന്നുമുണ്ട്. വിവാഹ ആലോചനകൾ മുടക്കം കൂടാതെ വന്നെങ്കിലും ചെറുക്കന്മാർക്ക് ബോധിക്കാത്തത് കാരണം ഒന്നും നടന്നില്ല. മൊബൈൽ ചാറ്റിങ്ങിലൂടെയാണ് ഗൾഫിൽ ജോലിയുള്ള ഷിനോജുമായുള്ള പ്രണയബന്ധം മുട്ടിടുന്നത്. ഷിനോജിനും അച്ഛനില്ല. 2 ആൺമക്കളും അമ്മയും അടങ്ങുന്ന കുടുംബം മൂത്തവൻ നാട്ടിൽ തന്നെ പ്രത്യേക വീട് വെച്ച് നേരത്തെ തന്നെ സ്വന്തം കാര്യം നോക്കിപ്പോയതാണ്. ഇളയവൻ ഗൾഫിൽ, അമ്മ തനിച്ച് വീട്ടിൽ. എന്നാൽ തൻകാര്യം കാണാൻ കാര്യപ്രാപ്തിയുള്ള തൻ്റെടവും തലയെടുപ്പുമുള്ള സ്ത്രീയാണവർ. അപൂർവമായി മാത്രം ഫോൺ വിളിക്കാറുള്ള ഷിനോജ് ഒരു ദിവസം തൻ്റെ മൊബൈൽ അമ്മയ്ക്കായി ഓൺ ചെയ്തു.
3: ഇത് ഞാനാ, ഷിനോജ്.
0: അതെയോ, ഞാൻ ബാക്കിയുണ്ടോന്ന് അറിയാനാ നീ ഇപ്പം വിളിച്ചേ? എന്നാ കേട്ടോ, പെർസിനി മുത്തപ്പൻ്റെ കൃപ കൊണ്ട് എനക്കൊരു കുഴപ്പമില്ല.
2: മകൻ്റെ ഫോൺ പോലും അപൂർവമായി പോയതിലുള്ള പരിഭവം ആ അമ്മയുടെ പ്രതികരണങ്ങളിൽ നിറഞ്ഞു നിന്നു.
0: അങ്ങനെ പറയല്ലമ്മേ, ഇവിടുത്തെ പണിത്തിരക്ക് കൊണ്ടാ മുടങ്ങാതെ ഫോൺ ചെയ്യാനാവാഞ്ഞ്.
2: അമ്മ പെണ്ണങ്ങല്ലേ. അമ്മയുടെ നീരസം മാറ്റാൻ അവൻ നന്നേ പാടുപെട്ടു.
0: ആട്ടെ, എനിക്കെന്തായിപ്പോൾ എന്നെ വിളിക്കണമെന്ന് തോന്നിയേ?
3: കേക്കട്ടെ കേക്കട്ടെ.
0: അതോ അമ്മേ, എനിക്കൊരു കല്യാണം കഴിക്കാനുണ്ട്.
3: അത് പറയാനാ.
2: മകൻ്റെ വിവാഹക്കാര്യം ആ അമ്മയുടെ സകല പരിഭവങ്ങളെയും അലിയിച്ചു കളഞ്ഞു.
0: ആ സന്തോഷായി, ഇക്കാര്യം ഞാൻ അങ്ങോട്ട് പറയാനാ എൻ്റെ വിളിയും കാത്തിരുന്നേ.
3: ഇപ്പെങ്കിലും എനിക്ക് തോന്നിയല്ലോ മംഗലം കഴിക്കണമെന്ന്.
0: എന്നാ ഇനി വേഗം നാട്ടിൽ വാ. നല്ല മണിപോലത്തെ പൊമ്മക്കള്, പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ളവർ എത്ര വേണമെങ്കിലും ഇടിയെല്ലാം ഉണ്ട്. എനിക്ക് പറ്റിയ പെണ്ണിനെ നീ കഴിച്ചോ.
3: ഏതായാലും നീ ഇങ്ങോട്ട് വേഗം വന്നാട്ടെ.
2: എന്നാൽ അങ്ങേ തലക്കൽ നിന്ന് ഷിനോജ് തൻ്റെ മനസ്സിലിരിപ്പ് തുറന്നു പറഞ്ഞപ്പോൾ ആ അമ്മ ശരിക്കും ഞെട്ടിപ്പോയി. ചെക്കൻ മസ്കറ്റിൽ, പെണ്ണ് ഷോർണൂര്, നേരിട്ട് രണ്ടും കണ്ടിട്ടില്ല, ഫോണിൽ കണ്ടതാ പോലും.
0: അങ്ങനെ കണ്ടാ മതിയോ? പെണ്ണിൻ്റെ സ്വഭാവം എന്താന്ന് ഇവൻ എങ്ങനെ കണ്ട്?
2: പെണ്ണും ചെക്കനും പരിചയപ്പെട്ടാലും കുടുംബക്കാർ അന്യോന്യം വന്നും കണ്ടും ബോധ്യപ്പെടണ്ടേ? ഒരമ്മ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അവന് തോന്നിയോ?
0: അമ്മ പെണ്ണിനെ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് മതി, ബാക്കിയെല്ലാം.
2: ബന്ധുക്കളായിട്ടും വേണ്ടപ്പെട്ടവരില്ലേ?
0: അവരും അറിയണ്ടേ?
3: ഉണ്ടല്ലോ ഒരേട്ടനും.
0: അവനോട് ഒരു വാക്ക് ചോദിച്ചോ?
2: ആ പെണ്ണിൻ്റെ വീട്ടുകാർ എങ്ങനെയുള്ള കൂട്ടരാണ്?
0: ആ അമ്മ ഇടക്ക് ദേഷ്യപ്പെട്ടും പലപ്പോഴും കരഞ്ഞും ഷിനോജുമായി ഏറെ നേരം തർക്കിച്ചു.
2: ഉമിനീര് വറ്റിപ്പോയതല്ലാതെ മണ്ണിൽ ഉറച്ചുപോയ നാഴികക്കുറ്റി പോലെ അമ്മയും മകനും ഇളക്കമില്ലാതെ നിന്നു. അറ്റമില്ലാത്ത തർക്കത്തിനൊടുവിൽ ഇരുവരും ഫോൺ താഴെ വെച്ചു.
0: അമ്മ മൂത്ത മകനെ ചെന്ന് കണ്ട്

ഇളയവന്റെ തോന്നിയാസത്തിന്റെ കാഠിന്യം അറിയിച്ചു. അമ്മയുമായി കുറച്ചായി അകന്നു കഴിയുന്ന മൂത്തവൻ ഇതിലൊന്നും താൻ ഇടപെടില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുകളഞ്ഞു. അമ്മയുടെ ആധികറ്റമില്ല. വിവരമറിഞ്ഞ അയൽക്കാർ ആശ്വസിപ്പിക്കാനായി കയറിയിറങ്ങി. വാശി വേണ്ടെന്റെ ശാന്തെ, കാലം കുറേ മാറിപ്പോയി, പിള്ളേരെ ഇഷ്ടം നടത്തിക്കൊടുത്തേക്കൂ എന്ന് ഉപദേശം നൽകിയ അങ്ങയ വീട്ടിലെ മാധു എടത്തിയോട് ആ അമ്മ വഴക്കുകൂടി. ദിവസങ്ങൾക്കകം ഷിനോജിന്റെ ഫോൺ കോൾ വീണ്ടും വന്നു. ഇത്തവണ മധുരം നിറച്ച അനുനയ വാക്കുകളാൽ അമ്മയെ വരുതിയിലാക്കാൻ അവൻ ഒരു കഠിന ശ്രമം തന്നെ നടത്തി. ഞാൻ ഇഷ്ടപ്പെട്ടുപോയി, ഇനി പിന്മാറാനാവില്ല. അവൾക്കും കുടുംബത്തിനും അമ്മയ്ക്കിഷ്ടമായിരിക്കും എന്ന് കരുതി വാക്കും കൊടുത്തു. അവളുടെ വീട്ടുകാർക്ക് എന്നെ നല്ലോണം ഇഷ്ടമായി. എന്താ വേണ്ടതെന്ന് മോഹനേട്ടൻ പറഞ്ഞു തരും. വേണ്ടപ്പെട്ട ബന്ധുക്കളോ നാട്ടുകാരോ ആരാന്ന് വെച്ചാൽ അവരോടും പറയണം. എന്നിട്ട് മോഹനേട്ടനെയും വേണ്ടപ്പെട്ടവരെയും കൂട്ടി അമ്മ ഷോർണൂറിൽ ചെല്ലണം. ദുർബലമായ ഒരു പ്രതിരോധം കൂടി അമ്മ ഉയർത്തി നോക്കി. നിന്റെ അച്ഛനുണ്ടെങ്കിൽ ഇതൊക്കെ സമ്മതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അത്തരം സെന്റിമെന്റ്സ് ഒന്നും ഷിനോജിനെ അലട്ടിയതേയില്ല. അവൻ ശക്തിയായി ആവശ്യപ്പെടുകയാണ്, ഞാൻ പറഞ്ഞതുപോലെ അമ്മ പോവണം, ഒരു വള വാങ്ങണം, സ്വർണവള, ഒരു പവനിൽ കുറയണ്ട, വേണ്ട പണം ഞാൻ അയക്കുന്നുണ്ട്. ഷെർലിയുടെ കയ്യിൽ അമ്മ ആ വളയിടണം. ഞാൻ നാട്ടിൽ വന്നാൽ വിവാഹം നടത്താമെന്ന് പറയണം. ഞാൻ വരാൻ 6 മാസം കഴിയും. ന്യായങ്ങൾ ഒട്ടേറെ നിരത്തി ഷിനോജ് ആ അമ്മയെ തോൽപ്പിക്കുക തന്നെ ചെയ്തു. അവൻ്റെ വാശിക്കു മുന്നിൽ അവർ കീഴടങ്ങി. ശാന്ത ബ്രാഞ്ച് സെക്രട്ടറി മോഹനെ ചെന്ന് കണ്ടു. തൻ്റെ ഗത്യന്തരമില്ലായ്മ ബോധ്യപ്പെടുത്തി. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് പിന്മാറുന്നത് ബുദ്ധിയല്ലെന്ന് സെക്രട്ടറിയും പറഞ്ഞു. ബന്ധുക്കളും നാട്ടുകാരും സഖാക്കളുമടങ്ങിയ സംഘം ഷോർണൂരിലെത്തി. ഷേർലിയുടെ വീട്ടുകാർ അത്യന്തം ആവേശത്തോടെയാണ് ചെറുക്കൻ്റെ വീട്ടുകാരെ സ്വീകരിച്ചത്. ശാന്ത ആപാദചൂഢം പെണ്ണിനെ ഒളിഞ്ഞും തെളിഞ്ഞും നോക്കി. ആകെ കൂടി കുഴപ്പമില്ല, അവനിഷ്ടപ്പെട്ടതല്ലേ, ഇനി എന്തു പറയാൻ. ശാന്ത ഷെർലിയെ അരുമയോടെ പിടിച്ച് അടുത്തിരുത്തി. ചുറ്റും വളഞ്ഞിരിക്കുന്ന ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ബന്ധുക്കളെയും നാട്ടുകാരെയും സാക്ഷി നിർത്തി പെണ്ണിനെ ഷിനോജിനായി ഉറപ്പിച്ചിരിക്കുന്നു എന്ന് സ്ഥാപിക്കാനായി അവളുടെ കയ്യിൽ സ്വർണവളയണിയിച്ചു. ഷിനോജ് നാട്ടിൽ വന്നാൽ തീയതി അറിയിച്ച് വിവാഹം നടത്താമെന്ന് പ്രഖ്യാപിച്ച് തിരിച്ചുപോന്നു. ഷെർലിക്കും ഷിനോജിനും ഇനി വിലക്കുകളില്ല. ഇരുവർക്കും മൊബൈൽ ഫോണിൻ്റെ റീചാർജ് കൂപ്പണുകൾ അതിവേഗം തീർന്നുപോയി. പറയേണ്ടതും പറയേണ്ടാത്തതും ധാരാളം പറഞ്ഞു. അവരിരുവരും പ്രണയ പാരവേശ്യത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങൾ ഫോൺ സംഭാഷണത്തിലൂടെ അനവധി താണ്ടി. ഉമിനീരിൻ്റെ ഉപ്പുരസം മൊബൈൽ ഫോണിൽ പറ്റിപ്പിടിച്ചു. ഏറെ നേരം ഇണങ്ങിയും പല നേരം പിണങ്ങിയും അവരുടെ ആശയവിനിമയങ്ങൾ കടന്നുപോയി. പലനാളായി ആവർത്തിക്കുന്ന ഈ സംഭാഷണ പ്രക്രിയ ഏറെ കഴിയുമ്പോൾ വിരസമാവുക സ്വാഭാവികം. സംഭാഷണത്തിലെ സൂചനകൾ ഷെർലിക്ക് തൻ്റെ കയ്യിലെ പണത്തിനോടാണോ നോട്ടമെന്ന് ഷിനോജിന് തോന്നാൻ തുടങ്ങി. തന്നെ അവൾ സ്നേഹിക്കുന്നില്ലേ? അരുമയാർന്ന ഫോൺ സംഭാഷണങ്ങളുടെ സ്ഥാനത്ത് കുറ്റപ്പെടുത്തലുകളും കലഹങ്ങളും ഏറി വന്നു. ഈയിടെയായി തൻ്റെ നിർദ്ദിഷ്ട വധുവിന് ഫോൺ ചെയ്യാൻ അവന് താൽപ്പര്യമില്ല. തൻ്റെ ഭാവി വരൻ്റെ ഫോൺ കോളിന് പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുന്ന ഷെർലിക്ക് നിരാശയാണ് ലഭിക്കുന്നത്. അവൾ അങ്ങോട്ടും വിളിച്ചു നോക്കി, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഒരു നാൾ അങ്ങേ തലക്കൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദം ഉണ്ടാവുക തന്നെ ചെയ്തു. അതിന് പതിവ് സംഭാഷണത്തിൻ്റെ ഊഷ്മളത ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നല്ല, ഒരുതരം അനിഷ്ടവും സുഖമില്ലായ്മയും ചേർന്ന് അതികഠിനവുമായിരുന്നു. ഷെർലിയുടെ മനസ്സിൽ ഒരു സ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ട് ആ വാക്കുകൾ ഇങ്ങനെ അവസാനിച്ചു. നീ എന്നെ മറന്നേക്കൂ, ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. നിന്റെ വീട്ടുകാരോടും ഇക്കാര്യം പറഞ്ഞേക്കൂ. ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരിക്കലും എന്നെ വിളിക്കരുത്. ആ മുറിയിൽ ഷെർലി മാറത്തും ശിരസിലുമടിച്ച് അലമുറയിടുന്ന ശബ്ദം കേട്ടുകൊണ്ട് അമ്മയും നാട്ടുകാരും ഓടി വന്നു. വിക്കിയും മുക്കിയും ഏങ്ങലടിച്ചും തൻ്റെ ദാരുണ അനുഭവം അവൾ കൂടെ നിന്നവരെ അറിയിച്ചു. ആ വീട് ഒരു മരണവീട് പോലെയായി. നിശ്ചയിച്ച വിവാഹം നടക്കില്ലേ? ഷിനോജ് ഷെർലിയോട് പറഞ്ഞത് കാര്യമായി തന്നെയോ? ഇത് മുടങ്ങിയാൽ ഷെർലിക്ക് ഇനി ആരും മിന്നുകെട്ടും. ഷിനോജിൻ്റെ അമ്മ ഇക്കാര്യം അറിയുമോ? ശാന്തയെ വിളിച്ച് നിജസ്ഥിതി അറിയാൻ തീരുമാനമായി. ഓൻ ഞാളോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കുട്ടീനെ ഓനിന് വേണ്ടാന്ന്. ഓൻ്റെ ഇഷ്ടം ഞാളെ ഇഷ്ടം, ഇനി ഒന്നും പറയാനില്ല. ഇനി ഇക്കാര്യത്തിന് ഞാളെ വിളിക്കുകയും വേണ്ട. എന്തും അറുത്തുമുറിച്ചു പറയുന്ന രീതിയാണ് ആ സ്ത്രീക്ക്. സമസ്ത വഴികളും അടഞ്ഞിരിക്കുന്നു. എന്താണൊരു പോംവഴി? പ്രതിശ്രുത വരൻ്റെ നാട് ഇവിടെ അടുത്തെങ്ങാനാണോ? അന്നാട്ടുകാർക്ക് ഇക്കാര്യത്തിൽ സഹായിക്കാൻ കഴിഞ്ഞാലോ? ഈ വഴിക്ക് നടന്ന ആലോചനയാണ് അവരെ അവരുടെ നഗരസഭാ ചെയർമാൻ്റെ മുന്നിലെത്തിക്കുന്നത്. കാര്യങ്ങൾ വിശദമായി കേട്ട ശ്രീ മുരളി ചെറുക്കൻ്റെ നാട്ടിലെ മുനിസിപ്പൽ ചെയർമാൻ്റെ മുന്നിലേക്ക് ഇവരെ എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സാറേ, ഞങ്ങളുടെ മോളുടെ ജീവിതം ഇങ്ങനെ പോയാൽ പിന്നെ കാണില്ല. ഇനി ഇവൾക്ക് മറ്റൊരു ചെറുക്കനെ കിട്ടൂല. അതുകൊണ്ട് എങ്ങനെയും ഒരു തീർപ്പുണ്ടാക്കി തരണം. സാറ് വിചാരിച്ചാൽ നടക്കുന്നാ ഞങ്ങളെ മുരളി സാറ് പറഞ്ഞത്. വിതുമ്പിക്കൊണ്ടാണ് ഷെർലിയുടെ അമ്മ ഇത്രയും പറഞ്ഞത്. ഈ നേരത്തെല്ലാം അവർ ഓരോരുത്തരും പറയുന്നത് സ്തംഭിച്ചിരുന്ന് കേൾക്കുകയായിരുന്നു.

പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള മാർഗം തേടി മനസ്സൊട്ടു നേരം അലഞ്ഞു. നേരം ഇരുട്ടു പരക്കുകയാണ്. 1250 കിലോമീറ്റർ താണ്ടി ഇവിടെ എത്തിയ സംഘത്തെ ഇന്നത്തെ ദിവസം നാട്ടിലേക്ക് തിരിച്ചയക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ഇതിൽ പ്രതി ഷിനോജാണ്. അവനില്ലാതെയും പറയാനുള്ളത് കേൾക്കാതെയും എങ്ങനെയാണ് പ്രശ്നം കൈകാര്യം ചെയ്യുക? പെട്ടെന്ന് തോന്നിയത് മോഹനെ വിളിക്കാനാണ്. വളയിട്ട് വിവാഹമുറപ്പിക്കാൻ പോയ സംഘത്തിൽ മോഹനനും ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഷിനോജിന്റെ പിന്മാറ്റം സഖാവ് അറിഞ്ഞിരുന്നില്ല. മോഹനൻ ഷിനോജിന്റെ അമ്മയെ കാണണം. പെൺകുട്ടിയുടെ ജീവിതം തകരാൻ അനുവദിച്ചുകൂടാ. എങ്ങനെയും ഷിനോജിനെ നാട്ടിലേക്ക് വരുത്തണം. മോഹനൻ ആ ചുമതല ഏറ്റെടുത്തു. അപ്പോൾ ഷിനോജിനോട് നാട്ടിൽ വരാൻ പറയുന്നുണ്ട്. അവൻ വന്നാലല്ലേ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ. ഇന്ന് നിങ്ങൾ തിരിച്ചു പോകണം. ഫോൺ നമ്പർ തന്നേക്കൂ. ഷിനോജ് വന്നാൽ നിങ്ങളെ വിളിക്കാം. അപ്പോൾ നിങ്ങൾ വരണം. ഇപ്പോൾ നിങ്ങൾ പോവുക. ആ സംഘത്തെ തിരിച്ചയക്കാൻ വലിയ ശ്രമം വേണ്ടി വന്നു. ആശങ്കകൾ മുറ്റിനിന്ന മനസ്സുമായി എൻ്റെ വാക്കുകളിൽ പ്രതീക്ഷയർപ്പിച്ച് അവർ നാട്ടിലേക്ക് തിരിച്ചുപോയി. ഞാൻ എൻ്റെ പതിവ് ജോലികളിൽ മുഴുകി. മോഹനൻ്റെ ശ്രമങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഷിനോജ് നാട്ടിൽ വന്നു. മോഹനനും ഷിനോജും ഒപ്പം രണ്ട് പാർട്ടി പ്രവർത്തകരും എൻ്റെ ഓഫീസിൽ വന്നു. ഷിനോജ് സുന്ദരനാണ്. ഫോട്ടോയിലായിരിക്കും ഷെർലി അയാളെ കണ്ടിട്ടുണ്ടാവുക. അവൾ ഇഷ്ടപ്പെട്ടു പോയതിൽ അതിശയിക്കാനില്ല. മുമ്പിലിരിക്കുന്ന ഷിനോജ് അവൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് കുറേ കഥകൾ പറഞ്ഞു. ഷെർലിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും നാട്ടുകാരോടൊപ്പം വളയിട്ടുറപ്പിക്കാൻ അമ്മയെ അയച്ചതും ഒന്നും അയാൾ നിഷേധിച്ചിട്ടില്ല. എങ്കിൽ താളപ്പിഴകൾ സംഭവിച്ചതെങ്ങനെ? അവൾ ശരിയല്ല മാഷേ. അവൾക്ക് വേണ്ടത് എന്നെയല്ല, എൻ്റെ പണമാണ്, എൻ്റെ സമ്പാദ്യമാണ്. എന്നെ സ്നേഹിക്കാത്തവളോടൊത്ത് എങ്ങനെ ജീവിക്കാനാകും? അയാളുടെ ന്യായങ്ങൾ നീണ്ടു നീണ്ടങ്ങനെ പോയി. അതൊന്നും ആർക്കും അംഗീകരിക്കാനാവുന്നതല്ലെന്ന് പറഞ്ഞു നോക്കി. ഷെർലി നിയമ നടപടികൾ സ്വീകരിച്ചാൽ ഷിനോജ് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് സൂചിപ്പിച്ചു. ഗൾഫിലേക്ക് പോകാനും ആവില്ല. ആ വാദമുഖങ്ങളെല്ലാം താഴിട്ട് പൂട്ടിയ ഷിനോജിൻ്റെ മനസ്സിൻ്റെ മതിലുകളിൽ തട്ടി ഉടഞ്ഞുപോയി. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. ഷെർലിയും കൂട്ടരും വരട്ടെ. വിവാഹത്തിൽ പിന്മാറാൻ ഷിനോജിൻ്റെ ന്യായവാദങ്ങൾ അവരും കേൾക്കട്ടെ. ഷിനോജിൻ്റെ ഭാഗത്തും ന്യായങ്ങളുണ്ടാകാമല്ലോ. കേൾക്കുമ്പോൾ ഷെർലിക്കത് ശരിയെന്ന് മനസ്സിലായെങ്കിൽ അവൾക്കത് അംഗീകരിക്കേണ്ടി വരില്ലേ? അവളുടെ വീട്ടുകാർക്കും അത് അംഗീകരിക്കേണ്ടി വരും. അതോടെ കാര്യങ്ങൾ എളുപ്പമായി. കോടതിയും കേസുമൊക്കെ പിന്നെ എന്തിന്? ഷിനോജിന് സമാധാനത്തോടെ ഗൾഫിൽ പോകാം. ആ വാദത്തിന് മുന്നിൽ ഷിനോജ് വഴങ്ങി. സംഭാഷണത്തിന് തീയതിയും സമയവും നിശ്ചയിച്ചു. സ്ഥലം നഗരസഭാ ചെയർമാന്റെ ചേംബർ. ഷെർലിയെ ഫോണിൽ വിവരമറിയിച്ചു. അവളുടെ ഷൊർണൂർ സംഘം കൃത്യസമയത്ത് ഹാജരുണ്ട്. ഷിനോജും അമ്മ ശാന്തയും സമയം തെറ്റിച്ചില്ല. അമ്മ ശാന്തയെ ഞാൻ അന്നാണ് കാണുന്നത്. ഇളം കറുപ്പ് കലർന്നൊരു നിറത്തിൽ തടിച്ച് തൻ്റേടിയായൊരു മധ്യവയസ്ക. സംഭാഷണം ആരംഭിച്ചു. എങ്ങനെ സംസാരിക്കണമെന്ന് വ്യവസ്ഥയുണ്ടാക്കി. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ അതിൽ ഇടപെടരുത്. ആരും ഇടക്ക് കയറി പറയരുത്. വസ്തുതകൾ പറഞ്ഞാൽ മതി. വാക്കുകൾ സഭ്യമായിരിക്കണം. അന്യരുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തരുത്. എന്നാൽ വ്യക്തത വരുത്താൻ അധ്യക്ഷൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. ആദ്യം എഴുന്നേറ്റത് ഷെർലിയാണ്. അവൾ അവളുടെ കഥനകഥ ഹൃദയസ്പൃക്കായി അവതരിപ്പിച്ചു. ദുഷ്യന്ത മഹാരാജാവ് ഗർഭിണിയായ ശകുന്തളയെ മറന്നുപോയ കഥ. രമണനോട് ചന്ദ്രിക കാണിച്ച കൊടിയ വഞ്ചനയുടെ കഥ. അവൾക്ക് പിന്തുണയുമായി അമ്മയും ചേച്ചിമാരും അവരുടെ ഭർത്താക്കന്മാരും സഹോദരനും അണിനിരന്നു. ഇനി ഷിനോജിന്റെ ഊഴമാണ്. എതിർപക്ഷം ഉയർത്തിയ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾക്കായി അവൻ്റെ ആവനാഴിയിൽ അവൻ തിരയുകയാണ്. ആ ആയുധങ്ങൾക്ക് മൂർച്ചയുണ്ടായിരുന്നില്ല. തേഞ്ഞുപോയ അവ പലതും ഒടിഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ ചെയ്തു. അമ്മ ശാന്ത രക്ഷിക്കാനെത്തിയെങ്കിലും ആ വാദമുഖങ്ങളെല്ലാം ദുർബലമായിരുന്നു. ഒട്ടേറെ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയേണ്ടതുണ്ടായിരുന്നു. വിവാഹത്തിന് തയ്യാറാകുമ്പോൾ ഇരുവരും പരസ്പരം മനസ്സിലാക്കേണ്ടതുണ്ട്. ഷെർലിയെ ശരിയായി മനസ്സിലാക്കാൻ ഷിനോജിന് സാധിച്ചില്ല. ഷെർലിയെ ഇന്റർനെറ്റിലൂടെ കണ്ടു പരിചയപ്പെട്ടു. അവളെ തന്നെ പങ്കാളിയാക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചോ? തനിച്ചെടുത്ത തീരുമാനമല്ലേ. അമ്മയോട് വളയിട്ട് വിവാഹമുറപ്പിക്കാൻ ശാഠ്യം പിടിച്ചത് ഷിനോജല്ലാതെ മറ്റാരുമല്ലോ. ചടങ്ങിൽ നാട്ടുകാരും ബന്ധുക്കളും വേണമെന്നുള്ളതും ഷിനോജിൻ്റെ ആവശ്യമായിരുന്നല്ലോ. അങ്ങനെ ഉറപ്പിച്ച വിവാഹബന്ധത്തിൽ നിന്ന് ഇനി ഷിനോജിനെങ്ങനെ പിന്മാറാനാകും? ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഉറപ്പിച്ച വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ഷെർലിയെ അതെങ്ങനെ ബാധിക്കുമെന്ന് ഷിനോജ് ചിന്തിച്ചിട്ടുണ്ടോ? ഈ നിലപാട് ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് ഷിനോജ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ചോദ്യങ്ങളുടെ ശരമനകൾക്ക് മുന്നിൽ അയാൾക്ക് ഉത്തരം മുട്ടുകയും വിളറുകയും വിയർക്കുകയും ചെയ്തു. ശാന്തയും ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ മൗനിയായി തലതാഴ്ത്തിയിരുന്നു. എന്തുവന്നാലും താൻ ഭയക്കുന്നില്ലെന്നും ഷെർലിയുമായി ഒരു ദാമ്പത്യമില്ലെന്ന് അയാൾ പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഷെർലി ഒരു വെല്ലുവിളി ഉയർത്തി. ഞാനിനി ഷൊർണൂരിലേക്കില്ല. ഷിനോജേട്ടൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. എന്നെ തല്ലി

ിയാലും കൊന്നാലും ചവിട്ടി പുറത്താക്കിയാലും ഞാൻ അവിടെ താമസിക്കുകയാണ്. എന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ജീവനൊടുക്കും. അന്തരീക്ഷത്തിലാകെ നിശബ്ദത പടർന്നു. ഈ പ്രഖ്യാപനത്തോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? എങ്ങനെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണും? ഒരു തീരുമാനമില്ലാതെ എങ്ങനെയാണ് ഷെർലിയെ ഷിനോജിൻ്റെ വീട്ടിലേക്ക് അയക്കുക? അല്പനേരം തുടരുന്ന നിശബ്ദത കരിമേഘ പടലം പോലെ ആ മുറിയിൽ തുടരുകയാണ്. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുന്നിലിരിക്കുന്ന മോഹനനെയും കൂട്ടി മുറിക്ക് പുറത്തേക്ക് നടന്നു. ഒരു കൂടിയാലോചന നടക്കുകയാണ്. ഷെർലിയെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. സബ് ഇൻസ്പെക്ടറോട് വിശദമായി സംസാരിക്കാം. പോലീസ് വിഷയം കൈകാര്യം ചെയ്യട്ടെ. മോഹനനും ഈ മാർഗം സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് സമ്മതിച്ചു. ഷിനോജിനെയും അമ്മയെയും വിളിച്ച് ചെയ്യാൻ പോകുന്നത് എന്താണെന്നും പറയാം. ശാന്തയും ഷിനോജും മോഹനനും മറ്റുള്ളവരും പ്രത്യേകം ഇരുന്നു. ഷെർലി ഷിനോജിൻ്റെ വീട്ടിലേക്കാണ് വരുന്നതെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പ്രശ്നങ്ങൾ കൈവിട്ടു പോകുന്നതിന് ഇടയാക്കും. നല്ലത് പോലീസ് സഹായം തേടുന്നതാണ്. ഷെർലിയെ സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. ഷിനോജിന് സമ്മതമല്ലേ? അയാൾക്ക് പ്രതിസന്ധിയുടെ ആഴം അപ്പോഴാണ് മനസ്സിലായത്. പോലീസ് സ്വീകരിക്കാനിടയുള്ള നടപടികളെ കുറിച്ച് ഓർത്തപ്പോൾ ഷിനോജ് ശരിക്കും ഭയന്നിരിക്കണം. അവൻ വഴങ്ങുന്നതിൻ്റെ ലക്ഷണം പ്രകടിപ്പിച്ചു. എല്ലാവരും വീണ്ടും കൂടിയിരുന്നു. പരാജയം മുന്നിൽ കണ്ട ഷിനോജ് ഒരു പുതിയ ആവശ്യം ഉന്നയിക്കുകയാണ്. ഷെർലിയെ വിവാഹം ചെയ്യാം. എന്നാൽ വിവാഹത്തിന് മുമ്പ് അവളുടെ വീട്ടുകാർ 500,000 രൂപ എൻ്റെ കയ്യിൽ തരണം. ഷെർലിയുടെ അമ്മ കൈമലർത്തി. ആകെ 4 സെന്റ് പുരയിടവും അതിലൊരു കൊച്ചു വീടും 4 മക്കളും. അത് വിറ്റാൽ പോലും ഈ തുക ലഭിക്കില്ല. യാതൊരു സംശയത്തിനും ഇട നൽകാതെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കേണ്ടി വന്നു സ്ത്രീധനത്തിന് കൂട്ടുനിൽക്കാനാവില്ലെന്ന്. നിശബ്ദതയുടെ ആവരണം വീണ്ടും വന്നു മൂടി. ഏറെ നേരം കാത്തുനിന്നിട്ടും തീരുമാനമാകുന്നില്ലെന്ന് വന്നപ്പോൾ വീണ്ടും ചോദിച്ചു. പ്രതിസന്ധിയിലാണല്ലോ ഷിനോജ്, വിഷയം പോലീസിന് കൈമാറട്ടെ. ശാന്ത മകൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിക്കുന്നുണ്ട്. ശരി, എനിക്ക് വിവാഹത്തിന് സമ്മതമാണ്. തനിക്കേറ്റ പരാജയവും പ്രതിസന്ധിയും ആ വാക്കുകളിൽ മുറ്റി നിന്നു. മൂടിക്കെട്ടി ആകാശം തെളിയുകയും എങ്ങും പ്രകാശം പരക്കുകയും ചെയ്തു. 1000 വർണ്ണപ്പടക്കങ്ങൾ കൂടി നിന്നവരുടെ മനസ്സിൽ പൊട്ടി അമരുന്നുണ്ട്. എന്നാൽ വിവാഹം ഷോർണൂരിൽ വെച്ചായിരിക്കരുത്. ഇവിടെ എൻ്റെ നാട്ടിലെ അമ്പലത്തിൽ വെച്ചായിരിക്കും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ്റെ അന്ത്യാഭിലാഷം പോലെ തോന്നിച്ചു ഷിനോജിൻ്റെ വാക്കുകൾ. എന്നാൽ അവൻ്റെ ആവശ്യം അംഗീകരിക്കാൻ ഷെർലിയുടെ കുടുംബാംഗങ്ങൾ ഏറിയ വിസമ്മതമാണ് പ്രകടിപ്പിച്ചത്. ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് പ്രഖ്യാപിക്കേണ്ടി വന്നു. അയാളുടെ ആവശ്യം അംഗീകരിച്ചേക്കൂ. എവിടെ വെച്ചായാലും വിവാഹം നടക്കട്ടെ, അതാണ് പ്രധാനം. തർക്കങ്ങൾ അവസാനിച്ചു. കുട്ടിയുടെ കുടുംബം വിവാഹം മുടങ്ങില്ലെന്ന് വന്നപ്പോൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി. വിവാഹ തീയതിയും സമയവും നിശ്ചയിച്ചു. ചടങ്ങുകൾക്കും തീരുമാനമായി. ഷെർലിയും സംഘവും മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. മുഖം കനത്തും കെറുവിച്ചുമിരിക്കുന്ന ഷിനോജിൻ്റെ അടുത്തേക്ക് യാത്ര ചോദിക്കാൻ വന്ന ഷെർലിയെ അവൻ കണ്ടതായി ഭാവിച്ചില്ല. യാത്ര ചോദിക്കാനും നന്ദി പറയാനും ആ സംഘം അടുത്തേക്ക് വന്നു. ഒരുപാട് നന്ദിയുണ്ട്. സാറിന് ഞങ്ങളെന്നും ഓർക്കും. സാറ് കല്യാണത്തിനുണ്ടാവണം. നാട്ടിലെത്തി ഞങ്ങൾ വീണ്ടും വിളിക്കും. തീർച്ചയായും ഞാനുണ്ടാകും. നിങ്ങളുടെ മുരളി സാറിനോട് പറയണം പ്രശ്നം പരിഹരിച്ചെന്ന്. ഷെർലിയും കുടുംബാംഗങ്ങളും തലയാട്ടി. ഓരോരുത്തരും കൂപ്പുകൈകളുമായി വന്ന് യാത്ര പറഞ്ഞിറങ്ങിപ്പോയി. ഷിനോജിൻ്റെ അമ്മ അടുത്തേക്ക് വന്നു. ഇവൻ്റെ കുരുത്തക്കേടുകൊണ്ടാമാഷേ ഇങ്ങനെയെല്ലാം വന്നത്. ഇനി സഹിക്കാണ്ടെന്താ ചെയ്യുക? സാരമില്ല, സമാധാനിക്ക്. എല്ലാം ശരിയാകും. നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വരാവുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് അവരുടെ മുന്നിൽ വീണ്ടും വിശദമായി സംസാരിച്ചു. യാത്ര പറയാൻ നേരത്ത് ശാന്തയുടെ ക്ഷണമുണ്ടായി. മാഷ് മംഗളത്തിന് ഉറപ്പായും വരണം. പിന്നെന്താ സംശയമുണ്ടോ? തീർച്ചയായും എത്തിയിരിക്കും. പിരിയാൻ നേരത്ത് ഷിനോജിനെ പുറത്തു തട്ടി സമാധാനിപ്പിച്ചു. മോഹനനെയും ഹൃദയം തുറന്ന് അഭിനന്ദിച്ചു. വിവാഹം നിശ്ചയിച്ചതുപോലെ നടന്നു. അടിയന്തരമായി വന്നു ചേർന്ന ഒരു ഔദ്യോഗിക കാര്യത്തിന് തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നതിനാൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. 4-5 നാൾക്കകം ചെയർമാൻ്റെ ചേംബറിൽ ഒരു നവവധൂവരന്മാർ കടന്നു വന്നു. ഷെർലിയും ഷിനോജും വിവാഹ രജിസ്ട്രേഷന് വന്നതാണ്. മുഖത്ത് സന്തോഷത്തിൻ്റെ പ്രഭാപൂരമുണ്ട്. തികച്ചും അനുയോജ്യരായ ദമ്പതികളെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. രൂപവും ഭാവവും സൗന്ദര്യവും ഒത്തിണങ്ങിയിരിക്കുന്നു. മനസ്സും വാക്കും ദൃഷ്ടികളും കൊണ്ട് അവരെ ആത്മാർത്ഥമായി ആശീർവദിച്ചു.

കെ ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ വിവാഹം മുടങ്ങുമോ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി. സൃഷ്ടികൾ അവസാനിക്കുന്നില്ല, അവ വായിക്കപ്പെടുമ്പോഴും കേൾക്കപ്പെടുമ്പോഴും പുതിയ ഹൃദയങ്ങളിൽ വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾക്കും ഒരു വേദിയുണ്ട്, നിങ്ങളുടെ വാക്കുകൾക്കും ഒരു ശബ്ദമുണ്ട്. റേഡിയോ മലബാർ 89.6 FM-ന്റെ സർഗജാലകം വീണ്ടും മറ്റൊരു സൃഷ്ടിയുമായി, മറ്റൊരു ശബ്ദവുമായി, മറ്റൊരു സർഗാനുഭവമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയലൂർ മട്ടന്നൂർ.

0: കർക്കിടകത്തിൻ്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിൻ്റെ വിഭവങ്ങൾ തീർത്ത്, സമൃദ്ധിയുടെ ഓണമെത്തുകയാണ്. ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു ഗാനോത്സവം. അത്തുമുതൽ തിരുവോണം വരെ രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ, പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.
1: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുവരുദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ, ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്.

0: നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321
1: രാമ രാമ രാമ രാമ രാമ രാമ താരകം
2: രാമനാമ മുഖരിതമായ കർക്കിടക മാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
3: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനേനത്തിൽ
2: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം

0: കൃഷ്ണകഥാമൃതം.
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ ആറ്റ് സ്കൂൾ. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അവതരിപ്പിക്കുന്ന റേഡിയോ അറ്റ് സ്കൂളിലെ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.

ഇന്ന് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ആദ്യം വാത്മീകി രാമായണ പാരായണമാണ് അവതരിപ്പിക്കുന്നു കല്ലൂർ ന്യൂ UP സ്കൂളിലെ ശിവദ KV.

വാത്മീകി രാമായണം പാരായണം ചെയ്തത് കല്ലൂർ യു പി സ്കൂളിലെ ശിവദ കെ വി. കേൾക്കാം നമുക്കൊരു ഗാനം. ആലപിക്കുന്നു കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂരിലെ ഒൻപതാം തരം വിദ്യാർത്ഥി ദേവാഞ്ജന വി വി.

0: mark and we start comparing. We start feeling, my life is not enough. This leads to anxiety, low self-esteem, depression, and something we all know as FOMO, fear of missing out. We have 500 friends online, but sometimes we don't have one person to talk to offline. We sit at the dinner table together, but we are in 4 different fields. We have replaced conversations with comments and eye contact with the screen time. Attention span today is less than 8 seconds. That's shorter than a goldfish. Students say, I will study after this video, and the video never ends. Professionals check their phone during meetings. We are physically present but mentally absent. That is not the solution. Social media is a tool. It helps students learn. It helps small business grow. It helps us raise our voice for important causes. It keeps us connected to people across the world. The problem is not the app. The problem is who is controlling whom. Friends, a knife can cut vegetables or it can hurt someone. It depends on who is holding it. A phone is the same. Let us remember this. The best moments of life will never get a like, but they will give you memories. The laughter with friends, the sunset, the deep talk at 2 a.m. None of that happens on a screen. Social media should be our servant, not our master. So let's put the phone down, let's log out, let's look up, and let's choose to live, not just to post. Thank you.
1: വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് റേഡിയോ എറ്റ് സ്കൂളിൽ പരിപാടികൾ അവതരിപ്പിച്ചത്. ഇനി കേൾക്കാം മഞ്ചാടി നാടോടി കഥകൾ. അവതരിപ്പിക്കുന്നു കൃഷ്ണകുമാർ കണ്ണോത്ത്. ഇനി കേൾക്കാം നാടോടി കഥകൾ.
2: കുട്ടിമാധവും പുലിയമ്മയും. ഓമനയാണ് കുട്ടിമാധു. ആ സുന്ദരിക്കുട്ടിക്ക് തണ്ടും തടിയുമുള്ള 7 ആങ്ങളമാർ. മാധു ജനിച്ച് 1.5 കഴിഞ്ഞതും അവരുടെ അമ്മ മരിച്ചു. പൊന്നുമോളെ ആങ്ങളമാരുടെ കൈപിടിച്ചേൽപ്പിച്ചാണ് അമ്മ കണ്ണടച്ചത്. അമ്മയ്ക്ക് നൽകിയ വാക്ക് ആങ്ങളമാർ തെറ്റിച്ചില്ല. സ്വന്തം പ്രാണനേക്കാൾ വലുതായി അവർ പൊന്നുപെങ്ങളെ സംരക്ഷിച്ചു. അവരുടെ ഏതാഗ്രഹവും ഞൊടിയിടയ്ക്കുള്ളിൽ സാധിച്ചു കൊടുത്തു. പൊന്നിന് പൊന്നും പട്ടിന് പട്ടും, അങ്ങനെയെല്ലാം. പക്ഷേ പാവം കുട്ടിമാധു. കുട്ടിമാധുവിൻ്റെ 7 ആങ്ങളമാരും കല്യാണം കഴിച്ചു. 7 നാത്തുന്മാരും ആ വീട്ടിൽ താമസം തുടങ്ങി. തനിക്ക് കൂട്ടായി 7 നാത്തുന്മാരെത്തിയത് കുട്ടിമാധുവിനെ ഏറെ സന്തോഷിപ്പിച്ചു. എന്നാൽ നാത്തുന്മാർ അങ്ങനെയല്ല അവളോട് പെരുമാറിയത്. തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അവളോടാണ് കൂടുതൽ പ്രിയമെന്ന് അവർക്ക് തോന്നി. അവളെ നാട് കടത്തിയാൽ മാത്രമേ ഭർത്താക്കന്മാർ തങ്ങളോട് സ്നേഹമുള്ളവരായിരിക്കൂ എന്ന് അവർ ചിന്തിച്ചു. അതിനുള്ള വളഞ്ഞ വഴികൾ അവർ ആലോചിച്ചുണ്ടാക്കി. ഭർത്താക്കന്മാർ വീട്ടിലില്ലാത്ത തക്കം നോക്കി നാത്തൂന്മാർ കുട്ടിമാധുവിനെയും കൂട്ടി പുറത്തിറങ്ങി. കാട്ടിലെ മനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന വ്യാജേനയാണ് അവർ അവളെ കൂട്ടിക്കൊണ്ടുപോയത്. നാത്തൂന്മാർക്ക് തന്നോട് സ്നേഹമുണ്ടായത് അവളെ സന്തോഷിപ്പിച്ചു. വിജനമായ ഒരിടത്തെത്തിയതും നാത്തൂന്മാരുടെ ഭാവം മാറി. അവർ അവളെ ഒരു മരച്ചുവെട്ടിൽ കെട്ടിയിട്ട് ദേഷ്യത്തോടെ പറഞ്ഞു, 7 ആങ്ങളമാരുടെ പൊന്നു പെങ്ങൾ അവിടെ കിടക്ക്, നീ അടുത്തില്ലാതെ ആങ്ങളമാർക്ക് ചോറ് ഇറങ്ങണത് കാണാലോ. ഈ കാട്ടിൽ നിന്ന് നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ഇവിടെ കിടന്ന് വല്ല സിംഹത്തിൻ്റെയോ പുലിയുടെയോ തീറ്റയായി നീ ഒടുങ്ങും. ഇതും പറഞ്ഞ് നാത്തൂന്മാർ വീട്ടിലേക്ക് മടങ്ങി. കുട്ടിമാധുവിന് സങ്കടമായി. ഒന്ന് അനങ്ങാൻ പോലുമാകാതെ അവൾ തളർന്നു. ഒരു തുള്ളി വെള്ളമോ ഒരു വറ്റ് ചോറോ കിട്ടാതെ അവൾ വിശന്ന് പൊരിഞ്ഞു. തൻ്റെ അന്ത്യം ഇവിടെ തന്നെയെന്ന് നിശ്ചയിച്ച് അവൾ തേങ്ങിക്കരഞ്ഞു. നേരം ഇരുട്ടിയപ്പോൾ അവൾക്ക് വല്ലാതെ ഭയം തോന്നി. അടുത്തുനിന്നും വന്യമൃഗങ്ങളുടെ അലർച്ച കേട്ട് അവൾ ഞെട്ടിത്തെറിച്ചു. കണ്ണടച്ച് അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ച് അവൾ അതേ നിൽപ്പ് നിന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഒരു ചുണ്ടലി അതിലെ വന്നു. ഒരു പാവം പെൺകുട്ടിയെ മരത്തിൽ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിന് സഹതാപം തോന്നി. എലി കുട്ടിമാധുവിന് ചുറ്റും ഓടി നടന്ന് ചോദിച്ചു, എന്തേ കുട്ടി നിനക്കിങ്ങനെ ഒരു ഗതി വന്നേ? കുട്ടിമാധു കണ്ണു തുറന്നു നോക്കി. ചുണ്ടലിയെ കണ്ടപ്പോൾ ആളൊരു നല്ലവനാണെന്ന് അവൾക്ക് തോന്നി.

0: അവൾ ആങ്ങളമാരുടെ സ്നേഹത്തെക്കുറിച്ചും നാത്തൂന്മാരുടെ ക്രൂരതയെക്കുറിച്ചും അതിനോട് വിവരിച്ചു. അവളുടെ കഥ കേട്ട് ചുണ്ടലിയുടെ കണ്ണ് നിറഞ്ഞു. അവളെ സമാധാനിപ്പിച്ച് ചുണ്ടലി പറഞ്ഞു, കുട്ടി വിഷമിക്കേണ്ട, ഞാനീ കെട്ട് കടിച്ചു മുറിച്ചു തരാം. നേരെ കിഴക്കോട്ട് നടന്നാൽ മനുഷ്യരുടെ ഗ്രാമത്തിലെത്താനും പറ്റും. ചുണ്ടലി മരത്തിൽ പാഞ്ഞു കയറി അവളെ കെട്ടിയ കയറുകൾ അറുത്തിട്ടു. കുട്ടിമാധു ചുണ്ടലിയുടെ സഹായത്തിന് നന്ദി പറഞ്ഞ് വേഗം നടന്നു. കുറേ ദൂരം ചെന്നതും നേരം നന്നായി വെളുത്തു. കുട്ടിമാധുവിന് ആശ്വാസമായി. അവൾ ചുണ്ടലിയുടെ നിർദ്ദേശപ്രകാരം കിഴക്കോട്ട് തന്നെ നടന്നു. പെട്ടെന്ന് വഴിയരികിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് രണ്ട് പൂച്ചകളാണ് കരയുന്നത്. മീശരോമങ്ങളും വാലും മേലാകെ പുള്ളികളിലുമുള്ള പൂച്ചകൾ. അവൾ അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഏ പൂച്ചകളെ, നിങ്ങളെന്തിനാണ് ഇങ്ങനെ വലിയ വായിൽ കരയണ്? ഞങ്ങൾ പൂച്ചകളൊന്നുമല്ല, പുലിക്കുട്ടികളാ. കരച്ചിലിനിടയിൽ അവർ പറഞ്ഞു, ഏ പുലിക്കുട്ടികളോ? അവൾക്കല്പം പേടിയായി. അതെ, പുലിക്കുട്ടികൾ തന്നെ. ഞങ്ങളുടെ അമ്മ തീറ്റ തേടി പോയിട്ട് കുറേ നേരമായി. ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ടും ദാഹിച്ചിട്ടും വയ്യ. ഞങ്ങളുടെ വിശപ്പും ദാഹവും മാറ്റാൻ കുട്ടിക്കെന്തെങ്കിലും തരാൻ പറ്റുമോ? പുലിക്കുട്ടികൾ വീണ്ടും കരഞ്ഞു. കുട്ടിമാധുവിന് അവരോട് പാവം തോന്നി. അവൾ ചുറ്റും നോക്കി. മരത്തിൽ കായ്ച്ചു നിന്ന് അഞ്ചാറ് പഴങ്ങൾ പറിച്ചെടുത്തു. പിന്നെ ഇലക്കുമ്പിളിൽ വെള്ളവും എടുത്തു. പുലികൾ ഇറച്ചി മാത്രമേ തിന്നൂ എന്ന് കേട്ടിട്ടുണ്ട്, എന്നാലും ഒന്ന് പരീക്ഷിക്കുക തന്നെ. അവൾ പഴങ്ങൾ പുലിക്കുട്ടികളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, തിന്നോ, നല്ല സ്വാദുണ്ട്. അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുലിക്കുട്ടികൾ ആ പഴങ്ങൾ മത്സരിച്ച് തിന്നു തീർത്തു. പിന്നെ കുമ്പിളിലെ വെള്ളം അവർ രണ്ട് കുട്ടികൾക്കും വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. വെള്ളം ഗുളുകുളു എന്ന ശബ്ദത്തോട് പുലിക്കുട്ടികളുടെ തൊണ്ടയിലൂടെ ഇറങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചു. വിശപ്പും ദാഹവും മാറിയപ്പോൾ പുലിക്കുട്ടികൾക്ക് ഉത്സാഹമായി. അവർ കുട്ടിമാധുവിന് ചുറ്റും ഓടിക്കളിച്ചു. കാട്ടുവള്ളികളിൽ തൂങ്ങിയാടിയും പഴങ്ങൾ കുലുക്കി നിലത്തിട്ടും ഒളിഞ്ഞും തെളിഞ്ഞും കളിച്ചും നേരം ഇരുട്ടാറായി. അപ്പോൾ പുലിക്കുട്ടികൾ അവളോട് പറഞ്ഞു, കുട്ടിയുടെ അത്രയും നല്ല കൂട്ടുകാരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇന്ന് കുട്ടി പോവരുത്, ഞങ്ങളോടൊപ്പം വീട്ടിൽ വരണം. ആ കാണുന്ന മലയിലാണ് ഞങ്ങളുടെ മട. അയ്യോ, ഞാനില്ല, അവിടെ നിങ്ങളുടെ അമ്മയുണ്ടാവില്ലേ? മനുഷ്യക്കുട്ടിയായി എന്നെ കണ്ടാൽ പുലിയമ്മ ആ നിമിഷം പിടിച്ചു വിഴുങ്ങില്ലേ? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നും വരില്ല. ഞങ്ങളുടെ അമ്മ ഒരു പാപമാണ്, ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒന്നും ചെയ്യില്ല. പുലിക്കുട്ടികൾ ഉറപ്പും നൽകി. അവരെ വിശ്വസിച്ച് കുട്ടിമാധു പുലിക്കുട്ടികളോടൊപ്പം പുലിമടയിലേക്ക് പോയി. അവർ മടയിൽ കയറിയപ്പോഴേക്കും പുലിയമ്മ തിരിച്ചെത്തിയിരുന്നില്ല. മടയിൽ വെച്ചും അവർ പല കളികളിലും ഏർപ്പെട്ടു. രാത്രിയായതും പുറത്തുനിന്നും പുലിയമ്മയുടെ മുരൾച്ച കേട്ടു. അപ്പോൾ കുട്ടിമാധുവിൻ്റെ മുഖം വിളറി വെളുത്തു. അവളുടെ മുഖത്തെ ഭയം കണ്ട പുലിക്കുട്ടികൾ പറഞ്ഞു, കുട്ടി പേടിക്കണ്ട, എല്ലാം ഞങ്ങൾ അമ്മയോട് പറഞ്ഞ് ശരിയാക്കാം. തൽക്കാലം കുട്ടിയെ ഞങ്ങളുടെ അമ്മ കാണണ്ട, ഈ പാറയുടെ മറവിലിരുന്നോളൂ. കുട്ടിമാധു പാറയുടെ പുറകിൽ ശ്വാസമടക്കിയിരുന്നു. പുലിയമ്മ മടയ്ക്കകത്ത് കടന്നതും മനുഷ്യച്ചൂര് തിരിച്ചറിഞ്ഞു. മൂക്കു ചുളിച്ച് പുലിയമ്മ ചോദിച്ചു, ഇവിടെ എങ്ങനെ മനുഷ്യ മണം വന്നു? സത്യം പറഞ്ഞു, ഇതിനുള്ളിൽ മനുഷ്യരാരെങ്കിലും വന്നു. പുലിക്കുട്ടികൾ പുലിയമ്മയെ സമാധാനിപ്പിച്ച് നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. പിന്നെ പാറയുടെ മറവിൽ നിന്ന് കുട്ടിമാധുവിനെ പുറത്തെത്തിച്ചു. ആ പെൺകുട്ടിയോട് പുലിയമ്മക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. തൻ്റെ മക്കളുടെ വിശപ്പും ദാഹവും തീർത്ത് അവളോട് പുലിയമ്മ നന്ദി പറഞ്ഞു. മാധുട്ടിക്ക് ഇനി എങ്ങോട്ടാ പോവേണ്ടേ? എവിടെയായാലും ഞാൻ എൻ്റെ പുറത്ത് കയറ്റി അവിടെ കൊണ്ടുപോവാം, പുലിയമ്മ സ്നേഹത്തോട് പറഞ്ഞു. പുലിയമ്മ എൻ്റെ പൊന്നാങ്ങളമാരുടെ അടുത്തെത്തിച്ചാൽ മതി, കുട്ടിമാധു പറഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ കുട്ടിമാധു പുലിക്കെട്ടുകളോട് യാത്ര പറഞ്ഞ് പുലിയമ്മയുടെ പുറത്തു കയറി യാത്ര തുടങ്ങി. മൂത്താങ്ങളയുടെ മുറിക്ക് പുറത്തുനിന്ന് പുലിയമ്മ വിളിച്ചു പറഞ്ഞു, മാധുക്കുട്ടിയുടെ മൂത്താങ്ങളെ, പൊന്നുപെങ്ങൾ വന്നിട്ടുണ്ടേ, വാതിലൊന്ന് തുറന്നേ. അത് കേട്ട് മൂത്താങ്ങള തൻ്റെ ഭാര്യയോട് അതാരാണെന്ന് തിരക്കി. നുണച്ചിക്കാക്കയുടെ കരച്ചിലാണെന്ന് നുണ പറഞ്ഞ് മൂത്ത നാത്തൂൻ വാതിൽ തുറന്നില്ല. രണ്ടാമത്തെ ആങ്ങളയുടെ മുറിക്ക് പുറത്തുനിന്ന് പുലിയമ്മ വീണ്ടും പാടി. അത് ഭ്രാന്തൻ കുറുക്കൻ്റെ പുലമ്പലാണെന്ന് പറഞ്ഞ് നാത്തൂൻ വാതിൽ വലിച്ചടച്ചു. മൂന്നാമത്തെ ആങ്ങള പാട്ടുകേട്ട് നാത്തൂനോട് ചോദിച്ചപ്പോൾ നെറുകെട്ട രാപ്പാടിയാണെന്നായിരുന്നു മറുപടി. നാലാമാങ്ങളയുടെ ഭാര്യ ആ ശബ്ദം കാട്ടുകുരങ്ങിൻ്റേതെന്ന് കള്ളം പറഞ്ഞു. അഞ്ചാം നാത്തൂനാകട്ടെ കേട്ട പാട്ട് കാക്കക്കരച്ചിലെന്ന് ഭർത്താവിനെ വിശ്വസിപ്പിച്ചു. ആറാം നാത്തൂൻ ആ പാട്ട് കേട്ട് ഭാവം പോലും നടിച്ചില്ല. ഇളയ ആങ്ങള പുലിയമ്മയുടെ പാട്ട് കേട്ട് ഇളയ നാത്തൂനോട് കാര്യം തിരക്കി. ഉറക്കത്തിലൊരു കോട്ടുവായിട്ട് തിരിഞ്ഞുകിടന്നതല്ലാതെ പുറത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്തില്ല അവൾ. ഏഴ് ആങ്ങളമാരും ഏഴ് നാത്തൂന്മാരും തന്നെ കൈയൊഴിഞ്ഞതറിഞ്ഞ് പാവം കുട്ടിമാധു വാവിട്ട് കരഞ്ഞു. ആ കരച്ചിൽ പുലിയമ്മക്ക് സഹിച്ചില്ല. പുലിയമ്മ അവളെ തന്നോട് ചേർത്ത് നിർത്തി ആ കണ്ണുകൾ തുടച്ചിങ്ങനെ പറഞ്ഞു, മോളെ ഇനി ഈ കണ്ണ് നനയരുത്, നിനക്ക് ആരുമില്ലെന്ന് കരുതുകയും വരുത്. ഇതുവരെ എനിക്ക് രണ്ട് മക്കളെ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് മുതൽ എനിക്ക് മക്കൾ മൂന്നാം. ഏറ്റവും മൂത്തത് എൻ്റെ പൊന്നു മാതൂട്ടി പോരെ. പുലിയമ്മയുടെ സ്നേഹം കണ്ട് കുട്ടി മാതു വീണ്ടും കരഞ്ഞു. അതുപക്ഷേ സന്തോഷം കൊണ്ടായിരുന്നു. പുലിയമ്മയുടെ പുറത്തിരുന്ന് പുലിമടിയിൽ തിരിച്ചെത്തിയ കുട്ടിമാധുവിനെ കണ്ട് പുലിക്കുട്ടികൾ സന്തോഷത്തോടെ പറഞ്ഞു, ദേ ആ കുട്ടി പിന്നെയും വന്നു. പുലിയമ്മ തൻ്റെ മക്കളെ തിരുത്തി, കുട്ടിയല്ല മക്കളെ ചേച്ചി. അത് കേട്ടപ്പോൾ കുട്ടിമാധുവിൻ്റെ മനസ്സിൽ 1000 പൂത്തിരികൾ ഒരുമിച്ചു കത്തി.
1: ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ എറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, റേഡിയോ എറ്റ് സ്കൂളിലേക്ക് കുട്ടികളുടെ പരിപാടികൾ അയച്ചു തരാം. അയച്ചു തരേണ്ട നമ്പർ ഇതാണ്, 9037008960. മറക്കാതെ പരിപാടികൾ അയക്കുക. നമുക്ക് അടുത്ത റേഡിയോ എറ്റ് സ്കൂളിലൂടെ അത് കേൾക്കാം.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
2: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
1: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026
2: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
3: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 1.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
4: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
3: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
4: ഫോൺ നമ്പർ 9656120022.
3: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
2: ഓണമറവായി പൂക്കളം ഒരുങ്ങി ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
5: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
2: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 773-604-7696-8169-566-677.
5: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
1: നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ ആറാം അധ്യായം. നാടകരചന കൃഷ്ണകുമാർ, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി, നാടകസംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേശൻ, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശ്, ശ്രീഹരി രാമദാസ്, മുരുകൻ, അമൽമണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, അശ്വിനി കവണശ്ശേരി, മല്ലിക, സൂര്യ എടവന, ഗീത, ചന്ദ്രലേഖ മല്ലിശ്ശേരി, കാളിയമ്മ, അർഷിത, പെൺകുട്ടി, അമ്മ ശാന്ത ടീച്ചറുടെ ചിതാഭസ്മ നിമഞ്ജനത്തിനായി ഋഷികേശിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴി മുംബൈ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജയദേവനും മല്ലികയും ആശ്ചര്യകരമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ മകൾ റോജ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുന്നതായി മല്ലിക്ക് കാണുകയും അവളുടെ പിന്നാലെ പോവുകയും ചെയ്യുന്നു. കുറച്ചു നേരത്തെ ആശങ്കകൾക്കൊടുവിൽ റെയിൽവേ പോലീസിന്റെ സഹായത്തോടുകൂടി ജയദേവൻ മല്ലികയെ കണ്ടെത്തുന്നു. അസുഖബാധിതയായ മദർ സുപ്പീരനെ പരിചരിക്കാൻ സുരേഷിന്റെ ഭാര്യ ഗായത്രി കോഴിക്കോടാണ്. ഒരു ദിവസം പെട്ടെന്ന് സുരേഷ് കോഴിക്കോട്ടേക്ക് പോകുന്നു. മദർ സുപ്പീരിയർ മരിച്ചതായി അറിയുന്നു. കോഴിക്കോട്ടേക്കെത്തിയ ജയദേവനും സംഘവും മരിച്ചത് മദർ സുപ്പീരിയർ അല്ല, ഗായത്രിയാണെന്ന് മനസ്സിലാക്കുന്നു. ഗായത്രിയുടെ അകാല വിയോഗത്തിൽ ഹൃദയം തകർന്ന് കരയുന്ന സുരേഷിനെ ആശ്വസിപ്പിക്കുവാൻ ജയദേവനും ശ്യാമും ദിനേശും കിണഞ്ഞ് ശ്രമിക്കുകയാണ്. ഇഷ്ടവിയോഗങ്ങളേൽപ്പിച്ച് മുറിവിണക്കുവാൻ കാലത്തെ കാത്തിരിക്കെ ഒരു കടലിരുമ്പം നാടകനേരത്തേക്ക് കടന്നുവരുന്നു. കടൽക്കരയിൽ ചൂണ്ടയിടാനെത്തിയ പുതിയ ഒരാളെ മുരുകൻ എന്നയാൾ പരിചയപ്പെടുന്നു. ചൂണ്ടമീൻപിടുത്തം ഹോബിയാക്കിയ ധനികനായ ഒരാൾ. അയാൾക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ബോട്ട് ഒരുക്കി കൊടുക്കുന്നു. അതിന് മുരുകൻ ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, കാളിയമ്മ പെരിയ തങ്കച്ചിയെ. പുതിയൊരു കോൺട്രാക്ട് ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഫോൺ കോൾ സുരേഷിന് ലഭിക്കുന്നു. എന്നാൽ പുതിയ വർക്കുകൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും നിർബന്ധത്തിന് വിധേയനായി അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. പക്ഷേ അത് കരാർ പണി ആവശ്യപ്പെട്ടു വരുന്ന ഒരാളായിരുന്നില്ല, വർഷങ്ങൾക്ക് മുൻപ് പരിചയപ്പെട്ട ഇൻസ്പെക്ടർ രാഘവ് ആയിരുന്നു. മയക്കുമരുന്നിൻ്റെ ഉറവിടങ്ങളും വിതരണക്കാരെയും കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടി മഹാരാഷ്ട്ര പോലീസിൽ പ്രവർത്തിക്കുന്ന ഇൻസ്പെക്ടർ രാഘവ് അതിഥി തൊഴിലാളികൾക്കിടയിലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെയും അതിൻ്റെ ഉറവിടത്തെയും കണ്ടെത്താനാണ് സുരേഷിനുമായി ബന്ധപ്പെട്ടത്.

തൊഴിലാളികൾ പാർക്കുന്ന ലൈൻ മുറികളിൽ രാഘവ് പരിശോധിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സുരേഷ് രാഘവനെ ജയദേവിൻ്റെയും മല്ലികയുടെയും അടുത്ത് കൊണ്ടുപോകുന്നു. കാര്യങ്ങൾ ശാന്തമായി മുന്നോട്ട് പോകവേ അലോസരപ്പെടുത്തിക്കൊണ്ട് ജയദേവന് ഒരു ഫോൺ കോൾ വരികയാണ്. ആ ഫോണിലൂടെ കേട്ടത് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. എന്താണത്? നാടകം തുടർന്ന് കേൾക്കുക. രണ്ടാം ഭാഗത്തിന്റെ ആറാം അധ്യായം.

0: എപ്പടി തമ്പി, സൗഖ്യമാ? സന്തോഷമായിരിക്ക.
1: ரொம்ப சந்தோஷம்மா.
2: முதலாளி ஒரு சங்கதியும் கொண்ட வந்தது.
0: சங்கதியா? அதன் எனக்கு தெரிஞ்ச மாதிரி சொல்ல தம்பே.
1: அம்மா, இது ஒரு சாரியா, கல்ஃபில் இருந்து கொண்டு வந்ததா?
2: வெறு சாரி அல்லம்மா, பட்டு சாரி, காஞ்சிபுரம் பட்டு.
0: காஞ்சிபுரம், தஞ்சாவூர், இதெல்லாமே எனக்கு தெரியும். இந்த மாதிரி சேலே எவ்வளோ பார்த்துருக்கு.
1: என்னாலும் என்னுடைய ஒரு சந்தோஷத்தினே.
2: പിന്നെ അമ്മ, ഒരു വിഷയം ഉണ്ടായിരുന്നു.
0: എന്താ?
2: അതാവത് നമ്മുടെ സീതപ്പൊണ്ണ് ഒരു ദിവസം മുതലാളിയുടെ കൂടെ മുതലാളിയുടെ ബംഗ്ലാവില് ഒട്ട ദിവസം അവക്ക് കൊറേ സംഗതി കൊടുക്കൂ. വാസന സോപ്പ്, സെന്റ്, കുപ്പായോ, പിന്നെ എന്തൊക്കെയോ കൊടുക്കൂ. മുതലാളി ഒറ്റക്ക ആ വീട്ടില്, നാണും പോകാ കൂടെ.
0: എന്നടാ തേവയത്? ഇത് എന്നുടെ വിഷയോ? നാ സൊന്ന അപ്പടിയേ കേള്. ഇന്ത മാതിരി ഗലാട്ട പെച്ചുമായി ഏ മുന്നിൽ വരക്കൂടാത്. വേറെട്ട് പയ്യ മുരുക, ഉന്ന സൂട്ടിടുവേ.
2: മന്നിച്ചിട്ടമ്മ, മന്നിച്ചിട്ട്.
0: പുതു പണക്കാരെ കാണുമ്പോ ഉനക്കെന്നടാ ഹാലിളക്കമാ. നീ ആദ്യോ ഉന്നുടെ വേല പാറ്. അതുക്കപ്പുറം ഒന്നുമേ നനച്ചിടാതെ, ഒന്നുമേ മുടിയാതെ. ഇത് പെരിയ തങ്കച്ചി കാളിയമ്മയുടെ വാക്ക്.
1: ഓ, ആയിക്കോട്ടെ.
2: എന്നാള് ഞാൻ
0: പോ.
2: മുതലാളി പോവാ.
1: ശരി.

0: മുതലാളി, കാളിയമ്മ സമ്മതിച്ചില്ല.
1: അതൊന്നും സാരമില്ല മുരുക.
0: കാളിയമ്മ പറഞ്ഞാല്
1: അനുസരിക്കണം. മുരുകന്റെയും അമ്മയല്ലേ, അവര് പറഞ്ഞതാ ശരി. അല്ല, ഇന്നലെ എത്ര കിട്ടി?
0: ഇന്നലെ നല്ല കോളാ, 6000 കച്ചവടം.
1: ആ മുരുകൻ അത് കാളിയമ്മയോട് പറയൊന്നും വേണ്ട.
0: ആ ആയിക്കോട്ടെ മുതലാളി,
1: എന്നാ പോകാം. ഓ, ഒരു പെർഫ്യൂം കൂടി കൊടുക്കാനുണ്ടായിരുന്നു കാളിയമ്മക്ക്. ഏതായാലും ഇനി ഇത് മുരുകൻ വെച്ചോ.
0: ഓ, മുതലാളി, ഇന്നലത്തെ സിഗരറ്റ്
1: വേണോ? അത് സാധാരണ സിഗരറ്റ് അല്ല, ഒന്നിന് 150 രൂപയാവില്ല.
0: ഒരു പ്രത്യേക സുഖാതിന്.
1: ആ ഉരുവിലെത്തട്ടെ, 2 തരാം, പിന്നെ ചോദിക്കറേ.
0: ഓ മതി, 2 മതി.
1: എന്നാവാ

0: നിന്റെ സ്ഥിരം യാത്രക്കാരൊക്കെ വന്നു?
1: ഓ, അവരൊക്കെ നേരത്തെ എത്തി. ഇന്ന് ഒരാളേ ഉള്ളൂ.
0: അതെന്താ? അതെന്തിനാ ഞാൻ അറിയുന്നത്? ഒരാള് മതി, ഒരാൾ മാത്രം. ഉന്നടെ തങ്കമാന പൊമ്പളെ, എന്നുടെ കാതലി സീതപ്പൊണ്ണ്.

0: സീത എത്ര നല്ല പേര്, പക്ഷെ ചെയ്യുന്നതോ
1: എന്താ?
0: കാളിയമ്മയുടെ മകളല്ലേ, അങ്ങനെയല്ലേ വരൂ.
1: ഫുഡ് റെഡിയാണ്,
0: വാ കിച്ചണിലിരിക്കാം.
1: ബെഡ്റൂമിലാണ് ഡൈനിങ് ടേബിൾ.
0: ഒരു പ്ലേറ്റിൽ കുറച്ച് റൈസ് എടുക്ക്.
1: അതെന്തിനാ?
0: എടുക്കാൻ പറഞ്ഞാൽ അത് ചെയ്യുക. ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. ആ കിച്ചണിലേക്ക് വാ.
1: ഞാനോ?
0: പിന്നെ നീയല്ലാതെ

0: ഇരിക്കെ, ഇരിക്കാൻ കുറച്ച് വെള്ളമൊഴിക്ക്.
1: വെള്ളം
0: വെള്ളം, കടല് നിറയെ വെള്ളം. സീതപ്പെണ്ണെ, ആ വെള്ളം നിറഞ്ഞ കടലിലെ ഒന്നിറങ്ങിയാലോ? ഈ കടലെ ഒരാശ്ചര്യം തന്നെ. ഞങ്ങളെ പോലുള്ളവർക്ക് ആഘോഷിക്കാം, കുറെ പേർക്കോ ജീവിക്കാൻ വക നൽകുന്നു, പിന്നെ ചിലർക്ക് ജീവിതം അവസാനിപ്പിക്കാനും അല്ലേ?
1: എനിക്കറിയില്ല.
0: വെളിച്ചത്തിലേക്ക് നീങ്ങി നിൽക്ക്, നിന്റെ മുഖമൊന്ന് കാണട്ടെ.
1: എന്തിനാ?
0: വെറുതെ ആ മുഖത്തെ ഭാവങ്ങളൊന്ന് കാണാൻ. പിന്നെ ആ മുഖം അറിയാവുന്ന ആരുടെയെങ്കിലും ആണോ എന്നറിയാൻ. അരണ്ട വെളിച്ചത്തിൽ അവ്യക്തമായി കണ്ട നിന്റെ മുഖം, അത്യാവശ്യത്തിന് മാത്രം എപ്പോഴെങ്കിലും പറയുന്ന നിന്റെ ശബ്ദം. പെണ്ണെ, അതൊക്കെ എനിക്കറിയുന്ന ഒരാളുടേത് തന്നെ.
1: ആരുടെ?
0: കടൽ യക്ഷി. കേട്ടിട്ടുണ്ടോ നീ?
1: ഇല്ല.
0: കടലിൽ വീണു മരിച്ചവരുടെ പ്രേതം. പ്രേതം പെണ്ണെ, നീ കടൽ യക്ഷി. എന്താ ഒന്നും മിണ്ടാത്തത്?
1: നേരം വൈകുന്നു, ആഹാരം കഴിക്കൂ.
0: യക്ഷി വിളമ്പിയത് ഞാനെങ്ങനെ കഴിക്കും? എന്താ അതിനു മറുപടി ഇല്ലേ?
1: ഞാൻ യക്ഷിയൊന്നും അല്ല.
0: പിന്നെ പിറന്നാളാഘോഷത്തിനിടയിൽ ആത്മഹത്യാ കുറിപ്പ് വാട്സപ്പ് സന്ദേശമായി അയച്ച് കടലിൽ ചാടി മരിച്ച നീയാരെ?
1: സർ,
0: റോജ.

0: ദിനേശ, നീ എന്താടാ ഇങ്ങനെ റിസർവ്ഡ് ആയപോലെ? ഗൗരവത്തിൽ ഒന്ന് സിറ്റുവേഷൻ മാനേജ് ചെയ്യടോ.
1: ഇത് പഴയ നെല്ലിക്കല്ലോ സുരേഷ, ആകെ ചവർപ്പേ ഉള്ളൂ.
2: ഉപമയും അലങ്കാരങ്ങളൊക്കെ ജയന്റെ വകുപ്പാ, മല്ലികയുടെയും.
3: ദിനേശം പറഞ്ഞതാ ശരി, ചവർപ്പിനപ്പുറം മധുരം ഉണ്ടാകില്ല. ഉപ്പിലിട്ട നെല്ലിക്കകളായി നമ്മളൊക്കെ.
0: അല്ലട ശ്യാമേ, നീ വൈഫിനെ കൂട്ടാത്തത് തീരെ ശരിയായില്ല കേട്ടോ.
2: വൈഫ് കൂടെ ഇല്ലാത്ത ഒരാളുണ്ടല്ലോ നമ്മളെ കൂടെ, അയാൾക്കൊരു കമ്പനി ആട്ടെ.
0: ഏ ശ്യാമേ,
2: എങ്ങനെയാടാ നീ സഹിക്കുന്നേ? ഒരു കൊല്ലായില്ലേ ഉള്ളിൽ കരഞ്ഞോണ്ട് പുറത്ത് ചിരിച്ചു കാട്ടുന്നു.
0: എടാ നീ
1: സുരേഷ, ഓർമ്മപ്പെടുത്തുന്നത് നിനക്ക് വേദനയായിരിക്കും, പക്ഷെ ഈ വീട്ടിൽ കയറി വരുമ്പോ ഞങ്ങൾക്ക് പോലും മറക്കാനാവുന്നില്ല.

0: ഇന്ന് ഗായത്രിയുടെ ആദ്യ ഓർമ്മദിനല്ലേ? ഓർമ്മിപ്പിച്ച് ഇങ്ങനെയൊരു ഒത്തുചേരൽ ഒരുക്കിയത് മല്ലികയാ.
1: ഒരു ഒത്തുചേരലിന്റെ വരമായിരുന്നു മല്ലിക. പക്ഷേ മറ്റൊരു ഒത്തുചേരലിൽ ഒരു ശാപവും കിട്ടി.
0: ആ, എല്ലാരും സന്തോഷിച്ച ഒരു ഒത്തുചേരല് അന്നാണല്ലോ ജയന്റെ മോള്.
2: അതവിടെ നിൽക്കട്ടെ, സുരേഷൻ എന്തോ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്.
3: ദിനേശ, വർത്താനൊക്കെ ഇനി ചായ കുടിച്ചിട്ടാവാം. ചായ റെഡി.
0: ആ വാ, എല്ലാരും ഇരിക്കേ.
3: സുരേഷ, സ്നേഹ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ?
0: കുറച്ച് പുതിയ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്.
4: ഫുഡ് എപ്പോഴും സുരേഷിന്റെ വകയാണല്ലോ, അല്ലേ?
3: അടുക്കളയില് ഞങ്ങളാകെ വീർപ്പ് മുട്ടുകയായിരുന്നു ഗായത്രിയുടെ സംസാരം കേൾക്കുന്നത് പോലെ.
1: ഗായത്രി ഏറെ സന്തോഷിക്കുന്നുണ്ടാവും.
3: വീട്ടിൽ ആര് വന്നാലും എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കാതെ വിടില്ലായിരുന്നു അവള്.
0: ഇടക്കൊക്കെ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒന്ന് കൂടണം.
3: അല്ല, സുരേഷിനല്ലേ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ.
0: ആ, നമ്മുടെ നെല്ലിക്കൊന്ന് ഉഷാറാക്കിയാലോ.
3: അതെന്തിനാ?
4: സുരേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്?
0: ഒരു ചെറിയ പരിപാടി അറേഞ്ച് ചെയ്യണം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ.
2: അത് നാട്ടിൽ ഇഷ്ടം പോലെ നടക്കുകയല്ലേ.
1: സുരേഷൻ എന്താ ഇപ്പോ ഇങ്ങനെ ഒരു ആലോചന?
0: ആലോചന എന്റേതല്ലടാ.
4: പിന്നെ
0: രാഘവ് സാർ അറിയായിരിക്കുമല്ലോ, ജയന്റെ മോളുടെ ഇഷ്യൂ ബന്ധപ്പെട്ട് പരിചയപ്പെട്ടതാ. സാർ വിളിച്ചിരുന്നു എന്നെ.
3: സാർ എന്താ സുരേഷ പറഞ്ഞത്?
0: അദ്ദേഹം ലഹരി വിരുദ്ധ സ്ക്വാഡിലെ ഓഫീസറാ.
4: അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലേ വിമുക്തി?
0: ഇത് പോലീസ് തന്നെ.
2: പോലീസും ബോധവൽക്കരണം നടത്തൂ.
5: ഈ ബോധവൽക്കരണത്തിനൊന്നും ആളെ കിട്ടൂല. ആള് വേണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം.
3: എന്ത് കൊടുക്കാൻ?
4: ബിരിയാണി, പോക്കറ്റ് മണി, പിന്നെ കുപ്പി.
1: അങ്ങനെയൊക്കെ ആളെ കൂട്ടിട്ട് എന്താ കാര്യം?
2: സാർ എങ്ങനെയാ പറഞ്ഞത്?
0: എന്റെ ഊഹം ശരിയാണെങ്കിൽ സാറിന് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. ബോധവൽക്കരണ ക്യാമ്പ് കുട്ടികൾക്കോ പൊതുജനങ്ങൾക്കോ ഒന്നുമല്ല,
5: പിന്നെ ആർക്കാ?
0: അതിഥി തൊഴിലാളികൾക്ക്.
2: അത് നല്ല കാര്യം തന്നെ.
1: സുരേഷ, അതിഥി തൊഴിലാളികളൊക്കെ നിന്നെ പോലെ കോൺട്രാക്ടർമാരുടെ കൂടെയല്ലേ, അപ്പോ നിങ്ങൾക്ക് തന്നെ സംഘടിപ്പിച്ചൂടെ?
4: ശരിയാ, അതല്ലേ നല്ലത്.
3: മാത്രമല്ല നിങ്ങൾക്ക് സംഘടനയൊക്കെ ഉള്ളതല്ലേ.
0: അതൊക്കെയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ മാസം ഇതുപോലൊരു ക്യാമ്പ് നടത്തിയിട്ടുണ്ട്,
2: എന്നിട്ടും ബോധവൽക്കരിക്കപ്പെട്ടില്ല അല്ലേ.
1: സുരേഷ, നീ വ്യക്തമായി പറ.
0: പറയാം, ഈ ക്യാമ്പ് ഒരു അന്വേഷണത്തിന്റെ ഭാഗമാ.
5: അന്വേഷണോ?
0: രാഘവൻ സാറ് ലഹരി ഉപയോഗിക്കുന്നവരെ പിടിക്കുന്ന എക്സൈസ് അല്ല, ലഹരി എത്തിച്ചു കൊടുക്കുന്ന ഏജന്റുമാരെ പിടിക്കുന്ന പോലീസാണ്.
2: അതിന് ഇവിടെ എവിടെ ഏജന്റ്?
0: അത് കുറച്ച് രഹസ്യ.
4: രഹസ്യ?
0: ആ, അതായത് കഴിഞ്ഞ തവണ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പിൽ പങ്കെടുത്ത ഒരാള് ഏജന്റായിരുന്നു അത്രേ.
3: സുരേഷ,
0: ആ ആരും സംശയിക്കാത്ത രീതിയിൽ ആവശ്യക്കാർക്ക് മരുന്നും കൊടുത്ത് അവരങ്ങ് പോയി.
1: ഓഫ്, എന്തൊരു ക്രിമിനൽസ്.
0: ഈ ക്യാമ്പിലും അവര് വരുമെന്നാ സാറ് പറഞ്ഞത്.
2: സുരേഷ, ക്യാമ്പ് എന്ന് പറയുമ്പോ മീറ്റിംഗ്, പിരിവ്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്.
4: മാത്രല്ല, കുറെ നാളായി ഗ്രൂപ്പ് തന്നെ സൈലന്റ് അല്ലേ, ഒരു ആക്ടിവിറ്റി ഇല്ലാതെ.
1: നെല്ലിക്കയെ തന്നെ മറന്നുകൊണ്ടിരിക്കുമ്പോ വീണ്ടും ഇനി
5: യോഗത്തിനൊന്നും പണ്ടത്തെ പോലെ ആരും വരുമെന്ന് എനിക്ക് തോന്നില്ല.
0: നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാവരും നോക്കിക്കൊള്ളും. നോട്ടീസിൽ നമ്മുടെ നെല്ലിക്കയുടെ പേരുണ്ടാകണമെന്ന് മാത്രം. പരിപാടി ആയ ദിവസം സൗകര്യമുള്ളവര് ഒന്ന് ക്യാമ്പിൽ പോകണം, അത്രയേ വേണ്ടു.
3: അങ്ങനെയാണെങ്കിൽ ആരാ ഫ്രീ ഉള്ളതെന്ന് നോക്കിയിട്ട് ഒന്ന് പോയിട്ട് വരാലോ.
5: ചേച്ചി, നമുക്കിനി അടുക്കളയിലേക്ക് പോകാം, ഊണാക്കണ്ടേ?
3: ഓ, അത് മറന്നു. ദിനേശ, ശ്യാമേ, ഒന്ന് വാടോ, ഒരു കൈ സഹായിക്ക്. വാ.
4: ഷുവർ, വാ ദിനേശ.
5: ദിനേശേട്ടാ,
2: എന്താ ഇതേ വരണ്ട അല്ലേ?
5: നിങ്ങളിങ്ങ് വാ.
1: ചെല്ലേ, ഞാനും വരാം. സുരേഷ,
0: എന്താ ചെയ്യാ?
1: ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്?
0: ഏയ്, ഇല്ല. എന്താ നീ അങ്ങനെ ചോദിച്ചേ?
1: ഒന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നി.
0: പിന്നെ ജയ, ക്യാമ്പില് സാറും ഉണ്ടാവും.
1: അതിനെന്താ, ക്ലാസ് എടുക്കുന്നത് സാറാണോ?
0: ഏയ് അല്ല, ക്ലാസ് കേൾക്കാനാ. അതിഥി തൊഴിലാളികളിൽ ഒരാളായി
1: സുരേഷ.
0: രഹസ്യ, സാറ് മാത്രമല്ല ഒരു ടീം മുഴുവനും തൊഴിലാളികൾക്കിടയിലുണ്ടാവും. വിത്ത് ലോഡഡ് ഗൺ.

0: അല്ല, നമുക്കൊരു ട്രിപ്പ് പോയാലോ?
1: ദിനേശേട്ടാ,
0: ഒരു ഫാമിലി ട്രിപ്പ്. എന്താ സുരേഷ,
2: ആലോചിക്കാം.
3: ഒരു യാത്ര നല്ലത് തന്നെ.
4: എന്നാ തീരുമാനിക്കേ, എവിടെയാന്ന്?
2: അത് മല്ലികയും ഗീതയും കൂടി തീരുമാനിക്കട്ടെ. എന്ന്
1: വയനാട്ടിലേക്കായാലെന്താ? കേരളത്തിലെ ഊട്ടിയല്ലേ.
0: എടോ, വയനാട്ടിൽ കുറെ റിസോർട്ടുകളുണ്ട്, സ്റ്റേ വേണം.
2: എന്നാല് പതിവ് പോലെ യാത്രാ കമ്മിറ്റി കൺവീനറായി ദിനേശൻ,
4: ചെയർപേഴ്സണായി ഗീത ദിനേശ്.
3: ശരി, ആലോചിച്ച് തീരുമാനിക്കേ.
1: തൽക്കാലം ആഹാര കമ്മിറ്റി പ്രവർത്തിക്കട്ടെ, ഞാൻ പോകാം.

0: ഇതെന്ത് ഉറക്ക മുതലാളി? ഏന്ദ്ര മുതലാളി.
1: ആ മുരുകനോ?
0: ഞാൻ കുറച്ച് നേരമായി വിളിക്കുന്നേ.
1: ഇന്നലെ വളരെ വൈകി ഉറങ്ങാൻ.
0: എങ്ങനെയുണ്ട് നമ്മുടെ സീതപ്പെണ്ണ്?
1: മുരുക, ഇത് വലിയ ചതിയായിപ്പോയി. മുരുകനിൽ നിന്ന് ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല.
0: എന്താ മുതലാളി, എന്ത് പറ്റി?
1: ഇതുവരെ ഒന്നിനും പറ്റിയില്ല, അത്ര തന്നെ.
0: അതെന്താ?
1: അതാ പറഞ്ഞത് ഞാൻ, ചതിയെന്ന്. ഞാനത് സഹിക്കൂല
0: മുതലാളി. എനിക്ക് മനസ്സിലായില്ല.
1: ക്യാമറ, ഒളി ക്യാമറ, അത് ഞാൻ കാണൂല എന്ന് വിചാരിച്ചു നീ.
0: ക്യാമറയാ?
1: മുരുക, അറിയാലോ എനിക്ക് ഫാമിലിയുണ്ട്. ഇപ്പോ അങ്ങ് ഗൾഫിലാണെന്ന് മാത്രം. ഞാനും നിന്റെ സീതപ്പെണ്ണും കൂടിയുള്ള വീഡിയോ എടുത്ത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനല്ലേ പ്ലാൻ?
0: അയ്യോ മുതലാളി, അത് അങ്ങനെയൊന്നുമില്ല.
1: പിന്നെ?
0: അത് പിന്നെ വലിയ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരൊക്കെ വരുന്നതല്ലേ, അവരുടെ ആകെയുള്ളൊരു ഡിമാൻഡാണ് ക്യാമറ പറ്റൂല.
1: അപ്പോ ഉരുവിലെവിടെയും ക്യാമറയില്ല?
0: സത്യമായിട്ടും ഇല്ല. എല്ലാണ്ട് തന്നെ നല്ല കാശ് കിട്ടുന്നല്ലേ, പിന്നെ എന്തിനാ ഒളി ക്യാമറ?
1: നീ സത്യാണോ പറയുന്നത്?
0: കാളിയമ്മയാണ് സത്യോ?
1: അഞ്ചാറ് ദിവസം വെറുതെ വേസ്റ്റാക്കി. നീ പേടിക്കണ്ട, കാശ് തരും.
0: മുതലാളി എപ്പോഴാ പോകുന്നത്?
1: ഇനി രണ്ട് ദിവസം കൂടി.
0: ഞാൻ നാളെ ടൗണിൽ പോകുന്നുണ്ട്.
1: ആണോ? എന്നാലേ വീട് വരെ പോകാം. നിന്റെ സീതപ്പെണ്ണിനല്ലേ സമ്മതിക്കാതിരിക്കൂ?
0: കാളിയമ്മ സമ്മതിക്കൂല.
1: ഇല്ലേ വേണ്ട, സമ്മതാണെങ്കിൽ മാത്രം മതി.
0: എങ്ങനെയാ ചോദിക്കുക?
1: അത് വിട്ടേക്ക് മുരുക, ഞാൻ പറഞ്ഞില്ലെന്ന് കരുതിയാ മതി.
0: മുതലാളിന്റെ കണക്ക് സെറ്റിലാക്കണ്ടേ?
1: ഇനി എന്ത് കണക്ക്? ഒന്നാം തരം സ്മാർട്ട് ഫോണല്ലേ തന്നത്?
0: അതൊക്കെ സമ്മാനല്ലേ.
1: മുരുക, സത്യം പറയാലോ, എന്റെ കയ്യിൽ കാശില്ല.
0: മുതലാളി തമാശ പറയാ, ഇത്ര വലിയ മുതലാളിന്റെ കയ്യില് കാശില്ല പോലും.
1: സത്യാണ് മുരുക, ഗൾഫിലെ കാശ് ഇവിടെ എങ്ങനെയാ ചെലവാക്കുക?
0: കാളിയമ്മനോട് എന്താ പറയാ?
1: കാശില്ലാന്ന് പറ.
0: അത് പളഞ്ച കോയപ്പാവും.
1: അല്ല, കാശിന് പകരം ഉരുപ്പടി തന്നാലേ കൊഴപ്പാവോ?
0: ഉരുപ്പടിയാ? എന്തുരുപ്പടി?
1: ആ സ്വർണം കള്ളനാ. ഒരു ബിസ്ക്കറ്റ് തന്നാലേ കൊഴപ്പാവോ?
0: മുതലാളി
1: ആരോടും പറഞ്ഞേക്കല്ലേ.
0: മുതലാളി
2: നെല്ലിക്ക രണ്ടാം ഭാഗത്തിൻ്റെ ആറാം അധ്യായം ഇവിടെ സമാപിക്കുന്നു. നാടകരചന കൃഷ്ണകുമാർ, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി, നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേശൻ, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശ്,

0: ശ്രീഹരി രാമദാസ്, മുരുകൻ, അമൽമണി മട്ടനോ, ഇൻസ്പെക്ടർ രാഘവ്, അശ്വിനി കവണശ്ശേരി, മല്ലിക, സൂര്യ എടവന, ഗീത, ചന്ദ്രലേഖ മല്ലിശ്ശേരി, കാളിയമ്മ, അർഷിത, പെൺകുട്ടി.
1: നാടകനേരം.

0: കർക്കിടകത്തിന്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിന്റെ വിഭവങ്ങൾ തീർത്ത് സമൃദ്ധിയുടെ
1: ഓണമെത്തുകയാണ്.
0: ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്.

0: പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു ഗാനോത്സവം.
1: ഓണവില്ലിൻ തമ്പുരു മീട്ടും വീടാണ് ഈ വീട്.
0: അത്ത് മുതൽ തിരുവോണം വരെ രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ, പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.
2: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.7 FM.

മധുര ഗീതങ്ങൾ റേഡിയോ മലബാർ 89.6 FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഏവരെയും മധുര ഗീതങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. നല്ല നല്ല ഹാസ്യഗാനങ്ങൾ ഇനിയുള്ള ഒരു മണിക്കൂർ നേരം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പഴയകാല സിനിമകളിലെ ഹാസ്യരംഗങ്ങളിൽ അടൂർ ഭാസിയുടെ സാന്നിധ്യം വളരെ വലുതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം അഭിനയിച്ച പാട്ടോടുകൂടി ഇന്നത്തെ മധുരഗീതങ്ങൾ നമുക്ക് ആരംഭിക്കാം. 1973 ശശികുമാർ സംവിധാനം ചെയ്ത പത്മവ്യൂഹം എന്ന ചിത്രം. അടൂർ ഭാസിക്കൊപ്പം മീനയാണ് ഗാനരംഗത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, MK അർജുനൻ മാസ്റ്റർ ഈണം കൊടുത്ത്, പി ജയചന്ദ്രൻ, പി ലീല എന്നിവർ ചേർന്ന് പാടിയ ഗാനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പഞ്ചവടിയിലെ വിജയശ്രീയോ പഞ്ചവൻ കാട്ടിലെ രാഗിണിയോ കേൾക്കാം നമുക്ക്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ മധുരഗീതങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. ഹാസ്യഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാം 1974 പുറത്തിറങ്ങിയ ചഞ്ചല എന്ന സിനിമയിൽ നിന്നുള്ള ഒരു ഗാനം. എസ് ബാബു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ 5 ഗാനങ്ങളുണ്ട്. ഇതിൽ ഹാസ്യഗാനം എന്ന്

0: അയ്യോ അയ്യോ കള്ളൻ കടന്നയ്യോ.
1: റേഡിയോ മലബാർ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഹാസ്യഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുന്നു. അടുത്തതായി മധു, എം ജി സോമൻ, ജയഭാരതി, ഷീല, അടൂർഭാസി, ബഹദൂർ, ശങ്കരാടി, കവ്യൂർ പൊന്നമ്മ, കെ പി എസ് സി ലളിത, മീന തുടങ്ങി രണ്ട് കാലഘട്ടങ്ങളിലെ സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയ നടീനടന്മാർ അഭിനയിച്ച ചിത്രം. 1974 മാന്യശ്രീ വിശ്വാമിത്രൻ. ഈ സിനിമ സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും മധുവാണ്. ഇതിലെ പി ഭാസ്കരൻ വരികൾ എഴുതി, ശ്യാം ഈണം നൽകി, പി മാധുരി പാടിയ കേട്ടില്ലെ കോട്ടയത്ത് ഒരു മൂത്ത പുള്ളച്ചൻ എന്ന ഗാനം ഏവർക്കും സുപരിചിതമാണ്. എന്നാൽ ഇതേ സിനിമയിൽ മറ്റൊരു ഹാസ്യഗാനം കൂടിയുണ്ട്. ഇതേ കൂട്ടുകെട്ടിൽ തന്നെ പിറന്ന ആ ഗാനം ഇങ്ങനെയാണ്: വാടിവീണ പൂമാലയായി ചേച്ചി വാച്ചു നോക്കി പ്രേമിക്കും എൻ്റെ ഏട്ടൻ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ മധുരഗീതങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിരിനിമിഷം സമ്മാനിക്കുന്ന മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്. ചിത്രം പ്രേംനസീർ, അടൂർഭാസി, ബഹുദൂർ, ജയഭാരതി, സുകുമാരൻ, മീന, ശ്രീജ, രവി തുടങ്ങിയവർ അഭിനയിച്ച സേതുബന്ധനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസും സംഘവും.

0: നിൽക്കും നൂറ്റാണ്ട്.
1: മധുരഗീതങ്ങളിൽ അടുത്ത ഗാനം. 1974 ശശികുമാർ സംവിധാനം ചെയ്ത പൂന്തേനരുവി എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് തങ്കക്കുടമേ പൊന്നിൻകുടമേ താറാവ് സാറാമേ എന്ന് തുടങ്ങുന്ന ഈ ഗാനം. അടൂർ ഭാസി, ബഹുദൂർ, മീന എന്നിവരാണ് ഗാനരംഗത്ത് അഭിനയിച്ചത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ മാസ്റ്റർ ഈണം നൽകി. പാടിയത് ജയചന്ദ്രൻ, പി ലീല, രാജ്മോഹൻ എന്നിവർ ചേർന്നാണ്.

0: സാറാമ്മേ
1: എന്തോ
0: ഇങ്ങനെ തളർന്നിരുന്നാലോ?

ആടുപേരവൻ ഓടി വരുന്നേ തൂപ്പൊടിച്ചു കൊടുക്ക്, ആടുപേരവൻ ഓടി വരുന്നേ തൂപ്പൊടിച്ചു കൊടുക്ക്.

കോഴിച്ചാറ് മുട്ട വിരിഞ്ഞു മൂടിക്കളയറി സറമേ. കോഴിച്ചാറിൽ മുട്ട വിരി

0: ഇങ്ങെടുത്തോ. തങ്ക കൂടമേ, പൊന്നും കൂടമേ.
1: റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിൽ അടുത്ത ഗാനം ശ്രോതാക്കൾ കാത്തിരിക്കുന്നു. ലവ് ലെറ്റർ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് ഈ ഗാനം. ഡോക്ടർ ബാലകൃഷ്ണനാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഗാനം കണ്ടുമാമ കേട്ടുമാമി എന്ന് തുടങ്ങുന്നതാണ്. രചന ഭരണിക്കാവ് ശ്രീകുമാർ. സംഗീതം കെ ജെ ജോയ്. ആലാപനം ബി വസന്ത, അമ്പിളി, രാജശേഖരൻ, പട്ടം സദൻ.

0: ഹാസ്യഗാനങ്ങളിലൂടെ അടുത്തതായി 1975 പുറത്തിറങ്ങിയ പ്രവാഹം എന്ന സിനിമയിലെ ചന്ദനം വളരും ഗംഗതൻ കരയിൽ എന്ന ഗാനം കേൾക്കാം. യേശുദാസ് ആണ് ഗായകൻ, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.
1: കുഞ്ഞമ്മേ കഞ്ഞമ്മേ കുഞ്ഞമ്മേ കഞ്ഞമ്മേ.

0: കർക്കിടകത്തിന്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിന്റെ വിഭവങ്ങൾ തീർത്ത്, സമൃദ്ധിയുടെ
1: ഓണമെത്തുകയാണ്.
0: ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു
2: ഗാനോത്സവം.
0: അത്തുമുതൽ തിരുവോണം വരെ രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ, പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.
3: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 89.6 FM.

0: മധുരഗീതങ്ങൾ.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാസ്യഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്തതായി പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന് പാടിയ ഒരു ഗാനം കേൾക്കാം. മുത്തിയമ്മ പോലെ വന്ന് പുലി പോലെ ചീറി നിന്ന പ്രിൻസിപ്പാളെ എന്ന് തുടങ്ങുന്ന ഈ ഗാനം പ്രേംനസീർ, വിദുബാല, സുധീർ, ഫിലോമിന, രാധാമണി, സാധന തുടങ്ങിയവർ അഭിനയിച്ച ഈ ഗാനരംഗത്തിനു വേണ്ടി സംഗീതം നൽകിയത് എ ടി ഉമ്മർ, വരികൾ എഴുതിയത് ഡോക്ടർ ബാലകൃഷ്ണൻ.

കാലം പഴയ കാലമല്ല, പട്ടിക്കാട്ട് മുത്തമ്മേ, കോലം മാറി ഫാഷൻ മാറി മാറ്റിട്ടം മുത്തമ്മേ. കാലം പഴയ കാലമല്ല, പട്ടിക്കാട്ട് മുത്തമ്മേ, കോലം മാറി

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ മട്ടന്നൂർ. മധുരഗീതങ്ങളിൽ ചിരിനിമിഷം സമ്മാനിക്കുന്ന അടുത്ത ഗാനം രാജഹംസം എന്ന സിനിമയിലേതാണ്. വരികൾ ഇങ്ങനെയാണ്: ശകുന്തളേ, ഓ മിസ് ശകുന്തളേ. അടൂർഭാസി, ജമീല മാലിക് തുടങ്ങിയവരാണ് ഗാനരംഗത്ത് അഭിനയിച്ചത്. വയലാറിന്റെ വരികൾക്ക് ദേവരാജ് ഈണം നൽകി. പാടിയത് ഐരൂർ സദാശിവൻ.

0: ചെമ്പൻ.
1: മധുരഗീതങ്ങളിൽ ഹാസ്യഗാനങ്ങൾ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് തുടരാം. അടുത്തതായി നാണം മറക്കാൻ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1974 പുറത്തിറങ്ങിയ സ്വർണവിഗ്രഹം. തിക്കുറിശി സുകുമാരൻ നായരുടെ വരികൾക്ക് MB ശ്രീനിവാസൻ ഈണം നൽകി യേശുദാസും അടൂർ ഭാസിയും ആലപിച്ച ഗാനമാണിത്.

0: അരമുഴം തേലയിൽ എത്ര നാൾ നിങ്ങളിൽ അവയവ ഭംഗി ഒളിച്ചു വയ്ക്കും, നിങ്ങൾ ഒളിച്ചു വയ്ക്കും.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. മധുരഗീതങ്ങളിലൂടെ ഹാസ്യഗാനങ്ങൾ നമുക്ക് തുടർന്നും കേൾക്കാം. 1974 ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത് നിർമ്മിച്ച ചിത്രം ഭൂഗോളം തിരിയുന്നു. ഗാനങ്ങൾക്ക് വരികൾ എഴുതിയതും അദ്ദേഹം തന്നെയാണ്. നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം ഇതാണ്, ഞാനൊരു പാവം മോറിസ് മൈനർ. ദക്ഷിണാമൂർത്തി ഈണം നൽകി പി ജയചന്ദ്രൻ പാടിയതാണ് ഈ ഗാനം.

0: ഭയം ഈ മോറിസിനി വാഴ്വേ മായം.
1: പോയെങ്കിൽ പോട്ടടാ, പോടാ.

0: തിരിഞ്ഞു ടയർ പഞ്ചറായി ഞാൻ വഴിയിൽ വീണു. ബോറിസിന് ഉലകേ മായം, ഈ മോറിസിന് വാഴവേ മായം. ഓടറ ഓണെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടെ.
1: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഹാസ്യഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം കെ പി ബ്രഹ്മാനന്ദൻ, ശ്രീലതാ നമ്പൂതിരി എന്നിവർ പാടിയതാണ്. 1975 എ ബി രാജ് സംവിധാനം ചെയ്ത ഹലോ ഡാർലിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി വരികൾ എഴുതിയത് വയലാർ, ഈണം നൽകിയത് ജി ദേവരാജൻ. ഗാനം ബാഹർ സേ കോയ് അന്തർ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഹാസ്യഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുന്നു. അടുത്തതായി 1975 പുറത്തിറങ്ങിയ ലവ് മാരേജ് എന്ന സിനിമയിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികളെഴുതി ആഹ്വാൻ സെബാസ്റ്റ്യൻ ഈണം നൽകി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ലേഡീസ് ഹോസ്റ്റലിനെ കോരിത്തെപ്പിച്ച കോളേജ് ഗേളെ എന്ന് തുടങ്ങുന്ന ഗാനം. ബഹുദൂർ ശ്രീലത നമ്പൂതിരി, ജോസ് പ്രകാശ് എന്നിവരാണ് ഗാനരംഗത്ത് അഭിനയിച്ചിട്ടുള്ളത്.

റേഡിയോ മലബാറിലൂടെ ഹാസ്യഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. ചിത്രം 1975 തന്നെ പുറത്തിറങ്ങിയ പാലാഴി മഥനമാണ്. ഇതിൽ ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ജി ദേവരാജൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം കലിതുള്ളി വരും.

റേഡിയോ മലബാറിലെ മധുരഗീതങ്ങളിലൂടെ അടുത്തതായി കേൾക്കാൻ പോകുന്ന ഗാനം പെൺപട എന്ന സിനിമയിൽ നിന്നുള്ളതാണ്. 1975 തന്നെയാണ് ഈ സിനിമയും പുറത്തിറങ്ങിയിരിക്കുന്നത്. വരികൾ എഴുതിയത് ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം ആർ കെ ശേഖർ, പാടിയത് കെ പി ബ്രഹ്മാനന്ദൻ, അരൂർ പി കെ മനോഹരൻ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ ഇത്രയും നേരം ചിരിനിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒത്തിരി ഗാനങ്ങൾ നമ്മൾ കേട്ടു. അവയെല്ലാം ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. വീണ്ടും ചിരിപ്പാട്ടുകളുടെ ശേഖരവുമായി അടുത്ത മധുരഗീതങ്ങളിൽ തുടരാം. ഇന്ന് നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വിട വാങ്ങുന്നു. നമസ്കാരം.
1: മധുരഗീതങ്ങൾ
2: ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം. ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ, ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം.

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 1, ഹിജ്റ വർഷം 1448 റബിയുല്ലവ 4, ശകവർഷം 1948 ശ്രാവണം 26, 2026 ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.